പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ? ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് 4 പാതയോരങ്ങളിലൂടെയാണ്. 1936 ആഗസ്റ്റ് 4 ആര്യവംശത്തിൻ്റെ മഹത്വം ഉദ്ഘോഷിച്ചുകൊണ്ട് ജർമ്മനിയിൽ അധികാരത്തിലെത്തിയ നാസി തലവൻ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ കായിക മേധാവിത്വ സ്വപ്നങ്ങളെ ആകെ തകർത്തുകൊണ്ട് അമേരിക്കയിൽ നിന്നുള്ള കറുത്ത വംശജനായ കായിക താരം ജെസ്സി ഓവൻസ് 1936 ബെർലിൻ ഒളിമ്പിക്സിൽ സ്വർണ മെഡലുകൾ ദേ തൂത്തുവാരുന്നു. 1962 ആഗസ്റ്റ് 4 ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വംശജരുടെ വിമോചനത്തിന് വേണ്ടി നടത്തിയ ഐതിഹാസിക സമരങ്ങളിലൂടെ 20 മാനവ ചരിത്ര നായകരിൽ ഒരാളായി തീർന്ന നെൽസൺ മണ്ടേലയുടെ 27 കാരാഗ്രഹവാസം ദേ ആരംഭിച്ചിരിക്കുന്നു.
0: പ്രിയ ശ്രോതാക്കളെ, പ്രഭാത ശബ്ദം തുടരുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ദേശഭക്തി ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. പുരാതന സംസ്കാരത്തിന്റെ ഈറ്റില്ലമാണ് കിഴക്കൻ മെഡിറ്ററേനിയൻ പ്രദേശം. ഒരു കാലത്ത് അവിടെയുള്ളവർ കരുതിയിരുന്നത് ഈ പ്രദേശം മാത്രമാണ് പ്രപഞ്ചം എന്നായിരുന്നു. ദൈവമാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്നും അവർ വിശ്വസിച്ചു. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമായിരുന്നു കിഴക്കൻ മെഡിറ്ററേനിയൻ. അതുകൊണ്ടായിരുന്നിരിക്കണം പുറം ലോകത്തെക്കുറിച്ച് അവർക്ക് യാതൊരു അറിവുമുണ്ടായിരുന്നില്ല. ആകാശം ഒരു മേൽക്കട്ടിയാണെന്ന് അവർ വിശ്വസിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം ആ പർവ്വതനിരകൾക്കകത്തെ ചെറിയ ലോകമായിരുന്നു എല്ലാം. ആകാശമേൽക്കട്ടിയിൽ തൂക്കിയിട്ടിരിക്കുന്ന രസഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്നവർ വിശ്വസിച്ചു. ഭൂതലത്തിന്റെ അറ്റത്ത് ഒരു കൂടാരമുണ്ടെന്നും അവിടെ ദൈവം പാർക്കുന്നുണ്ടെന്നും അവർ കരുതി. ദൈവത്തിന്റെ കൂടാരത്തിൽ നിന്ന് ഒരു മണവാളനെപ്പോലെ രഥത്തിൽ സൂര്യൻ സഞ്ചരിച്ചെത്തുന്നു എന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ കാലക്രമേണ ആ സങ്കല്പങ്ങളെയെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ശാസ്ത്രത്തിന്റെ സൗരവെളിച്ചം വരവായി. പർവ്വതനിരകൾക്കപ്പുറത്ത് വിശാലമായ വേറെ ലോകമുണ്ടെന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങി. പ്രപഞ്ചം എന്നത് വിശാലമാണെന്നും നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും അതിന്റെ വ്യാപ്തി മനസ്സിലാക്കാനാവുമെന്നും അവർ തിരിച്ചറിഞ്ഞു. ആകാശം ഒരു മേൽക്കട്ടിയല്ലെന്നും നിരവധിയായ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും കൊണ്ട് ആവൃതമാണ് ആകാശമെന്നും മനസ്സിലാക്കാൻ തുടങ്ങി. പ്രപഞ്ചത്തിന് ഒരു അധിനായകൻ ഇല്ല എന്ന തിരിച്ചറിവായിരുന്നു അതിന്റെ പ്രധാനം. പ്രപഞ്ചത്തെ ആരും സൃഷ്ടിച്ചതല്ല എന്നും അതിവിടെ തന്നെ ഉള്ളതാണെന്നുമുള്ള യാഥാർത്ഥ്യം മനസ്സിലായി. കാര്യങ്ങളെ വിശ്വസിക്കുകയല്ല വേണ്ടത്, പകരം യുക്തിപൂർവം വിശകലനം ചെയ്യുകയാണ് വേണ്ടതെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും യുക്തിചിന്തകൾ ലോകത്തിന്റെ നാനാഭാഗത്തും പൊട്ടിമുളച്ചുകൊണ്ടേയിരുന്നു. അജ്ഞതയിൽ നിന്ന് ഉയർകൊണ്ടുവന്ന നിഗമനങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആകെത്തുകയായ പൌരോഹിത്യത്തെ യുക്തിചിന്തകർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഭൂമി നിശ്ചലമാണെന്നും സൂര്യനാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സൂര്യനെ മേടയിൽ നിന്ന് അണിയിച്ചൊരുക്കി വിടുന്നത് ദൈവമാണ് എന്നുമുള്ള വിഡ്ഢിത്തങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. എന്നാൽ പൌരോഹിത്യവും വെറുതെയിരുന്നില്ല. ഇങ്ങനെ നിഷേധിക്കുന്നവരെ കൂടി സംരക്ഷിക്കുന്നതും ഈശ്വരനാണെന്ന് അവർ പറഞ്ഞു പരത്താൻ തുടങ്ങി. അധികമൊന്നും അത് വില പോയില്ലെങ്കിലും അംഗബലം പൌരോഹിത്യത്തിന് കൂടുതലായിരുന്നതിനാൽ അവർ ബ്രൂണോയെ ചുട്ടുകൊല്ലുകയും ഗലീലിയോയെ കൊണ്ട് മാപ്പ് പറയിക്കുകയും ചെയ്തു. സത്യത്തെയും ശാസ്ത്രത്തെയും ജനങ്ങളിൽ നിന്ന് മറച്ചുപിടിക്കാതെ തങ്ങൾക്ക് നിലനിൽപ്പില്ലെന്ന് പൌരോഹിത്യ സമൂഹത്തിന് മനസ്സിലായി. ശാസ്ത്രസത്യങ്ങൾ അവർക്കും ഇന്ന് നന്നായി അറിയാം. എന്നാൽ നിലനിൽപ്പിന്റെ ഭാഗമായി അതിനെ നിഷേധിക്കുന്നു എന്ന് മാത്രം. സത്യത്തെയും ശാസ്ത്രത്തെയും ഒരു കാർമേഘ പടലം കൊണ്ടും മറച്ചുപിടിക്കാനാവില്ല തന്നെ. യാഥാർത്ഥ്യം യാഥാർത്ഥ്യം തന്നെയാണ്. അവ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതും, വിഗ്രഹങ്ങളെ ഭഞ്ജിക്കും.
1: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: കുട്ടികളെ തല്ലി തന്നെ വളർത്തണം എന്ന് ഇന്നും വാശി പിടിക്കുന്ന അധ്യാപകരുണ്ട്, രക്ഷിതാക്കളുണ്ട്, നാട്ടുകാരും ഉണ്ട്. ഇക്കാര്യത്തിൽ ആളുകൾ രണ്ടു പക്ഷക്കാരാണ്. തല്ലാൻ പാടില്ല എന്ന് ചിലർ, തല്ലാതെ എങ്ങനെ ശരിയാക്കിയെടുക്കും എന്ന് മറ്റു ചിലർ. തർക്കത്തിനും വാദത്തിനും അഭിപ്രായ പ്രകടനത്തിനുമിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരാൾ മറ്റൊരാളെ തല്ലുന്നത്, അത് മുതിർന്നൊരാൾ കുട്ടിയായാലും മുതിർന്നയാൾ മുതിർന്ന വേറൊരാളെ ആയാലും അത് മനസ്സിൽ മുറിവുണ്ടാക്കുന്ന കാര്യമാണ്, ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന കാര്യമാണ്. കുട്ടികളായതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല എന്ന് കരുതുന്നവരുണ്ടാകാം. അവരോടൊന്നേ പറയാനുള്ളൂ, രാജ്യം നഷ്ടപ്പെട്ട രാജാവും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയും അനുഭവിക്കുന്ന വേദന ഒന്നു തന്നെയാണ്. നിങ്ങൾ മുതിർന്നവർക്കാണ് ആരിൽ നിന്നെങ്കിലും ഒരു തല്ല് കിട്ടുന്നതെങ്കിൽ അത് നിങ്ങൾ മറക്കുമോ? അത് ചിലപ്പോൾ നിങ്ങളിൽ പകയായി തന്നെ വളർന്നു എന്ന് വരില്ലേ? അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് തല്ല് കിട്ടുമ്പോഴും നിങ്ങളെ കൊന്നുകളയാനുള്ള ദേഷ്യം അവർക്കുണ്ടാകും. പക്ഷെ അതിനെ നിങ്ങൾ എങ്ങനെയാണ് സാധൂകരിക്കുന്നത് എന്നറിയാമോ? നല്ലതിനു വേണ്ടിയല്ലേ മക്കളെ തല്ലുന്നത്? നിങ്ങൾക്ക് നന്മ വരാൻ വേണ്ടിയല്ലേ മക്കളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ പഞ്ചാര വാക്കുകളിലും പിന്നെ മാതാപിതാക്കളോടും അധ്യാപകരോടുമുള്ള ഇഷ്ടം, സ്നേഹം, അടുപ്പം, മമതാബോധം എന്നിവയിലും കുട്ടികൾ മുഴുകിപ്പോകുന്നത് കൊണ്ടാണ്. കുട്ടികളെ ബെഞ്ചിന്റെയോ ഡെസ്കിന്റെയോ മുകളിൽ കയറ്റി നിർത്തുക, ക്ലാസ്സിന് പുറത്തു നിർത്തുക തുടങ്ങിയവയിലൂടെ അവർക്കുണ്ടാകുന്ന മനസ്സിലെ മുറിവ് കാലം എത്ര കഴിഞ്ഞാലും മാഞ്ഞു പോകില്ല തന്നെ. വേദനകൾ മനുഷ്യൻ മറക്കുമായിരിക്കും, പക്ഷേ ഇൻസൾട്ട് അത് മറക്കാൻ പ്രയാസമായിരിക്കും. പാഞ്ചാലിയുടെ ചിരി എന്നൊരു പ്രയോഗമുണ്ട്. സ്ഥലജല വിഭ്രാന്തിയിൽ ദുര്യോധനാദികൾ നട്ടം തിരിഞ്ഞു കാണിച്ച വിക്രിയകൾ കണ്ട് പാഞ്ചാലി പൊട്ടിച്ചിരിച്ചത് അതാണ് ദുര്യോധനന് ഇൻസൾട്ടായത്, പകയായി വളർന്നത്. സൂചി കുത്താൻ പോലും ഇടം നൽകില്ലെന്ന വാശിയിൽ അയാളെ കൊണ്ടുചെന്നെത്തിച്ചത്. മനുഷ്യൻ മനുഷ്യനെ അപമാനിക്കുന്നതിനേക്കാൾ ക്രൂരമായി വേറൊന്നില്ല തന്നെ. അതുകൊണ്ട് ഒരു ശിക്ഷാ നടപടികളും കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് തന്നെ. തവളയെ കല്ലെറിയുന്ന കുട്ടിയുടെ മനഃശാസ്ത്രം വളരെ ലളിതമായി സിഗ്മണ്ട് ഫ്രോയിഡ് വിവരിക്കുന്നുണ്ട്. തവള തിരിച്ചുപദ്രവിക്കില്ല എന്ന ഉറപ്പ് കുട്ടിക്കുള്ളതുകൊണ്ടാണ് അതിനെ തുടരെ തുടരെ കല്ലെറിയുന്നത്. എന്നാൽ കുട്ടി ഒരിക്കലും അതേ ലാഘവത്തോടെ ഒരു പാമ്പിനെയോ പട്ടിയെയോ കല്ലെറിയില്ല. അതേ കാര്യം തന്നെയാണ് മനുഷ്യൻ മനുഷ്യരെ തല്ലുന്ന കാര്യത്തിലും തേജോവധം ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ സംഭവിക്കുന്നത്. തിരിച്ചൊന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല എന്നുറപ്പ്. അധ്യാപകർ കുട്ടികളെ തല്ലുന്നതിന് പിന്നിലും രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിക്കുന്നതിന് പിന്നിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയല്ലേ? എന്നാൽ ഇന്നത്തെ കുട്ടികൾ പ്രതികരിക്കും, തിരികെ ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ടാണ് കുട്ടികൾ പഴയ പോലെയല്ല എന്ന് ചിലരെങ്കിലും പരാതി പറയുന്നത്. അല്ലെങ്കിൽ തന്നെ തല്ലി പേടിപ്പിച്ച് ഇന്നോളം നിങ്ങൾ ആരെ നന്നാക്കിയിട്ടുണ്ട് എന്നൊരു ചോദ്യം ഇവിടെ ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നുണ്ട്. മാർക്ക് കുറഞ്ഞതിന് തല്ലി, വികൃതി കാട്ടിയതിന് തല്ലി, സാറില്ലാത്ത പിരീഡിന് കൂട്ടുകാരോട് സംസാരിച്ചതിന് തല്ലി, വീട്ടുജോലിയുണ്ടായിരുന്നതുകൊണ്ട് ഇമ്പോസിഷൻ എഴുതാത്തതിന് തല്ലി, അസംബ്ലിയിൽ താമസിച്ചെത്തിയതിന് തല്ലി, പദ്യം ചൊല്ലിയത് തെറ്റിപ്പോയതുകൊണ്ട് തല്ലി, അധ്യാപകർ തല്ലിയതറിഞ്ഞ് വീട്ടുകാരും തല്ലി. നിങ്ങൾ സൂക്ഷ്മ പരിശോധന ചെയ്തു നോക്കൂ. നിങ്ങൾ പത്താം ക്ലാസ് ജയിച്ചതോ പ്രീ ഡിഗ്രിക്ക് ഇംഗ്ലീഷ് കിട്ടിയതോ ഒന്നും ഈ തല്ലുകൊണ്ടിട്ടല്ല, പഠിച്ചതുകൊണ്ടാണ്. പഠിച്ചതുകൊണ്ട് മാത്രമാണ്. തല്ല് പേടിക്കാതെ പഠിച്ചിരുന്നെങ്കിലും ജയിച്ചേനെ. പക്ഷേ നിങ്ങളുടെ കഴിവുകളേക്കാൾ വിജയത്തിന്റെ അവകാശം അധ്യാപകർ ചൂരൽ വടികൊണ്ട് നൽകിക്കഴിഞ്ഞു. ജയിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും തല്ലിയതെന്ന മധുരമൊഴി കേട്ട് നിങ്ങൾക്ക് കണ്ണു നിറഞ്ഞു. അങ്ങനെയാണ് ഇന്നലെ വരെ പിശാചായി നിന്നവർ ഇന്ന് മാലാഖമാരായി അനുഭവപ്പെടുന്നത്. ആ കലാവിദ്യ അവർക്ക് നല്ല വശമായിരുന്നു താനും. കുട്ടികളെ ശിക്ഷിക്കുന്നത് ഔചിത്യമില്ലായ്മയാണ്, ധാരണക്കുറവുകൊണ്ടാണ്. ഒരു പഠനകാര്യത്തെയും ഭയപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കി കൊടുക്കാനാവില്ല തന്നെ. അവരുടെ മനസ്സുകളിൽ മുറിപ്പാടുണ്ടാകുന്ന വിധമുള്ള ശിക്ഷകൾ, ബോഡി ഷേമിംഗ് എന്നിവയൊന്നും ആധുനിക കാലത്ത് ആവശ്യമില്ല തന്നെ. സ്വതന്ത്രമായ മനസ്സ്, പകയും പ്രതികാരവുമില്ലാത്ത മനസ്സ്, അതാണ് ആധുനിക മനസ്സെന്ന് ഓർക്കുക.
2: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ള

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിൻ്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 16. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഗവൺമെന്റ് പൂർണ്ണ സജ്ജമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. മഴക്കെടുതിയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ടു പോകുന്നതായി മന്ത്രി എ പി അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യൻ സംഘത്തിന്റെ ശ്രദ്ധേയ പ്രകടനത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. വാർത്തകൾ വിശദമായി. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് മരണം 16. തിരുവനന്തപുരം 2, കൊല്ലം 1, പത്തനംതിട്ട 1, കോട്ടയം 3, ഇടുക്കി 2, പാലക്കാട് 1, മലപ്പുറം 4, കോഴിക്കോട് 1, കണ്ണൂർ 1 എന്നിങ്ങനെയാണ് മരിച്ചവരുടെ എണ്ണം. 5 പേരെ കാണാതായിട്ടുണ്ട്. തിരുവനന്തപുരത്തു നിന്നും കണ്ണൂരിൽ നിന്നും 2 പേരെ വീതവും കൊല്ലത്തുനിന്ന് ഒരാളെയുമാണ് കാണാതായത്. കാലവർഷക്കെടുതിയിലെ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഗവൺമെന്റ് പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം പത്തനംതിട്ടയിലെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം അറിയിച്ചു. റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ ഗവൺമെന്റ് മിഷനറികളെല്ലാം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായുണ്ട്. തണ്ണീർമുക്കം ബണ്ട്, തോട്ടപ്പുഴശ്ശേരി സ്പിൽവേ എന്നിവ തുറന്നതായും വെള്ളം കടലിലേക്ക് ഒഴുക്കുന്നതിന് ഇറിഗേഷൻ വകുപ്പ് നടപടി സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ മഴക്കെടുതിയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂട്ടായ്മയിലൂടെ ഊർജിതമായി മുന്നോട്ടു പോകുന്നതായി മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. പത്തനംതിട്ടയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാനത്ത് 353 ക്യാമ്പുകളിൽ 13,496 പേർ കഴിയുന്നതായും ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം വിതരണം വൈകില്ലെന്നും മന്ത്രി അനിൽകുമാർ അറിയിച്ചു. സംസ്ഥാനത്ത് 56 വീടുകൾ പൂർണ്ണമായും തകർന്നു, 499 വീടുകൾ ഭാഗികമായി തകർന്നു. പത്തനംതിട്ടയിൽ കളക്ടറും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത അവലോകന യോഗങ്ങളിൽ മന്ത്രി പങ്കെടുത്തു. ജില്ലയിലെ വെള്ളപ്പൊക്ക പ്രദേശങ്ങൾ മന്ത്രി പി സി വിശ്വനാഥിനോടൊപ്പം അനിൽകുമാർ സന്ദർശിച്ചു. വെള്ളപ്പൊക്ക പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിതമായി എത്തിക്കാൻ കൊല്ലത്ത് നിന്നടക്കം വള്ളങ്ങൾ എത്തിച്ചതായും മന്ത്രി അനിൽകുമാർ പറഞ്ഞു. സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് നഷ്ടപരിഹാരങ്ങളും വൈകാതെ വിതരണം ചെയ്യുമെന്നും അനിൽകുമാർ പറഞ്ഞു. നദീതീരങ്ങളിലും ഡാം പരിസരങ്ങളിലും ആളുകൾ കൂടുന്നത് പൂർണ്ണമായും തടഞ്ഞിട്ടുണ്ടെന്നും അനാവശ്യ യാത്ര ഒഴിവാക്കുന്നതിനൊപ്പം മലയോരത്ത് ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. മഴ മാറുന്നതുവരെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുമെന്നും മന്ത്രി എ പി അനിൽകുമാർ വ്യക്തമാക്കി.
0: സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെ 12 ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തും മഞ്ഞ ജാഗ്രതയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതയിടങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഇന്ന് അവധി.
0: മഴയും കടലാക്രമണവും മൂലം ദുരിതമനുഭവിക്കുന്ന എറണാകുളം ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലി മേഖലയിലെ വാർഡുകൾ മന്ത്രി റോജി എം ജോൺ സന്ദർശിച്ചു. പ്രദേശത്തെ സ്ഥിതിഗതികൾ മന്ത്രി നേരിട്ട് വിലയിരുത്തുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുകയും ചെയ്തു. അതിശക്തമായ മഴയിലും പ്രളയത്തിലും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഹോർട്ടികോർപ്പ് മുഖേന ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പച്ചക്കറികൾ വിതരണം ചെയ്തു. മന്ത്രി ടി സിദ്ദിഖിന്റെ നിർദ്ദേശപ്രകാരമാണിത്. ജീവനോപാധിയായിരുന്ന 11 പശുക്കളെ മലവെള്ളപ്പാച്ചിലിൽ നഷ്ടപ്പെട്ട കോട്ടയം സ്വദേശി അനിൽകുമാറിന് മന്ത്രി ബിന്ദുകൃഷ്ണ എച്ച് എഫ് ക്രോസ് ഇനത്തിൽപ്പെട്ട 4 പശുക്കളെ കൈമാറി. ഇന്നലെ വൈകിട്ട് തീക്കോയി മേസ്തിരിപ്പടിയിലെ വീട്ടിലെത്തി മന്ത്രി പശുക്കളെ കൈമാറി. കേരള വെറ്ററിനറി അസോസിയേഷൻ നൽകിയ 1 ലക്ഷം രൂപയുടെ ചെക്കും ബിന്ദുകൃഷ്ണ അനിൽകുമാറിന് നൽകി. കാസർകോട് ജില്ലയിൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഉണ്ടായതിനെ തുടർന്ന് 2 താലൂക്കുകളിലായി പ്രവർത്തിച്ചിരുന്ന 8 ക്യാമ്പുകളിൽ 4 ക്യാമ്പുകൾ പിരിച്ചുവിട്ടു. വെള്ളരിക്കുണ്ട് താലൂക്കിലാണ് നിലവിലെ 4 ക്യാമ്പുകളും പ്രവർത്തിക്കുന്നത്. ക്യാമ്പുകളിൽ 43 കുടുംബങ്ങളിലെ 155 പേരാണ് കഴിയുന്നത്. കണ്ണൂർ തൃപ്രങ്ങോട്ടൂരിലെ നരിക്കോട് മലയിൽ മണ്ണിടിച്ചൽ സാധ്യത കണക്കിലെടുത്ത് 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. 17 സ്ത്രീകൾ ഉൾപ്പെടെ 25 പേരെയാണ് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിയത്. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് വിവിധ താലൂക്കുകളിലായി ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം 964 ആകെ 32 ക്യാമ്പുകളാണ് നിലവിൽ. ഏറ്റവും കൂടുതൽ പേർ ക്യാമ്പുകളിൽ കഴിയുന്നത് കോഴിക്കോട് താലൂക്കിലാണ്. മലപ്പുറം ജില്ലയിൽ ഏറനാട്, കൊണ്ടോട്ടി, നിലമ്പൂർ, തിരൂരങ്ങാട്, പൊന്നാനി താലൂക്കുകളിലായി ആരംഭിച്ച 13 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നവരുടെ എണ്ണം 441. കോട്ടയം ജില്ലയിൽ 114 ക്യാമ്പുകളിലായി കഴിയുന്നത് 3714 പേരാണ്. 1258 കുടുംബങ്ങളിൽപ്പെട്ടവരാണ് ഇവർ. കേരളം അർഹിക്കുന്ന രീതിയിൽ ഗൌരവമായി കാലവർഷക്കെടുതിയിലെ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു. രാഷ്ട്രീയം നോക്കാതെ മുഴുവൻ ആളുകളും സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. കാലാവസ്ഥാ മുന്നറിയിപ്പ് ജനങ്ങളെ കൃത്യമായി അറിയിക്കാനാവുന്നില്ലെന്നും ചെറിയ ദുരിതം വരുമ്പോഴേക്കും ഒന്നും ചെയ്യാനാവാത്ത സ്ഥിതിയിൽ സംസ്ഥാന ഗവൺമെന്റ് പകച്ചു നിൽക്കുകയാണെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ പ്രളയബാധിത മേഖലകളിലെ ജനങ്ങൾ നേരിടുന്ന ദുരിതം അതീവ ഗുരുതരമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ദുരന്ത നിവാരണത്തിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഗുരുതരമായ അനാസ്ഥ പ്രകടമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. 3 ജില്ലകളിലെയും പ്രളയബാധിത പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും രാജീവ് ചന്ദ്രശേഖർ സന്ദർശിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യൻ സംഘത്തിന്റെ ശ്രദ്ധേയ പ്രകടനത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. 13 സ്വർണ മെഡലുകൾ ഉൾപ്പെടെ 39 മെഡലുകൾ നേടിയത് രാജ്യത്തെ അത്ലറ്റുകളുടെ പ്രതിഭയുടെയും ദൃഢനിശ്ചയത്തിന്റെയും തെളിവാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അത്ലറ്റുകളുടെ സമർപ്പണവും സ്ഥിരോത്സാഹവും യുവജനങ്ങളെ പ്രചോദിപ്പിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ തുടർച്ചയായി 3 സ്വർണം നേടി ചരിത്ര നേട്ടം കുറിച്ച ഭാരോദ്വഹന താരം മീരാബായ് ചാനുവിനെ നേരിൽ കണ്ട് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അഭിനന്ദനങ്ങൾ അറിയിച്ചു. മീരാബായ് ചാനുവിന്റെ നിശ്ചയദാർഢ്യത്തെയും മനോധൈര്യത്തെയും കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. പാർലമെന്റിൽ പ്രധാന ബില്ലുകളിലെ ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ലെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2026 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ വികസന ബിൽ രാജ്യസഭ പാസാക്കി. 2006 നിയമം കൂടുതൽ ഭേദഗതി ചെയ്യുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. ഒപ്പം പണമിടപാടുകളുടെ കാലതാമസം പരിഹരിക്കാനും തർക്കപരിഹാരം ലളിതമാക്കാനും ബിൽ ലക്ഷ്യമിടുന്നു. 3 സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. ഗുജറാത്തിലെ മഞ്ചൽപൂർ നിയമസഭാ സീറ്റ് BJPയും മധ്യപ്രദേശിലെ ദാതിയ മണ്ഡലം കോൺഗ്രസും നിലനിർത്തി. ബീഹാറിലെ ബംഗിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ജൻസ്വരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോറുമാണ് ജയിച്ചത്. കാലിക്കറ്റ് സർവകലാശാല പബ്ലിക് റിലേഷൻസ് ഓഫീസറായി VA അക്ഷിത ചുമതലയേറ്റു. കേരളത്തിലെ സർവകലാശാലകളിലേക്ക് PSC പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികയിൽ നിന്നാണ് നിയമനം. കാലിക്കറ്റ് സർവകലാശാലയിൽ PRO ചുമതലയിലെത്തുന്ന ആദ്യത്തെ വനിത കൂടിയാണ് അക്ഷിത. ഇടുക്കി അടിമാലി സ്വദേശിയാണ്. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. പൊതുസമ്മേളനം ടൌൺഹാളിൽ CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് രാവിലെ കല്ലായി സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ജനറൽ KG ജയരാജ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനിച്ച വൈസ് ചാൻസലേഴ്സ് കോൺക്ലേവ് 2026 മാറ്റിവെച്ചു. കനത്ത മഴക്കെടുതിയാണ് പരിപാടി മാറ്റിവെക്കാൻ കാരണം. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാൻ അറിയിച്ചു. കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേർക്കായി തെരച്ചിൽ ഊർജിതമായി തുടരുന്നു. ചെറുപുഴ കാര്യങ്കോട് പുഴയിലെ മീന്തുള്ളിയിൽ തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി R രാജേഷ്, മണത്തണ കാഞ്ഞിരപ്പുഴയിൽ VP ഹനീഫ എന്നിവരെയാണ് കാണാതായത്. മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ ആവശ്യപ്പെട്ടു. നാശനഷ്ടങ്ങൾ ഉണ്ടായവർക്ക് അടിയന്തര സാമ്പത്തിക സഹായവും സൗജന്യ റേഷനും നൽകണമെന്ന് വിനോദ് കുമാർ പറഞ്ഞു. കാലവർഷക്കെടുതിയിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി KT സദഹുള്ള ആവശ്യപ്പെട്ടു. പ്രളയത്തിന് സമാനമായ ദുരിതങ്ങളാണ് ജില്ലയിൽ ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 16. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഗവൺമെന്റ് പൂർണ്ണ സജ്ജമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. മഴക്കെടുതിയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ടു പോകുന്നതായി മന്ത്രി AP അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യൻ സംഘത്തിന്റെ ശ്രദ്ധേയ പ്രകടനത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. ഉറക്കച്ചടവുകളിൽ നിന്നുണർന്ന് നവഭാവുകത്വത്തിന്റെ സൗരകിരണങ്ങളിലേക്ക് നോക്കൂ. ഈ പ്രഭാതം എത്ര സുന്ദരമായിരിക്കുന്നു! മഴനൂലുകൾ കൊണ്ട് മേഘച്ചാർത്തുകൾക്ക് തോരണമണിഞ്ഞാലും ഇളവെയിലിൻ്റെ സ്വർണ്ണനാരുകൾ കൊണ്ട് ആത്മഹർഷങ്ങളുടെ പട്ടുടയാടകൾ നെയ്താലും ഹിമഗണങ്ങൾ കൊണ്ട് കുളിരിൻ്റെ കഞ്ചുകം ചാർത്തിയാലും നിർമ്മലമായ ഈ പ്രഭാതത്തിന് എന്തൊരു ഹൃദ്യചാരുത! കമനീയമായ ഒരു പകലിലേക്കുള്ള ഒരുക്കം. മുടികൂതി മലർച്ചൂടി വരുന്ന പ്രഭാതമേ, പ്രണയമാർ നിന്നെയും നിന്റെ ഈ പ്രസരിപ്പിൻ ഭാഗമാക്കൂ. പുറത്തു പൂത്തു തുടങ്ങിയ പൂവാങ്കുരുന്നുകൾ, തൊടിയിലെങ്ങും പറന്നുതിങ്ങും പൂത്തുമ്പികൾ, വെളിച്ചം തിരക്കുകൂട്ടാൻ തുടങ്ങുന്നു. സജീവമായ ഒരു പകലിനെ വരവേൽക്കാൻ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നിലാവുദിച്ചതുപോലെ കൺതടങ്ങളിൽ തിളങ്ങി മാഞ്ഞു പോകാതെ നിൽക്കും ചന്ദ്രബിംബം പോലെ. പ്രണയിനി, നീ പകർന്നു നൽകും സ്നേഹചുംബനങ്ങൾ പോലെ. ആത്മതടങ്ങളിൽ തൊട്ടുണർത്തും അക്ഷരങ്ങൾ, അമൃത്യമായ വാക്വിലാസങ്ങളുടെ ചാരുത. പശ്ചിമഘട്ടത്തിൻ്റെ ഹരിതാഭയിൽ നിന്ന് ഊർജമാർന്ന് പ്രകാശിക്കുന്ന എൻ്റെ ഭാഷ, എൻ്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ഖണ്ഡകാവ്യങ്ങളെ കുറിച്ച് കേൾക്കാം. മഹാകാവ്യ കാലഘട്ടത്തെ തുടർന്ന് കാവ്യരംഗത്ത് ആവിർഭവിച്ച നൂതന കാവ്യരൂപമാണ് ഖണ്ഡകാവ്യം. മഹാകാവ്യ ലക്ഷണമില്ലാത്ത ചെറിയ കാവ്യങ്ങൾ, വർണ്ണനാപരമോ തത്വചിന്താപരമോ കഥാരൂപത്തിലുള്ളതോ ആയ പ്രതിപാദ്യത്തെ കാൽപ്പനികമായി രചിക്കുന്ന കാവ്യങ്ങളെയാണ് ഖണ്ഡകാവ്യങ്ങൾ എന്ന് പറയുന്നത്. 19th നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ഖണ്ഡകാവ്യങ്ങൾ മലയാള ഭാഷയിൽ ഉണ്ടായി തുടങ്ങിയത്. രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് കേരളീയ ഗ്രാമ്യ സൗകുമാര്യം തുളുമ്പുന്ന ഖണ്ഡകാവ്യമാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ കംസൻ തുപ്പൽ കൊള്ളാമ്പി, കെ സി കേശവപിള്ളയുടെ ആസന്ന മരണ ചിന്താശതകം എന്നിങ്ങനെ ധാരാളം കൃതികളെ ഖണ്ഡകാവ്യങ്ങളായി പരിഗണിക്കാവുന്നതാണ്. എന്നാലാകട്ടെ, ഖണ്ഡകാവ്യങ്ങളുടെ നൂതന സരണിയിലേക്ക് ആധുനിക കവിത്രയങ്ങൾ എത്തിയതോടെ ഖണ്ഡകാവ്യങ്ങൾക്ക് വേറൊരു തലം കൈവന്നു. ഖണ്ഡകാവ്യ പ്രസ്ഥാനത്തിന് അഴകും അംഗീകാരവും മിഴിവും അനുഭൂതി സമത്കർഷവും വന്നു ചേർന്നു. ബദിരവിലാപം, വീണപൂവ്, നളിനി, കർണഭൂഷണം എന്നിവ പ്രസിദ്ധം ചെയ്തതോടെ ഖണ്ഡകാവ്യ പ്രസ്ഥാനം മലയാളത്തിൽ ലബ്ധപ്രതിഷ്ഠമായി. ലീല, ദുരവസ്ഥ, ചണ്ഡാലഭിക്ഷകി, ചിന്താവിഷ്ടയായ സീത, പ്രരോദനം, കരുണ എന്നീ ആശാൻ കൃതികളും ബന്ധനസ്ഥനായ അനിരുദ്ധൻ, മഗ്ദലന മറിയം, ശിഷ്യനും മകനും തുടങ്ങിയ വള്ളത്തോൾ കൃതികളും പിങ്കള, ഭക്തിദീപിക എന്നീ ഉള്ളൂർ കൃതികളും ശില്പഭംഗിയുള്ള ഖണ്ഡകാവ്യങ്ങളായി അംഗീകരിക്കപ്പെട്ടു. ആധുനിക ജീവിതത്തിന്റെ മൂല്യസങ്കല്പങ്ങൾക്കും സ്ഥിതിവിശേഷങ്ങൾക്കും അനുരോധമായ പുരോഗമനാശയങ്ങൾ ആശാൻ തന്റെ ഖണ്ഡകാവ്യങ്ങളിലൂടെ മുന്നോട്ട് വച്ചു. പാത്ര ചിത്രീകരണ പാഠവും കൊണ്ടും ജീവിത അവബോധം കൊണ്ടും കുമാരനാശാന്റെ ഖണ്ഡകാവ്യങ്ങൾ മികവുറ്റതും സുന്ദരവുമായി ഇന്നും പ്രസക്തമാവുന്നു. വി സി ബാലകൃഷ്ണ പണിക്കരുടെ ഒരു വിലാപവും നാലപ്പാടിന്റെ കണ്ണുനീർത്തുള്ളിയും ചങ്ങമ്പൊഴിയുടെ രമണനും ഒന്നാം തരം ഖണ്ഡകാവ്യങ്ങൾ തന്നെ. അക്കിത്തത്തിന്റെ 20th നൂറ്റാണ്ടിന്റെ ഇതിഹാസം, വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ, ഒളപ്പമണ്ണയുടെ നങ്ങേമക്കുട്ടി, ഒ എൻ വിയുടെ ഉജ്ജയിനി, അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രം എന്നിവ കൊണ്ട് സമ്പന്നവും സമൃദ്ധവുമായി തീർന്നു മലയാള ഭാഷയിലെ ഖണ്ഡകാവ്യങ്ങൾ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു, തയ്യാറാക്കിയത് എൽ ആർ മധുജൻ, സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

ശ്വേതാവ് കുളിർന്ന ഒരു ശൈലകൂടത്തിൽ ഇനിയൊന്ന് പാടുവാൻ നീ വരും ശാരികേ. ഈ നിഴൽ പോലും എന്റെ വനഗായകനെ വാസന്തചന്ദ്രിക സ്പർശലഹരിയിൽ ഉന്മത്തമായി ഉണർത്തുന്നു. ഞാനതിൽ ലയിക്കുന്നു ലാസ്യമായി സൗന്ദര്യലവണമായി. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം. ഹൃദയതാളങ്ങൾക്കനുസൃതമാം വിധം തുടിക്കുമൊരു രാഗകല്ലോലിനി, മന്ത്രചാരുതയാൽ അനുഗ്രഹീതമായൊരു ഗാനധാരതൻ കുളിർ സ്പർശം.

പ്രഭാതരശ്മികളേറ്റ് തിളങ്ങുന്ന നെൽപ്പാടങ്ങളെപ്പോലെ ഹൃദ്യമായ വാക്കുകൾ, വസന്തം കളം തന്ന താമര നൂലുകൾ കൊണ്ട് ഞാൻ വാക്കുകൾ കോർത്തെടുക്കുന്നു. സ്നേഹത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള എൻ്റെ നടത്തങ്ങൾ, പ്രണയം തേടിയുള്ള എൻ്റെ സഞ്ചാരങ്ങൾ, വാക്കുകൾക്ക് ജീവൻ വയ്ക്കുന്നു, കവിതയുടെ ചിറകുകൾ മുളയ്ക്കുന്നു. എവിടെ നിന്നൊക്കെയോ ഭാവങ്ങളുടെ ചായങ്ങൾ എടുത്തണിഞ്ഞ് അവ പുറത്തേക്ക് പറക്കുന്നു. കവിതകളുടെ ചിത്രശലഭങ്ങൾ, കവിതകളുടെ തുമ്പിച്ചിറകുകൾ, കവിതയിൽ നിന്നൂറുന്ന കന്മദം, കവിതയിൽ നിന്ന് പിറക്കുന്ന പ്രതിഷേധങ്ങൾ, കവിത കത്തി കാട്ടുതീയായ ചരിത്രങ്ങൾ, വിപ്ലവത്തിൻ്റെ നാനാർത്ഥങ്ങൾ, ബൗദ്ധികതയുടെ പര്യായങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു കവിത കേൾക്കാം.

രമേശ് കാണാൻ നമുക്കിനി പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടും. ഉറപ്പ എന്നെ ക്ഷമിക്കുക.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർത്തുന്നതിനുള്ള നിയമ ഭേദഗതി ലോക്സഭ ഇന്നലെ പാസാക്കി. MSME വികസന ഭേദഗതി ബിൽ പാസാക്കി രാജ്യസഭ. പെൺകുട്ടികളുടെയും ഗോത്ര വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകാൻ സർവകലാശാലകളോട് നിർദ്ദേശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ്. തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. PSC പരീക്ഷകളും മാറ്റി. മഴക്കെടുതി വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പത്തനംതിട്ട സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിൽ 2nd ബ്രിക്സ് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കം. സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ടൂർ ഡി ഫ്രാൻസ് ഫെംസ് സൈക്ലിംഗ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി ഹർഷിത ജാക്കർ. വാർത്തകൾ വിശദമായി. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. MSME വികസന ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്നലെ പാസാക്കി. 2 പുതിയ ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: സുപ്രീംകോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33 നിന്ന് 37 ഉയർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ബിൽ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ചെറുകിട വ്യവസായ മേഖലയിലെ പണമടയ്ക്കൽ വൈകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും തർക്കപരിഹാരം ലളിതമാക്കുന്നതിനുമുള്ള MSME വികസന ഭേദഗതി ബിൽ 2026 രാജ്യസഭ പാസാക്കി. ഇതിനു പുറമെ 2 പ്രധാന ബില്ലുകളായ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബിൽ 2026 ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇന്നലെ നടപടികൾ ആരംഭിച്ചയുടൻ ഗ്ലാസ്ഗോയിലെ കോമൺവെൽത്ത് ഗെയിംസിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ കായിക താരങ്ങൾക്ക് സ്പീക്കർ ഓം ബിർള അഭിനന്ദനം അറിയിച്ചു. എന്നാൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചതോടെ ഇരു സഭകളും ഒന്നിലധികം തവണ തടസ്സപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പാർലമെന്റിൽ പ്രധാനപ്പെട്ട ബില്ലുകൾ സംബന്ധിച്ച ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ലെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യ മന്ത്രി കിരൺ റിജിജു. സഭയിൽ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് അവകാശപ്പെടുന്ന പ്രതിപക്ഷ അംഗങ്ങൾ അവസരം ലഭിക്കുമ്പോൾ സംസാരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും ശ്രീ റിജിജു ആരോപിച്ചു.
2: ലോക്സഭ സുപ്രീം കോർട്ട് മേ ജഡ്ജസ് സംഖ്യ ബാനേക്കല്ലേ ഓർ രാജ്യസഭ MSME കാ ബിൽ പാസ് വിപക്ഷ മേ കോസാ നീ ബച്ച ജോ ഹിസ ലേന ചാത്തേ തേ ഇത്ര ഇമ്പോർട്ടന്റ് ബിൽസ് ആയാ ഹെ വോ ഹിസ നീ ലേ രേ ബാഹർ ജാകെ കഹതേ കി ബോൾനേ കാ മൗക്ക നീ മിൽത്ത ഹെ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്ത സംഭവത്തിൽ മെറ്റ ഇന്ത്യ ഉദ്യോഗസ്ഥരുമായി പാർലമെന്ററി സമിതി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പോസ്റ്റ് നീക്കം ചെയ്ത മെറ്റയുടെ നടപടിയെ സമിതി അധ്യക്ഷനും BJP MPയുമായ നിഷികാന്ത് ദുബെ രൂക്ഷമായി വിമർശിച്ചു. സംഭവത്തിൽ മെറ്റ CEO മാർക്ക് സക്കർബർഗ് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടതായി ശ്രീ ദുബെ മാധ്യമങ്ങളെ അറിയിച്ചു. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: കൊല്ലം, തിരുവനന്തപുരം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയാണ് നിലവിലുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമുണ്ട്. സംസ്ഥാനത്ത് 353 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 13,496 പേരാണ് ഉള്ളത്. സംസ്ഥാനത്തൊട്ടാകെ 56 വീടുകൾ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. 499 വീടുകൾ ഭാഗികമായി തകർന്നു. 16 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 5 പേരെ കാണാതായിട്ടുമുണ്ട്. അതിനിടെ ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്.
0: കനത്ത മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം, തൃശൂർ, കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡ് ജില്ലകൾക്കാണ് അവധി. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. സംസ്ഥാനത്ത് PSC 4, 5, 6, 10 തീയതികളിൽ നടത്താനിരുന്ന ഓൺലൈൻ OMR പരീക്ഷകൾ മാറ്റിവെച്ചു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് 4, 5, 6 തീയതികളിൽ വിവിധ ജില്ലകളിൽ നടത്താനിരുന്ന കായികക്ഷമതാ പരീക്ഷയും മാറ്റിയിട്ടുണ്ട്. തൃശൂരിൽ മഴ തുടരുന്നു. വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ അറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: ഇന്നലെ പകൽ സമയം മഴയ്ക്ക് ചെറിയ ആശ്വാസമുണ്ടായെങ്കിലും രാത്രിയോടെ വീണ്ടും മഴ ശക്തമാവുകയാണ് ഉണ്ടായത്. കരുവന്നൂർ ചാലക്കുടി പുഴയിലെ ജലനിരപ്പുകൾ ക്രമാതീതമായി ഉയരുന്നുണ്ട്. ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ഉയർത്തിയതോടെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി കഴിഞ്ഞു. നഗരത്തിലെ പലയിടത്തും ഗ്രാമപ്രദേശങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്.
0: പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതി നേരിടുന്ന പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സന്ദർശനം നടത്തും. ഉച്ചയ്ക്ക് ആറന്മുളയിലെത്തുന്ന മുഖ്യമന്ത്രി റാന്നി ഉൾപ്പെടെയുള്ള മേഖലകൾ സന്ദർശിക്കും. അസം, മേഘാലയ, പശ്ചിമബംഗാളിന്റെ ഹിമാലയൻ സമതല മേഖല, സിക്കിം എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, നാഗാലാന്റ്, ബീഹാർ എന്നിവിടങ്ങളിലും ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മുകശ്മീർ തുടങ്ങിയ ഇടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പെൺകുട്ടികളുടെയും ഗോത്ര വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകണമെന്ന് സർവകലാശാലകളോട് നിർദ്ദേശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഒഡീഷയിലെ കട്ടക്കിൽ ജഗദ്ഗുരു കൃപാലു സർവകലാശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വികസിത് ഭാരത് 2047, വികസിത് ഒഡീഷ 2036 എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർണായക പങ്കുവഹിക്കുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് ശ്രീമതി മുർമു ഒഡീഷയിലെത്തിയത്. രാജ്യത്തിന്റെ പ്രതിരോധ ആവാസ വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിൽ സൈനിക സിവിൽ സഹകരണം അനിവാര്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ 85-ാമത് ആംഡ് ഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് സിവിലിയൻ സർവീസസ് ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംയുക്ത പരിശീലന പരിപാടികളിലൂടെ സിവിൽ സർവീസ് സൈനിക സമ്പർക്കം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും രാജ്യരക്ഷാമന്ത്രി നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ 2-ാമത് ബ്രിക്സ് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗവും ആസ്തി വീണ്ടെടുക്കൽ സംബന്ധിച്ചുള്ള വിദഗ്ധ സമിതി യോഗവും ഇന്നും നാളെയുമായി ഹൈദരാബാദിൽ നടക്കും. കേന്ദ്ര പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പാണ് യോഗം സംഘടിപ്പിക്കുന്നത്. അനധികൃത സ്വത്ത് വീണ്ടെടുക്കുന്നതിനുള്ള അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തൽ, അതിർത്തി കടന്നുള്ള അഴിമതി തടയൽ, ഭരണനിർവഹണത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കൽ എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബക്തിയാൻ സൈദോവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ഉഭയകക്ഷി ബന്ധം, വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സാംസ്കാരിക സഹകരണം തുടങ്ങിയ മേഖലകളിലേക്ക് വ്യാപിച്ചതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെയും ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി സന്ദർശിച്ചു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ ജനവിധി അംഗീകരിക്കുന്നതായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. ബീഹാറിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ ബംഗിപ്പൂർ മണ്ഡലത്തിലും മധ്യപ്രദേശിലെ ദതിയയിലും പരാജയപ്പെട്ടതിനെക്കുറിച്ച് പാർട്ടി വിശദമായ അവലോകനം നടത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു. മഞ്ചൽപൂർ മണ്ഡലം നിലനിർത്താൻ സഹായിച്ച ഗുജറാത്തിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ നിതിൻ നബീൻ പ്രവർത്തകരെയും ഭാരവാഹികളെയും അഭിനന്ദിച്ചു. സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ടൂർ ഡി ഫ്രാൻസ് ഫെംസ് സൈക്ലിംഗ് പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി ഹർഷിത ജാക്കർ. ഇന്നലെ നടന്ന 2-ാം ഘട്ട മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ, അൾജീരിയ, ചിലി, എത്യോപ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള 8 സൈക്ലിസ്റ്റുകളുടെ സംഘത്തെ 19-കാരിയായ ഹർഷിതയാണ് നയിച്ചത്. ഈ മാസം 1-ന് ആരംഭിച്ച സൈക്ലിംഗ് പോരാട്ടം ഓഗസ്റ്റ് 9-ന് സമാപിക്കും. 108 ആംബുലൻസിൽ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാരായി അംഗീകൃത നഴ്സുമാരെ മാത്രമേ നിയമിക്കൂ എന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 108 ആംബുലൻസിന്റെ നടത്തിപ്പ് ചുമതലയുള്ള കരാർ കമ്പനിയായ ഇ എം ആർ ഐ ഗ്രീൻ ഹെൽത്ത് സർവീസസ് അധികൃതർ

ുമായി മന്ത്രി കെ മുരളീധരൻ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയായത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒപ്പുവച്ച കരാർ പ്രകാരം നഴ്സിംഗ് പാസ്സാക്കാത്തവർക്കും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാരായി നിയമിക്കാൻ വ്യവസ്ഥ ചെയ്തിരുന്നു. വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള തൊഴിൽ നേടാൻ സഹായിക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസ സംവിധാനം മാറണമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. മലപ്പുറം ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും കരിയർ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശബരിമല നിറപുത്തരി പൂജകൾ കണ്ടു തൊഴുത് നെൽക്കതിരുകളുമായി ഭക്തർ മലയിറങ്ങി. തിങ്കളാഴ്ച രാവിലെ നട തുറന്നപ്പോൾ തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. ശ്രീകോവിലിന് മുന്നിൽ ഭക്തർ നെൽക്കതിരുകൾ ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർത്തുന്നതിനുള്ള നിയമ ഭേദഗതി ലോക്സഭ പാസാക്കി. MSME വികസന ഭേദഗതി ബിൽ പാസാക്കി രാജ്യസഭ. പെൺകുട്ടികളുടെയും ഗോത്ര വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകാൻ സർവകലാശാലകളോട് നിർദ്ദേശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. PSC പരീക്ഷകളും മാറ്റി. മഴക്കെടുതി വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പത്തനംതിട്ട സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിൽ 2nd ബ്രിക്സ് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കം. സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ടൂർ ഡി ഫ്രാൻസ് ഫെംസ് സൈക്ലിംഗ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി ഹർഷിത ജാക്കർ.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു സമൂഹത്തിന്റെ ചരിത്രം പലപ്പോഴും വലിയ യുദ്ധങ്ങളിലൂടെയോ തിരഞ്ഞെടുപ്പുകളിലൂടെയോ മാത്രമല്ല മാറുന്നത്. വീട്ടിനകത്ത് നിശബ്ദമായി മാറുന്ന ചില തീരുമാനങ്ങളിലൂടെയും ചരിത്രം പുതിയ ദിശ കണ്ടെത്താറുണ്ട്. ഒരു കാലത്ത് ഒരു പെൺകുട്ടിയുടെ ജനനം മുതൽ അവളുടെ ജീവിതം വരെ മറ്റുള്ളവർ എഴുതി വച്ച ഒരു തിരക്കഥയായിരുന്നു. പഠിക്കണം, വളരണം, വിവാഹം കഴിക്കണം, കുടുംബം നോക്കണം, ജീവിതത്തിന്റെ ക്രമം അങ്ങനെയാണെന്ന് സമൂഹം വിശ്വസിച്ചു. ഒരു പെൺകുട്ടിയുടെ വിജയത്തെ പോലും അവൾ നേടിയ വിദ്യാഭ്യാസമോ അവളുടെ കഴിവുകളോ കൊണ്ടല്ല അളന്നിരുന്നത്, മറിച്ച് അവൾ എത്തിച്ചേർന്ന കുടുംബം കൊണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ തിരക്കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം തന്നെ പേന കയ്യിലെടുക്കുകയാണ്. കേരളത്തിലെ കോളേജുകളിലും സർവകലാശാലകളിലും ലൈബ്രറികളിലും മത്സര പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങളിലും ഐടി കമ്പനികളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും വിമാന പരിശീലന കേന്ദ്രങ്ങളിലും ഇന്ന് നാം കാണുന്നത് പുതിയൊരു തലമുറയെയാണ്. അവർ ജീവിതത്തെ വിവാഹത്തിന്റെ കലണ്ടർ നോക്കി ക്രമീകരിക്കുന്നില്ല, മറിച്ച് സ്വന്തം സ്വപ്നങ്ങളുടെ ഭൂപടം നോക്കിയാണ് മുന്നോട്ട് നടക്കുന്നത്. അവരുടെ സംഭാഷണങ്ങളിൽ വിവാഹം എപ്പോൾ എന്ന ചോദ്യത്തെക്കാൾ കൂടുതൽ ഇടം പിടിക്കുന്നത് എന്താണ് എന്റെ ലക്ഷ്യം, എന്താണ് എന്റെ മേഖല, ഞാൻ എവിടെയാണ് എത്തേണ്ടത് എന്ന ചോദ്യങ്ങളാണ്. ഇത് വിവാഹത്തെ നിഷേധിക്കുന്ന ഒരു തലമുറയുടെ കഥയല്ല, മറിച്ച് വിവാഹത്തെ ജീവിതത്തിന്റെ ഏക കേന്ദ്രത്തിൽ നിന്ന് അതിന്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു തലമുറയുടെ കഥയാണ്. ഈ മാറ്റം കേവലം വ്യക്തിപരമായ ഇഷ്ടങ്ങളുടെ മാറ്റമല്ല, അതിനു പിന്നിൽ വലിയ സാമൂഹികവും സാമ്പത്തികവും മാനസികവുമായ പരിവർത്തനങ്ങളുണ്ട്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസ നില ഗണ്യമായി ഉയർന്നു. ലോകം അവരുടെ മുന്നിൽ തുറന്നു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഭൂമിശാസ്ത്രപരമായ അതിർത്തികളെ ഇല്ലാതാക്കി. ഇന്ന് ഒരു ചെറിയ ഗ്രാമത്തിൽ ജീവിക്കുന്ന പെൺകുട്ടിക്കും ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാലകളുടെ ക്ലാസുകൾ കേൾക്കാനും ആഗോള കമ്പനികളിൽ ജോലി ചെയ്യാനും സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനും അവസരമുണ്ട്. അറിവിന്റെ ഈ ജനാധിപത്യവൽക്കരണം സ്ത്രീകളുടെ ജീവിത സ്വപ്നങ്ങളെയും മാറ്റിമറിച്ചു. ഒരു കാലത്ത് ഒരു പെൺകുട്ടിയുടെ സുരക്ഷ മറ്റൊരാളുടെ തണലിലാണെന്ന് വിശ്വസിച്ചിരുന്നു. ഇന്ന് കൂടുതൽ പെൺകുട്ടികൾ തിരിച്ചറിയുന്നത് മറ്റൊരു സത്യമാണ്. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സുരക്ഷ അവളുടെ വിദ്യാഭ്യാസമാണ്. അതിനേക്കാൾ വലിയ സുരക്ഷ അവളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. ഈ തിരിച്ചറിവ് യാദർശികമായി ഉണ്ടായതല്ല, സമൂഹം തന്നെ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബഘടന മാറുന്നു, തൊഴിൽ രംഗം മാറുന്നു, ജീവിത ചെലവ് ഉയരുന്നു, ബന്ധങ്ങളുടെ സ്വഭാവം മാറുന്നു. വിവാഹം ഒരു സുരക്ഷാ കവചമാണ് എന്ന പഴയ ധാരണയ്ക്ക് പകരം സ്വന്തം കഴിവുകളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് എന്ന് പുതിയ തലമുറ മനസ്സിലാക്കുന്നു. ഇവിടെയാണ് സ്ത്രീപക്ഷ രാഷ്ട്രീയം പുതിയൊരു ഭാഷ സംസാരിക്കുന്നത്. സ്ത്രീപക്ഷം എന്നത് പുരുഷന്മാർക്കെതിരായ ഒരു ആശയധാരയല്ല, കുടുംബത്തെ തകർക്കാനുള്ള പദ്ധതിയുമല്ല, മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാന ചോദ്യമാണ് അത് ചോദിക്കുന്നത്. ഒരു സ്ത്രീക്ക് സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ കഴിയുന്നുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഒരു സമൂഹത്തിന്റെ ജനാധിപത്യത്തിന്റെ അളവുകോൽ. വിവാഹം കഴിക്കണോ വേണ്ടയോ എന്നല്ല ഇവിടെ പ്രധാന വിഷയം. വിവാഹം എപ്പോൾ, എങ്ങനെ, ആരുമായി എന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള അവകാശം സ്ത്രീക്കുണ്ടോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. ഇന്ന് പെൺകുട്ടികൾ കരിയറിന് മുൻഗണന നൽകുമ്പോൾ അവർ ഒരു തൊഴിലിനെ മാത്രം തിരഞ്ഞെടുക്കുന്നില്ല, അവർ തിരഞ്ഞെടുക്കുന്നത് സ്വന്തം ജീവിതത്തിന്റെ നിയന്ത്രണമാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം ശമ്പളത്തിന്റെ കണക്ക് മാത്രമല്ല, അത് ആത്മാഭിമാനത്തിന്റെ കണക്കുകൂടിയാണ്. സ്വന്തം അധ്വാനത്തിന്റെ ഫലം കൈകളിലെത്തുമ്പോൾ ഒരു സ്ത്രീയുടെ ശബ്ദത്തിനും തീരുമാനങ്ങൾക്കും പുതിയ ആത്മവിശ്വാസം ലഭിക്കുന്നു. മനഃശാസ്ത്രം ഇതിന് ശക്തമായ പിന്തുണ നൽകുന്നുണ്ട്. മനുഷ്യന്റെ മാനസികാരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാന ഘടകങ്ങളിലൊന്നാണ് സ്വയം തീരുമാനമെടുക്കാനുള്ള കഴിവ്. സ്വന്തം ജീവിതത്തെ സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നവരിൽ ആത്മാഭിമാനവും ജീവിത സംതൃപ്തിയും കൂടുതലാണെന്ന് നിരവധി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. മറ്റുള്ളവർ നിർണയിച്ച ജീവിതം നയിക്കേണ്ടി വരുന്നവർക്ക് ഉത്കണ്ഠയും വിഷാദവും നിരാശയും കൂടുതലായി അനുഭവപ്പെടുന്നു. അതിനാൽ കരിയർ എന്നത് വെറും തൊഴിൽ മേഖലയിലേക്കുള്ള പ്രവേശനമല്ല,
അത് മാനസികാരോഗ്യത്തിലേക്കുള്ള പ്രവേശന വാതിൽ കൂടിയാണ്. കേരളത്തിലെ വീടുകളിൽ ഇന്ന് നിശബ്ദമായി നടക്കുന്ന ഏറ്റവും വലിയ മാറ്റവും ഇതുതന്നെയാണ്. ഒരിക്കൽ മകളുടെ വിവാഹത്തിന് എത്ര സ്വർണം വേണം എന്നാലോചിച്ചിരുന്ന മാതാപിതാക്കൾ ഇന്ന് അവൾക്ക് ഏത് കോഴ്സ് പഠിക്കണം, വിദേശത്ത് പഠിക്കാൻ അവസരമുണ്ടോ, സിവിൽ സർവീസിന് പരിശീലനം നൽകാമോ, സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ സഹായിക്കാമോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. ഈ മാറ്റം എല്ലാ കുടുംബങ്ങളിലും സംഭവിച്ചിട്ടില്ലെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളാണ് നാളത്തെ സമൂഹത്തെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പെൺകുട്ടികൾ പഴയ സ്വപ്നങ്ങളെ തള്ളിക്കളയുന്നില്ല, അവയെ വികസിപ്പിക്കുകയാണ്. കുടുംബത്തെ അവർ ഉപേക്ഷിക്കുന്നില്ല. കുടുംബത്തിനകത്ത് സ്വന്തം വ്യക്തിത്വവും സ്വപ്നങ്ങളും നിലനിർത്താനുള്ള അവകാശമാണ് അവർ ആവശ്യപ്പെടുന്നത്. ജീവിതം ഒരു ബന്ധത്തിൽ അവസാനിക്കുന്നതല്ലെന്നും ഒരു വ്യക്തിയുടെ കഴിവുകൾ സമൂഹത്തിന് നൽകുന്ന സംഭാവനകളിലൂടെയാണ് ജീവിതം പൂർണ്ണമാകുന്നതെന്നും അവർ തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവാണ് പുതിയ നൂറ്റാണ്ടിലെ സ്ത്രീയുടെ ഏറ്റവും വലിയ വിപ്ലവം. അത് മുദ്രാവാക്യങ്ങളുടെ വിപ്ലവമല്ല, നിശബ്ദമായ ആത്മവിശ്വാസത്തിന്റെ വിപ്ലവമാണ്. കയ്യിൽ പ്ലക്കാർഡുകളില്ലാതെ എന്നാൽ മനസ്സിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുമായി മുന്നേറുന്ന ലക്ഷക്കണക്കിന് പെൺകുട്ടികളുടെ വിപ്ലവം. ഒരു സ്ത്രീ സ്വന്തമായി ഒരു തൊഴിൽ തിരഞ്ഞെടുക്കുമ്പോൾ അവൾ ശമ്പളം മാത്രം സമ്പാദിക്കുന്നില്ല, അവൾ തീരുമാനമെടുക്കാനുള്ള അവകാശമാണ് സമ്പാദിക്കുന്നത്. സ്വന്തം അധ്വാനത്തിന്റെ വില അറിയുന്ന ഒരു മനുഷ്യന് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറുന്നു. അതുകൊണ്ടാണ് കരിയർ എന്നത് വെറും തൊഴിൽ എന്ന അർത്ഥത്തിൽ മാത്രം കാണാൻ കഴിയാത്തത്. അത് വ്യക്തിത്വത്തിന്റെ നിർമ്മിതിയാണ്, ആത്മവിശ്വാസത്തിന്റെ അടിത്തറയാണ്, മാനസികാരോഗ്യത്തിന്റെ പ്രധാന സ്തംഭങ്ങളിലൊന്നാണ്. ഇന്ന് മനഃശാസ്ത്രവും ന്യൂറോ സയൻസും ഒരേ കാര്യം ആവർത്തിച്ചു പറയുന്നുണ്ട്. മനുഷ്യന്റെ മാനസിക സംതൃപ്തിക്ക് ഏറ്റവും ആവശ്യമായ മൂന്ന് ഘടകങ്ങളുണ്ട്: സ്വയം തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം, സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരം, സമൂഹവുമായി അർത്ഥപൂർണമായ ബന്ധം. ഈ മൂന്നും ഒരു നല്ല തൊഴിൽ ജീവിതം നൽകുന്നു. അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടി ജോലി ചെയ്യുന്നത് കുടുംബത്തിന്റെ വരുമാനം കൂട്ടാൻ വേണ്ടിയല്ല, അവളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാനും വ്യക്തിത്വം വികസിപ്പിക്കാനുമുള്ള വഴിയായിട്ട് കൂടിയാണ്.

മനഃശാസ്ത്രജ്ഞനായ ആൽബർട്ട് ബാൻഡുറ അവതരിപ്പിച്ച സ്വയം കാര്യക്ഷമത എന്ന ആശയം ഇവിടെ ഏറെ പ്രസക്തമാണ്. എനിക്ക് എന്റെ ജീവിതം കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന വിശ്വാസം വളരുമ്പോൾ മനുഷ്യന്റെ ആത്മവിശ്വാസവും പ്രതിസന്ധികളെ നേരിടാനുള്ള കഴിവും വർദ്ധിക്കുന്നു. സ്വന്തം കഴിവിലൂടെ ഒരു പരീക്ഷ വിജയിക്കുന്നതും ഒരു സ്ഥാപനത്തിൽ ജോലി നേടുന്നതും ഒരു സംരംഭം ആരംഭിക്കുന്നതും ഈ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു. മറ്റാരുടെയെങ്കിലും അംഗീകാരത്തിൽ നിന്നല്ല, സ്വന്തം നേട്ടങ്ങളിൽ നിന്നാണ് ആത്മാഭിമാനം രൂപപ്പെടുന്നത്. ഇതിന് നേരെ വിപരീതമായ അവസ്ഥയാണ് നിരന്തരം ആശ്രിതയായി ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളിൽ പലപ്പോഴും കാണുന്നത്. ജീവിതത്തിലെ എല്ലാ പ്രധാന തീരുമാനങ്ങളും മറ്റുള്ളവർ എടുക്കുമ്പോൾ ക്രമേണ സ്വന്തം അഭിപ്രായത്തോടുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടാം. അമേരിക്കൻ മനഃശാസ്ത്രജ്ഞൻ മാർട്ടിൻ സെലിഗ്മാൻ ഇതിനെ പഠിച്ച നിസ്സഹായത എന്നാണ് വിശേഷിപ്പിച്ചത്. ഒരു വ്യക്തിക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല അത് സംഭവിക്കുന്നത്, മറിച്ച് സ്വന്തം തീരുമാനങ്ങൾക്ക് വിലയില്ലെന്ന് ആവർത്തിച്ച് അനുഭവപ്പെടുമ്പോഴാണ് ആ മാനസികാവസ്ഥ രൂപപ്പെടുന്നത്. അതിനാൽ സാമ്പത്തിക സ്വാതന്ത്ര്യം വെറും ബാങ്ക് അക്കൗണ്ടിലെ തുകയല്ല, അത് മാനസിക സ്വാതന്ത്ര്യത്തിന്റെ ഭാഷയാണ്. ഇന്ന് തൊഴിൽ രംഗം സ്ത്രീകൾക്കായി മുമ്പെങ്ങുമില്ലാത്ത വിധം തുറന്നുകിടക്കുകയാണ്. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, കൃത്രിമ ബുദ്ധി, ബഹിരാകാശ ഗവേഷണം, നിയമം, മാധ്യമ പ്രവർത്തനം, ആരോഗ്യരംഗം, പരിസ്ഥിതി പഠനം, സിവിൽ സർവീസ്, സംരംഭകത്വം, സിനിമ, കായികം, ഓരോ മേഖലയിലും സ്ത്രീകൾ ശ്രദ്ധേയമായ സാന്നിധ്യമാണ്. ഈ മുന്നേറ്റം യാദൃശ്ചികമല്ല, വിദ്യാഭ്യാസം സൃഷ്ടിച്ച സാമൂഹിക പരിവർത്തനത്തിന്റെ സ്വാഭാവിക ഫലമാണ്. പ്രത്യേകിച്ച് ഡിജിറ്റൽ ലോകം സ്ത്രീകൾക്ക് പുതിയ സാധ്യതകൾ തുറന്നുകൊടുത്തു. ഒരു കാലത്ത് വലിയ നഗരങ്ങളിൽ മാത്രം ലഭ്യമായിരുന്ന അവസരങ്ങൾ ഇന്നൊരു ചെറിയ ഗ്രാമത്തിലിരുന്നും പ്രയോജനപ്പെടുത്താൻ കഴിയുന്നു. ഓൺലൈൻ വിദ്യാഭ്യാസം, വിദൂര തൊഴിൽ, ഡിജിറ്റൽ സംരംഭങ്ങൾ, ഗവേഷണ സഹകരണങ്ങൾ, ഇവയെല്ലാം സ്ത്രീകളുടെ ജീവിതപാതയെ വിപുലമാക്കുകയാണ്. ഇവിടെ മറ്റൊരു സാമൂഹിക മാറ്റവും ശ്രദ്ധേയമാണ്. മുമ്പ് മാതാപിതാക്കൾ മകളുടെ ഭാവി ആലോചിക്കുമ്പോൾ ആദ്യം ചിന്തിച്ചിരുന്നത് വിവാഹത്തെക്കുറിച്ചായിരുന്നു. ഇന്ന് കൂടുതൽ കുടുംബങ്ങൾ വിദ്യാഭ്യാസത്തിലും തൊഴിൽ പരിശീലനത്തിലും നിക്ഷേപിക്കാൻ തയ്യാറാകുന്നു. ഈ മാറ്റം പൂർണ്ണമായിട്ടില്ല, എങ്കിലും അത് ആരംഭിച്ചു കഴിഞ്ഞു. അതാണ് പ്രതീക്ഷയുടെ ഏറ്റവും വലിയ അടയാളം. എന്നിരുന്നാലും വെല്ലുവിളികൾ അവസാനിച്ചിട്ടില്ല. വിദ്യാഭ്യാസത്തിൽ മുന്നിട്ട് നിൽക്കുന്ന നിരവധി പെൺകുട്ടികൾ തൊഴിൽ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ സാമൂഹിക സമ്മർദ്ദങ്ങൾ നേരിടുന്നുണ്ട്. ഇനി വിവാഹം വൈകും, ഇത്രയും പഠിച്ചിട്ട് എന്ത് പ്രയോജനം, ജോലിയേക്കാൾ കുടുംബമാണ് പ്രധാനം എന്നിങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഇന്നും പല വീടുകളിലും കേൾക്കാം. ഈ വാക്യങ്ങൾ പലപ്പോഴും സ്നേഹത്തിന്റെ ഭാഷയിൽ പറയപ്പെടുന്നുണ്ടെങ്കിലും അവ ഒരു പഴയ സാമൂഹിക വ്യവസ്ഥയുടെ പ്രതിധ്വനികളാണ്. സമൂഹം ഇന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. കരിയർ തിരഞ്ഞെടുക്കുന്ന സ്ത്രീ കുടുംബത്തെ ഉപേക്ഷിക്കുന്നില്ല, അവൾ സ്വന്തം വ്യക്തിത്വത്തെ സംരക്ഷിക്കുകയാണ്. വിദ്യാഭ്യാസവും തൊഴിലുമുള്ള സ്ത്രീകൾ നല്ല മാതാക്കളാകില്ലെന്നോ നല്ല കുടുംബജീവിതം നയിക്കില്ലെന്നോ ഒരു ശാസ്ത്രീയ തെളിവുമില്ല. മറിച്ച് പരസ്പര ബഹുമാനത്തിലും സാമ്പത്തിക പങ്കാളിത്തത്തിലും അധിഷ്ഠിതമായ കുടുംബങ്ങളാണ് കൂടുതൽ ആരോഗ്യകരവും ജനാധിപത്യപരവുമായ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതിനാൽ കരിയറും വിവാഹവും തമ്മിൽ തിരഞ്ഞെടുക്കേണ്ട ഒരു സാഹചര്യമല്ല നമുക്ക് വേണ്ടത്. ഒരു സ്ത്രീക്ക് രണ്ടും സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാനും സന്തുലിതമായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന സാമൂഹിക അന്തരീക്ഷമാണ് നമുക്ക് സൃഷ്ടിക്കേണ്ടത്. കാരണം ഒരു സ്ത്രീയുടെ സ്വപ്നങ്ങൾ കുടുംബത്തിന് ഭീഷണിയല്ല, അവയാണ് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഏറ്റവും വലിയ സമ്പത്ത്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസം ഏതാണ്? ഒരു കാലത്ത് ഈ ചോദ്യത്തിന് സമൂഹം ഒറ്റ ഉത്തരമേ നൽകിയിരുന്നുള്ളൂ, അവളുടെ വിവാഹ ദിവസം. ജനിച്ച നിമിഷം മുതൽ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മറ്റുള്ളവരാണ് എഴുതിയിരുന്നത്. അവളെങ്ങനെ സംസാരിക്കണം, എങ്ങനെ നടക്കണം, എത്ര പഠിക്കണം, എപ്പോൾ വിവാഹിതയാകണം, എപ്പോൾ അമ്മയാകണം എന്നിങ്ങനെ അവളുടെ ജീവിതത്തിന്റെ ഓരോ അധ്യായത്തിനും സമൂഹം മുൻകൂട്ടി തിരക്കഥ തയ്യാറാക്കിയിരുന്നു. ഒരു സ്ത്രീയുടെ വിജയത്തെ അളന്നിരുന്നത് അവളുടെ സ്വപ്നങ്ങൾ കൊണ്ടായിരുന്നില്ല, മറിച്ച് അവൾ എത്രമാത്രം കുടുംബത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റി എന്നതുകൊണ്ടായിരുന്നു. എന്നാൽ ചരിത്രം ഒരിടത്തും നിശ്ചലമായി നിൽക്കാറില്ല. ഇന്ന് കേരളത്തിലെയും ലോകമെമ്പാടുമുള്ള പെൺകുട്ടികൾ അവരുടെ ജീവിതത്തിന്റെ തിരക്കഥ സ്വയം എഴുതി തുടങ്ങിയിരിക്കുന്നു. അവർ വിവാഹത്തെ തള്ളിക്കളയുന്നില്ല, പക്ഷേ അതിനെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യമായി അംഗീകരിക്കുന്നുമില്ല.
ഒരു പുതിയ ചോദ്യം അവർ സമൂഹത്തോട് ചോദിക്കുന്നു. ഞാൻ ആദ്യം ആരുടെയെങ്കിലും ഭാര്യയാകേണ്ടതുണ്ടോ, അതോ ആദ്യം ഞാനെന്ന വ്യക്തിയായി വളരേണ്ടതുണ്ടോ? ഈ ചോദ്യം കേവലം വിവാഹത്തെക്കുറിച്ചുള്ളതല്ല, അത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്, വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്, സാമ്പത്തിക സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യമാണ്. അതിലുപരി ഒരു സ്ത്രീക്ക് സ്വന്തം ജീവിതത്തിനുമേൽ തീരുമാനമെടുക്കാനുള്ള അവകാശത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. ഇന്നത്തെ പെൺകുട്ടികളുടെ മുൻഗണനകളിൽ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് വിവാഹം ഒരു ജീവിത ലക്ഷ്യമല്ല, ജീവിതത്തിൽ സംഭവിക്കാവുന്ന നിരവധി സാധ്യതകളിൽ ഒന്നു മാത്രമാണ്. അതിനു മുമ്പ് അവർ ആഗ്രഹിക്കുന്നത് പഠിക്കാനും ലോകം കാണാനും ഒരു തൊഴിൽ നേടാനും സാമ്പത്തികമായി സ്വതന്ത്രരാകാനും സ്വന്തം കഴിവുകൾ തെളിയിക്കാനുമാണ്. ഈ മാറ്റം കേവലം വ്യക്തിപരമായ ഇഷ്ടമാറ്റമല്ല, സമൂഹത്തിന്റെ ഘടനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു സാംസ്കാരിക പരിവർത്തനത്തിന്റെ അടയാളമാണ്. ഒരു കാലത്ത് ഒരു പെൺകുട്ടിയുടെ സുരക്ഷ കുടുംബത്തിന്റെ ചുമരുകൾക്കുള്ളിലാണെന്ന് വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇന്ന് കൂടുതൽ സ്ത്രീകൾ തിരിച്ചറിയുന്നത് മറ്റൊന്നാണ്. സുരക്ഷ എന്നത് മറ്റൊരാളുടെ സംരക്ഷണമല്ല, സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന സാമ്പത്തികവും

മാനസികവുമായ കരുത്താണ്. അതുകൊണ്ടാണ് ഇന്ന് വിദ്യാഭ്യാസവും തൊഴിലും കരിയറും സ്ത്രീകളുടെ ജീവിതത്തിൽ പുതിയ അർത്ഥങ്ങൾ കൈവരിക്കുന്നത്. സ്ത്രീപക്ഷ ചിന്തയുടെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള എല്ലാ വലിയ ചർച്ചകളും ഒടുവിലെത്തിച്ചേരുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കാണ്. സ്വന്തം ജീവിത ചെലവ് കണ്ടെത്താൻ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നിടത്ത് സ്വാതന്ത്ര്യം പലപ്പോഴും സങ്കല്പമായി മാത്രം അവശേഷിക്കും. അതുകൊണ്ടാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ സ്ത്രീ വിമോചനത്തിന്റെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയമെന്ന് പല സാമൂഹ്യ ചിന്തകരും വിശേഷിപ്പിച്ചത്. എന്നാൽ ഈ മാറ്റം വിവാഹത്തിനെതിരായൊരു പ്രഖ്യാപനമല്ല. വിവാഹം മനുഷ്യബന്ധങ്ങളുടെ മനോഹരമായൊരു സാധ്യതയാണ്. പക്ഷെ അത് സമത്വത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുമ്പോൾ മാത്രമാണ് മനോഹരമാകുന്നത്. ആശ്രിതത്വത്തിൽ നിന്ന് ആരംഭിക്കുന്ന ബന്ധങ്ങൾ പലപ്പോഴും അസമത്വത്തിലേക്കാണ് വഴിമാറുന്നത്. സ്വതന്ത്രരായ രണ്ടു വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോഴാണ് വിവാഹം യഥാർത്ഥ അർത്ഥത്തിൽ പങ്കാളിത്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നിരവധി പെൺകുട്ടികൾ ആദ്യം സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അവർ സ്വന്തം പേരിൽ ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നു, സ്വന്തം അധ്വാനത്തിലൂടെ സമ്പാദിക്കുന്നു, സ്വന്തം തീരുമാനങ്ങൾ സ്വയം എടുക്കാൻ പഠിക്കുന്നു. പിന്നീട് മാത്രമാണ് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. ഈ മാറ്റം ചിലരെ അസ്വസ്ഥരാക്കുന്നുണ്ടാകാം. പക്ഷേ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് കുടുംബ സ്ഥാപനത്തിന്റെ തകർച്ചയല്ല, മറിച്ച് കൂടുതൽ ജനാധിപത്യപരമായ കുടുംബ ബന്ധങ്ങളുടെ തുടക്കമാണ്. ഓരോ തലമുറയും അടുത്ത തലമുറയ്ക്ക് ഒരു പുതിയ ലോകം സമ്മാനിക്കാറുണ്ട്. നമ്മുടെ അമ്മമാർ പെൺമക്കൾക്ക് വിദ്യാഭ്യാസത്തിന്റെ ലോകം തുറന്നുകൊടുത്തു. ഇന്നത്തെ പെൺകുട്ടികൾ അടുത്ത തലമുറയ്ക്ക് തുറന്നുകൊടുക്കുന്നത് അതിലും വലിയൊരു ലോകമാണ്, തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തിന്റെ ലോകം. ആ ലോകത്ത് ഒരു പെൺകുട്ടിയുടെ ജീവിതം വിവാഹ ദിവസത്തിൽ തുടങ്ങുന്നില്ല. അവൾ സ്വന്തം സ്വപ്നം തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് അവളുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ച വിവാഹത്തെക്കുറിച്ചല്ല, മുൻഗണനകളെക്കുറിച്ചാണ്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ആദ്യം വരേണ്ടത് എന്താണ് എന്ന ചോദ്യത്തെക്കുറിച്ചാണ്. അതിന്റെ ഉത്തരം പുതിയ തലമുറയിലെ പെൺകുട്ടികൾ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വിവാഹം വരാം, പക്ഷെ അതിനു മുമ്പ് ഞാൻ എന്നെ കണ്ടെത്തണം. ഈ ഒരു വാചകത്തിലാണ് സമകാലിക സ്ത്രീ ജീവിതത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയവും ഏറ്റവും മനോഹരമായ കവിതയും ഒളിഞ്ഞിരിക്കുന്നത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങേണ്ട സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വിഷാദത്തിന്റെ ശൈത്യഘട്ടങ്ങളിൽ ആര് വിളിച്ചാലും ഉണരാത്ത വിധം മറഞ്ഞുപോകും മൗനത്തിലേക്ക് ആണ്ടുകുറുകുമ്പോൾ എവിടെ നിന്നോ കേൾക്കുന്നൊരു വാക്ക്, ചിലപ്പോൾ ഒരു വാക്യം, സടകുടഞ്ഞുണർന്ന് ഉന്മത്തമായ ഭൂമിയിലേക്ക് തിരികെ വരാൻ പ്രേരിപ്പിക്കുന്ന വസന്ത സ്പർശം. വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! പ്രചോദനത്തിന്റെ തീയാളും വെയിൽ, പ്രജ്ഞയുണർത്തും ചന്ദന ചിറകുകൾ, വാക്കുകൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം തളിരില്ല.
1: കുട്ടിക്കാലത്താണ് ഞാൻ ജന്മികളെയും അടിയന്മാരെയും കണ്ടിട്ടുള്ളത്. കമ്പനി മുക്കിൽ വെച്ച് നാണപ്പൻപിള്ള പാക്കറിന്റെ കരണത്തിട്ടടിക്കുന്നത് ഞാൻ കണ്ടതാണ്. പാക്കറിന്റെ കണ്ണ് പുകഞ്ഞുപോയി. എന്നിട്ടും പാക്കറിൻ കരഞ്ഞില്ല. ഒരു മണിക്കൂർ കഷ്ടിച്ചു കഴിഞ്ഞു കാണില്ല. നാണപ്പൻപിള്ളയും പാക്കറിനും കൂടി കാട്ടുവീട് പോകുന്ന വഴിയിൽ അച്ഛനെ കണ്ട് വീട്ടിൽ കയറി. നാണപ്പൻപിള്ള എന്തൊക്കെയോ പറഞ്ഞു ചിരിച്ചു. പാക്കറിന്റെ മുഖത്തിന് ഒരു തെളിച്ചവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നാണപ്പൻപിള്ള ചോദിക്കുകയാണ്, എന്താടാ പാക്കറ, നിന്റെ മുഖം കടന്നിൽ കുത്തിയതുപോലെ ഇരിക്കുന്നതെന്ന്. എന്താ അതിന്റെ അർത്ഥം? ഞാൻ നിന്നെ എത്ര ഉപദ്രവിച്ചാലും നീ പരിഭവിക്കാൻ പാടില്ല. ചില വീടുകളിൽ അങ്ങനെയാണ്. ഭാര്യയ്ക്ക് ആവശ്യമില്ലാത്ത വിലക്കുകൾ വെക്കും, നിയന്ത്രണങ്ങൾ ഉണ്ടാക്കും. അതൊക്കെ അവളിൽ സമ്മർദ്ദമുണ്ടാക്കിയാലും അവൾ കളിച്ചു ചിരിച്ച് സന്തോഷത്തോടെ വർത്തമാനം പറയണമെന്ന് പറയും. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഒരു ചലച്ചിത്രത്തിൽ പറയുന്നത് പോലെ മനസ്സിൽ തീനാളം എരിയുമ്പോഴും നീ ആടണം, പാടണം. മനസ്സിൽ തീനാളം എരിയുമ്പോഴും മടിയിൽ മണിവീണ മീട്ടാൻ ജീവിതം പൂർണ്ണമായും കാൽപ്പനികമൊന്നുമല്ലോ. കണ്ടീഷൻഡ് അറ്റാച്ച്മെന്റ് എന്നാണ് അതറിയപ്പെടുന്നത്. അവൾ ജീവിക്കേണ്ടത് തനിക്ക് വേണ്ടിയാണ്, അവൾക്ക് വേണ്ടിയല്ല എന്ന മനോഭാവമാണ് ഇത്തരം കണ്ടീഷനുകൾ വെച്ചുള്ള അറ്റാച്ച്മെന്റിലുള്ളത്. ശരിക്കും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവൾ സ്വാതന്ത്ര്യം പണയം വെക്കുകയാണ്, എന്നിട്ട് അയാൾ പറയുന്നു അവൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണമെന്ന്, വീട്ടിലെ വിളക്കായിരിക്കണമെന്ന്. അതെങ്ങനെ സാധിക്കും? അങ്ങനെ സാധിച്ചെടുക്കുന്നവരുണ്ട്. അതിനെയാണ് പരുവപ്പെടുത്തൽ എന്ന് പറയുന്നത്, തനിക്ക് വേണ്ടി പരുവപ്പെടുത്തിയെടുക്കൽ, കണ്ടീഷൻഡ് അറ്റാച്ച്മെന്റ്. ഒരു ദാമ്പത്യവും ഒരിക്കലും അങ്ങനെ ആവരുത്. കണ്ടീഷൻഡ് അറ്റാച്ച്മെന്റ് ആണ് നിങ്ങളുടെ ദാമ്പത്യത്തിലുള്ളതെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളുക, നിങ്ങളിൽ ആരോ ഒരാൾ ജീവിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയാണ്. അവരവർക്ക് വേണ്ടി ജീവിക്കാൻ നിങ്ങളിൽ ആരോ ഒരാൾക്ക് കഴിയുന്നില്ല. അവരവരുടെ ജീവിതം അവരവർ ജീവിച്ചു തീർക്കേണ്ടതാണ്. അത് മറന്നു പോകരുത്.

അകലെ എവിടെയോ ആണ് പച്ചത്തുരത്ത്. അത് കണ്ണിൽ തെളിഞ്ഞു കാണാം. ഇരുവശവും ആകാശം പുഴയെ ചുംബിക്കുന്നുണ്ട്. പുഴയിലിപ്പോൾ തോണിയുമായി ഭാർഗവൻ ചേട്ടനുണ്ടാകുമോ? തോണിയിൽ തീരപ്പഴകി പൊളിഞ്ഞു തുടങ്ങിയ റേഡിയോ അതിപ്പോഴും ഉണ്ടാകുമോ? കർക്കിടകത്തിൽ പുഴകളെല്ലാം കവിഞ്ഞൊഴുകിയപ്പോൾ മൗനമായി പോയ കാമുകയെക്കുറിച്ച് ഭാർഗവൻ ചേട്ടൻ പറഞ്ഞു കരഞ്ഞു. റേഡിയോയെ, അവളെന്ന് പറയുന്ന കാമുകൻ. തോണി തുഴയുമ്പോഴും തീരത്തിരിക്കുമ്പോഴുമൊക്കെ അവളുടെ പാട്ടിൻ്റെ ഈണത്തിലലിയുന്ന കാമുക ഹൃദയം, ഗന്ധർവഗീതങ്ങൾ കേട്ട് നിർവൃതിപ്പെട്ട മാനസം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയരാഗമധുരമായ ഒരു ഗാനസമ്മോഹനത.

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ, രാജീവം വിടരും.

പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി. അരികിൽ വരാൻ അനുമതി നീ അരുളൂ രാജീവം. വിടരും നിൻ മിഴികൾ കാശ്മീരം പുതിരും നിൻ

ദൂരെ ദൂരെ മൊട്ടച്ചിക്കുന്നതിന് മുകളിൽ ഓലമേഞ്ഞ വീട്. സന്ധ്യയുടെ ഷോണിമ കറുത്തു തുടങ്ങുമ്പോൾ അനാദിയായ ആകാശത്തിൽ നിന്നെന്ന പോലെ പാട്ടൊഴുകി വരും. ഏതോ ജന്മകൽപ്പനയിൽ എന്ന പോലെ വിദൂരതയിൽ നിന്നൊഴുകി വരുന്ന പാട്ട് ആത്മാവിൻ്റെ അഗാധതകളെ തൊട്ടുണർത്തുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി നൊസ്റ്റാൾജിയ കേൾക്കാം. പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം.

0: ഇംഗ്ലീഷ് പദ്യം കാണാതെ പഠിക്കാൻ പെട്ട പാട്, ഒട്ടുമില്ലാതെ കാണാതെ പഠിച്ച സിനിമാ ഡയലോഗുകൾ, വർത്തമാനങ്ങൾക്കിടയിൽ പോലും അനായാസേനെ തിരികെ കയറ്റാൻ കഴിഞ്ഞ മിടുക്ക്, അത്രമേലാണ് സിനിമയോടുണ്ടായിരുന്ന കമ്പം, പ്രിയം, ഇഷ്ടം. ഇന്നും അതെ. സിനിമയേക്കാൾ മനുഷ്യനെ സ്വാധീനിക്കാൻ എളുപ്പമുള്ള കല വേറെയില്ല തന്നെ. വെള്ളിത്തിരയേക്കാൾ കണ്ണുകളെ കമനീയമാക്കാൻ പോകുന്ന ദൃശ്യവിരുന്നുകളും വേറെയില്ല തന്നെ. വൈകാരിക ഭാവങ്ങളുടെയും ബൗദ്ധിക തലങ്ങളുടെയും പ്രകാശനം സിനിമ, വ്യാകരണങ്ങൾ സ്വന്തമായുള്ളൊരു മാധ്യമം, തിരക്കഥ എന്ന അത്ഭുതം. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം തിരക്കഥകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഒരു ദിവസം ഈ പൂലക്കണ്ണാടി ഞാൻ ചവിട്ടി പൊട്ടിക്കും. ഏത് നേരം കണ്ട പാറ്റായാലും ചെതലിനെ നോക്കി നടത്തും. ഞാൻ അവസാനിപ്പിച്ചരാ. മറ്റാർക്കും ഇല്ലാത്ത സൗകര്യങ്ങൾ നിനക്ക്. ഊപ്പണ്ടയാണെന്ന് കാണട്ടെ. ഓടാ.
2: ആരാത്? ആരാന്ന് ചോദിച്ചേ? ആരാ വന്നത്? ഏയ്, ആരോ വന്നു. ആലോച്ച ഞാൻ കേട്ടല്ലോ. ഓളൊന്ന് നോക്കിയേ.
3: ആരാ?
2: അന്യന്മാരാരോ വന്നു ഇവിടെ.
3: എപ്പോ?
2: ഇപ്പോ. ആലോച്ച ഞാൻ കേട്ടു.
3: ഞാൻ ബോധം കിട്ട ഉറങ്ങിപ്പോയി. നല്ല രാവ് മുഴുവൻ ഉറങ്ങിയില്ലല്ലോ.
2: ഇനി നമ്മൾ അങ്ങനെ ഉറങ്ങാൻ പാടില്ല. പേടിക്കണം, കുട്ടി വലുതായേ. മീനു, മീനു, ആരെങ്കിലും ഉണ്ടോ?
3: അവിടെ ആരുമില്ല. ബാപ്പുന് തോന്നിയതാ?
2: തോന്നിയതൊന്നുമല്ല, വില്ല കുറച്ചല്ലോ. സീതെ ഒച്ചുണ്ടാക്കി.
3: അത് വിശന്നിട്ടായിരിക്കും. ഉച്ച കഴിഞ്ഞില്ലേ? ഞാൻ എന്തെങ്കിലും കൊടുക്കട്ടെ അവർക്ക്?
2: കുട്ടിക്ക് ആപത്തൊന്നും ഉണ്ടാവല്ലേ. അല്ലാ,
4: സ്നേഹമുള്ള സരോജത്തിന് ഉറക്ക വായിക്കട്ടെ.
5: വായിക്കണം സാർ, കേക്കട്ടെ.
4: വേണ്ട, അവൻ ഇത് ചൂടുന്നുണ്ടല്ലേ.
5: പി ടി സതീശൻ, കുമാരി ധന്യ, കെ വി ഗംഗാര നായർ, നീ ഇങ്ങനെ എന്നും വന്ന് കാത്തുനിൽക്കണ്ട. കത്ത് വന്നാൽ ഞാനത് കൊണ്ട് തരും.
6: അവമ്പാതി രണ്ടും കൂടെ ഉണ്ട്.
5: സരോജിനി, കത്തുണ്ട്.
4: സ്നേഹമുള്ള സരോജത്തിന് എന്റെ ശിക്ഷയുടെ സമയം കഴിയാറായി. രണ്ടു മൂന്ന് ദിവസങ്ങളിൽ പുറത്തു പോകാനുള്ള ഓർഡർ വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് സരോജം അടുത്ത ഞായറാഴ്ച വരണം. വരുമ്പോ നമ്മുടെ മോളെയും കൊണ്ടുവരണം. അവളോട് പറയണം ഇനിയുള്ള കാലം നമ്മൾ ഒരുമിച്ചാണെന്ന്. ഇവിടെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് മാലയിടാം. നാട്ടിലെത്തിയാൽ തടസ്സം പറയാനും എതിർക്കാനും പലരും ഉണ്ടാവും. അതുകൊണ്ട് ചടങ്ങ് ഇവിടെ വെച്ച് നടത്താം. ഇനിയെല്ലാം നേരിൽ. മോളെ കൂട്ടാൻ ഉപേക്ഷ വിചാരിക്കരുത്. സ്വന്തം പണിയേറ്റ്
1: പറവള് കഴിഞ്ഞു വന്നപ്പോ നീ ഒന്ന് ഉടഞ്ഞല്ലോടാ. നീ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആന്ന് പറഞ്ഞിട്ട്
4: എന്താടോ, എന്താ സംഭവിച്ചത്?
1: സാർ, ഒരു കാരണമില്ല സാർ. പെട്ടെന്ന് എന്നെ അച്ചാരം മൂച്ചാരം അടിച്ചു. ഇയാൾക്ക് ഭ്രാന്താണ് സാർ.
7: നിനക്കാണോ ഭ്രാന്ത്? നിന്നെ കൊല്ലണം, കൊല്ലണം.
4: നീ ഇതെന്ത്?
7: ആ പെൺകുട്ടി ഇത്രയും ഇല്ലാത്തന്റെ മോളെ കടിച്ചു കീറിച്ച് എന്നിട്ട് അവന്റെ കുട്ടി
4: അപ്പുറത്ത്
7: കണ്ണില്ലാത്ത ആളുടെ കുട്ടിയില്ലേ, ഒരു സുന്ദരി കുട്ടി, മീനു. എന്നിട്ട് ആ കുന്നിനെ വന്ന് തീയിട്ടു.
4: എവിടെ? ഏത് കുന്ന്?
7: ഞാൻ കാണിച്ചരാ, ഞാൻ കാണിച്ചരാ, ഞാൻ കാണിച്ചരാ. കേക്കുന്നില്ലേ സാർ? നോക്ക്. എന്താ സാറേ ഒന്നും മിണ്ടാത്ത? ഇപ്പൊ കത്തി തീരും, രക്ഷിക്കണം സാറേ. സാർ നോക്ക്, ശരിക്കും കാണണെങ്കിൽ എന്റെ ഐലൻസ് വെച്ചു. അതെവിടെ വീണ് പോയല്ലോ, അതെവിടെ പോയി? എന്താ ലെൻസ് എടുത്തിട്ട് വരാൻ പറയും സാറേ. എന്താ എല്ലാരും മേടിച്ചു നിൽക്കണേ? പോയി ലെൻസ് എടുത്തിട്ട് വാ, എന്നിട്ട് കാണാ രസമുള്ള കാഴ്ച. എല്ലാരും കാണുക. സാർ കേൾക്കണില്ലേ? കേൾക്കണില്ലേ?
8: ആ കേൾക്കുന്നുണ്ട്.
7: ആ ഇനി കാണണം. നോക്ക് ഐലൻഡ്സിലും കുറേശ്ശെ കാണാം. നോക്ക് സാറേ,
8: നമുക്കാദ്യം ഐലൻഡ്സ് എവിടെ പോയെന്ന് കണ്ടുപിടിക്കാം, എന്നിട്ടൊന്ന് നോക്കാം. എന്താ
7: ശരിയാ? ഐലൻഡ്സ് വേണം. അതുണ്ടെങ്കിലേ ശരിയാവും. എല്ലാരും തരേ, ഇന്നലെ കിട്ടു.
9: നമസ്തേ മലയാളം.
0: നമസ്തേ മലയാളത്തിൽ ഇനി ചൈത്രവസന്തം. കെ എസ് ചിത്രയുടെ കോകിലധ്വനി.

ഒരു പക്ഷേ നമുക്കല്പം അസ്വസ്ഥതയുണ്ടാക്കിയേക്കാവുന്ന, എന്നാൽ അങ്ങേയറ്റം സത്യസന്ധമായ ഒരു കാര്യത്തെക്കുറിച്ച് പറയട്ടെ. മരണവും അതിനുശേഷമുള്ള നമ്മുടെ സ്ഥാനവും, മരണത്തെക്കുറിച്ചുള്ള ധ്യാനമാണ് ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പാഠമെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ഒരു പത്രപരസ്യത്തിന്റെ കണക്കുകളിൽ തുടങ്ങി നമ്മുടെ വീട്ടിലെ മുറികളിൽ അവസാനിക്കുന്ന ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് വെറുതെ ഒന്ന് ചിന്തിക്കാം. ഒരു പ്രമുഖ പത്രത്തിന്റെ പരസ്യ വിഭാഗത്തിൽ നിന്നുള്ള ഒരു കണക്ക് നമ്മെ വലിയൊരു സത്യം ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരാൾ മരിക്കുമ്പോൾ നൽകുന്ന ചരമ പരസ്യത്തിന് ശേഷം ഒന്നാം ചരമ വാർഷികത്തിന് അത് നൽകാൻ തിരിച്ചെത്തുന്നത് വെറും 7% ആളുകൾ മാത്രമാണ്. രണ്ടാം വർഷം അത് 3% കുറയുന്നു. നമ്മളില്ലെങ്കിൽ ഈ ലോകം നിശ്ചലമാകുമെന്നും എല്ലാവരും നമ്മെ എക്കാലവും ഓർത്തിരിക്കുമെന്നുമുള്ളത് നമ്മുടെ വെറും തോന്നൽ മാത്രമാണെന്ന് ഈ കണക്കുകൾ പറയുന്നു. നാം പോയി കഴിഞ്ഞാൽ ഈ ലോകം അതിന്റെ വേഗതയിൽ തന്നെ മുന്നോട്ട് പോകും. നമ്മൾ ബാക്കി വെച്ച കസേരകളിൽ പുതിയ ആളുകൾ വന്നിരിക്കും. മരണം കഴിഞ്ഞ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ ഒരു മനുഷ്യന്റെ ഭൗതികമായ അടയാളങ്ങൾ ആ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി തുടങ്ങും. നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ പെട്ടെന്ന് മാറ്റപ്പെടും. മൊബൈൽ ഫോണും കാറും സ്വർണവുമൊക്കെ അടുത്ത അവധിക്ക് മുൻപേ അവകാശികൾ പകുത്തെടുക്കും. നമുക്കൊട്ടും ഇഷ്ടമില്ലാത്ത നമ്മുടെ ഏതോ ഒരു ഫോട്ടോയായിരിക്കും ചിലപ്പോൾ മക്കൾ ഫ്രെയിം ചെയ്ത് കൊണ്ടുപോകുന്നത്. നമ്മൾ ജീവിച്ചിരുന്ന മുറി കുറച്ചുനാൾ തുണി ഉണക്കാനായി ഉപയോഗിക്കപ്പെട്ടേക്കാം. ഒടുവിൽ ആ വീട്ടിൽ നമ്മുടേതായി അവശേഷിക്കുന്നത് ഒരുപക്ഷെ നിറം മങ്ങിയ ഗ്ലാസുകളുള്ള ആ പഴയ കണ്ണട മാത്രമായിരിക്കും. മുറ്റത്ത് നാം നട്ടുനനച്ച ചെടികൾ മാത്രം നമ്മെ തിരയുന്നുണ്ടാകാം. പക്ഷെ അവരോട് ഇതൊന്നും പറയാൻ ആർക്കും കഴിയില്ലല്ലോ. സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് വർഷത്തിലൊരിക്കൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഒരാൾ നമ്മുടെ പടം പങ്കുവച്ചേക്കാം. പക്ഷേ ഓർത്താലെന്ത്, ഓർത്തില്ലെങ്കിലെന്ത്? മരണമെന്നത് അനിവാര്യമായൊരു സത്യമാണെന്ന തിരിച്ചറിവ് നമ്മെ പഠിപ്പിക്കുന്നത് ഇന്നത്തെ ജീവിതത്തെക്കുറിച്ചാണ്. മരണത്തിന് ശേഷം നമ്മെ ആരോർക്കും എന്നതിനേക്കാൾ പ്രധാനം ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആർക്കൊക്കെ വെളിച്ചമായി എന്നുള്ളതാണ്. മരണം ഉറപ്പായതുകൊണ്ട് തന്നെ ഈ ജീവിതം എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നാം തിരിച്ചറിയണം. പരാതികൾക്കും പരിഭവങ്ങൾക്കും പകരം സ്നേഹപൂർവം ജീവിക്കുക എന്നതിലാണ് കാര്യം. മരണം നമ്മെ ഭയപ്പെടുത്താനല്ല, മറിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കാനാണ്. നാളെ നമ്മൾ ഓർമ്മിക്കപ്പെടുമോ എന്ന ആകുലതയേക്കാൾ ഇന്ന് നമ്മൾ ഒരാളോട് സ്നേഹത്തോടെ സംസാരിച്ചു എന്നതാണ് പ്രധാനം. സ്നേഹപൂർവം ജീവിക്കുക, അത്രയുമേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളത്.

അച്ചടിമഷിക്ക് വിധേയപ്പെടാത്ത വാക്കുകൾ, എഴുതി എഴുതിയാണ് മുമ്പിലെത്തിയതെന്ന് ആർക്കും അവകാശപ്പെടാനാകാത്ത ചരിത്രം, ജീവിതത്തിൽ നിന്ന് തിളച്ചു തൂവിയ വാക്കുകൾ, അസ്ത്രത്തേക്കാൾ മൂർച്ചയുള്ള പ്രയോഗങ്ങൾ, കൃത്രിമത്വം ഏതുമില്ലാത്ത ഭാഷാചാരുത, മനസ്സിന്റെ മട്ടുപ്പാവുകളിൽ ഉച്ചവെയിലിന്റെ വാസന്ത ഭംഗിയിൽ പൂത്ത പാട്ടിന്റെ കുങ്കുമപ്പാടങ്ങൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: കൊച്ചുകുഞ്ഞുങ്ങളുടെ ഉറക്കത്തെ പൂച്ചയുറക്കം എന്ന് അമ്മമാർ പറയാറുണ്ട്. കാര്യമെന്താ? ഇടയ്ക്കിടെ ഉണരുന്ന ഉറക്കമായിരിക്കും പൂച്ചകളുടേത്. ഉറങ്ങുമ്പോഴും ഏറെ കരുതലോടെയും ജാഗ്രതയോടെയും നിലകൊള്ളുന്നതിനാലാണത്രേ വളരെ ചെറിയ ശബ്ദം കേട്ടാലും പൂച്ചകൾ ഉണരുന്നത്. ഹിപ്പോപൊട്ടാമസ് ഉറങ്ങുന്നത് പകൽ സമയത്താണ്. ശത്രുക്കളെ പേടിച്ചാണ് ഇത്. ഹിപ്പോപൊട്ടാമസുകൾ ഉറങ്ങുമ്പോൾ കൂട്ടത്തിലൊരെണ്ണം ഉറക്കമൊഴിച്ച് കാവൽ നിൽക്കും. ഉറങ്ങാൻ തലയണ നിർബന്ധമുള്ള മൃഗമാണിത്. തലയണയുണ്ടാക്കുന്നത് ഇവർക്ക് തികച്ച നിസ്സാര കാര്യമാണ്. മറ്റൊരു ഹിപ്പോപൊട്ടാമസിന്റെ പുറമായിരിക്കും തലയണ എന്ന് മാത്രം. പകലുറങ്ങുന്ന മറ്റൊരു മൃഗമാണ് ആഫ്രിക്കൻ കലമാനുകൾ. ശത്രുക്കളെ പേടിച്ചാണ് ഇവയും ഉറക്കം പകലാക്കിയിരിക്കുന്നത്. പകലുറങ്ങുന്ന കലമാനുകൾക്ക് കൂട്ടത്തിലെ ചിലർ കാവൽ നിൽക്കും. അപകടം കണ്ടാൽ ഇവ മറ്റുള്ളവർക്ക് സൂചന നൽകുകയും എല്ലാവരും ഓടി രക്ഷപ്പെടുകയും ചെയ്യും. തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന മൃഗങ്ങളുമുണ്ട്. കുട്ടിത്തേവാങ്കിന്റെ കുഞ്ഞാണ് ഇതിൽ മുഖ്യൻ. അമ്മ തേവാങ്ക് മരത്തിലോ മറ്റോ തലകീഴായി തൂങ്ങിക്കിടക്കുമ്പോൾ മടിയിലുള്ള തൊട്ടിലിൽ കുഞ്ഞു കിടന്നുറങ്ങും. കങ്കാരുവിന്റെ കുട്ടികളും തൊട്ടിലിലാണ് കിടന്നുറങ്ങുക. കങ്കാരുവിന്റെ ഉദരഭാഗത്തുള്ള സഞ്ചിയാണ് തൊട്ടിലെന്ന് മാത്രം. പരിസ്ഥിതി വിശേഷത്തിൽ ഇന്ന് ജീവികളുടെ ഉറക്കവിശേഷങ്ങൾ അവസാന ഭാഗം കേൾക്കാം. ഉറക്കത്തിന്റെ കാര്യത്തിൽ പിശുക്കന്മാരുമുണ്ട് കേട്ടോ. ആനകളാണ് ഈ പിശുക്കർ. ദിവസങ്ങളിൽ 2 മണിക്കൂർ മാത്രമാണ് ആഫ്രിക്കൻ കാട്ടാനയുടെ ഉറക്കം. ഏഷ്യൻ ആനകൾ 3-4 മണിക്കൂർ ഉറങ്ങും. 15 മണിക്കൂറിലധികം ഭക്ഷണം കഴിക്കാൻ ഇവ സമയം ചെലവഴിക്കുന്നു. നിന്നാണ് ആനകളുടെ ഉറക്കം. നിന്ന നിൽപ്പിൽ തന്നെ സുഖമായി ഉറങ്ങാനും ഇവയ്ക്ക് കഴിയും. ആഫ്രിക്കൻ ആനകൾ വിശ്രമത്തിനായി കിടക്കുന്ന ശീലം തീരെയില്ല. കൊസ്റ്റോറിക്കയിലെ വെളുത്ത വവ്വാലുകളുടെ ഉറക്കം രസകരമാണ്. നല്ല ചൂടുള്ള സമയം വാഴയില പോലെയുള്ള വെലിക്കോണിയ മരത്തിന്റെ ഇലയുടെ അടിയിലാണ് ഇവ ഉറങ്ങുക. ഇതിനായി ഇലയുടെ തണ്ട് ചവച്ച് മർദ്ദവുമാക്കും. അപ്പോൾ ഇല 2 വശവും താഴേക്ക് വളഞ്ഞ് നല്ലൊരു കൂടാരം പോലെയാകും. ഈ ഇലക്കൂടാരത്തിൽ കൂട്ടമായി കടിച്ചുമയങ്ങുന്ന ഇവയെ കണ്ടാൽ പഞ്ഞിയുണ്ടകൾ അടുക്കി വെച്ചതാണെന്നേ തോന്നുകയുള്ളൂ. ഉറങ്ങുമ്പോൾ ശത്രുക്കൾ വരുമെന്ന ഭയവും ഇവയ്ക്കില്ല. കാരണം മരത്തിൽ മറ്റൊരു ജീവി കയറിയാൽ ഇല വിറയ്ക്കാൻ തുടങ്ങും. ഇതോടെ കൂടുവിട്ട് എല്ലാം പറന്നുപോവുകയും ചെയ്യും.

റഹ്മാനിയ ഉച്ചസ്ഥായും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിൻ്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായ ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കോകിലവാണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: നില പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി സുബ്രഹ്മണ്യം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ക്രിസ്തുമസ് രാത്രി എന്ന ചിത്രത്തിന്റെ കഥ മുട്ടത്തുവർക്കിയുടേതായിരുന്നു. ടി എൻ ഗോപിനാഥൻ നായർ സംഭാഷണം നിർവഹിച്ച ചിത്രത്തിന്റെ ഛായാഗ്രഹണം എൻ എസ് മണിയും കലാസംവിധായകൻ എം വി കൊച്ചാപ്പുവുമായിരുന്നു. പി ഭാസ്കരന്റെ ഗാനങ്ങൾക്ക് ബ്രദർ ലക്ഷ്മണൻ സംഗീത സംവിധാനം പകർന്നു. കമുകറ പുരുഷോത്തമൻ, പി ബി ശ്രീനിവാസ്, കുമരേശൻ, പി ലീല, എ പി കോമള എന്നിവരായിരുന്നു ഗായകർ. 1961 ജനുവരി 1 പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ ടി കെ ബാലചന്ദ്രൻ, തിക്കുറിശി സുകുമാരൻ, കൊട്ടാരക്കര ശ്രീധരൻ, എം വി ഗോവിന്ദൻകുട്ടി, എസ് പി പിള്ള, ബഹദൂർ, മിസ് കുമാരി, അംബിക, പറവൂർ ഭരതൻ, സോമൻ, ആറന്മുള പൊന്നമ്മ, പങ്കജവല്ലി, അടൂർ പങ്കജം, കണ്ണമ്മ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. 12 പാട്ടുകളുണ്ടായിരുന്ന ക്രിസ്തുമസ് രാത്രി എന്ന ചലച്ചിത്രത്തിൽ നിന്ന് ഇപ്പോൾ കേൾക്കാം തിരശീലയിൽ ഒരു ഗാനം.

നാടകം കാണാനിരിക്കുമ്പോൾ ഏറ്റവും ഹൃദ്യമായി അന്നും ഇന്നും ആസ്വദിച്ചിട്ടുള്ളത് അവതരണ ഗാനങ്ങൾ തന്നെയാണ്. മറ്റേതു പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയാണ് അവതരണ ഗാനങ്ങൾക്കുള്ളത്. വരികൾ വല്ലാതെ പ്രചോദിപ്പിക്കും. ഒരുണർവ് എവിടെ നിന്നില്ലാതെ അനുഭവപ്പെടും. പ്രത്യേകമായ ഒരു ജീവൽ സ്പന്ദനമുള്ള പാട്ടുകൾ, നാടകഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? ചോദ്യം ഒരിക്കൽ കൂടി: കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിനു മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷം.

0: ശേഷം
1: വ്യക്തിവിശേഷങ്ങൾ എന്ന പരിപാടിയിൽ ഇന്ന് കെ വി ദയാലിനെ കുറിച്ച് കേൾക്കാം. തീരദേശത്തെ വരണ്ട മണൽപ്പരപ്പുകളെ പച്ചപ്പ് നിറഞ്ഞ നിബിഡ വനങ്ങളാക്കി മാറ്റി പ്രകൃതി സംരക്ഷണ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിപ്ലവം സൃഷ്ടിച്ച കർമ്മയോഗിയാണ് കേരളത്തിന്റെ വനം മനുഷ്യനെന്ന് ആദരവോടെ വിളിക്കപ്പെടുന്ന കെ വി ദയാൽ. വെറുമൊരു പരിസ്ഥിതി പ്രവർത്തകൻ എന്നതിലുപരി മണ്ണും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തെ തിരിച്ചറിഞ്ഞ് അതിനെ വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിച്ച ഒരു യുഗപുരുഷനായിരുന്നു അദ്ദേഹം. ആലപ്പുഴയുടെ കായലോരങ്ങളിലും തീരദേശത്തെ ഊഷരമായ മണൽക്കാടുകളിലും അദ്ദേഹം നടത്തിയ വനവൽക്കരണ ശ്രമങ്ങൾ കേവലം മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ മാത്രമായിരുന്നില്ല, മറിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയെ തിരികെ പിടിക്കാനുള്ള ശക്തമായ പ്രകൃതി സമരമായിരുന്നു. കടുത്ത വെല്ലുവിളികളെയും പ്രതികൂല കാലാവസ്ഥയെയും അതിജീവിച്ച് മണൽക്കുന്നുകളിൽ ജൈവ വൈവിധ്യത്തിന്റെ പച്ചത്തുരുത്തുകൾ നിർമ്മിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് പ്രകൃതിയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത ഒന്നുകൊണ്ട് മാത്രമാണ്. കൃഷിയും വനവൽക്കരണവും വെറും കാഴ്ചകളല്ല, മറിച്ച് വരും തലമുറയ്ക്കുള്ള ജീവവായുവും ആരോഗ്യവുമാണെന്ന് അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു തന്നു. കേരളത്തിൽ ജൈവകൃഷിക്ക് ശക്തമായ അടിത്തറയിടുകയും അത് ജനകീയമാക്കുകയും ചെയ്ത മുൻഗാമി കൂടിയായിരുന്നു കെ വി ദയാൽ. രാസവളങ്ങളും മാരകമായ കീടനാശിനികളും മണ്ണിലേക്ക് ഒഴുക്കിവിട്ട് ലാഭം കൊയ്യുന്ന ആധുനിക കൃഷിരീതികൾ മനുഷ്യന്റെയും പ്രകൃതിയുടെയും നാശത്തിനാണ് വഴിതുറക്കുന്നതെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. മണ്ണിലേക്ക് രാസവിഷങ്ങൾ ഒഴിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ തന്നെ നാശമാണ് വിതയ്ക്കുന്നതെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കർഷക സമൂഹത്തിന് വലിയൊരു ഉണർത്തുപാട്ടായിരുന്നു. മണ്ണറിഞ്ഞ് പ്രകൃതിയുടെ സ്വാഭാവിക താളത്തിനനുസരിച്ച് ജീവിക്കാനും കൃഷി ചെയ്യാനും അദ്ദേഹം മലയാളിയെ പഠിപ്പിച്ചു. പാരമ്പര്യ അറിവുകളെയും ആധുനിക സുസ്ഥിര കാർഷിക തത്വങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് അദ്ദേഹം വികസിപ്പിച്ചെടുത്ത നൂതനമായ കൃഷിരീതികൾ കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകി. കേരളത്തിലുടനീളം ജൈവകൃഷി വിദ്യാഭ്യാസം വ്യാപിപ്പിക്കുന്നതിൽ കെ വി ദയാൽ നൽകിയ സംഭാവനകൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. വിദ്യാലയങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, കർഷക കൂട്ടായ്മകൾ എന്നിവിടങ്ങളിലെല്ലാം അദ്ദേഹം നിരന്തരം ക്ലാസുകളും പ്രഭാഷണങ്ങളും നടത്തി. ദീർഘവീക്ഷണത്തോടെയുള്ള അദ്ദേഹത്തിന്റെ ലളിതവും ആഴത്തിലുള്ളതുമായ ഇടപെടലുകൾ കണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് ഐ ടി പ്രൊഫഷണലുകൾ മുതൽ സാധാരണക്കാർ വരെ നൂറുകണക്കിന് ആളുകളാണ് കാർഷിക രംഗത്തേക്ക് കടന്നുവന്നത്. ഹാനികരമായ രാസകീടനാശിനികളോടുള്ള ആശ്രയത്വം അവസാനിപ്പിക്കാനും സ്വന്തം മണ്ണിൽ വിഷമില്ലാത്ത ഭക്ഷണം വിളയിച്ചെടുക്കാനും അദ്ദേഹം സാധാരണക്കാരായ മനുഷ്യരെ പ്രാപ്തരാക്കി. ഉപഭോഗ സംസ്കാരത്തിന് പുറകെ വായുന്ന മലയാളിക്ക് സ്വയം പര്യാപ്തതയുടെയും സുസ്ഥിരതയുടെയും പാഠങ്ങളാണ് അദ്ദേഹം പകർന്നു നൽകിയത്. വിഷരഹിതവും ആരോഗ്യപ്രദവുമായ ഭക്ഷണ സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട ഗുഡ് ഫുഡ് മൂവ്മെന്റിന്റെ ചാലകശക്തിയായി കെ വി ദയാൽ എന്നും നിലകൊണ്ടു. സുസ്ഥിര കൃഷിയിൽ കേരളത്തെ രാജ്യത്തിന്റെ മുൻനിരയിലേക്ക് നയിക്കാൻ അദ്ദേഹം കാണിച്ച വഴികൾ ഇന്നും കാർഷിക കേരളത്തിന് വലിയൊരു വഴികാട്ടിയാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ അതിനെ പരിപാലിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ എന്ന വലിയ സന്ദേശമാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനവും ഓർമ്മിപ്പിക്കുന്നത്. മണൽക്കാടിനെ ഹരിതവനമാക്കിയ ആ വലിയ മനുഷ്യനും അദ്ദേഹം നട്ടുപിടിപ്പിച്ച കാടുകളിലെ ഓരോ മരങ്ങളും അദ്ദേഹം പകർന്നുതന്ന ജൈവ സംസ്കാരവും ഈ മണ്ണിലുള്ളിടത്തോളം കാലം കെ വി ദയാൽ എന്ന നാമം മലയാളിയുടെ മനസ്സിൽ പച്ചപ്പോടെ എന്നും ജീവിക്കും.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.

പ്രണയം എപ്പോഴാണ് നിശുദ്ധാത്മകമാകുന്നത്? അത് അത്രമേൽ രഹസ്യാത്മകമാകുമ്പോഴാണോ, അതോ നാലാൾ അറിഞ്ഞു പോകുമ്പോഴോ? ശൈത്യ പറഞ്ഞത് ആരുമറിയാതെ ഹൃദയത്തിന്റെ ശിഖരങ്ങളിൽ ഒരിതൾപ്പൂവായി വിടർന്നു നിൽക്കുമ്പോഴെന്നാണ്. ഇന്ദ്രനീലത്തിന്റെ നിറമുള്ള പൂവുകളെ പോലെയാണ് പ്രണയമെന്ന് അവൾ പറഞ്ഞു. നിരത്തിൽ വീണുകിടക്കുന്ന നീലപ്പൂവുകളാണ് കൂടുതൽ പ്രണയഭരിതമെന്ന് പറഞ്ഞ് ഞാൻ അവളോട് തർക്കിക്കും. നിലാവിട്ട് വീണ് കൂടുതൽ ചേതോഹരമായ നിശാഗന്ധികളെ ഓർമ്മിപ്പിക്കും വിധം പ്രണയാമൃതമായ കവിതകൾ ഞാൻ ഓർമ്മിക്കും. ശൈത്യയുടെ പ്രണയത്തിനാണോ അവളുടെ പ്രണയ കവിതകൾക്കാണോ ഭംഗി കൂടുതൽ? തർക്കമേതുമില്ല, കവിതകൾക്ക് തന്നെയാണ്. പ്രണയ കവിതകൾ, പ്രണയഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: പ്രകാശമുള്ള ചിന്തകൾ പറഞ്ഞും പാട്ടുകൾ കേട്ടും സാംസ്കാരികമായ കാര്യങ്ങൾ ചർച്ച ചെയ്തും നാടകഗാനങ്ങൾ കേട്ടും കവിത ആസ്വദിച്ചും ഈ പ്രഭാതം സാർത്ഥകമാവുകയാണ്. ഇത്ര നേരം ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞത് തന്നെ എത്ര ധന്യം. ഈ പകൽ നിറയെ സാഹോദര്യത്തിൻ്റെ വാടാമലരുകൾ വിടരട്ടെ. കർമ്മനിരതമായി ഈ ദിനം സമ്പന്നമാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തെ മലയാളത്തിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തെ മലയാളത്തിൽ ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് നന്ദകുമാർ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടം ഈ ചന്ദ്രിക, വെണ്ണിലാ പൂക്കളിലൂറും തൂമഞ്ഞു തുള്ളികൾ, തിരക്കൊട്ടുമില്ലാത്ത വീഥികൾ, വിജനതയിൽ എവിടെ നിന്നോ കേൾക്കും മണിനാദം, ചിറകാർന്നു പറന്നുയരും വെൺപിറാവിൻ സൗമ്യത, വാക്കുകൾക്കപ്പുറം കവിത പൂക്കും കുന്നിൻ പുറങ്ങൾ. എനിക്കിഷ്ടം ഈ തെന്നലിൻ തലോടനും. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം അക്ഷയപാത്രം എന്ന ചിത്രത്തിൽ നിന്ന്, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം എസ് വിശ്വനാഥൻ. ഗാനം ആവശ്യപ്പെട്ടത് നെടുമങ്ങാട് നിന്നും അജി, ശരത്, വിനോദ് എന്നിവർ. ആലാപനം കെ ജെ യേശുദാസ്.

ആകാശത്തിന് എന്ത് നിറം? വെളുപ്പോ അതോ ഇളം നിലയോ? കറുപ്പോ ചുവപ്പോ അതോ എല്ലാ നിറങ്ങളും കൊണ്ട് നെയ്ത പട്ടുടയാടയോ? പാതി വഴിയെത്തി ഞാൻ നിൽക്കുന്നു. പകച്ചു നോക്കുമ്പോൾ സൂര്യബിംബം മറച്ചു കടന്നുപോകും കാർമേഘങ്ങൾ. അവയ്ക്ക് എത്ര രൂപം! ആട്ടിൻപറ്റങ്ങളായി, കുതിരക്കൂട്ടങ്ങളായി കാറ്റിലുലാവിയൊഴുകും മേഘജാലങ്ങൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം യൂസഫലി കീച്ചേരി രചന നിർവഹിച്ച് ജി ദേവരാജൻ ഈണമിട്ട ഗാനം. ചിത്രം ഈറ്റ. ആലാപനം കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെട്ടത് കല്ലിങ്കൽ നിന്നും ഹരികുമാർ.

കടൽക്കരയിൽ നിന്ന് കാൽക്കാശിന് കൊള്ളാത്ത ചിപ്പുകൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി. കാറ്റിലത് വീഴാതെ കൈകൊണ്ട് പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിരവന്ന് വെറുതെ വിഴുങ്ങിപ്പോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ. കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു. അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. ശ്രീകുമാരൻ തമ്പി രചിച്ച് സലീൽ ചൗധരി ഈണമിട്ട ഗാനം കേൾക്കാം. ഇഷ്ടഗാനങ്ങളിൽ ഇനി വിഷുക്കണി എന്ന ചിത്രത്തിലെ ഗാനം ആലപിക്കുന്നു കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നു ആനാട് നിന്നും ജയശീലൻ.

ഇന്ദ്രനീലം പൂക്കുന്ന നിന്റെ കണ്ണുകൾ, നിശാഗന്ധിയുടെ പരിമളം. ഒരു കവിത കാഴ്ചയാകുന്നു, അതോ കാഴ്ച കവിതയായി പിറക്കുന്നതോ? മനസ്സിന്റെ മടിശീലയിൽ പണ്ടെങ്ങോ തിരികെ വെച്ച ഒരു വരി കവിത. നിന്റെ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. നീ അതറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നോ പ്രിയേ, പ്രാണന്റെ പാട്ടിൽ നീ ഇനിയും ഉണ്ടലിയുവാൻ. ചിത്രം പിക് പോക്കറ്റ്. രചന പാപ്പനംകോടി ലക്ഷ്മണൻ. സംഗീതം എം കെ അർജുനൻ. ആലാപനം കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നത് അമ്പൂരിയിൽ നിന്നും വിക്രമൻ, ലീല എന്നിവർ.

നിന്റെ ഓർമ്മതൻ കുളിർക്കാറ്റിൽ ഞാൻ അലിയുന്നു, നിന്റെ ആശതൻ നിശാഗന്ധിയിൽ മയങ്ങുന്നു. വേദനിച്ചുവോ സഖി? വേദന കടം വാങ്ങി പ്രേമം എന്തിനായി സഖി? നിനക്കായി കേൾ

പ്പിക്കുകയാണ് ഇഷ്ടഗീതങ്ങൾ. കേൾക്കാം ഹൃദയമൊരു ക്ഷേത്രം എന്ന ചിത്രത്തിലെ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നു തിരുമല നിന്നും ഉണ്ണി, വിജി എന്നിവർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ഓർമ്മകളിലെവിടെയോ മരവിച്ചുപോയിരി മധുര സംഗീതങ്ങളിൽ ഉണർത്താം സഖേ. ഒടുവിലെ ശിശിരവും മാഞ്ഞു പോകുമ്പോഴേക്ക് അന്തിയിലെ മഞ്ഞിൽ തിരഞ്ഞു നോക്കുന്നു ഞാൻ. കാണാതിരിക്കില്ല കവിതയുടെ കനവുകൾ, കേൾക്കാതിരിക്കില്ല ഓർമ്മ തൻ നിനവുകൾ. ഒരു മയക്കത്തിൻ്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. പകലിൽ നിന്ന് ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ.
3: കേൾക്കാം തിരുമല നിന്നും രാധിക, ശാലിനി എന്നിവർ ആവശ്യപ്പെടുന്ന ഗാന്ധർവം എന്ന ചിത്രത്തിലെ ഗാനം. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം SP വെങ്കിടേഷ്.

മഴയുടെ കിളിവാതിലുകൾ അടയ്ക്കുക. മഞ്ഞിന്റെ മധുരമായ ഹാസം പ്രഭാതത്തെ തുടിപ്പിക്കുന്നു. കിനാവിന്റെ ചില്ലകൾ തോറും തണുപ്പിന്റെ നേർത്ത പച്ചവിരിപ്പുകൾ. കായലിൽ പതിയുന്ന കാറ്റിന്റെ കണ്ണുകളിൽ നിന്റെ നീല മൗനത്തിന്റെ ആഴമറിയുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം എസ് ജാനകി ആലപിച്ച ഗാനം. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ജോൺസൺ, ചിത്രം കാറ്റത്തെ കിളികൂട്. ഗാനം ആവശ്യപ്പെടുന്നത് ആര്യനാട് നിന്ന് മഹേശ്വരൻ, ഗിരിജ എന്നിവരാണ്.

എന്റെ ഈ മനം ഞാൻ എവിടെയാണെന്ന് ഒളിപ്പിച്ചു വയ്ക്കുക. നിന്റെ ഹൃദയനീലിമയിൽ പ്രിയെ, എന്റെ ഈ ചെറിയ മാനസം കൂടി നീ സൂക്ഷിച്ചു വയ്ക്കുമോ? പ്രണയമുരളിയിൽ എനിക്ക് കൂടിയൊരു തരളരാഗം നീ കരുതി വച്ചേക്കുമോ? കല്ലിയൂരിൽ നിന്നും അജയൻ, അനിത, സുജ എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത് ശ്യാം. രചന ഒ എൻ വി കുറുപ്പ്. ആലാപനം എസ് ജാനകി. ചിത്രം ധീരസമീരെ യമുനാതീരെ.

0: ഒരു മയക്കത്തിന്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ.
1: ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം സർപ്പം എന്ന ചിത്രത്തിലെ ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം കെ ജെ ജോയ്. പി സുശീല ആലപിച്ച ഗാനം ആവശ്യപ്പെടുന്നു മീനംകുളത്ത് നിന്നും ഹരി, സുരൻ, വിജയ്, ഷീന എന്നിവർ.

സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവധി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്നോതി ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞൊന്നു നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം തെളിഞ്ഞുവോ? ഒ എൻ വി രചിച്ച് ജെറി അമൽ ദേവ് ഈണം പകർന്ന ഗാനമാണ് അടുത്തത്. ചിത്രം പുന്നാരം ചൊല്ലിച്ചൊല്ലി. ആലാപനം എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും. ഗാനം ആവശ്യപ്പെടുന്നു തിരുവല്ലത്ത് നിന്നും കുട്ടപ്പായി.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 11 മണി.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷി രീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് അമ്മ അറിയാൻ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം. ആത്മഹത്യയ്ക്കും കൊലയ്ക്കുമിടയിലൂടെ ആർത്തനാദം പോലെ പായുന്ന ജീവിതം. മാപ്പുസാക്ഷി എന്ന കവിതയിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് കുറിച്ചിടുന്ന വരികൾ, ഒരു കാലത്ത് യുവാക്കളുടെ ഹൃദയത്തിലിരുന്ന് മിടിച്ച വാക്കുകൾ, അന്ന് കവിതകൾക്ക് ആളുന്ന തീയുടെ ചൂടായിരുന്നു. ശുഭിതമായ യൗവനം അരക്ഷിതമായ ജീവിത പാതകളിലൂടെ സഞ്ചരിച്ചു. അടിവസ്ത്രം വാങ്ങാനുള്ള പണമില്ലാതിരുന്നിട്ടുകൂടി പ്രണയവും സിനിമയും കവിതയും നാടകവും അവരോട് കൂട്ടുകൂടി. വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പോയാലേ രക്ഷപ്പെടൂ എന്ന ചിന്ത പലരിലും വട്ടം കറങ്ങി. ചുള്ളിക്കാടിന്റെ തന്നെ യാത്രാമൊഴിയും ഡി വിനയചന്ദ്രന്റെ യാത്രപ്പാട്ടും പുറപ്പെട്ടു പോകുന്ന ഉണ്ണിയുടെ അന്തരാത്മാവുകളായി. വീടിന്റെ വറുതികളിൽ നിന്ന് ലോകത്തിന്റെ ദുരിതങ്ങളിലേക്ക് പോയി ഗതികെട്ടുപോയ എത്രയോ പേരുടെ ഗാഥകൾ അന്നത്തെ സാംസ്കാരിക അന്തരീക്ഷത്തിൽ വേദന പടർത്തി. അതിന്റെ രക്തമായിരുന്നു ജോൺ അബ്രഹാമിന്റെ അമ്മ അറിയാൻ എന്ന ചലച്ചിത്രം.

വീട് വിട്ടിറങ്ങിപ്പോകുന്ന ഉണ്ണികളുടെ അമ്മമാരെയാണ് ജോൺ അഭ്രമാളികളിൽ പകർത്തിയത്. അവരിലേറെയും നിസ്സഹായരായിരുന്നു. ആത്മഹത്യയ്ക്കും കൊലയ്ക്കുമിടയിലൂടെ ആർത്തനാദം പോലെ പായുന്ന ജീവിതം. അതിൽ ആത്മഹത്യ തിരഞ്ഞെടുത്ത ഹരിയായിരുന്നു അമ്മ അറിയാനിലെ കഥാപാത്രം. അന്നത്തെ യുവാക്കൾ പലരും ഹരിയിൽ അവരെ തന്നെ കണ്ടു. ഇറക്കിക്കിടത്തിയ ഹരിയുടെ ശവശരീരം കണ്ട് സുഹൃത്ത് പറഞ്ഞത്, എനിക്ക് പരിചയമുള്ള മുഖമാണ്, എന്നാൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നാണ്. അമ്മ അറിയാൻ എന്ന ചലച്ചിത്രത്തെ മൊത്തത്തിൽ വ്യാഖ്യാനിച്ച വാക്കുകളായിരുന്നു അവ.

0: ഒറ്റക്കമ്പി നാദം.
1: പ്രക്ഷുബ്ധ യൗവനമെന്നോ ക്ഷുഭിത യൗവനമെന്നോ പറഞ്ഞാലും തീരാത്തത്ര തീവ്രവും വേദനാജനകവുമായിരുന്ന യൗവനത്തിന്റെ ജീവിത സങ്കീർണതകളെ ഇത്രത്തോളം പ്രതിഫലിപ്പിച്ച ഒരു ചലച്ചിത്രം അമ്മ അറിയാൻ അല്ലാതെ ലോക സിനിമയിൽ പോലും വേറെ ഉണ്ടാവില്ല. ഹരിയെ തിരിച്ചറിയാനാവുന്നില്ലെന്ന് പറയുന്ന സുഹൃത്തിൽ നിന്ന് പിന്നീട് നിരവധി ആളുകളിലൂടെയാണ് ആ തിരിച്ചറിയൽ പൂർണ്ണമാകുന്നത്. ഹരിയുടെ മരണവിവരം അവന്റെ അമ്മയോട് പറയാനുള്ള യാത്രയിൽ അവർ നിരവധി സുഹൃത്തുക്കളുടെ വീടുകളിൽ കയറുന്നു. എല്ലാ സ്ഥലത്തും അമ്മമാരോട് ഹരിയുടെ ആത്മഹത്യാ വിവരം പറയുന്നു. എല്ലാവരും അമ്മമാരോട് യാത്ര പറഞ്ഞ് അവരോടൊപ്പം ചേരുന്നു.

ഏഴര കമ്പുള്ള വടിയെടുത്ത് ഏഴര കമ്പുള്ള കുടയെടുത്ത് ഇലവാട്ടി ദുഃഖം പൊതിഞ്ഞുകെട്ടി മാറാപ്പിൽ സ്വപ്നം നിറച്ചുകെട്ടി അമ്മേ പിൻവിളി വിളിക്കാതെ നഗര കാന്താര സീമകളിൽ വാഴാതെ പടിയിറങ്ങിപ്പോയ യുവാക്കൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിത കാതുകളിൽ പടഹധ്വനി മുഴക്കുന്നു. മധ്യവർഗത്തിന്റെ വിഹുലതകളുടെ ഇതേ നെഞ്ചിടിപ്പായിരുന്നു ജോണിന്റെ അമ്മയറിയാനിലും മുഴങ്ങിയത്. അതുകൊണ്ടാണ് അത് അത്രയേറെ ജനകീയമായ ഉള്ളടക്കമുള്ള സൃഷ്ടിയായതും.

നാവ് എന്ന പേരിൽ മലയാളത്തിൽ പണ്ടൊരു മിനി മാസികയുണ്ടായിരുന്നു. 70കളുടെ പകുതിയിൽ സനിൽ ദാസായിരുന്നു നാവ് പുറത്തിറക്കിയിരുന്നത്. കവിയായിരുന്നു സനിൽ ദാസ്, വിപ്ലവകാരിയായിരുന്നു, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്നു, കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. 1981 March 31 20 വയസ്സിൽ സനിൽ ആത്മഹത്യ ചെയ്തു. അമ്മയ്ക്കായി സമർപ്പിക്കപ്പെട്ട അവസാന കവിതകളിൽ സനിൽ ദാസ് ഇങ്ങനെ എഴുതി: അമ്മയ്ക്ക് ഞാൻ ദുഃഖങ്ങൾ നൽകുന്നു. ആത്മഹത്യയ്ക്ക് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ രാത്രിയിൽ ഞെട്ടിയുണർന്ന് അമ്മയെ ഉണർത്തി അയാൾ പറഞ്ഞു അത്രേ, ഗ്രാമങ്ങളിൽ ശക്തിയാർജിച്ച് നഗരങ്ങളെ വളയണം, അതിന്റെ പൊരുളറിയാതെ അമ്പരക്കുവാനേ ആ അമ്മയ്ക്ക് കഴിഞ്ഞുള്ളൂ എന്ന് ക്രൂരവും വേദനാജനകവുമായ ഒരു സൗഹൃദത്തിന്റെ ഓർമ്മയ്ക്കുന്ന പുസ്തകത്തിൽ കെ എൻ ഷാജി കുറിച്ചിട്ടിട്ടുണ്ട്. സനിൽ ദാസിന്റെ മരണം കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം കെ ജി സുബ്രഹ്മണ്യദാസും അതേ വഴി പിന്തുടർന്നു. അമ്മ അറിയാനില്ല ഹരി ചിലപ്പോൾ സുബ്രഹ്മണ്യദാസായിരുന്നു, ചിലപ്പോൾ സനിൽദാസും.

0: ഒറ്റക്കമ്പി നാദം.
1: ഒരു നിർമ്മാതാവിന്റെ പേഴ്സിനുള്ളിൽ നിന്ന് പിറവി കൊള്ളാനാവുന്ന ഒരു ചലച്ചിത്രമായിരുന്നില്ല അമ്മ അറിയാൻ. അത് ഉൾക്കൊള്ളുന്ന പ്രമേയത്തിന് അങ്ങനെ നോട്ടുകെട്ടുകളുടെ മണത്തിൽ നിന്ന് വിരിഞ്ഞു വിലസാനുമാവുകയില്ല. മീനിന്റെ മണമുള്ള നോട്ടുകൾ, കള്ളുമണത്ത നോട്ടുകൾ, ഉള്ളിയും ഉലുവയും മണത്ത നോട്ടുകൾ, വിറ്റ മാംസത്തിന്റെ വിയർപ്പ് ഗന്ധമുണ്ടായിരുന്ന നോട്ടുകൾ, പെട്ടിക്കടയിൽ നിന്ന്, ബാർബർ ഷോപ്പിൽ നിന്ന് വന്ന നോട്ടുകൾ, കല്ല് നുറുക്കി വിരൽ നിരിഞ്ഞു പൊടിഞ്ഞ് ചോരമണമുള്ള നോട്ടുകൾ, ടാറുപുരണ്ട നോട്ടുകൾ, പരിപ്പുവടയും പഴംപൊരിയും മണത്ത നോട്ടുകൾ, അതെല്ലാം ഒത്തുകൂടി ഉണ്ടാക്കി ഒഡേസ മൂവിയായിരുന്നു അമ്മയറിയാൻ. അങ്ങനെ പിറക്കാനേ ആ സിനിമയ്ക്ക് കഴിയുമായിരുന്നുള്ളൂ.

നല്ല സിനിമയ്ക്ക് വേണ്ടിയുള്ള കൂട്ടായ സാഹോദര്യം, എങ്ങനെ സിനിമയിലൂടെ ജനങ്ങളുമായി സംവദിക്കണമെന്ന യാഥാർത്ഥ്യ ബോധം, അതിന്റെ പ്രകാശനമാണ് ഒഡേസ എന്നായിരുന്നു സിനിമയുടെ ആരംഭത്തിലുള്ള ഒഡേസയുടെ പ്രസ്താവന. അതങ്ങനെ തന്നെയായിരുന്നു. ജോൺ അബ്രഹാം തുടക്കം കുറിക്കാൻ ആഗ്രഹിച്ചത് ജനകീയമെന്ന പോലെ രാഷ്ട്രീയവും പരീക്ഷണാത്മകവുമായ ഒരു സങ്കല്പമായിരുന്നു. ജീവിതത്തിൽ അതിജീവനങ്ങൾ ജോൺ ആഗ്രഹിച്ചില്ല, എന്നാൽ കല അതിജീവിക്കുമെന്ന് തന്നെ ജോണിന് ഉറപ്പായിരുന്നു.

സാങ്കേതികതയിൽ ഇന്നത്തെ അപേക്ഷിച്ച് എത്രയോ പിറകിലാണ് അമ്മയറിയാനെന്ന ചലച്ചിത്രം. ചാർലി ചാപ്ലിന്റെ നിശബ്ദ ചിത്രങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ആസ്വദിക്കപ്പെടുന്നത് സാങ്കേതികതയുടെ പേരിലല്ല, അതുപോലെ സാങ്കേതികതയുടെ പേരിലല്ലാതെ ആശയത്തിന്റെ ഇടിമുഴക്കമായി ആ ചിത്രം നവലോകത്തും ചിന്തനീയമാവുന്നു.

0: ഒറ്റക്കമ്പി നാദം.
1: വയനാടിന്റെ രാഷ്ട്രീയവും ഭൂമിശാസ്ത്രവും പിന്നിട്ടുകൊണ്ട് സഞ്ചരിച്ച ചലച്ചിത്രം വേറൊരു കാലത്തിൽ വേറൊരു സ്ഥലത്തിരുന്നുകൊണ്ട് ഇന്ന് കണ്ടാലും ആത്മാവിന്റെ അഗാധതകളോട് സമ്മതിക്കുന്ന ചലച്ചിത്രം. ചരിത്രപരമായ പ്രസക്തിക്കുമപ്പുറം വേറെ ഏതോ അനുഭവം നോവിപ്പിക്കുന്ന യാഥാർത്ഥ്യമാകുന്ന പ്രതീതി. അമ്മയറിയാൻ എന്ന ചിത്രത്തിന്റെ അനാദൃശ്യമായ ഒരു സംവേദന ശൈലി അങ്ങനെയായിരുന്നു.

ചിത്രത്തിന്റെ അവസാനത്തിൽ ഹരിയുടെ കൂട്ടുകാരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അമ്മയെ കാണുന്നു. ഹരിയുടെ കൂട്ടുകാരോ അമ്മയോ സ്വയം തിരിച്ചറിയപ്പെടാൻ ഹരി ഒരു കാരണമായോ എന്ന് സിനിമ പറയുന്നില്ല. ഒരു കാലത്തിന്റെ മരണവൃത്താന്തമാണ് അറിഞ്ഞോ അറിയാതെയോ അവർ അമ്മയെ അറിയിക്കുന്നത്. അമ്മ അറിയാൻ ഇറങ്ങി ഏറെ കഴിയും മുമ്പേ ആധുനികത അരങ്ങൊഴിഞ്ഞു. ജോൺ ശരീരവുമൊഴിഞ്ഞു പുതിയ ലോകക്രമത്തിന്റെ വരവിനായി.

ഒറ്റക്കമ്പി നാദം അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു സമൂഹത്തിന്റെ ചരിത്രം പലപ്പോഴും വലിയ യുദ്ധങ്ങളിലൂടെയോ തിരഞ്ഞെടുപ്പുകളിലൂടെയോ മാത്രമല്ല മാറുന്നത്. വീട്ടിനകത്ത് നിശബ്ദമായി മാറുന്ന ചില തീരുമാനങ്ങളിലൂടെയും ചരിത്രം പുതിയ ദിശ കണ്ടെത്താറുണ്ട്. ഒരു കാലത്ത് ഒരു പെൺകുട്ടിയുടെ ജനനം മുതൽ അവളുടെ ജീവിതം വരെ മറ്റുള്ളവർ എഴുതിവച്ച ഒരു തിരക്കഥയായിരുന്നു. പഠിക്കണം, വളരണം, വിവാഹം കഴിക്കണം, കുടുംബം നോക്കണം, ജീവിതത്തിന്റെ ക്രമം അങ്ങനെയാണെന്ന് സമൂഹം വിശ്വസിച്ചു. ഒരു പെൺകുട്ടിയുടെ വിജയത്തെ പോലും അവൾ നേടിയ വിദ്യാഭ്യാസമോ അവളുടെ കഴിവുകളോ കൊണ്ടല്ല അളന്നിരുന്നത്, മറിച്ച് അവൾ എത്തിച്ചേർന്ന കുടുംബം കൊണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ തിരക്കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം തന്നെ പേന കയ്യിലെടുക്കുകയാണ്. കേരളത്തിലെ കോളേജുകളിലും സർവകലാശാലകളിലും ലൈബ്രറികളിലും മത്സര പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങളിലും IT കമ്പനികളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും വിമാന പരിശീലന കേന്ദ്രങ്ങളിലും ഇന്ന് നാം കാണുന്നത് പുതിയൊരു തലമുറയെയാണ്. അവർ ജീവിതത്തെ വിവാഹത്തിന്റെ കലണ്ടർ നോക്കി ക്രമീകരിക്കുന്നില്ല, മറിച്ച് സ്വന്തം സ്വപ്നങ്ങളുടെ ഭൂപടം നോക്കിയാണ് മുന്നോട്ട് നടക്കുന്നത്. അവരുടെ സംഭാഷണങ്ങളിൽ വിവാഹം എപ്പോൾ എന്ന ചോദ്യത്തെക്കാൾ കൂടുതൽ ഇടം പിടിക്കുന്നത് എന്താണ് എന്റെ ലക്ഷ്യം, എന്താണ് എന്റെ മേഖല, ഞാൻ എവിടെയാണ് എത്തേണ്ടത് എന്ന ചോദ്യങ്ങളാണ്. ഇത് വിവാഹത്തെ നിഷേധിക്കുന്ന ഒരു തലമുറയുടെ കഥയല്ല, മറിച്ച് വിവാഹത്തെ ജീവിതത്തിന്റെ ഏക കേന്ദ്രത്തിൽ നിന്ന് അതിന്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു തലമുറയുടെ കഥയാണ്. ഈ മാറ്റം കേവലം വ്യക്തിപരമായ ഇഷ്ടങ്ങളുടെ മാറ്റമല്ല, അതിനു പിന്നിൽ വലിയ സാമൂഹികവും സാമ്പത്തികവും മാനസികവുമായ പരിവർത്തനങ്ങളുണ്ട്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസ നില ഗണ്യമായി ഉയർന്നു. ലോകം അവരുടെ മുന്നിൽ തുറന്നു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഭൂമിശാസ്ത്രപരമായ അതിർത്തികളെ ഇല്ലാതാക്കി. ഇന്ന് ഒരു ചെറിയ ഗ്രാമത്തിൽ ജീവിക്കുന്ന പെൺകുട്ടിക്കും ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാലകളുടെ ക്ലാസുകൾ കേൾക്കാനും ആഗോള കമ്പനികളിൽ ജോലി ചെയ്യാനും സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനും അവസരമുണ്ട്. അറിവിന്റെ ഈ ജനാധിപത്യവൽക്കരണം സ്ത്രീകളുടെ ജീവിത സ്വപ്നങ്ങളെയും മാറ്റിമറിച്ചു. ഒരു കാലത്ത് ഒരു പെൺകുട്ടിയുടെ സുരക്ഷ മറ്റൊരാളുടെ തണലിലാണെന്ന് വിശ്വസിച്ചിരുന്നു. ഇന്ന് കൂടുതൽ പെൺകുട്ടികൾ തിരിച്ചറിയുന്നത് മറ്റൊരു സത്യമാണ്. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സുരക്ഷ അവളുടെ വിദ്യാഭ്യാസമാണ്. അതിനേക്കാൾ വലിയ സുരക്ഷ അവളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. ഈ തിരിച്ചറിവ് യാദർശികമായി ഉണ്ടായതല്ല, സമൂഹം തന്നെ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബഘടന മാറുന്നു, തൊഴിൽ രംഗം മാറുന്നു, ജീവിത ചെലവ് ഉയരുന്നു, ബന്ധങ്ങളുടെ സ്വഭാവം മാറുന്നു. വിവാഹം ഒരു സുരക്ഷാ കവചമാണ് എന്ന പഴയ ധാരണയ്ക്ക് പകരം സ്വന്തം കഴിവുകളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് എന്ന് പുതിയ തലമുറ മനസ്സിലാക്കുന്നു. ഇവിടെയാണ് സ്ത്രീപക്ഷ രാഷ്ട്രീയം പുതിയൊരു ഭാഷ സംസാരിക്കുന്നത്. സ്ത്രീപക്ഷം എന്നത് പുരുഷന്മാർക്കെതിരായൊരു ആശയധാരയല്ല, കുടുംബത്തെ തകർക്കാനുള്ള പദ്ധതിയുമല്ല, മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാന ചോദ്യമാണ് അത് ചോദിക്കുന്നത്. ഒരു സ്ത്രീക്ക് സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ കഴിയുന്നുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഒരു സമൂഹത്തിന്റെ ജനാധിപത്യത്തിന്റെ അളവുകോൽ. വിവാഹം കഴിക്കണോ വേണ്ടയോ എന്നല്ല ഇവിടെ പ്രധാന വിഷയം. വിവാഹം എപ്പോൾ, എങ്ങനെ, ആരുമായി എന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള അവകാശം സ്ത്രീക്കുണ്ടോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. ഇന്ന് പെൺകുട്ടികൾ കരിയറിന് മുൻഗണന നൽകുമ്പോൾ അവർ ഒരു തൊഴിലിനെ മാത്രം തിരഞ്ഞെടുക്കുന്നില്ല, അവർ തിരഞ്ഞെടുക്കുന്നത് സ്വന്തം ജീവിതത്തിന്റെ നിയന്ത്രണമാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം ശമ്പളത്തിന്റെ കണക്ക് മാത്രമല്ല, അത് ആത്മാഭിമാനത്തിന്റെ കണക്കുകൂടിയാണ്. സ്വന്തം അധ്വാനത്തിന്റെ ഫലം കൈകളിലെത്തുമ്പോൾ ഒരു സ്ത്രീയുടെ ശബ്ദത്തിനും തീരുമാനങ്ങൾക്കും പുതിയ ആത്മവിശ്വാസം ലഭിക്കുന്നു. മനഃശാസ്ത്രം ഇതിന് ശക്തമായ പിന്തുണ നൽകുന്നുണ്ട്. മനുഷ്യന്റെ മാനസികാരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാന ഘടകങ്ങളിലൊന്നാണ് സ്വയം തീരുമാനമെടുക്കാനുള്ള കഴിവ്. സ്വന്തം ജീവിതത്തെ സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നവരിൽ ആത്മാഭിമാനവും ജീവിത സംതൃപ്തിയും കൂടുതലാണെന്ന് നിരവധി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. മറ്റുള്ളവർ നിർണയിച്ച ജീവിതം നയിക്കേണ്ടി വരുന്നവർക്ക് ഉത്കണ്ഠയും വിഷാദവും നിരാശയും കൂടുതലായി അനുഭവപ്പെടുന്നു. അതിനാൽ കരിയർ എന്നത് വെറും തൊഴിൽ മേഖലയിലേക്കുള്ള പ്രവേശനമല്ല, അത് മാനസികാരോഗ്യത്തിലേക്കുള്ള പ്രവേശന വാതിൽ കൂടിയാണ്. കേരളത്തിലെ വീടുകളിൽ ഇന്ന് നിശബ്ദമായി നടക്കുന്ന ഏറ്റവും വലിയ മാറ്റവും ഇതുതന്നെയാണ്. ഒരിക്കൽ മകളുടെ വിവാഹത്തിന് എത്ര സ്വർണം വേണം എന്നാലോചിച്ചിരുന്ന മാതാപിതാക്കൾ ഇന്ന് അവൾക്ക് ഏത് കോഴ്സ് പഠിക്കണം, വിദേശത്ത് പഠിക്കാൻ അവസരമുണ്ടോ, സിവിൽ സർവീസിന് പരിശീലനം നൽകാമോ, സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ സഹായിക്കാമോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. ഈ മാറ്റം എല്ലാ കുടുംബങ്ങളിലും സംഭവിച്ചിട്ടില്ലെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളാണ് നാളത്തെ സമൂഹത്തെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പെൺകുട്ടികൾ പഴയ സ്വപ്നങ്ങളെ തള്ളിക്കളയുന്നില്ല, അവയെ വികസിപ്പിക്കുകയാണ്. കുടുംബത്തെ അവർ ഉപേക്ഷിക്കുന്നില്ല. കുടുംബത്തിനകത്ത് സ്വന്തം വ്യക്തിത്വവും സ്വപ്നങ്ങളും നിലനിർത്താനുള്ള അവകാശമാണ് അവർ ആവശ്യപ്പെടുന്നത്. ജീവിതം ഒരു ബന്ധത്തിൽ അവസാനിക്കുന്നതല്ലെന്നും ഒരു വ്യക്തിയുടെ കഴിവുകൾ സമൂഹത്തിന് നൽകുന്ന സംഭാവനകളിലൂടെയാണ് ജീവിതം പൂർണ്ണമാകുന്നതെന്നും അവർ തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവാണ് പുതിയ നൂറ്റാണ്ടിലെ സ്ത്രീയുടെ ഏറ്റവും വലിയ വിപ്ലവം. അത് മുദ്രാവാക്യങ്ങളുടെ വിപ്ലവമല്ല, നിശബ്ദമായ ആത്മവിശ്വാസത്തിന്റെ വിപ്ലവമാണ്. കയ്യിൽ പ്ലക്കാർഡുകളില്ലാതെ എന്നാൽ മനസ്സിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുമായി മുന്നേറുന്ന ലക്ഷക്കണക്കിന് പെൺകുട്ടികളുടെ വിപ്ലവം. ഒരു സ്ത്രീ സ്വന്തമായി ഒരു തൊഴിൽ തിരഞ്ഞെടുക്കുമ്പോൾ അവൾ ശമ്പളം മാത്രം സമ്പാദിക്കുന്നില്ല, അവൾ തീരുമാനമെടുക്കാനുള്ള അവകാശമാണ് സമ്പാദിക്കുന്നത്. സ്വന്തം അധ്വാനത്തിന്റെ വില അറിയുന്ന ഒരു മനുഷ്യന് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറുന്നു. അതുകൊണ്ടാണ് കരിയർ എന്നത് വെറും തൊഴിൽ എന്ന അർത്ഥത്തിൽ മാത്രം കാണാൻ കഴിയാത്തത്. അത് വ്യക്തിത്വത്തിന്റെ നിർമ്മിതിയാണ്, ആത്മവിശ്വാസത്തിന്റെ അടിത്തറയാണ്, മാനസികാരോഗ്യത്തിന്റെ പ്രധാന സ്തംഭങ്ങളിലൊന്നാണ്. ഇന്ന് മനഃശാസ്ത്രവും ന്യൂറോ സയൻസും ഒരേ കാര്യം ആവർത്തിച്ചു പറയുന്നുണ്ട്. മനുഷ്യന്റെ മാനസിക സംതൃപ്തിക്ക് ഏറ്റവും ആവശ്യമായ മൂന്ന് ഘടകങ്ങളുണ്ട്: സ്വയം തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം, സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരം, സമൂഹവുമായി അർത്ഥപൂർണമായ ബന്ധം. ഈ മൂന്നും ഒരു നല്ല തൊഴിൽ ജീവിതം നൽകുന്നു. അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടി ജോലി ചെയ്യുന്നത് കുടുംബത്തിന്റെ വരുമാനം കൂട്ടാൻ വേണ്ടിയല്ല, അവളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാനും വ്യക്തിത്വം വികസിപ്പിക്കാനുമുള്ള വഴിയായിട്ട് കൂടിയാണ്.

മനഃശാസ്ത്രജ്ഞനായ ആൽബർട്ട് ബാൻഡുറ അവതരിപ്പിച്ച സ്വയം കാര്യക്ഷമത എന്ന ആശയം ഇവിടെ ഏറെ പ്രസക്തമാണ്. എനിക്ക് എന്റെ ജീവിതം കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന വിശ്വാസം വളരുമ്പോൾ മനുഷ്യന്റെ ആത്മവിശ്വാസവും പ്രതിസന്ധികളെ നേരിടാനുള്ള കഴിവും വർദ്ധിക്കുന്നു. സ്വന്തം കഴിവിലൂടെ ഒരു പരീക്ഷ വിജയിക്കുന്നതും ഒരു സ്ഥാപനത്തിൽ ജോലി നേടുന്നതും ഒരു സംരംഭം ആരംഭിക്കുന്നതും ഈ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു. മറ്റാരുടെയെങ്കിലും അംഗീകാരത്തിൽ നിന്നല്ല, സ്വന്തം നേട്ടങ്ങളിൽ നിന്നാണ് ആത്മാഭിമാനം രൂപപ്പെടുന്നത്. ഇതിന് നേരെ വിപരീതമായ അവസ്ഥയാണ് നിരന്തരം ആശ്രിതയായി ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളിൽ പലപ്പോഴും കാണുന്നത്. ജീവിതത്തിലെ എല്ലാ പ്രധാന തീരുമാനങ്ങളും മറ്റുള്ളവർ എടുക്കുമ്പോൾ ക്രമേണ സ്വന്തം അഭിപ്രായത്തോടുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടാം. അമേരിക്കൻ മനഃശാസ്ത്രജ്ഞൻ മാർട്ടിൻ സെലിഗ്മാൻ ഇതിനെ പഠിച്ച നിസ്സഹായത എന്നാണ് വിശേഷിപ്പിച്ചത്. ഒരു വ്യക്തിക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല അത് സംഭവിക്കുന്നത്, മറിച്ച് സ്വന്തം തീരുമാനങ്ങൾക്ക് വിലയില്ലെന്ന് ആവർത്തിച്ച് അനുഭവപ്പെടുമ്പോഴാണ് ആ മാനസികാവസ്ഥ രൂപപ്പെടുന്നത്. അതിനാൽ സാമ്പത്തിക സ്വാതന്ത്ര്യം വെറും ബാങ്ക് അക്കൗണ്ടിലെ തുകയല്ല, അത് മാനസിക സ്വാതന്ത്ര്യത്തിന്റെ ഭാഷയാണ്. ഇന്ന് തൊഴിൽ രംഗം സ്ത്രീകൾക്കായി മുമ്പെങ്ങുമില്ലാത്ത വിധം തുറന്നുകിടക്കുകയാണ്. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, കൃത്രിമ ബുദ്ധി, ബഹിരാകാശ ഗവേഷണം, നിയമം, മാധ്യമ പ്രവർത്തനം, ആരോഗ്യരംഗം, പരിസ്ഥിതി പഠനം, സിവിൽ സർവീസ്, സംരംഭകത്വം, സിനിമ, കായികം, ഓരോ മേഖലയിലും സ്ത്രീകൾ ശ്രദ്ധേയമായ സാന്നിധ്യമാണ്. ഈ മുന്നേറ്റം യാദൃശ്ചികമല്ല, വിദ്യാഭ്യാസം സൃഷ്ടിച്ച സാമൂഹിക പരിവർത്തനത്തിന്റെ സ്വാഭാവിക ഫലമാണ്. പ്രത്യേകിച്ച് ഡിജിറ്റൽ ലോകം സ്ത്രീകൾക്ക് പുതിയ സാധ്യതകൾ തുറന്നുകൊടുത്തു. ഒരു കാലത്ത് വലിയ നഗരങ്ങളിൽ മാത്രം ലഭ്യമായിരുന്ന അവസരങ്ങൾ ഇന്നൊരു ചെറിയ ഗ്രാമത്തിലിരുന്നും പ്രയോജനപ്പെടുത്താൻ കഴിയുന്നു. ഓൺലൈൻ വിദ്യാഭ്യാസം, വിദൂര തൊഴിൽ, ഡിജിറ്റൽ സംരംഭങ്ങൾ, ഗവേഷണ സഹകരണങ്ങൾ, ഇവയെല്ലാം സ്ത്രീകളുടെ ജീവിതപാതയെ വിപുലമാക്കുകയാണ്. ഇവിടെ മറ്റൊരു സാമൂഹിക മാറ്റവും ശ്രദ്ധേയമാണ്. മുമ്പ് മാതാപിതാക്കൾ മകളുടെ ഭാവി ആലോചിക്കുമ്പോൾ ആദ്യം ചിന്തിച്ചിരുന്നത് വിവാഹത്തെക്കുറിച്ചായിരുന്നു. ഇന്ന് കൂടുതൽ കുടുംബങ്ങൾ വിദ്യാഭ്യാസത്തിലും തൊഴിൽ പരിശീലനത്തിലും നിക്ഷേപിക്കാൻ തയ്യാറാകുന്നു. ഈ മാറ്റം പൂർണ്ണമായിട്ടില്ല, എങ്കിലും അത് ആരംഭിച്ചു കഴിഞ്ഞു. അതാണ് പ്രതീക്ഷയുടെ ഏറ്റവും വലിയ അടയാളം. എന്നിരുന്നാലും വെല്ലുവിളികൾ അവസാനിച്ചിട്ടില്ല. വിദ്യാഭ്യാസത്തിൽ മുന്നിട്ട് നിൽക്കുന്ന നിരവധി പെൺകുട്ടികൾ തൊഴിൽ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ സാമൂഹിക സമ്മർദ്ദങ്ങൾ നേരിടുന്നുണ്ട്. ഇനി വിവാഹം വൈകും, ഇത്രയും പഠിച്ചിട്ട് എന്ത് പ്രയോജനം, ജോലിയേക്കാൾ കുടുംബമാണ് പ്രധാനം എന്നിങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഇന്നും പല വീടുകളിലും കേൾക്കാം. ഈ വാക്യങ്ങൾ പലപ്പോഴും സ്നേഹത്തിന്റെ ഭാഷയിൽ പറയപ്പെടുന്നുണ്ടെങ്കിലും അവ ഒരു പഴയ സാമൂഹിക വ്യവസ്ഥയുടെ പ്രതിധ്വനികളാണ്.

സമ്പത്ത്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസം ഏതാണ്? ഒരു കാലത്ത് ഈ ചോദ്യത്തിന് സമൂഹം ഒറ്റ ഉത്തരമേ നൽകിയിരുന്നുള്ളൂ: അവളുടെ വിവാഹ ദിവസം. ജനിച്ച നിമിഷം മുതൽ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മറ്റുള്ളവരാണ് എഴുതിയിരുന്നത്. അവളെങ്ങനെ സംസാരിക്കണം, എങ്ങനെ നടക്കണം, എത്ര പഠിക്കണം, എപ്പോൾ വിവാഹിതയാകണം, എപ്പോൾ അമ്മയാകണം എന്നിങ്ങനെ അവളുടെ ജീവിതത്തിന്റെ ഓരോ അധ്യായത്തിനും സമൂഹം മുൻകൂട്ടി തിരക്കഥ തയ്യാറാക്കിയിരുന്നു. ഒരു സ്ത്രീയുടെ വിജയത്തെ അളന്നിരുന്നത് അവളുടെ സ്വപ്നങ്ങൾ കൊണ്ടായിരുന്നില്ല, മറിച്ച് അവൾ എത്രമാത്രം കുടുംബത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റി എന്നതുകൊണ്ടായിരുന്നു. എന്നാൽ ചരിത്രം ഒരിടത്തും നിശ്ചലമായി നിൽക്കാറില്ല. ഇന്ന് കേരളത്തിലെയും ലോകമെമ്പാടുമുള്ള പെൺകുട്ടികൾ അവരുടെ ജീവിതത്തിന്റെ തിരക്കഥ സ്വയം എഴുതി തുടങ്ങിയിരിക്കുന്നു. അവർ വിവാഹത്തെ തള്ളിക്കളയുന്നില്ല, പക്ഷേ അതിനെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യമായി അംഗീകരിക്കുന്നുമില്ല. ഒരു പുതിയ ചോദ്യം അവർ സമൂഹത്തോട് ചോദിക്കുന്നു: ഞാൻ ആദ്യം ആരുടെയെങ്കിലും ഭാര്യയാകേണ്ടതുണ്ടോ, അതോ ആദ്യം ഞാനെന്ന വ്യക്തിയായി വളരേണ്ടതുണ്ടോ? ഈ ചോദ്യം കേവലം വിവാഹത്തെക്കുറിച്ചുള്ളതല്ല, അത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്, വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്, സാമ്പത്തിക സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യമാണ്. അതിലുപരി ഒരു സ്ത്രീക്ക് സ്വന്തം ജീവിതത്തിനുമേൽ തീരുമാനമെടുക്കാനുള്ള അവകാശത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. ഇന്നത്തെ പെൺകുട്ടികളുടെ മുൻഗണനകളിൽ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് വിവാഹം ഒരു ജീവിത ലക്ഷ്യമല്ല, ജീവിതത്തിൽ സംഭവിക്കാവുന്ന നിരവധി സാധ്യതകളിൽ ഒന്നു മാത്രമാണ്. അതിനു മുമ്പ് അവർ ആഗ്രഹിക്കുന്നത് പഠിക്കാനും ലോകം കാണാനും ഒരു തൊഴിൽ നേടാനും സാമ്പത്തികമായി സ്വതന്ത്രരാകാനും സ്വന്തം കഴിവുകൾ തെളിയിക്കാനുമാണ്. ഈ മാറ്റം കേവലം വ്യക്തിപരമായ ഇഷ്ടമാറ്റമല്ല, സമൂഹത്തിന്റെ ഘടനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു സാംസ്കാരിക പരിവർത്തനത്തിന്റെ അടയാളമാണ്. ഒരു കാലത്ത് ഒരു പെൺകുട്ടിയുടെ സുരക്ഷ കുടുംബത്തിന്റെ ചുമരുകൾക്കുള്ളിലാണെന്ന് വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇന്ന് കൂടുതൽ സ്ത്രീകൾ തിരിച്ചറിയുന്നത് മറ്റൊന്നാണ്. സുരക്ഷ എന്നത് മറ്റൊരാളുടെ സംരക്ഷണമല്ല, സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന സാമ്പത്തികവും മാനസികവുമായ കരുത്താണ്. അതുകൊണ്ടാണ് ഇന്ന് വിദ്യാഭ്യാസവും തൊഴിലും കരിയറും സ്ത്രീകളുടെ ജീവിതത്തിൽ പുതിയ അർത്ഥങ്ങൾ കൈവരിക്കുന്നത്. സ്ത്രീപക്ഷ ചിന്തയുടെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്: സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള എല്ലാ വലിയ ചർച്ചകളും ഒടുവിൽ എത്തിച്ചേരുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കാണ്. സ്വന്തം ജീവിത ചെലവ് കണ്ടെത്താൻ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നിടത്ത് സ്വാതന്ത്ര്യം പലപ്പോഴും സങ്കല്പമായി മാത്രം അവശേഷിക്കും. അതുകൊണ്ടാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ സ്ത്രീ വിമോചനത്തിന്റെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയമെന്ന് പല സാമൂഹ്യ ചിന്തകരും വിശേഷിപ്പിച്ചത്. എന്നാൽ ഈ മാറ്റം വിവാഹത്തിനെതിരായ ഒരു പ്രഖ്യാപനമല്ല, വിവാഹം മനുഷ്യബന്ധങ്ങളുടെ മനോഹരമായൊരു സാധ്യതയാണ്. പക്ഷെ അത് സമത്വത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുമ്പോൾ മാത്രമാണ് മനോഹരമാകുന്നത്. ആശ്രിതത്വത്തിൽ നിന്ന് ആരംഭിക്കുന്ന ബന്ധങ്ങൾ പലപ്പോഴും അസമത്വത്തിലേക്കാണ് വഴിമാറുന്നത്. സ്വതന്ത്രരായ രണ്ടു വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോഴാണ് വിവാഹം യഥാർത്ഥ അർത്ഥത്തിൽ പങ്കാളിത്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നിരവധി പെൺകുട്ടികൾ ആദ്യം സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അവർ സ്വന്തം പേരിൽ ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നു, സ്വന്തം അധ്വാനത്തിലൂടെ സമ്പാദിക്കുന്നു, സ്വന്തം തീരുമാനങ്ങൾ സ്വയം എടുക്കാൻ പഠിക്കുന്നു, പിന്നീട് മാത്രമാണ് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. ഈ മാറ്റം ചിലരെ അസ്വസ്ഥരാക്കുന്നുണ്ടാകാം, പക്ഷേ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് കുടുംബ സ്ഥാപനത്തിന്റെ തകർച്ചയല്ല, മറിച്ച് കൂടുതൽ ജനാധിപത്യപരമായ കുടുംബ ബന്ധങ്ങളുടെ തുടക്കമാണ്. ഓരോ തലമുറയും അടുത്ത തലമുറയ്ക്ക് ഒരു പുതിയ ലോകം സമ്മാനിക്കാറുണ്ട്. നമ്മുടെ അമ്മമാർ പെൺമക്കൾക്ക് വിദ്യാഭ്യാസത്തിന്റെ ലോകം തുറന്നുകൊടുത്തു. ഇന്നത്തെ പെൺകുട്ടികൾ അടുത്ത തലമുറയ്ക്ക് തുറന്നുകൊടുക്കുന്നത് അതിലും വലിയൊരു ലോകമാണ്: തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തിന്റെ ലോകം. ആ ലോകത്ത് ഒരു പെൺകുട്ടിയുടെ ജീവിതം വിവാഹ ദിവസത്തിൽ തുടങ്ങുന്നില്ല. അവൾ സ്വന്തം സ്വപ്നം തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് അവളുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ച വിവാഹത്തെക്കുറിച്ചല്ല, മുൻഗണനകളെക്കുറിച്ചാണ്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ആദ്യം വരേണ്ടത് എന്താണ് എന്ന ചോദ്യത്തെക്കുറിച്ചാണ്. അതിന്റെ ഉത്തരം പുതിയ തലമുറയിലെ പെൺകുട്ടികൾ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു: വിവാഹം വരാം, പക്ഷെ അതിനു മുമ്പ് ഞാൻ എന്നെ കണ്ടെത്തണം. ഈ ഒരു വാചകത്തിലാണ് സമകാലിക സ്ത്രീ ജീവിതത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയവും ഏറ്റവും മനോഹരമായ കവിതയും ഒളിഞ്ഞിരിക്കുന്നത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങേണ്ട സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ പ്രതിഷേധം മൂലം പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു. 2 മണിക്ക് വീണ്ടും ചേരും. സുപ്രധാന നിയമനിർമ്മാണ ബില്ലുകൾ പരിഗണനയിൽ. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. മഴക്കെടുതി നേരിട്ട് വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പത്തനംതിട്ടയിൽ. റാന്നി, കോന്നി മേഖലകളിൽ വെള്ളപ്പൊക്കത്തിന് നേരിയ ശമനം. തിരുവല്ലയും ആറന്മുളയും ഇപ്പോഴും വെള്ളത്തിൽ. കോട്ടയത്തും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് തുടരുന്നു. ജില്ലയിലെ 114 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 3714 പേർ. അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന കേസിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ പോലീസ് കസ്റ്റഡിയിൽ. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ തൻവി ശർമ്മയും കിടംബി ശ്രീകാന്തും കളത്തിലിറങ്ങും. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു. സമ്മേളനം 2 മണിക്ക് പുനരാരംഭിക്കും. 12 മണിക്ക് പുനരാരംഭിച്ച രാജ്യസഭാ നടപടികൾ കുറച്ചുനേരം തുടർന്നെങ്കിലും ബഹളം രൂക്ഷമായതോടെ നിർത്തിവച്ചു. സുപ്രധാന നിയമനിർമ്മാണ ബില്ലുകൾ ഇന്ന് പാർലമെന്റിന്റെ പരിഗണനയിലുണ്ട്. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭ പരിഗണിക്കും. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രതിവാര യോഗമായ മംഗൾ മിലൻ പാർലമെന്റ് ഹൌസിൽ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ചൊവ്വാഴ്ചകളിലാണ് യോഗം നടക്കുന്നത്. തൃണമൂൽ വിമതർ രൂപീകരിച്ച നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ എംപിമാരും യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. PSC ഇന്നത്തെയും 5, 6, 10 തീയതികളിലെയും ഓൺലൈൻ OMR പരീക്ഷകൾ മാറ്റിവച്ചു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് നടത്താനിരുന്ന കായികക്ഷമതാ പരീക്ഷയും മാറ്റിയിട്ടുണ്ട്. സംസ്ഥാനത്താകെ 13,000-ലേറെ പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. മഴക്കെടുതികളിൽ 16 പേർ മരിച്ചതായും ഔദ്യോഗിക സ്ഥിരീകരണമുണ്ട്. മഴ തുടരുന്ന ഇടങ്ങളിൽ വിവിധ നദികളിലെയും അണക്കെട്ടുകളിലെയും ജലനിരപ്പ് ഉയരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. പത്തനംതിട്ട ജില്ലയിൽ മഴ തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ജില്ലയിലെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി ആറന്മുളയിലെത്തി. അല്പസമയത്തിനകം ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി മുഖ്യമന്ത്രി വിവരങ്ങൾ നേരിട്ട് മനസ്സിലാക്കും. കോഴഞ്ചേരിയിൽ നടക്കുന്ന അവലോകന യോഗത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. മന്ത്രി വിഷ്ണുനാഥും അദ്ദേഹത്തോടൊപ്പമുണ്ട്. കോന്നി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: ജില്ലയിൽ റാന്നി, കോന്നി പ്രദേശങ്ങളിൽ നിന്നും വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ തിരുവല്ല അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. ആറന്മുളയിൽ പല സ്ഥലങ്ങളിലും പൂർണ്ണമായും വെള്ളക്കെട്ട് വിട്ടൊഴിഞ്ഞിട്ടില്ല. വെള്ളം കയറിയെത്തുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറേണ്ടതായുണ്ട്. എന്നാൽ ചിലർ വെള്ളം ഒഴിഞ്ഞുപോകുമെന്ന ധാരണയിൽ വീടുകൾ ഒഴിയാൻ കൂട്ടാക്കാത്തത് രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ന് ജില്ലയിൽ 100-ലധികം ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പമ്പാ നദിയിൽ ജലനിരപ്പ് ചെറിയ അളവിലാണെങ്കിലും കുറഞ്ഞിട്ടുണ്ട്.
0: ആലപ്പുഴ ജില്ലയിൽ മഴക്കെടുതി മാറ്റമില്ലാതെ തുടരുന്നു. ചെങ്ങന്നൂരിലാണ് വെള്ളപ്പൊക്ക ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. പാണ്ടനാട് വെള്ളക്കെട്ടിൽ വീണ ഒരാൾ മരിച്ചു. തീരദേശങ്ങളിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: തിരുവനന്തപുരം, പാണ്ടനാടും പ്രളയ സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. 2 പഞ്ചായത്തുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വരെ വെള്ളം കയറി. ജില്ലയിൽ 41 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 1986 പേരെയാണ് ഈ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. പമ്പ, അച്ചൻകോവിൽ, മണിമല നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. തോട്ടപ്പള്ളി സ്പില്ല വഴിയും തണ്ണീർബക്കം ബണ്ട് വഴിയും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനാൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു.
0: കോട്ടയം ജില്ലയിൽ രാത്രിയിൽ മഴയ്ക്ക് ശമനമുണ്ടായിരുന്നെങ്കിലും രാവിലെ മുതൽ ചിലയിടങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: ജില്ലയിൽ എം സി റോഡിൽ ചിലയിടങ്ങളിലും കോടിമത, കുര്യൻ, ഉതുപ്പ് റോഡ് എന്നിവിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. പാലാ ഭാഗങ്ങളിൽ മീനച്ചിലാറ്റിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി. എന്നാൽ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുക്കര, നട്ടാശ്ശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ വെള്ളം കയറിയ നിലയിലാണ്. ചിലയിടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രണ്ടിടങ്ങളിലായി രണ്ടുപേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 114 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3714 പേരെ മാറ്റിപ്പാർപ്പിച്ചു.
0: ശക്തമായ മഴയിലും കാറ്റിലും കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. ദുരിതബാധിത പ്രദേശങ്ങളിൽ പ്രത്യേക സംഘത്തിന്റെ സന്ദർശനം ആരംഭിച്ചു. കാസർഗോഡിന്റെ തീരദേശ മേഖലയെ മഴ സാരമായി ബാധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
4: കൃഷി, റവന്യൂ, തദ്ദേശ സ്വയംഭരണം, പൊതുമരാമത്ത്, വൈദ്യുതി തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘമാണ് ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നത്. അതേസമയം ഉരുൾപൊട്ടലുണ്ടായ തയ്യേനിയിലും പരിസര പ്രദേശങ്ങളിലും കലക്ടർ നിയോഗിച്ച 10-അംഗ വിദഗ്ധ സമിതി പരിശോധന നടത്തി. മാവിലാക്കടപ്പുറം, വലിയ പറമ്പ് തീരപ്രദേശങ്ങളിൽ ഇപ്പോഴും കടലേറ്റം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പുലിമുട്ട് മുതൽ തെക്കോട്ട് 2 കിലോമീറ്ററോളം നീളത്തിൽ 20 മീറ്ററോളം കരയും 20-ലേറെ തെങ്ങുകളും കടലെടുത്തു.
0: കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മണത്തണ കാഞ്ഞിരപ്പുഴ സ്വദേശി വി പി ഹനീഫയുടെ മൃതദേഹം കണ്ടെടുത്തു. തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി ആർ രാജേഷിനായുള്ള തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ചെറുപുഴ കാര്യങ്കോട് പുഴയിലെ മീൻതുള്ളിയിൽ നിന്നാണ് രാജേഷിനെ കാണാതായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള കണ്ണൂർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും ഇരിട്ടി ICDS സംയുക്തമായി സമഗ്ര ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നു. നാളെയും മറ്റന്നാളുമായി കണ്ണൂർ ഇരിട്ടിയിലാണ് പരിപാടി. VB ജീറാംജി നിയമം, ഭാരതീയ ന്യായ സംഹിത എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളും വിവിധ മത്സരങ്ങളും സംഘടിപ്പിക്കും. അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന കേസിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് വാഹനം DMK പ്രവർത്തകർ തടഞ്ഞതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കാവേരി വിഷയത്തിലെ DMK പ്രതിഷേധത്തിനിടെയായിരുന്നു ഉദയനിധിയുടെ ദ്വയാർത്ഥ പ്രയോഗം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന് തുടക്കമായി. ദക്ഷിണ കൊറിയയിലെ അസാനിൽ ഈ മാസം 9-ാം തീയതി വരെയാണ് മത്സരം. വനിതാ സിംഗിൾസിൽ തായ്പേ ഓപ്പൺ ജേതാവ് തൻവി ശർമ്മയും പുരുഷ സിംഗിൾസിൽ മുൻ ലോക 1-ാം നമ്പർ താരം കിഡംബി ശ്രീകാന്ത്

ാണ് ഇന്ത്യയെ നയിക്കുന്നത്. വിശ്രമത്തിലായതിനാൽ പി വി സിന്ധുവും പരിക്കുമൂലം സ്വാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യവും ടൂർണമെന്റിൽ കളിക്കുന്നില്ല. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ പച്ചമലയാളം കോഴ്സിലേക്ക് ഈ മാസം 15 വരെ രജിസ്റ്റർ ചെയ്യാം. മലയാളം മീഡിയത്തിൽ പഠിക്കാൻ അവസരം ലഭിക്കാത്തവർക്കും മലയാളത്തിൽ സാമാന്യ പരിജ്ഞാനം ആഗ്രഹിക്കുന്നവർക്കുമാണ് അവസരം. ഒരു വർഷത്തെ കോഴ്സിലേക്ക് അപേക്ഷിക്കാൻ 17 വയസ്സ് പൂർത്തിയായിരിക്കണം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം തുടങ്ങി. പരീക്ഷണാടിസ്ഥാനത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ദർശനം. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും വൈകിട്ട് 4 മുതൽ 6 വരെയുമാണ് വെർച്വൽ ക്യൂ ദർശന സൌകര്യം ലഭിക്കുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 115 പോയിന്റ് ഇടിഞ്ഞ് 78,521-ലും നിഫ്റ്റി 239 പോയിന്റ് നഷ്ടത്തിൽ 24,535-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 160 രൂപ താഴ്ന്ന് 1,05,600 രൂപയും ഗ്രാമിന് 13,200 രൂപയുമാണ് ഇന്നത്തെ വില. കാസർഗോഡ് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി സൂക്ഷിച്ചിരിക്കുന്ന ഉടമസ്ഥരില്ലാത്ത 484 വാഹനങ്ങൾ പൊതു ഇ ലേലം ചെയ്യുന്നു. വാഹനങ്ങളുടെ യഥാർത്ഥ ഉടമസ്ഥർ ആവശ്യമായ രേഖകൾ സഹിതം സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സി പി നാരായണൻ നമ്പ്യാർ നിര്യാതനായി. 97 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പയ്യാമ്പലത്ത് നടക്കും. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് ഒരവസരം കൂടി നൽകിയതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ചർച്ചകൾ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകളും നടക്കുന്നില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രമാണ് നിലവിൽ നടക്കുന്നതെന്നാണ് ഇറാന്റെ പക്ഷം. കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ജലസംഭരണിയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു. ഇതിനെ തുടർന്ന് സംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 15 എണ്ണവും തുറന്നിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ പ്രതിഷേധം മൂലം പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു. 2 മണിക്ക് വീണ്ടും ചേരും. സുപ്രധാന നിയമനിർമ്മാണ ബില്ലുകൾ പരിഗണനയിൽ. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. മഴക്കെടുതി നേരിട്ട് വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ പത്തനംതിട്ടയിൽ. റാന്നി കോന്നി മേഖലകളിൽ വെള്ളപ്പൊക്കത്തിന് നേരിയ ശമനം. തിരുവല്ലയും ആറന്മുളയും ഇപ്പോഴും വെള്ളത്തിൽ. കോട്ടയത്തും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് തുടരുന്നു. ജില്ലയിലെ 114 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 3,714 പേർ. അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന കേസിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ പോലീസ് കസ്റ്റഡിയിൽ. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും കളത്തിലിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.

മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താൽപ്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 944 67 01 529.

ആകാശത്തിന്റെ അപാരതകളിൽ നിന്ന് അത്ഭുതകരമായി തുണയ്ക്കാൻ ഒരു കൈയും നീണ്ടുവരികയില്ല. അധ്വാനമേ അഭയമാകൂ എന്നോർക്കണം. കഠിനാധ്വാനികളാണ് ഈ ലോകം പഠിത്തത്. ഈ ലോകത്തിന്റെ എല്ലാ വികസനങ്ങളും അധ്വാനത്തിലൂടെ ആർജിച്ചതാണ്. അവനവന്റെ വികാസവും സമൂഹത്തിന്റെ വികസനവുമെല്ലാം അധ്വാനത്തിന്റെ പരിണത ഫലങ്ങളാണ്. അധ്വാനിക്കുന്ന മനുഷ്യനാണ് ചരിത്രത്തിന്റെ ചക്രം തിരിച്ചിട്ടുള്ളത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ സന്ദർശിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ 13 ജില്ലയിലെത്തി. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ DMK നേതാവ് ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്ത് തമിഴ്നാട് പോലീസ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 2-ാമത് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കം. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് ഒരവസരം കൂടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് ഇറാൻ. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പോലീസ് നടപടി സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. പാർലമെന്റ് ജനാധിപത്യത്തിന്റെ പരമോന്നത വേദിയാണെന്നും ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമായി സഭയെ ഉപയോഗിക്കണമെന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചു.
1: चर्चा संवाद के लिए जहां 140 करोड़ लोगों की अपेक्षाएं आकांक्षाएं, ये नारेबाजी करने का मंच नहीं है. लोकतंत्र का सर्वोच्च मंच होने के कारण हम सबकी जिम्मेदारी बन जाती है कि हम सदन में चर्चा करें, संवाद करें, असहमति व्यक्त करें, लेकिन सदन चर्चाओं के लिए.
0: പ്രതിപക്ഷം ബഹളം തുടർന്ന സാഹചര്യത്തിൽ ലോക്സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ 2 മണിവരെ സഭ നിർത്തിവയ്ക്കുകയായിരുന്നു. NDA പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, S. ജയശങ്കർ, NDA കക്ഷി നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പാർലമെന്റ് സമ്മേളനത്തിൽ സഖ്യത്തിന്റെ ഐക്യം പൂർണ്ണതോതിൽ പ്രകടിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് എല്ലാ ചൊവ്വാഴ്ചയും NDA പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത്. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഞ്ഞജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴയുടെ പശ്ചാത്തലത്തിൽ 10 ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. PSC ഇന്നത്തെയും 5, 6, 10 തീയതികളിലെയും ഓൺലൈൻ OMR പരീക്ഷകൾ മാറ്റിവച്ചു. സംസ്ഥാനത്താകെ 13,000-ലേറെ പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. മഴക്കെടുതികളിൽ 16 പേർ മരിച്ചതായും ഔദ്യോഗിക സ്ഥിരീകരണമുണ്ട്. മഴ തുടരുന്ന ഇടങ്ങളിൽ വിവിധ നദികളിലെയും അണക്കെട്ടുകളിലെയും ജലനിരപ്പ് ഉയരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്. 13 ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകളായ ആറന്മുള, റാന്നി പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി മുഖ്യമന്ത്രി VD സതീശൻ കോഴഞ്ചേരിയിലെത്തി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോഴഞ്ചേരി ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ മന്ത്രി PC വിഷ്ണുനാഥും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. 13 ജില്ലയിൽ പരക്കെ മഴ തുടരുന്നുണ്ടെങ്കിലും റാന്നി, കോന്നി പ്രദേശങ്ങളിൽ നിന്നും വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ തിരുവല്ല അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. ആറന്മുളയിൽ പല സ്ഥലങ്ങളിലും പൂർണ്ണമായും വെള്ളക്കെട്ട് വിട്ടൊഴിഞ്ഞിട്ടില്ല. കോട്ടയം ജില്ലയിൽ രാത്രിയിൽ മഴയ്ക്ക് ശമനമുണ്ടായിരുന്നെങ്കിലും രാവിലെ മുതൽ ജില്ലയുടെ ചില ഭാഗങ്ങളിൽ മഴ അനുഭവപ്പെടുന്നുണ്ട്. MC റോഡിൽ ചിലയിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പാലാ ഭാഗങ്ങളിൽ മീനച്ചിലാറ്റിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയെങ്കിലും ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുകര, നട്ടാശ്ശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ വെള്ളം കയറിയ നിലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ തിരുവൻവണ്ടൂരും പാണ്ടനാട്ടിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. പാണ്ടനാട് വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ചു. ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. പമ്പ, അച്ചൻകോവിൽ, മണിമല നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. തണ്ണീർമുക്കം ബണ്ട് വഴിയും തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനാൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബക്തിയാർ സൈദോവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ഉഭയകക്ഷി ബന്ധം വ്യാപാരം നിക്ഷേപം കണക്ടിവിറ്റി സാംസ്കാരിക സഹകരണം തുടങ്ങിയ മേഖലകളിലേക്ക് വ്യാപിച്ചതായി ശ്രീ ജയശങ്കർ പറഞ്ഞു.
2: Deeply appreciate that the government and people of Uzbekistan have taken a strong stand on combating terrorism in all its forms and manifestations. You have your own challenges and your own experiences, but we know that both of us have shown zero tolerance towards sanctuaries and towards cross border.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: തമിഴ്നാട്ടിൽ വിവാദ പരാമർശം നടത്തിയതിന് പ്രതിപക്ഷ നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ പോലീസ് കസ്റ്റഡിയിൽ. കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട DMK പ്രതിഷേധത്തിനിടെ ഇന്നലെയാണ് വിവാദ പ്രസംഗം നടന്നത്. സ്ത്രീകളെ അപമാനിക്കുന്ന പരാമർശമാണിതെന്ന് ചൂണ്ടിക്കാട്ടി തഞ്ചാവൂർ പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഭവത്തിൽ DMK പ്രവർത്തകർ വ്യാപകമായി പ്രതിഷേധം തുടരുകയാണ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ രണ്ടാമത് ബ്രിക്സ് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗവും ആസ്തി വീണ്ടെടുക്കൽ സംബന്ധിച്ചുള്ള വിദഗ്ധ സമിതി യോഗവും ഇന്നും നാളെയുമായി ഹൈദരാബാദിൽ നടക്കും. അതിർത്തി കടന്നുള്ള അഴിമതി തടയൽ, ഭരണ നിർവഹണത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കൽ എന്നിവയാണ് പ്രധാന ചർച്ചാവിഷയങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ഇന്ന് മുതൽ വെർച്വൽ ക്യൂ വഴി ദർശനം. പരീക്ഷണാടിസ്ഥാനത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് നിലവിൽ ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 300 പേർക്ക് ദർശനം നടത്താം. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തരുടെ പ്രവേശനം എളുപ്പമാക്കുന്നതിന്റെ ഭാഗമായാണ് വെർച്വൽ ക്യൂ ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ 300 ഭക്തർക്ക് ഓൺലൈൻ വഴി ദർശനം നടത്താം. ഇതിലൂടെ പ്രതിദിനം 2400 ഭക്തർക്ക് ദർശന സൌകര്യം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഭക്തർക്കായി കൂടുതൽ സുഗമവും ക്രമബദ്ധവുമായ ദർശനാനുഭവം ഒരുക്കുന്നതിനുമാണ് വെർച്വൽ ക്യൂ സംവിധാനം ലക്ഷ്യമിടുന്നത്. ഭക്തർക്ക് തങ്ങൾക്ക് സൌകര്യപ്രദമായ സമയം മുൻകൂട്ടി തിരഞ്ഞെടുത്ത് ദർശനം ബുക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത്.
0: മേഘാലയയിലും അരുണാചൽ പ്രദേശിലും ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അസമിന്റെ അതിർത്തി മേഖലയിലും മഴയ്ക്ക് സാധ്യത.

സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അസമിൽ പ്രളയം നാശം വിതച്ച ജില്ലകളിൽ സ്ഥിതി മെച്ചപ്പെട്ടതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ജനങ്ങൾ വീടുകളിലേക്ക് മടങ്ങാൻ ആരംഭിച്ചു. ഇന്നലെ 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 87 ആയി. പ്രധാന നദികളിലെ ജലനിരപ്പ് താഴ്ന്നതോടെ പ്രളയശേഷം ഒഡീഷ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു. ഹിരാക്കുട്ട് അണക്കെട്ടിന്റെ കൂടുതൽ ഷട്ടറുകൾ അടച്ചു. പ്രളയജലം ഇറങ്ങിയതോടെ പല ജില്ലകളിലും സ്കൂളുകൾ തുറന്നിട്ടുണ്ട്. പ്രളയം ഏറ്റവും കൂടുതൽ നാശം വിതച്ച ബലേശ്വർ, ഭദ്രക്, ജാജ്പൂർ ജില്ലകളിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ ജിഒവി പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് ഒരവസരം കൂടി നൽകുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നതായും ട്രംപ് പറഞ്ഞു. എന്നാൽ അമേരിക്കയുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ ഇറാൻ നിഷേധിച്ചു. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. തായ്പേ ഓപ്പൺ ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ തൻവി ശർമ്മയിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. പുരുഷ സിംഗിൾസിൽ കിഡംബി ശ്രീകാന്ത് ഉൾപ്പെടെ മത്സരത്തിനിറങ്ങും. ദക്ഷിണ കൊറിയയിൽ ഈ മാസം 9 വരെയാണ് ടൂർണമെന്റ്. അരുണാചൽ പ്രദേശിലെ ഗ്ലോ തടാകത്തെ ഇന്ത്യയിലെ 101-ാമത് റാംസാർ സൈറ്റായി പ്രഖ്യാപിച്ചു. കിഴക്കൻ ഹിമാലയത്തിലെ ശുദ്ധജല തടാകമായ ഗ്ലോ കംലാങ് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ സന്ദർശിക്കുന്നതിനായി മുഖ്യമന്ത്രി VD സതീശൻ പത്തനംതിട്ട ജില്ലയിൽ എത്തി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കരുണാസായി റേഡിയോ.

0: മുതിർന്ന പൗരന്മാർക്കുള്ള അവസരങ്ങളെക്കുറിച്ചാണ് 19-ാമത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്.
1: ഭരത് മുത്തച്ഛനിലൂടെയും കൊച്ചുമകൾ ലക്ഷ്മിയിലൂടെയും സുഹൃത്ത് ശങ്കറിലൂടെയുമാണ് വിഷയം മുന്നോട്ടു പോകുന്നത്.
2: ഇതാണോ ഭരത്ഭായിയുടെ വീട്?
3: അതെ, ഞാൻ അകത്തുണ്ടല്ലോ. പക്ഷെ ഇതാരാണ് ഇത്ര രാവിലെ?
2: ഓ, എന്റെ ഭരത്ഭായ്, നിങ്ങൾ എന്നെങ്ങനെ വാതിലിന്റെ പുറത്ത് നിർത്തി ചോദ്യം ചെയ്യാതെ വാതിലൊന്ന് തുറക്കാമോ?
3: മോളെ, ലക്ഷ്മി മോളെ, ആരാ പുറത്തു വന്നേക്കുന്നേ എന്നൊന്ന് നോക്കാമോ?
1: ദേ വരുന്നു മുത്തച്ഛ, ഒരു മിനിറ്റ്, ഞാൻ നോക്കാം ആരാ പുറത്തെന്ന്.
3: ശങ്കർ ഭായി, ഇതെന്തൊരാശ്ചര്യം! ഇതെന്താ ഇത്ര രാവിലെ തന്നെ?
2: ഭരത്, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കാഴ്ചശക്തി കുറഞ്ഞുവെന്ന്. നിങ്ങൾ എപ്പോഴും ബാക്കിയുള്ളവർക്ക് ഉപദേശം കൊടുക്കാറുണ്ടല്ലോ. നിങ്ങൾ എന്താ നിങ്ങളുടെ ആരോഗ്യം നോക്കാത്തത്?
3: അതിനെന്താ, ഞാനിപ്പോ എന്താ ചെയ്തേ?
2: തമാശ എന്താന്ന് വെച്ചാൽ നിങ്ങളത് ഓർക്കുന്നേ ഇല്ല. ലക്ഷ്മി മോളെ, നീ പറയേ, ഇപ്പൊ സമയം എത്രയായി? കാരണം ഭരത് ഭായിക്ക് ഇപ്പോഴും സമയം രാവിലെയാണ്.
1: മുത്തശ്ശാ, ആദ്യം ഈ ഗ്ലാസ് ഒന്ന് വെച്ചേ, അപ്പൊ ചിലപ്പോ കൃത്യമായിട്ട് കാണാൻ പറ്റും.
3: ഓഹോ മോളെ, ശരിയാണ്. ഞാൻ വിചാരിച്ചു 6 മണിയാണെന്ന്. പക്ഷേ ഞാൻ ക്ലോക്ക് തലതിരിഞ്ഞാ വായിച്ചേ, അതാ ശരിക്കും 9 മണി ആയില്ലേ.
2: എന്ത് ചെയ്യാനാ കൂട്ടുകാരാ, പ്രായമായില്ലേ? പ്രായമായ എല്ലാവരും ഇങ്ങനെയാ. ഇനി അങ്ങോട്ട് ഗ്ലാസ് ഇല്ലാതെ എങ്ങനെയാ?
3: അതൊക്കെ വിട്, നിന്റെ വിശേഷങ്ങൾ പറയ്. നീ എപ്പോഴാ ജോലിയിൽ നിന്ന് വിരമിച്ചത്?
2: ഞാൻ സുഖമായിട്ട് പോണു ഭരത് ഭായ്. ഇപ്പോ 8 വർഷമായി ഞാൻ വിരമിച്ചിട്ട്. ഇപ്പൊ ഞാൻ കൂടുതലും വീട്ടിൽ തന്നെയാണ്. പിന്നെ നിങ്ങളെ കുറിച്ച് ഓർത്തപ്പോ, എന്നാ പിന്നെ എന്റെ പഴയ കൂട്ടുകാരനെ പറ്റി ആലോചിച്ചപ്പോ ഒന്ന് വന്ന് കണ്ടേക്കാമെന്ന് ഓർത്തു.
3: ഒരുപാട് സന്തോഷം നിങ്ങൾ വന്നതിൽ. നിന്നെ കണ്ടപ്പോ എന്റെ ജീവിതത്തിലേക്ക് കുറച്ചുകൂടി വർഷം കിട്ടിയ പോലെ ഒരു തോന്നൽ.
1: മുത്തശ്ശാ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർക്കുന്നില്ലേ? അതോ ആ കാര്യം മറന്നോ?
3: ഇന്നത്തെയോ, ഇന്ന് എന്താ പ്രത്യേകത? എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല.
1: ആഹാ, നന്നായി. പഴയ കൂട്ടുകാരനെ കണ്ട സന്തോഷത്തിൽ ബാക്കി എല്ലാ കാര്യവും മറന്നു അല്ലേ?
3: ഓ, ശരിയാണ് ശരിയാണ്. ഇപ്പോഴെനിക്ക് ഓർമ്മ വന്നത്, നമുക്ക് ഇന്നല്ലേ റേഡിയോ സ്റ്റുഡിയോയിൽ പോകേണ്ടത്? നമ്മുടെ പരിപാടി, നമ്മുടെ വയോധികർ, നമ്മുടെ അഭിമാനം, അത് ഇന്നല്ലേ?
1: അതെ, അത് തന്നെ. എല്ലാവരും നമ്മളെ കാത്തിരിക്കുകയായിരിക്കും.
3: നീ പറഞ്ഞത് 100% ശരിയാണ് മോളെ. പേടിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ ഒരുങ്ങി വരാം.
1: ശരി മുത്തശ്ശാ, നിങ്ങൾ ഒരുങ്ങൂ, ഞാൻ ഒരുങ്ങിയിട്ട് വരാം.
2: പറഞ്ഞതുപോലെ ഞാൻ കേട്ടിരുന്നു വില്ലേജിലെ നിങ്ങളുടെ ഈ പരിപാടിയെ പറ്റി. അവര് പറയുന്നത് നിങ്ങൾ മുതിർന്നവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ സഹായങ്ങൾ ചെയ്യുകയാണെന്നാണ്. എന്താണ് കാര്യം?
3: അതെ ശങ്കർ, അതാണ് അതൽ വയോ അഭ്യുദയ സ്കീം. ഈ പദ്ധതിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്തെന്നാൽ, മുതിർന്നവരുടെ ജീവിത സാഹചര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി അവർക്ക് സുഖപ്രദമായ ജീവിത സാഹചര്യം ഒരുക്കിക്കൊടുക്കും എന്നതാണ്.
2: ഓ, അത് നല്ല കാര്യമാണ്. പക്ഷേ ഒരു കാര്യം, ഞാനിപ്പോൾ റിട്ടയർ ആയല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് വീട്ടിലിരുന്ന് മടുത്തു. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ?
3: നല്ലൊരു ആശയമാണ് ശങ്കർ പറഞ്ഞത്. ഞാൻ എൻ്റെ പേരക്കുട്ടിയോട് ഇന്നത്തെ പരിപാടിയിൽ വെച്ച് ഇതിനെപ്പറ്റി ചോദിക്കാം. അവൾക്ക് ഇതിനെപ്പറ്റി എല്ലാ വിവരങ്ങളും അറിയാം. വിഷമിക്കണ്ട, ഇന്നത്തെ പരിപാടിയിൽ ഞാൻ ഇതിനെപ്പറ്റി ചോദിച്ചിരിക്കും. നിങ്ങൾ കേട്ടാൽ മാത്രം മതി.
2: ആഹാ, അത് നന്നായി. ഞാൻ എന്തായാലും കേൾക്കും.
3: നിൽക്ക് നിൽക്ക്, അപ്പോഴേ പോവാണോ? പെട്ടെന്ന് വന്ന് അപ്പൊ തന്നെ പോവാണോടാ? എന്താ ഇത്ര തിരക്ക്?
2: ഭരത്, എനിക്ക് താങ്കളുടെ പരിപാടി കേൾക്കാനായി ഒരുക്കങ്ങൾ നടത്തണം അല്ലേ? അതുപോലെ ഈ കാര്യം എൻ്റെ മറ്റ് സുഹൃത്തുക്കളോടും പറയണം. നിങ്ങളെപ്പോലെ എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് നേതൃത്വം തരാൻ ലക്ഷ്മിക്കുട്ടിയെ പോലെ ആരും ഇല്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ സ്ഥിരം രീതിയിൽ,
4: ഹലോ, ഇത് ഭരത്, ഇത് ലക്ഷ്മി, ബ്ലാ ബ്ലീ ബ്ലൂ,
2: അങ്ങനെ അങ്ങ് പറഞ്ഞോളൂ.
3: ശരി ശങ്കർ ഭായ്, നമുക്ക് പരിപാടിയുടെ സമയത്ത് കാണാം. ഞാൻ എന്നാലും വേഗം പോയിട്ട് ഒരുങ്ങട്ടെ, ഇല്ലെങ്കിൽ ലക്ഷ്മി എന്റെ വഴക്ക് പറയും.
2: ഓക്കെ ഭരത് ഭായ്, ഞാൻ പരിപാടിക്കായി കാത്തിരിക്കാം.

0: എവിടെ എന്റെ പേരക്കുട്ടി? നമ്മൾക്ക് പോകണ്ടേ?
1: താ വരുന്നു മുത്തശ്ശ, ഒരു മിനിറ്റ്.
0: ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞു, നീ ഇത് എവിടേക്കാ പോയേ?
1: മുത്തശ്ശ, ഇന്ന് എന്നേക്കാൾ മുന്നേ ഉറങ്ങിക്കഴിഞ്ഞല്ലോ. അല്ല, ഈ വെയിലത്ത് സൺഗ്ലാസും തൊപ്പിയും വെക്കാൻ മറന്നുല്ലേ? ഇതില്ലാണ്ട് എങ്ങനെയാ?
0: ഓ, നീ പറഞ്ഞത് ശരിയാണ് മോളെ, ഓർമ്മിപ്പിച്ചത് നന്നായി. ഞാൻ എന്നാൽ വേഗം പോയിട്ട് അതൊക്കെ ധരിച്ചിട്ട് വരാം, മതിയോ?
1: ആ, ഇപ്പൊ ഫുൾ റെഡിയായി. ഇന്ന് പുറത്ത് നല്ല ചൂട് കൂടുതലാ. വരൂ, നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോകാം.
0: ആ, വരൂ മോളെ, പോകാം.
1: ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട അവതാരിക, കൊച്ചു രാജകുമാരി ലക്ഷ്മി.
0: ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലിടം നേടിയ ശബ്ദത്തിന്റെ ഉടമസ്ഥൻ. നിങ്ങൾ നിങ്ങളുടേത് എന്ന് കരുതുന്ന നിങ്ങളുടെ സ്വന്തം ഭരത് മുത്തച്ഛൻ.
2: ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.
1: എല്ലാവരുടെയും പ്രിയപ്പെട്ട ഷോ,
0: നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. സുഹൃത്തുക്കളെ, ഈ പരിപാടി നമ്മുടെ വയോധികർക്കായി സമർപ്പിക്കുകയാണ്. ഈ പരിപാടിയിലൂടെ നമ്മൾ വയോജനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ പറയുകയും ഒപ്പം തന്നെ അത് എങ്ങനെ അവരുടെ ജീവിതത്തെ ഗുണകരമായി ഭവിക്കുന്നു എന്നതുമാണ് പറയുന്നത്.
1: വയോധികർക്ക് വേണ്ടി ഭാരത സർക്കാരും സാമൂഹ്യ നീതി ശാക്തീകരണ വകുപ്പും കമ്മ്യൂണിറ്റി റേഡിയോ ഓർഗനൈസേഷനും ചേർന്നാണ് ഈ പരിപാടി തയ്യാറാക്കുന്നത്.
0: സാമൂഹ്യ നീതി ശാക്തീകരണ വകുപ്പ് എല്ലാവർക്കും നീതിയും പരിരക്ഷയും ഉറപ്പാക്കുന്നുണ്ട്. അവർ നിരന്തരമായി ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും പിന്നോക്ക വിഭാഗക്കാർക്കും മറ്റിതര വിഭാഗക്കാർക്കും പ്രത്യേക ഗ്രൂപ്പിൽപ്പെട്ടവർക്കുമൊക്കെ നിരവധി പരിപാടികൾ തയ്യാറാക്കുകയും അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. മോളെ ലക്ഷ്മി, എന്റെ സുഹൃത്ത് ശങ്കർ ചോദിച്ചുവല്ലോ, സർവീസിൽ നിന്നും വിരമിച്ച് ഇനിയും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി എന്തെങ്കിലും പദ്ധതികളുണ്ടോ?
1: അതൊരു നല്ല ചോദ്യമാണ് മുത്തച്ഛ. യഥാർത്ഥത്തിൽ നമുക്ക് ഇതിനെ കുറിച്ച് തന്നെയാകാം ഇന്നത്തെ എപ്പിസോഡ്. അടൽ വയോ അഭ്യുദയ യോജന, വിരമിച്ച മുതിർന്ന പൗരന്മാർക്കുള്ള സന്നദ്ധ സേവന പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം.
0: അത് താല്പര്യജനകം തന്നെയാണ് കേട്ടോ. ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്, പറഞ്ഞു തരാമോ ലക്ഷ്മി മോളെ?
1: മുത്തച്ഛ, മുതിർന്ന പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് തയ്യാറാക്കുന്ന അടൽ വയോ അഭ്യുദയ യോജനയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. വിരമിച്ച മുതിർന്ന പൗരന്മാരുടെ അറിവും അനുഭവ സമ്പത്തും സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള അവസരം സർക്കാർ നൽകുകയാണ്. ഇതിലൂടെ അവർ നേരിടുന്ന പല സാമൂഹ്യ പ്രശ്നങ്ങളിലും ഇടപെടുന്നതിലൂടെ മുതിർന്ന പൗരന്മാരുടെ സാമൂഹികവും ശാരീരികവും മാനസികവുമായ സംഘർഷങ്ങളെ ഒഴിവാക്കാനായും കഴിയും.
0: ഇത് ഏറെ പ്രത്യാശ പകരുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. എന്തു തരം സന്നദ്ധ പ്രവർത്തനങ്ങളാണ് ഉള്ളത്?
1: കുറെ അധികം ഉണ്ടോ എന്താ വെച്ചാ? ഉദാഹരണത്തിന്, വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികളെ അധ്യാപനത്തിൽ സഹായിക്കാം, ചെറുപ്പക്കാർക്ക് ഉപദേശകനാകാം, സാമൂഹികവും സന്മാർഗികവുമായ ശില്പശാലകൾ സംഘടിപ്പിക്കാം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് നിർദ്ദേശങ്ങൾ നൽകാം. ഉദാഹരണത്തിന്, കമ്പ്യൂട്ടർ സാക്ഷരത, ഭാഷാ നൈപുണ്യം, എഴുത്ത് മുതലായവേ.
0: ഇത് ഏറെ മനോഹരമായിരിക്കുന്നു. പക്ഷേ എല്ലാ മുതിർന്ന പൗരന്മാർക്കും അധ്യാപന നൈപുണ്യം ഉണ്ടാകണമെന്നില്ലല്ലോ.
1: അതിനെന്താ മുത്തച്ഛ, അതിനും സർക്കാർ പദ്ധതികളുണ്ടല്ലോ. മുതിർന്ന പൗരന്മാർക്ക് സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ നൈപുണ്യം നേടുന്നതിന് വേണ്ടിയാണ് ഡിജിറ്റൽ ഇന്ത്യ മിഷൻ എന്ന പദ്ധതി.
0: ഓഹോ, അങ്ങനെയാണോ? ഡിജിറ്റൽ ഇന്ത്യ മിഷന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്
1: പറയാം. സാങ്കേതിക വിദ്യ നേടിയ മുതിർന്ന പൗരന്മാർ ചെറുപ്പക്കാർക്കും സാങ്കേതിക വിദ്യ നേടാത്ത മറ്റ് മുതിർന്നവർക്കും ഇത് പകർന്നു നൽകും. കൂടാതെ ഓൺലൈൻ സർവീസുകളെ കുറിച്ചും ഇ ഗവേണേഴ്സ് പ്ലാറ്റ്ഫോമുകളെ കുറിച്ചും സാങ്കേതിക ലോകത്ത് സ്വയം പര്യാപ്തത നേടുവാനായി നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. മനസ്സിലായോ മുത്തച്ഛ?
0: ഓ, ഇത് ഇന്നത്തെ കാലത്ത് തികച്ചും അനിവാര്യം തന്നെയാണ്, പ്രത്യേകിച്ചും മുതിർന്നവർക്ക്. ഈ അറിവ് പകർന്നു നൽകിയ നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ.
1: കഴിഞ്ഞില്ല മുത്തച്ഛ, ഇനിയും ഏറെയുണ്ട്, കേൾക്കൂ. മുതിർന്ന പൗരന്മാരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിവും ഒക്കെ ചർച്ച ചെയ്യാൻ ഒരു ദേശീയ കൗൺസിലും സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്.
0: ഓഹോ, നമ്മുടെ സർക്കാർ നേർവഴിക്ക് തന്നെയാണ് ചിന്തിക്കുന്നത് അല്ലേ?
1: തീർച്ചയായും. അതുകൂടാതെ മുതിർന്ന പൗരന്മാരുടെ പാരമ്പര്യ കലകളും സംസ്കാരവും സംരക്ഷിക്കാനായി പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. കലകളും സംസ്കാരവും സംരക്ഷിക്കാൻ ശില്പശാലകളും കലാപ്രദർശനങ്ങളും സർക്കാർ നടത്തി വരുന്നു.
0: എനിക്കിപ്പോ മനസ്സിലായി വരുന്നു ലക്ഷ്മി, ഒരു കാര്യം ഇപ്പോഴാണ് ഓർമ്മ വന്നത്. മുതിർന്ന പൗരന്മാർക്ക് ജോലി ലഭിക്കുവാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ഹോട്ടലിനെ കുറിച്ച് അറിയാമോ?
1: ഇത് ഹോട്ടലല്ല മുത്തച്ഛാ, പോർട്ടലാ, ഒരു ഔദ്യോഗിക വെബ്സൈറ്റ്.
0: കളിയാക്കുകയൊന്നും വേണ്ട കേട്ടോ, ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, എന്തോ ഒരു ബട്ടൺ പോർട്ടൽ അല്ലേ?
1: അയ്യോ, അത് ബട്ടൺ പോർട്ടൽ അല്ല, സക്ഷം പോർട്ടലാണ്. മുത്തച്ഛനെ കൊണ്ട് തോറ്റു, ബട്ടൺ അല്ല സക്ഷം കേട്ടോ.
0: ഓ, പ്രിയപ്പെട്ട ശ്രോതാക്കൾ ക്ഷമിക്കുമല്ലോ, ബട്ടൺ പോർട്ടൽ അല്ല കേട്ടോ, സക്ഷം പോർട്ടലാണ്. മോളെ, യഥാർത്ഥത്തിൽ എന്താണ് ഈ പോർട്ടൽ?
1: മുതിർന്ന പൗരന്മാർക്ക് അവരുടെ പ്രവൃത്തി പരിചയത്തിനും അറിവിനും അനുസരിച്ച് സ്വന്തമായി ജോലി കണ്ടെത്താൻ സർക്കാർ അംഗീകരിച്ച പോർട്ടലാണിത്.
0: ഗംഭീരം തന്നെ, മുതിർന്ന പൗരന്മാർക്ക് ഒരു അനുഗ്രഹം തന്നെയാണിത്. പക്ഷേ ഈ പോർട്ടൽ എന്തൊക്കെയാണ് വാഗ്ദാനം ചെയ്യുന്നത്?
1: മുത്തച്ഛ ശ്രദ്ധിച്ചു കേൾക്കണേ, മുതിർന്ന പൗരന്മാർക്ക് മുഴുവൻ സമയവും ഭാഗികമായും സ്വതന്ത്രമായും ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് ജോലി കണ്ടെത്തുവാനുള്ള അവസരങ്ങളും പരിസ്ഥിതി സംരക്ഷണം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നീ മേഖലകളുടെ ഉന്നമനത്തിനായി പരിശീലകരായും നിർദ്ദേശകരായും ഭരണകർത്താക്കളായും പ്രവർത്തിക്കാനുള്ള തൊഴിൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, ആധുനിക സാങ്കേതിക വിദ്യാ പരിശീലനവും പുതിയ സാങ്കേതിക വിദ്യയും ഈ പോർട്ടലിലൂടെ പ്രദാനം ചെയ്യുന്നുണ്ട്.
3: വയനാട് സ്വീപ് നോഡൽ ഓഫീസറായിരുന്ന മാനന്തവാടി തഹസീൽദാർ ശ്രീ അഗസ്റ്റിൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വയോജനങ്ങൾക്ക് ലഭിക്കുന്ന പ്രത്യേക ശ്രദ്ധ, പരിഗണന എന്നിവയെക്കുറിച്ചും സക്ഷം ആപ്പിനെക്കുറിച്ചും സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം.
4: ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഏറ്റവും അത്ഭുതത്തോടെയും ആദരവോടെയും വീക്ഷിക്കുന്ന ഒന്നാണ് ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളും. ഒരു രാജ്യത്ത് കരുത്തുറ്റതായ ജനാധിപത്യ സംവിധാനം നിലനിൽക്കണമെങ്കിൽ അതിനു പുറകിൽ വിപുലമായ ജനപങ്കാളിത്തത്തോടെയുള്ള തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ ബൂത്ത് ലെവൽ ഓഫീസ്

0: വിഭാഗത്തിൽപ്പെടുന്നവരുടെ ഒരു വോട്ടും നഷ്ടപ്പെടാതിരിക്കുന്നതിനു വേണ്ടി വിപുലങ്ങളായ സംവിധാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കമ്മീഷൻ ഇതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമെന്നത് 85 വയസ്സ് മുതൽ പ്രായമുള്ളവർക്കും പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് അഥവാ PWD വോട്ടേഴ്സ് അവരുടെ വീടുകളിൽ ഇരുന്ന് തന്നെ വോട്ട് ചെയ്യുന്നതിന് സൗകര്യമൊരുക്കുക എന്നതാണ്. ഇതിൽ ആദ്യപടിയായി വോട്ടർ പട്ടികയിൽ നിന്ന് 85 വയസ്സ് മുതൽ പ്രായമുള്ളവരുടെയും PWD വിഭാഗത്തിൽ മാർക്ക് ചെയ്ത മുഴുവൻ പേർക്കും നേരത്തെ തന്നെ വോട്ട് ചെയ്യുന്നതിന് വേണ്ട അപേക്ഷകൾ അതാത് ബൂത്ത് ലെവൽ ഓഫീസർമാർ അവരവരുടെ വീടുകളിൽ കൊണ്ടുപോയി നൽകുകയും ഇങ്ങനെ വോട്ട് ചെയ്യുന്നതിന് തയ്യാറുള്ളവരുടെ അപേക്ഷകൾ ബൂത്ത് ലെവൽ ഓഫീസർമാർ ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർമാർക്ക് കൈമാറുകയും റിട്ടേണിംഗ് ഓഫീസർമാർ ആവശ്യമായ പോസ്റ്റൽ ബാലറ്റുകൾ തയ്യാറാക്കി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളെ വിവരം അറിയിച്ചതിന് ശേഷം ആവശ്യമായ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളോടെയും പോളിംഗ് ഉദ്യോഗസ്ഥരെ വോട്ടർമാരുടെ വീടുകളിലേക്ക് അയക്കുകയും വീട്ടിൽ വെച്ച് വോട്ട് ചെയ്ത് തിരികെ റിട്ടേണിംഗ് ഓഫീസറെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ഒരു ഘട്ടത്തിലും ഈ ആവശ്യത്തിലേക്ക് വോട്ടർ ഒരു സ്ഥലത്തേക്കോ നേരിട്ട് പോവുകയോ നേരിട്ട് അപേക്ഷ സമർപ്പിക്കുകയോ ചെയ്യേണ്ടതില്ല. വോട്ടറുടെ അടുത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് ചെല്ലുന്ന സാഹചര്യമാണുള്ളത്. ചില സന്ദർഭങ്ങളിൽ വോട്ടറുടെ വീട്ടിൽ ഈ ആവശ്യത്തിന് ചെല്ലുമ്പോൾ രോഗമൂലവും ശാരീരിക അവശത മൂലവും വോട്ടർമാർ ആശുപത്രികളിലായ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട പോളിംഗ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ പോയി തന്നെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും മറ്റും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രായമായവരുടെ കാര്യത്തിലും ശാരീരിക അവശതകൾ നേരിടുന്നവരുടെ കാര്യത്തിലും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുലർത്തുന്ന ആദരവും ബഹുമാനവും ഒപ്പം ഒരു വോട്ടും ഈ കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെടരുതെന്ന ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് യഥാർത്ഥ തെരഞ്ഞെടുപ്പ് തീയതിക്ക് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇവർക്ക് വീടുകളിൽ വോട്ട് ചെയ്യുന്നതിന് സംവിധാനങ്ങൾ ഒരുക്കുന്നത്. ഇത്തരത്തിൽ വീടുകളിൽ വോട്ട് ചെയ്യുന്നതിന് സംവിധാനങ്ങൾ ഒരുക്കുന്നത് കൂടാതെ തന്നെ വോട്ടെടുപ്പ് ദിവസം ബൂത്തുകളിൽ വിപുലമായ സൗകര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുള്ളത്. ശാരീരിക അവശതകൾ നേരിടുന്നവർക്ക് വേണ്ടി വീൽചെയറുകൾ, റാമ്പ് സൗകര്യം, ശുദ്ധമായ കുടിവെള്ളം, ടോയ്ലറ്റ് സംവിധാനങ്ങൾ, വിശ്രമിക്കുന്നതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ, അടിയന്തര വൈദ്യസഹായം തുടങ്ങി നിരവധി സൗകര്യങ്ങൾ വോട്ടെടുപ്പ് ദിവസം ബൂത്തുകളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അന്തരും അവസരമായവർക്ക് നിയമം മൂലം തന്നെ സഹായിയെ വെച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്നതിനുള്ള ക്രമീകരണവും തെരഞ്ഞെടുപ്പ് വേളകളിൽ ലഭ്യമാണ്. തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ എല്ലാവർക്കും ഏറ്റവും പ്രാപ്യമായ രീതിയിൽ ലഭിക്കുന്നതിനു വേണ്ടി കാലത്തിനൊത്തു മാറുക എന്ന അനിവാര്യതയിൽ അതിനൂതന സാങ്കേതിക പ്രക്രിയകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ മുതൽ പൊതുജനങ്ങൾക്ക് പരാതി അറിയിക്കുന്നതിനുള്ള CVGIL ആപ്പ്, തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ ബോധവൽക്കരണ പരിപാടിയെ സ്വീപ് തുടങ്ങി അതിനൂതനവും വിവിധങ്ങളുമായിട്ടുള്ളതായ ധാരാളം ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്ലാറ്റ്ഫോമുകൾ കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ എടുത്തു പറയേണ്ട ഒരു ഓൺലൈൻ സേവനമാണ് സാക്ഷം ആപ്പ്. PWD വോട്ടർമാർക്കും പ്രായമുള്ളവരുടെയും സൗകര്യത്തിനു വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് സാക്ഷം ആപ്പ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ തുടങ്ങി എല്ലാവിധ സേവനങ്ങളും ഈ ആപ്പിലൂടെ ലഭിക്കുന്നതാണ്. കേൾവി ശക്തിയില്ലാത്തവർക്കും സംസാര ശക്തിയില്ലാത്തവർക്കും ഒരുപോലെ ഈ ആപ്പ് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. തിരഞ്ഞെടുപ്പ് ദിവസം വീൽചെയറുകൾ വരെ വോട്ടർമാർക്ക് നേരിട്ട് ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഈ ആപ്പിൽ ലഭ്യമാണ്. കരുത്തുറ്റ ജനാധിപത്യത്തിന് വിപുലമായ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും നമ്മുടെ ശാരീരിക അവശതകളോ പ്രായമോ ഒന്നും തടസ്സമാകാത്ത തരത്തിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും അന്തസ്സോടെയും അഭിമാനത്തോടെയും നമുക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ടവകാശം വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തെ കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശക്തിയായി നമുക്ക് മാറാമെന്ന് ഈ അവസരത്തിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു.
1: ലക്ഷ്മി മോളെ, ഈ സക്ഷം പോർട്ടലിനെ ഞങ്ങൾ മുതിർന്നവർ ജീവൻ സിന്ദാബാദ് പോർട്ടൽ എന്ന് വിളിച്ചോട്ടെ. ഇനി ഈ പോർട്ടലിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്ന് കൂടി പറയാമോ?
2: ഇത് വളരെ എളുപ്പമാണ് മുത്തച്ഛ. ആദ്യം സക്ഷം പോർട്ടലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച ശേഷം രജിസ്റ്റർ അല്ലെങ്കിൽ സൈൻ അപ്പ് എന്ന ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വിവരങ്ങൾ വിശദമായി ചേർക്കുക. പേര്, ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ, അഡ്രസ്, വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം, ആവശ്യമായ മറ്റു രേഖകൾ, പാൻ കാർഡ്, ആധാർ കാർഡ്, പഠിച്ച സർട്ടിഫിക്കറ്റ്, ജോലി ചെയ്യാൻ താല്പര്യമുള്ള മേഖലയും പ്രവൃത്തി പരിചയവും രേഖപ്പെടുത്തുക. മുഴുവൻ വിവരങ്ങളും ചേർത്ത പ്രൊഫൈൽ മുഴുവനാക്കുക. ശ്രദ്ധിക്കുക, വ്യത്യസ്തമായ തൊഴിൽ പ്രവൃത്തി പരിചയം എന്നിവ യോഗ്യതകളായി കാണിച്ചിട്ടുള്ളവർക്ക് ഒരു പ്രാവശ്യം മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. അതിനുശേഷം അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് താങ്കൾ ഉദ്ദേശിക്കുന്ന തൊഴിലവസരം രേഖപ്പെടുത്തുക. വിശദവിവരങ്ങളും പ്രോസസിംഗിനായി കാത്തിരിക്കുക.
1: ഇത് വളരെ നിസ്സാരമല്ലേ? എങ്കിലും ആരൊക്കെയാണ് ഇതിന് യോഗ്യർ?
2: കാര്യങ്ങളെല്ലാം സുതാര്യമാണ്. 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർക്കാണ് ഇതിന് അപേക്ഷിക്കാനായുള്ള യോഗ്യത. ചില പ്രത്യേക പദവികൾക്ക് സർവീസ്

0: ഓഫീസിൽ നിന്ന് വിരമിച്ചവർക്കാണ് കൂടുതൽ പരിഗണന. അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധമൊന്നുമില്ല. പ്രവൃത്തി പരിചയത്തിനും കഴിവിനുമാണ് ഇവിടെ മുൻതൂക്കം. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമ്പത്തികം, സാങ്കേതികം, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ എന്നിവയ്ക്ക് പ്രവൃത്തി പരിചയം അധിക യോഗ്യതയായി കണക്കാക്കുന്നതാണ്. കമ്പ്യൂട്ടർ സാങ്കേതിക പരിചയം മുതിർന്ന പൗരന്മാർക്ക് അധിക യോഗ്യതയായിട്ട് കണക്കാക്കും. ഉദ്യോഗാർത്ഥികൾ ശാരീരികമായും മാനസികമായും പൂർണ്ണ ആരോഗ്യവാനായിരിക്കണം. അങ്ങനെ അടിസ്ഥാനപരമായ ചില ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ.
1: ഓ, മനോഹരമായിരിക്കുന്നു ലക്ഷ്മി മോളെ. എന്നെ പോലെ എല്ലാവരും സക്ഷം പോർട്ടലിനെ കുറിച്ച് ഇപ്പോൾ ബോധവാന്മാരായിരിക്കുമെന്ന് കരുതുന്നു. എന്നെ പോലെ തന്നെയുള്ള വയോധികർക്ക് ജീവിതയാത്രയിലെ മുന്നേറ്റത്തിനുള്ള ഊർജം പകരുന്ന ഒന്ന് തന്നെയാണ് അടൽ വയോ അഭ്യുദയ യോജനയുടെ ഈ പരിപാടി. ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങൾ തീർപ്പാക്കുന്നതിനായി ദേശീയ ഹെൽപ്പ് ലൈനായ 1-4-5-6-7 വിളിക്കണം കേട്ടോ.
0: അറിവിന്റെ ഖനിയാണ് വയോധികർ. അവർ നമ്മുടെ വേരുകളാണ്. നമ്മുടെ വഴികളിൽ അവർ പ്രകാശമാണ്. അവരുടെ സാന്നിധ്യം നമ്മുടെ ഭാവി ശോഭനമാക്കുന്നു.
1: നമ്മുടെ ഇന്ത്യ സത്യത്തിൽ മഹത്തരമാണ്.
0: നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനവും ഭാഗ്യവുമാണ്.

0: പ്രിയപ്പെട്ടവരെ, 19-ാമത്തെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുമ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം.
1: പുഞ്ചിരി നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം നമുക്ക് ഏവർക്കും.
0: ഭരത് മുത്തശ്ശനായി ഞാൻ ആർ ജെ വിൻസെന്റ്, ശങ്കറായി ജോസഫ് കെ ജെ,
1: ലക്ഷ്മിയായി ഞാൻ ആർ ജെ അശ്വതി.
2: വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിച്ചത് കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ദരുണസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2 FM.

0: കഥാപ്രസംഗം, പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ആയിഷ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി സാംബശിവൻ.
2: പ്രകൃതി സുന്ദരമായ നാട്ടിൻപുറത്തെ പുഴക്കടവ് നിൽക്കുമ്പോൾ കേൾക്കാം ആ കടത്തുകാരനെ വിളി.

എന്റെ അപേക്ഷ നിങ്ങൾ ആരും അക്കരെ പോകണ്ട, ഇക്കരെ നിൽക്ക്. നിങ്ങൾ ആരെ കാണാൻ ആഗ്രഹിക്കുന്നു, ആരുടെ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നു? ആളിങ്ങോട്ട് വരുന്നുണ്ട്. ദേ പുഴയുടെ മുകൾ ഭാഗത്തേക്ക് നോക്കൂ, കണ്ടില്ലേ ഒരു തോണി? ആ തോണിയുടെ അമരത്തിൽ പോണ്ട ആള്. തോണിയിൽ അവളുടെ പാൽക്കുടമേറ്റി പാണിയിൽ രചന തുണയേണ്ടത്. തോണിയിൽ അവളുടെ പാൽക്കുടമേറ്റി പാണിയിൽ രചന തുണയേണ്ടത്. അരുവിയിൽ അലസം തുണയും പകൽ തെരുവിൽ പോയ പാലുക്കാൻ, തെരുവിൽ പോയ പാലുക്കാൻ. അരുവിയിൽ അലസം തുണയും പകൽ തെരുവിൽ പോയ പാലുക്കാൻ, തെരുവിൽ പോയ പാലുക്കാൻ. വഞ്ചിയുടെ അമരത്തിരിക്കുന്ന അവൾ വഞ്ചി നിറയെ പാലൻകുടങ്ങൾ നിരത്തി വെച്ച് വരുന്ന അവൾ മെല്ലെ പാടുന്നുണ്ട്.

പാടിയും തുഴഞ്ഞും അവൾ വഞ്ചിച്ചു കൊണ്ടുവന്ന് നടപ്പിച്ചത് പരമാർത്ഥം പറയട്ടെ എന്റെ വീട്ടിന്റെ തെക്കവശത്താണ്. ഒരു നാഴൂർ പാല് ഞങ്ങളുടെ വീട്ടിൽ തന്നിട്ടാണ് അവൾ ചന്തയിൽ പോകുന്നത്. ഇതാ വരുന്നു, പാലും പാത്രം പെട്ടവൾ ഓടി വരുന്നു. പാത്രം തിണ്ണി വെച്ചിട്ടവൾ മുറ്റത്ത് നിൽക്കുന്നു. നോക്കണം, മഞ്ഞപ്പുള്ളികളുള്ള നീല ജാക്കറ്റും നീള കുഞ്ഞു തന്നല് തുന്നിച്ചേർത്ത പാവാട ചുറ്റും കൈകളിൽ പൊട്ടിപ്പൊട്ടി ചിരിക്കും വളകളും കൈതപ്പൂ തിരുകിയ ചുരുളൻ മുടിക്കട്ടും പുഞ്ചിരി അടരാത്ത മുഖവും തേനൂറുന്ന കൊഞ്ചലും

കൃത്യം 32 വർഷം മുമ്പാണ് കഥാപ്രസംഗ വേദി നിന്നുകൊണ്ട് ഞാൻ ചോദിച്ചത്, മറക്കുമോ നിങ്ങൾ അന്വേഷയെ? ഇപ്പോഴും നമ്മുടെ നാട്ടിലെ സഹൃദയന്മാർ പറയാറുണ്ട്, മറന്നില്ല ഞങ്ങൾ ഈ ഐഷയെ. ഞാനും പറയട്ടെ, മറക്കില്ല മറക്കില്ല മറക്കില്ല ഞാനും ഈ ഐഷയെ. ഞാനിവിടെ മറക്കാത്തിന്റെ കാര്യം, ഇവിടെ സ്വഭാവം ഞാൻ ശരിക്കും പഠിച്ചിട്ടുണ്ട്. പെണ്ണ് വന്ന് നിൽക്കുന്നു എന്ന് ഞാൻ അവിടുത്തെ ഒരു ചോദ്യം ചോദിക്കും. ആവർത്തിച്ച് ഒരു സ്റ്റോക്ക് ചോദ്യം ഞാൻ എടുത്തിടും. പെണ്ണെ നിന്റെ പേരെന്താണ്? പെണ്ണെ നിന്റെ പേരെന്താണ് എന്നും ചോദിക്കും ഞാൻ. എന്തിനാണ് ആ കൊച്ചു ചുണ്ടിലെ കിളിങ്ങുന്ന മണിയൊച്ചകൾ കേൾക്കാൻ? അവിടെ സംഭാഷണം കേൾക്കാൻ വലിയ രസമാണ്. അതിനുവേണ്ടി നിന്റെ പേരെന്താണ്? ശരി പെണ്ണെ നിന്റെ പേരെന്താണ് എന്നും ചോദിക്കും ഞാൻ. എന്റെ ചോദ്യം കേൾക്കുമ്പോഴേ അവള് കൊച്ചു പാവാടത്തുമ്പിൽ കൈതറുത്തവൾ ചുണ്ടിൽ പിച്ചിപ്പൂവിതളുമായി പറയും മറുപടി. എന്താ മറുപടി? എപ്പോഴും മറക്കുന്ന ചേട്ടൻ. അവൾ ഇന്നലെയും പറഞ്ഞില്ലേ ഐഷ്യെന്ന്? ഞാൻ ഇന്നും ചോദിക്കുന്നു. അതുകൊണ്ടാണ് എപ്പോഴും മറക്കുന്ന ചേട്ടൻ. ഞാൻ അവളെ കളിയാക്കും. എപ്പോഴും നാണിക്കുന്ന കുഞ്ഞു പാവാടക്കാരി, എപ്പോഴും നാണിക്കുന്ന കുഞ്ഞു പാവാടക്കാരി. നോക്ക് ദേഷ്യം വരും, പേര് ഞാൻ പറയൂല. മുഖവും വെട്ടിച്ചവൾ ദൂരേക്ക് നോക്കും. അങ്ങനെ തന്നെ നിന്നിട്ടോട് പറയും, പാത്രം തിരിയത്തെ രൂവേഗം, പാലെടുത്തിട്ട് പാത്രം കൊടുത്തേക്കാൻ. ഞാൻ പറയും, പാലെനിക്കിനി വേണ്ട, പാലെനിക്കിനി വേണ്ട, പാതിയും കക്കൂസുള്ള തോട്ടിലെ നാറുന്നുള്ള, പാതിയും കക്കൂസുള്ള തോട്ടിലെ നാറുന്നുള്ള. അത് കേൾക്കുമ്പോൾക്ക് അവിടെ മുഖം ചുവന്നു. കവളിൽ ചെങ്കുങ്കുമം വീണപോൽ തുടുത്തവൾ കരയാനാരംഭിക്കും. ചേട്ടാ പേര് ഞാൻ പറഞ്ഞാലോ? പേര് പറയാനിട്ടാണെങ്കിൽ ദ്രോഹി പാല് വേണ്ടെന്ന് വെച്ചെങ്കിൽ പേര് ഞാൻ പറഞ്ഞാലോ? ഞാൻ മിണ്ടില്ല. ഞാൻ മേശപ്പുറത്ത് പുസ്തകത്തിന് താള് മറിച്ചു നോക്കി ഒരു കള്ളനെ പോലെ അങ്ങനെ ഇരിക്കും. ചേട്ടാ ചേട്ടാ ആയിഷ പോട്ടെ പാത്രം തിരിയ തരൂ ചേട്ട. അവനെ കിളിയുടെ കൊഞ്ചലിംഗനം വീഴും, അവനെ കിളിയുടെ കൊഞ്ചലിംഗനം വീഴും. മനോഹരമായ ആ നാട്ടിൻപുറത്ത് ഒരു മഞ്ഞ തുമ്പിയെ പോലെ പാറി നടക്കുന്ന ഒരു പൊന്നോമന പെൺകുട്ടി ആയിഷ. നമ്മുടെ പ്രിയപ്പെട്ട കവി വയലാർ രാമവർമ്മയുടെ മനോഹരമായ അഖണ്ഡകാവ്യം ആയിഷ. മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത മധുരാധാരമായ കഥ ആയിഷ. ഇവിടെ കഥ ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരാളിനെ കൂടെ പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. ആയിഷയുടെ അച്ഛൻ, ഓ തെറ്റിപ്പോയി, അച്ഛനല്ല ബാപ്പ, ഐഷയുടെ ബാപ്പ നല്ലവനായിരിക്കും. ഐഷ നല്ല പെണ്ണ്, ഐഷ നല്ല പേര്, നിശ്ചയമായിട്ടും അവിടെ ബാപ്പയും നല്ലവനായിരിക്കും. കാര്യം നമ്മുടെ അമ്മമാർ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, തന്തയ്ക്ക് പറക്കണോടി മക്കള്, തന്തയ്ക്ക് പറക്കണോടി മക്കള്. ആ പാരമ്പര്യം ശരിയാണെന്ന് തോന്നുന്നു. ഇതാ വരുന്നു ആയിഷ. ഐഷയുടെ ബാപ്പയുടെ പേര് കേൾക്കുമ്പോ തന്നെ മിക്കവാറായിട്ട് സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാവും. പെണ്ണിന്റെ പേര് ആയിഷ, പെണ്ണിന്റെ ബാപ്പയുടെ പേര് അത്രമാൻ. ആളിത്തിരി പേശക, ആളിത്തിരി പ്രയാസപ്പെട്ട ആളാണ്, വരുന്നുണ്ട് നോക്കണം. ഞാൻ പറഞ്ഞു വെറുതെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ വരുന്നു. വളർന്ന വെള്ളിക്കൊമ്പൻ മീശകൾ കവളിന്മേൽ വകഞ്ഞിട്ട് അതിലൊക്കെ മുറുക്കാൻ പതയുമായി. അത്രമാന്റെ മീശ നിറയെ മുറുക്കാൻ പത പറ്റിയിരിക്കുന്നു. അതിലൊക്കെ മുറുക്കാൻ പതയുമായി മുഖത്തു മസൂരിക്കുത്ത് ഉഗ്രമാം വൈരൂപ്യത്തിൽ മുഴുപ്പെത്തിയതാണ് മാംസ വിൽപ്പനക്കാരൻ. ഇറച്ചി കച്ചവടക്കാരനാണ്, കശാപ്പുകാരനാണ്. വരൂ നമുക്ക് അവിടെ കച്ചവടം ഒന്ന് കാണാം, എന്റെ കടയൊന്ന് കാണാം. കട കാണാനൊന്നുമില്ല, മൂന്നാല് കഴ ഉയർത്തി ഉയർത്തി അതിന്റെ പുറത്തൊരു ചാപ്ര പിടിച്ചു വെച്ചിരിക്കുന്നു, അതാണ് കട. അതിന്റെ തൊട്ടു മുമ്പിൽ ഇരിക്കുന്നു ഒരു പുളിമുട്ടം. കുറെ കാലമായിട്ട് അതിന്റെ ആ പുളിമുട്ടത്തിന്റെ ഒരു അറ്റം തേഞ്ഞു പോയിരിക്കുന്നു. അത് നാട്ടുകാർക്ക് കുറേശ്ശെ വെട്ടിയറിഞ്ഞു കൊടുത്ത ആ പുളിമുട്ടത്തിന്റെ ഒരു അറ്റത്തിൽ ആട്ടിന്റെ തല മാത്രം ഇരുന്ന് കരയുന്നു. ചോദിക്കണം ആട്ടിന്തലയോട്, എന്താ ആട്ടിന്തലേ നിനക്കൊരു ഒരു സങ്കടം പോലെ? ആട്ടിന്തല പറയും, എന്റെ കരള് ഇതാ നിൽക്കുന്നു, എന്റെ കരള്. ശരിയാണ്, പക്കത്തു നിണം വാർന്നുളുമ്പും മാംസം കണ്ടിച്ചൊക്കെയും കടയുടെ മുഖത്തു കെട്ടി തൂക്കി.
വെട്ടുകത്തിയുമായി അങ്ങനെ തേച്ച് തേച്ച് മിനുങ്ങി പളപള പൊട്ടിച്ചിരിക്കുന്ന വെട്ടുകത്തിയുമായിട്ട് ഉഗ്രമാം വൈരൂപ്യത്തിൽ കണ്ണുകൾ ചുവപ്പിച്ച് ആ ചട്ടുകാലനാം വൃദ്ധനീച്ചും നഗരത്തിൽ. അദ്രമാൻ ഒരു ചട്ടുകാലനാണ്. ചട്ടുകാലൻ എന്ന് പറഞ്ഞാൽ നടന്നു പോകുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെ എത്തിയും നോക്കിയും പോകാൻ തോന്നും. ചട്ടുകാലനാം വൃദ്ധനിരിക്കും നഗരത്തിൽ. എങ്ങനെയാണ് ഈ ചട്ടുകാലുണ്ടായത്? പണ്ടൊരു പാണ്ടിപ്പോത്ത് പാതിയും കണ്ടിച്ചിട്ട പണ്ടവുമായി പാഞ്ഞു. പക്ഷെ അദ്രമാൻ വിടുവോ? അദ്രമാൻ വെട്ടിയിട്ട മൂച്ചിനെ തലയില്ലാതെ പോത്തൊന്ന് ഓടി നോക്കി. അദ്രമാൻ കൊലക്കത്തി പായിച്ച് കാൽമുട്ടിന്മേൽ അക്കൊമ്പൻ കരിമ്പോത്ത് നൽകിയ മടന്തുമായി. രാത്രിയിൽ നഗരത്തിൽ നിന്നയാൾ നിണം നാറും തോർത്തിന്റെ മടിക്കുത്തിലന്ന് പിന്നുമായി വീട്ടിലെത്തുമ്പോൾ എന്നും നൂറു കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി ആ പെൺകുഞ്ഞിന്റെ ഹൃദയം നോവിപ്പിക്കും. ജോലി കഴിഞ്ഞ് കാശുമാരി മടിയിട്ട് വീട്ടിൽ വരുമ്പോ അദ്രമാൻ പിന്നെ കുറെ നേരത്തേക്ക് ഒരു വെറിയ ഐഷ ചെയ്തത് ഒക്കെ കുറ്റം. വെള്ളം കോരിയത് കുറ്റം, കോരാഞ്ഞത് കുറ്റം, മുറ്റം നൂത്തത് കുറ്റം, തൂക്കാഞ്ഞത് കുറ്റം, നൂറു കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി അപ്പൻ കുഞ്ഞിന്റെ ഹൃദയം തോപിപ്പിക്കും. അദ്രമാൻ ദേഷ്യപ്പെടുമ്പോ പെണ്ണ് കരയും, എന്റെ ഉമ്മ പോയല്ല നീ. ശരിയാണ്, അവൾക്ക് ഉമ്മയില്ല.

ഭദ്രമാന ദേഷ്യം വരും. ദേഷ്യം വരുമ്പോ അയാൾ വിളിച്ചു പറയും, പെണ്ണെ പെണ്ണെ നിന്നെ നിന്നെ കത്തി കൊണ്ടായിരിക്കും. അതൊക്കെ വേറെ വളരെ ലഘുവായ ശിക്ഷയുള്ള ഭദ്രമാൻ കത്തി കൊണ്ടായിരിക്കും.

നീ? ആയിഷ കരയുമ്പോ തൊട്ടടുത്ത വീട്ടിലൊരു അമ്മമ്മയുണ്ട്, നങ്ങു അമ്മൂമ്മ. അവരും മെല്ലെ കയറി വരും. പെണ്ണിനെ എടുത്ത് മടി വെച്ച് അവിടെ കണ്ണു തുറച്ചിട്ട് പറയും, ആയിഷ ഭദ്രമാന്റെ തല്ലുകൊണ്ട് അവൾ ചത്തു. എടി പെണ്ണെ, നിന്റെ ബാപ്പ നിന്റെ ഉമ്മ തല്ലിക്കൊന്ന അടി വെച്ചേ.

0: കത്തി കൊണ്ടരിഞ്ഞ് ഞാൻ കടയിൽ കെട്ടി തൂക്കും. പൂപോലത്തെ ഒരു പെൺകുട്ടി, പിശാജ് പോലത്തെ ഒരു അച്ഛൻ. അച്ഛനെയും മകളെ നമ്മൾ പരിചയപ്പെട്ടു. അടുത്ത ദിവസവും ഐഷ എന്റെ വീട്ടിൽ വന്ന് പാലും പാത്രമായിട്ട് ഞാൻ എന്റെ സ്ഥിരം ചോദ്യം എടുത്തിട്ടു, നിന്റെ പേരെന്താണ് എടി പെണ്ണേ, നിന്റെ പേരെന്താണ്? അവൾ ഇങ്ങോട്ടൊരു ചോദ്യം, ചേട്ടാ അറിഞ്ഞോ? എന്താ പെണ്ണേ? ഇന്നലെ എനിക്കൊരു ജാക്കറ്റു തട്ടിച്ചല്ലോ
1: വന്ന പാടവളോ വീട്ടിലെ വിശേഷങ്ങൾ.
0: ഇതെവിടുന്നാ പെണ്ണേ? ഇതോ ഇന്നലെ മജീദിക്ക പട്ടണങ്ങളിൽ ചുറ്റി വന്നപ്പോ തട്ടിച്ചതാണ്. ഒത്തിരി വിലയായി
2: ഇന്നേ ഒത്തിരി വില. എടി പെണ്ണേ, നിന്റെ മജീദിക്ക് ആരോ കളിപ്പിച്ചതാ? അയാൾക്ക് തുണി അടിക്കാൻ അറിയാവോ? ഇത് വെറുതെ കിട്ടുന്ന തുണിയാവും, ഇത് നാറുന്ന തുണി, വൃത്തികെട്ട തുണി.
0: ചേട്ടാ ഇന്നലെ മജീദിക്ക
2: അവര് തുണി മേടിക്കാൻ അറിയാവോ? എടി പെണ്ണെ, ഇത് നാറുന്ന തുണി.
0: ചേട്ടാ നല്ല വാസനയുണ്ട് ചേട്ടാ.
2: എടി പെണ്ണെ, ഈ തുണിയുടെ പേരാണ് കൊളങ്കലക്ക് തുണി, കൊളങ്കലക്ക് തുണി എന്ന് പറയുന്നത്. ഒരു കാര്യം, ഇതിട്ടുണ്ട് ഇവിടെ വരരുത്, ഈ ചന്തയിലെങ്ങും പോകരുത്, ആള് തന്നെ ആക്ഷേപിക്കും, നാണക്കേടാണ്.
0: അവൾ കണ്ണു തുടയ്ക്കുന്നു. ഞാനിനി വരുന്നില്ല, ഈ ചേട്ടന്റെ വീട്ടിലേക്ക് ഞാനിനി വരത്തില്ല. മുകിലാൽ മുഖം മൂടും പൂനിലാവ് പോൽ കണ്ണീരൊപ്പിക്കൊണ്ടവളോ.
2: ഐഷ പോവാണോ പെണ്ണെ? ആ പിണങ്ങിയോ ഐഷ?
1: കളിയായി ഞാനും കളിയാക്കി പോയ, കരയുന്നു കനകമേ നീ.
0: എന്റെ പാട്ടും കൂത്തും കേൾക്കാൻ അവൾ നിന്നില്ല, അവളിതാ വഞ്ചിച്ചൊഴിഞ്ഞു പോകുന്നു. പാലൻ പാത്രം എന്റെ എന്റെ തിണ്ണയിലിരിക്കുന്നു. കഷ്ടമായിപ്പോയി. അവൾക്ക് ഇഷ്ടപ്പെട്ട തുണിത്തരം മോശം എന്ന് പറഞ്ഞത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അവളെ അങ്ങനെ ദുഃഖിപ്പിച്ചത് നന്നായില്ല. സാരമില്ല, നാളെ വരുമല്ലോ. നാളെ വരുമ്പോ പറഞ്ഞുകളയാം, ഇത് ലോകത്തെങ്ങും കിട്ടാത്ത തുണിയാണ്, അത് നിന്റെ മജീദിക്കായ്ക്ക് മാത്രമേ ഇതെവിടുന്നും കിട്ടുള്ളൂ. അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കണം, സന്തോഷിപ്പിക്കണം. ഞാൻ കാത്തിരിക്കുക. സാധാരണ ഒരു 7 മണിക്ക് അവൾ വീട്ടിൽ വരാറുണ്ട് രാവിലെ. അന്ന് 7 കഴിഞ്ഞു, മണി 8 ആയിഷയെ കണ്ടില്ല. മണി 9 എനിക്ക് പോകേണ്ടത് പോകണ്ടേ? ഞാൻ പുസ്തകത്തിൽ ഇറങ്ങി ഞാൻ ആ പുഴയുടെ മുകൾഭാഗത്തേക്ക് നോക്കി. വരുന്നുണ്ട്, ആ വഞ്ചി വരുന്നുണ്ട്, അവൾ വരുന്നുണ്ട്. ഞാൻ പുസ്തകം കൊണ്ട് മേശപ്പുറത്തിട്ടു. എന്നിട്ട് മുറ്റത്ത് അങ്ങനെ നടന്നു, ആ വളവ് തിരിഞ്ഞ് ഞങ്ങളുടെ പടിക്കൽ ആ വഞ്ചി വന്ന് അടുക്കുന്നു. ഞാൻ പുറം തിരിഞ്ഞു വന്നു. അവൾ വരട്ടെ, അവൾ വന്ന് എന്നെ വിളിക്കട്ടെ. അവൾ എന്റെ പിന്നിൽ വന്നു, വിളിക്കുന്നില്ല. ഞാൻ അല്പനേരം കാത്തു നിന്നു, അവൾ വിളിക്കുന്നില്ല. ഒടുവിൽ ഞാൻ തിരിഞ്ഞു നോക്കി, ആ നിൽക്കുന്ന ഐഷ അല്ല.
2: കേരള പേടിയാ, ജീവനോടെ നിൽക്കുന്ന ആട്ടിന്റെ ചെവിക്ക് പിടിച്ചങ്ങട്ട് കഴുത്ത് കാഴ്ചകളിൽ ആളല്ലേ. ഞാൻ മനസ്സറിയാതെ അങ്ങ് തിണ്ണയിൽ കയറിപ്പോയി.
0: എന്റെ വിചാരം, ഈ മനുഷ്യൻ ഇപ്പോഴും ഇങ്ങോട്ട് വന്ന് ആ പാലും പാത്രം തിണ്ണയിൽ വെക്കും, ഇങ്ങോട്ട് കയറി വരും, എന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കും, കരണ കുറ്റിക്ക് കാച്ചും. പക്ഷെ ഒന്നും ഉണ്ടായില്ല. അയാൾ മുഖം കുപ്പിട്ടങ്ങ് നിൽക്കുകയാണ്. അവസാനം ഞാൻ വിളിക്കേണ്ടി വന്നു. മന്ത്രമാൻ പേടിച്ചാണ് എന്റെ വിളി, കാരണം വിളിക്കുമ്പോഴാണെങ്കിലോ സംഗതി സാധിക്കുന്നത്. അദ്രമാൻ അയാൾ മുഖമുയർത്തി, അയാളുടെ കണ്ണു നിറഞ്ഞിരിക്കുന്നു. അദ്രമാൻ, ഐഷ എവിടെ? അയാളുടെ കവിളിലൂടെ കണ്ണുനീര് ഒഴുകുന്നു.
2: അദ്രമാൻ, ഐഷയ്ക്ക് എന്ത് പറ്റി? നിങ്ങളുടെ മകൾക്ക് എന്ത് പറ്റി? പറയൂ.
1: നമ്മുടെ തലേ വിധി തുടയ്ക്കാൻ കൈലേസില്ല.
2: എന്ത്?
1: നമ്മുടെ തലേ വിധി തുടയ്ക്കാൻ കൈലേസില്ല.
2: കാര്യം പറയൂ അദ്രമാൻ.
1: ആയിഷയുടെ നിക്കാഹ് ഇന്നലെ കഴിഞ്ഞു. പോയിരിക്കുകയാണ് നഗരത്തിലെ വീട്ടിൽ.
2: എന്ത്? ഐഷയുടെ കല്യാണം കഴിഞ്ഞു.
0: അദ്രമാൻ
2: അവിടെ നിന്നില്ല, പോരുത്, എനിക്കറിയണം. നിക്ക്,
0: അയച്ചൊന്ന് വച്ചി കയറി കഴിഞ്ഞ് തൊഴഞ്ഞു പോകുന്നു. എന്റെ മുമ്പിൽ നിൽക്കാൻ ധൈര്യമില്ലാത്തവനെ പോൽ.
3: എങ്ങനെ ഇത് വിശ്വസിക്കുക? 12 പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞു, അവിടെ ബാപ്പാ വന്ന് പറയുന്നു, എങ്ങനെ വിശ്വസിക്കാതിരിക്കും? മാത്രമല്ല, എത്ര നിസ്സാര കാര്യമുണ്ടെങ്കിലും നമ്മളോട് പറയാറുണ്ടല്ലോ. ഇന്നലെ ആ ജാക്കറ്റിന്റെ കാര്യം ഒന്ന് പറഞ്ഞില്ലേ, ഒരു മഹാ വലിയ വാർത്തയായിട്ട്. അപ്പൊ ഈ കല്യാണക്കാരി മാത്രം ഇതിനെ ഒളിച്ചു വെച്ചു. അതുമല്ല, കല്യാണത്തിനൊരു പ്രായമില്ലേ? നമ്മുടെ നാട്ടിലെ പ്രായം ഏതാ? 17.
2: മധുര 17, വെറും 17 അല്ല, മധുര 17. പിന്നെ ചിലയിടത്ത് മധുര 17 കഴിഞ്ഞ്, മധുര 27 കഴിഞ്ഞ്, മധുര 37 കഴിഞ്ഞ്, മധുര 47 കഴിഞ്ഞ് മൂത്തു മരിച്ച് ചില നിർഭാഗ്യവതികൾ വീട് നിറഞ്ഞിരിക്കാറുണ്ട്. സ്ത്രീധനമല്ലേ പ്രശ്നം. ഇവിടെ 12 വയസ്സുള്ള പെണ്ണിന്റെ കല്യാണം നടന്നു. ബാപ്പാ വന്ന് പറയുന്നു, എനിക്കറിയണം. ഞാൻ ആ പുസ്തകം കൊണ്ട് മേശപ്പുറത്തിട്ടു. അന്ന് പോകേണ്ടടുത്തേക്ക് ഞാൻ പോയില്ല, നേരെ അത്രമാന്റെ വീട്ടിലേക്ക് പോയി. രണ്ടു മൂന്ന് കടത്തി കഴിയണം, തോടും മടായിയും ചാടി ഞാൻ അവിടെ ചെല്ലുമ്പോ അവിടെ ആരുമില്ല. ആ മാടം മറിഞ്ഞു വീഴാൻ നിൽക്കുന്ന ഒരു മാടം. അത്രമാൻ, ആരുമില്ല ഇവിടെ. ഞാൻ അടുത്ത വീട്ടിലേക്ക് ഇരുന്നു. അവിടെ നങ്ങു അമ്മുമ്മ ഉണ്ടല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞ അമ്മുമ്മ, ആ അമ്മുമ്മയാണ് അമ്മുമ്മ. അവരുടെ കണ്ണാണ് കണ്ണ്, ആയിരം ബാവുകൾ കണ്ട കണ്ണ്, അഭിമുഖയുന്ന ബാഷ്പവുമായി രക്തം തൂളുന്നു.

ഇരിക്ക്, ഇല്ല ഞമ്മള് നിന്നോളാം, അവിടെ ഇരിക്ക, കസേരയിലോട്ട് കയറി ഇരിക്ക, ഇല്ല ഞമ്മക്ക് നിന്നാ ശീലം. അത്രമാനെ കച്ചവടമൊന്നുമില്ലേ? ഇല്ല. അതെന്താ? ഒക്കെ നഷ്ടം വന്നുപോയി. നഷ്ടം വന്നു, അതെ കുടിച്ചു നിർത്തോ? ആ കുറച്ചൊക്കെ നമ്മൾ കുടിച്ചു നിർത്തു, എന്തായാലും നഷ്ടമാണല്ലോ, ബാക്കി നമ്മൾ കുടിച്ചു നിർത്തു. ഇനി കച്ചവടം ചെയ്യണ്ടേ? നമ്മുടെ ഈ പണമില്ല, നമ്മൾ കുറെ പണം തരാം. അത്രമാൻ മിണ്ടിയില്ല. നമ്മൾ കുറെ പണം തരാം. പണക്കാരനകത്ത് പോയി, പുത്തനാമം സൈഫ് വലിച്ചു തുറന്നു. ഇതാ ഇറങ്ങി വരുന്ന ഒരു 100 രൂപ നോട്ടുമായിട്ട്. ഇതാ അത്രമാൻ മേടിച്ചോളൂ. രണ്ട് കൈ നീട്ടി അത്രമാൻ ആ നോട്ട് വാങ്ങിച്ചു. എന്റെ റബ്ബേ, ഇത് നമ്മൾ എപ്പോഴാ തിരികെ തരേണ്ടത്? ഇത് തിരികെ തരണ്ട, നീ തിരികെ തരണ്ട. എന്റെ റബ്ബേ, 100 പുണ്യമുണ്ട് എനിക്കൊരു ഒരു ക്ഷേതവും വരുത്തല്ലേ. അയാൾ നോട്ട് കണ്ണിൽ വെച്ച് 4 മടക്കി, മടിയിൽ ഒതുക്കി. അപ്പൊ നമ്മൾ ചെല്ലട്ടെ അത്രമാൻ? ഇല്ല ഇല്ല, പോവാൻ വരട്ടെ. ചൂണ്ട കിട്ടി പിടിച്ച പോലെ അത്രമാൻ തിരികെ വന്നു. അത്രമാനെ, നിനക്കൊരു മകളുണ്ടല്ലോ, ആയിഷ. ഓ നമ്മുടെ പുന്നാര മോള് ആയിഷ. നമുക്ക് മോള് മോനോട്ട് അവളല്ലേ ഉള്ളൂ. അവളെ ഇനി ചന്തയിലെങ്ങും അയക്കരുത്, നാണക്കേടാ. ഞാൻ ഇന്നലെ അവളെ കണ്ടു ചന്തയിൽ. ഛേ, കല്യാണ പ്രായമായിരുന്നു പെണ്ണിനെ കല്യാണം, അവളെ ചന്തയിൽ അയക്കരുത്. അയ്യോ മോനാളി, അവക്ക് 12 വയസ്സേ ഉള്ളൂ, കൊച്ചു വെണ്ണല്ലയോ. വേണ്ട, അവളെ ഇനി ചന്തയിൽ അയക്കണ്ട. പിന്നെ അവൾ ഇവിടെ നിൽക്കട്ടെ, എന്റെ വീട്ടിൽ നിന്നോട്ടെ. അത്രമാൻ മനസ്സിലായില്ല. അത്രമാൻ, തന്റെ മകളെ ആയിഷ ഇവിടെ നിന്നോട്ടെ, ഈ വീട്ടിൽ എന്നെ കെട്ടി വലപ്പോൾ ഇവിടെ കഴിയും. വേണ്ട, നമുക്ക് ഈ പണം വേണ്ട, വേണ്ട. എടാ വടയാ, നിന്റെ പൈസ ഉണ്ടോ? കെട്ടിച്ചേക്കാൻ പൈസ ഉണ്ടോ? പൈസ അല്ലേ വല്ല പാട്ടി നിരിഞ്ഞു നോക്കോ. മലയാളി, എന്റെ മോക്ക് 12 വയസ്സേ ഉള്ളൂ, മലയാളിക്ക് 60 വയസ്സ് കഴിഞ്ഞു കാണും. അത് സാരമില്ല അത്രമാൻ, സാരമില്ല. അവൾ എന്റെ മകളെ പോലെ കഴിഞ്ഞോട്ടെ, 3-4 കൊല്ലം മകളെ പോലെ, പിന്നെ കെട്ടിയവളെ പോലെ. മലയാളി, മലയാളി വരൂ അത്രമാൻ, വരാൻ പറഞ്ഞിട്ട്. പുത്തമ്പണക്കാരൻ അത്രമാരെ കൈക്ക് പിടിച്ചു, വലിച്ചടിച്ചു കൊണ്ടുപോന്നു. പാപം അത്രമാൻ ആലോചിച്ചു, അയാൾ പറഞ്ഞ ചില വാക്കുകൾ അത്രമാന്റെ മനസ്സിൽ ഉറക്കിയിരിക്കുന്നു. നിന്റെ ഈ പണം ഉണ്ടോടാ? പണമില്ല കെട്ടിച്ചേക്കാൻ ആരെങ്കിലും വല്ല പട്ടിയും മതിവോടാ. അവരാ മാടത്തിന്റെ മുമ്പിലെത്തി. അത്രമാനം തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞ ലക്ഷണം, ആയിഷ മോളെ, ആയിഷ. അവൾ അകത്ത് അടുപ്പത്ത് വെള്ളം വെച്ച് തീ കത്തിച്ചിരിക്ക. ഇങ്ങോട്ട് വാ മോളെ. എന്താ ബാപ്പ? ബാപ്പ എന്താ ഇത്ര ഇരുട്ടിയത്? ഇനി ബാപ്പ ഇരുട്ടി വന്നാൽ ഞാൻ കരയും ബാപ്പ. മോളെ, ഐഷ നീ ഇനി കരയണ്ട, നമ്മള് കച്ചവടത്തിന് പോകാൻ പോകുന്നു. ഏ കണ്ടോ, 100 രൂപ. എവിടുന്നാ ബാപ്പ? ഏ നിക്ക്, നീ മോലാളി തന്നു. ഇതാരാ ബാപ്പ? നമ്മുടെ സ്വന്തമാണോ ബാപ്പ? ഐഷ, ഇതാണ് നിനക്കുള്ള കെട്ടിയവൻ. ഐഷ നീ പേടിക്കാ, ഞമ്മള് പറയട്ടെ. ഇത് വേറെ ബാപ്പയാന്ന് വിചാരിച്ചോ, ഞമ്മള് നിന്നെ വന്ന് കണ്ടോളാം. ചെല്ല്, നീ നമ്മളെ വീടാണെന്ന് കരുതിക്കോ. ചെല്ല്, വേറെ ഒരു ബാപ്പയാ. ചെല്ല്, ഞാൻ പോവില്ല, എന്റെ ബാപ്പയെ വിട്ട് പോവില്ല. ഐഷ ഞമ്മള് പറയുന്ന കേക്ക്, ഇത് വേറെ ഒരു ബാപ്പയാ. വിടെ ചെല്ല്, ചെല്ല്, ഞാൻ പോവില്ല, എന്റെ ബാപ്പയെ വിട്ട് പോവില്ല. പെണ്ണേ, നിന്നെ കത്തി കൊണ്ടറിഞ്ഞ് ഞാൻ കടയിൽ കത്തി തോക്കും. നിന്നെ കത്തി കൊണ്ടറിഞ്ഞ് ഞാൻ കടയിൽ കത്തി തോക്കും. അത്രമാനെ, അവളെ പേടിപ്പിക്കാതെ ആ മോളെ വാ. പണക്കാരൻ 60 വയസ്സുകാരൻ ചെന്ന് 12 വയസ്സുകാരെ കക്കി പിടിക്കുന്നു. ഇതാ കൊണ്ടുപോകുന്നു, വലിച്ചടച്ചു കൊണ്ടുപോകുന്നു. വിൽപ്പന കഴിഞ്ഞേ പോയി, വിൽപ്പന കഴിഞ്ഞേ പോയി, സംഭവം ഇതാണേലോ, ഇടനാം പണക്കാരന് 50-100 രൂപ. 50-100 രൂപയ്ക്കായിഷപ്പെട്ടു. ആയിളം കിളിയത്താം ചിറകിൽ തടിച്ചാൽ, ആയിരം കളികളെ തകർക്കാൻ കഴിയില്ല, തകർക്കാൻ കഴിയില്ല. ആയിളം കിളിയത്താം ചിറകിൽ തടിച്ചാലും, ആയിരം വഴികളെ തകർക്കാൻ കഴിയില്ല, തകർക്കാൻ കഴിയില്ല. വിൽപ്പന കഴിഞ്ഞേ പോയി, വിൽപ്പന കഴിഞ്ഞേ പോയി.

0: തല്ല വീഴ്ക്കും കായപ്പനികൾ കടന്നു പോയി.
1: നാല് സംവത്സരം കഴിഞ്ഞിരിക്കുന്നു. ഞാനിപ്പോൾ നാട്ടിൻപുറത്തല്ല, ഒരു വലിയ പട്ടണത്തിലാണ് എൻ്റെ താമസം. എൻ്റെ കലാശാല വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ താമസിക്കുന്നു. ഞങ്ങൾ കോളേജ് കുമാരന്മാർ വൈകിട്ട് നടക്കാനിറങ്ങും. അങ്ങനെ തെരുവിലൂടെ പോകുമ്പോൾ നാലുകൂടിയെ മൊക്ക് കണ്ടമാനം ആളുകൂടി നിൽക്കുന്നു. ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. ആളുകളെ തള്ളിമാറ്റി അകത്തേക്ക് നോക്കുമ്പോൾ ഇതാ നിലത്തെന്തോ ഒരു സാധനം ഒരു ചാക്കുകൊണ്ട് മറച്ചിട്ടിരിക്കുന്നു. ആളുകൾ പകച്ചു മാറി നിൽക്കുന്നു. എന്താ ഇത്? ഈ ചാക്കിന് താഴെ എന്താ? ആരും മിണ്ടുന്നില്ല. ഞാൻ ചെന്ന ചാക്കിന്റെ ഒരു അറ്റം പിടിച്ച് മെല്ലെ ഉയർത്തി. പെട്ടെന്ന് ഞാൻ ആ ചാക്ക് താഴെയിട്ട് കളഞ്ഞു. ഇതാ ഒരു ശവം, ഒരു ചോര കുഞ്ഞിന്റെ ശവശരീരം. പ്രസവിച്ചിട്ട് രണ്ട് ദിവസം പോലും പ്രായമില്ലാത്തൊരു കുഞ്ഞിന്റെ ശവശരീരം. കണ്ണുകൾ മറിഞ്ഞ്, മാംസങ്ങൾ ഉന്തി, കുഞ്ഞു കൈകൾ മാന്തി കീറി, ബീഭത്സമാണ് ആ രൂപം. ഇതെങ്ങനെ വന്നിവിടെ? പട്ടികളിൽ നിന്ന് ഉച്ചയ്ക്കു കടിച്ചു വലിച്ചു കഴിഞ്ഞിട്ടതാണത്രേ. പൊന്തക്കാടുകൾക്കുള്ളിൽ നിന്നും ആ കാണുന്ന കാട്ടിനകത്ത് നിന്ന് പട്ടികൾ കടിച്ചു വലിച്ചു ഇവിടെ കൊണ്ടിട്ടു. ഞങ്ങൾ പട്ടികളെ തല്ലി ഒടിച്ചിട്ട് നിൽക്കുക.
2: വല്ലാത്ത ദുർഗന്ധം,
1: കഷ്ടം. ഞാൻ തീയെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ കറിച്ചപ്പോ അനിയൻ ചോദിക്കുന്നു, അണ്ണാ അറിഞ്ഞോ സംഭവം? അറിഞ്ഞോ?
3: എന്താടാ?
1: ആ പെണ്ണുണ്ടല്ലോ.
3: ഏത് പെണ്ണ്?
1: നമ്മൾ അവിടെ താമസിക്കുമ്പോ നമ്മുടെ വീട്ടിൽ പാലും കൊണ്ടുവന്നൊരു പെണ്ണില്ലേ, ഐഷ. അവളെവിടെ? അവളിപ്പോ വലിയ പണക്കാരന്റെ ഭാര്യയായിട്ട് സുഖിച്ചങ്ങനെ കഴിയല്ലേ. അല്ല, പിന്നെ അവളെ പോലീസുകാര് കൊണ്ടുപോയി.
3: എന്തിന്?
1: എന്തിന്? നല്ല കാര്യമായി. അവളെ സ്വന്തം കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊന്നളഞ്ഞു.
3: ആര് പറഞ്ഞു?
1: എല്ലാരും പറയുന്നു. ആ പോലീസുകാര് പറയുന്നു. ആ എല്ലാരും പറയുന്നു. പോലീസുകാര് പറയുന്നു.
3: എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പേരൊന്നുകൂടെ പറയാൻ പറഞ്ഞാൽ, പിണങ്ങിപ്പോന്ന പെണ്ണ്, അവൾ ധരിച്ചിരിക്കുന്ന ആ വേഷം മോശം എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിണങ്ങിപ്പോന്ന പെണ്ണ്,
1: അവളെ സ്വന്തം കുഞ്ഞിന്റെ ചേതന മാന്തിക്കീറി കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനാവില്ല.
0: ആ ഈശയുടെ കഥ കേൾക്കണോ നിങ്ങൾക്ക്? സ്നേഹിതന്മാരെ ഞാനും നിങ്ങളും ഞെട്ടി. നിക്കാഹു കഴിഞ്ഞവൾ പട്ടണത്തിലെ വീട്ടിൽ മുക്കാലും കരണ്ടി ജീവിക്കണാൾ. വിടനാം ഭർത്താവിന്റെ നാംസദാഹത്തിൽ കത്തി പടരും വികാരങ്ങൾ അവളെ കശക്കവേ. നാലു വർഷങ്ങൾക്കുള്ളിൽ തടഞ്ഞ കൊന്തായി തീർന്നു ശാലീന ലളിതമാ സൗന്ദര്യ സാക്ഷാത്കാരം. നാലു വർഷങ്ങൾക്കുള്ളിൽ തടഞ്ഞ കൊന്തായി തീർന്നു ശാലീന ലളിതമാ സൗന്ദര്യ സാക്ഷാത്കാരം സൗന്ദര്യ സാക്ഷാത്കാരം.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആയുഷ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
5: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കഥാപ്രസംഗം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവെയിലേക്ക് വളരെ സ്നേഹസ്വാഗതം. ഞങ്ങൾ പറയുന്ന കഥകളും പങ്കിടുന്ന ചിന്തകളും ആവശ്യപ്പെടുന്ന ഗാനങ്ങളും ചേർന്ന് നമുക്ക് ഹൃദയത്തിൽ തൊടുന്ന കുറച്ച് നിമിഷങ്ങൾ സമ്മാനിക്കാം. ഓരോ ശബ്ദത്തിനും പറയാൻ ഓരോ കഥയുണ്ട്, ഓരോ ഗാനത്തിനും ഒരു ഓർമ്മയും ഉണ്ട് പങ്കുവയ്ക്കാൻ. സംഗീതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും യാത്രയിൽ നമുക്ക് പരസ്പരം കൂട്ടായിരിക്കാം. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കും ഭാരങ്ങൾക്കും നടുവിൽ നമുക്ക് ഒരുമിച്ച് ഹൃദയം തൊടുന്ന കുറച്ച് സമയങ്ങൾ പരസ്പരം സമ്മാനിക്കാം. സന്തോഷങ്ങളും ദുഃഖങ്ങളും ഓർമ്മകളും പ്രിയ ഗാനങ്ങളും പങ്കുവയ്ക്കാം. ഓരോ വിളിയും ഓരോ പാട്ടുകളും സാന്ത്വനവും സന്തോഷവും പകരട്ടെ. സ്വപ്നങ്ങളുടെയും ഓർമ്മകളുടെയും താളത്തിൽ ചുവട് വയ്ക്കുന്ന സംഗീതയാത്രയിലേക്ക്, പോക്കുവെയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സുസ്വാഗതം. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, പറഞ്ഞോളൂ. ഞാനും പറഞ്ഞു അതേ ടോണിലായിപ്പോയി. പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് പൗലോസ് ചേട്ടാ വിശേഷങ്ങൾ?
1: ഓ, എന്താ പറയാനാ, നല്ല അന്തരീക്ഷമാണ്.
0: നല്ല അന്തരീക്ഷം പറയാം, മഴയൊന്നും ഇല്ലാത്ത അന്തരീക്ഷം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പക്ഷെ നമുക്ക് മഴ ഉണ്ടായിരുന്നില്ല. അപ്പോ എന്താ, സുഖമാണോ? ജോലിക്കൊന്നും പോയില്ലേ? തൊഴിലുറപ്പ് ഇന്നില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. തൊഴിലുറപ്പിനൊക്കെ പോയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോ തൊഴിലുറപ്പ് കേന്ദ്രത്തിൽ നിന്ന് വിളിക്കുകയാണോ?
1: അതെ.
0: ഓക്കെ, അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് തച്ചോളിയാൻ പോയിനോ.
0: ഏത്?
1: തച്ചോളിയാൻ പോയി.
0: ആ, തച്ചോളി അമ്പൂലുള്ള ഏതെങ്കിലും ഒരു പാട്ട് മതിയാ?
1: നല്ലൊരു പാട്ട്.
0: അതിൽ അനുരാഗ കളരിയിൽ അംഗത്തിന് വന്നവളെ പുരികത്തിൻ ചുരികതെടുക്കാൻ പരിചയമില്ല. കെ ജെ യേശുദാസ് പാടിയ പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ, ശരി. ഓക്കെ, അവലോ. അപ്പോ പരക്കൂടുന്ന പൗലോസ് ചേട്ടനാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. തച്ചോളി അമ്പോ എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് ആ പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: ഒക്കെ വെയിൽ തത്സമയ പരിപാടിയാണ്. ഉച്ചയുടെ വെയിൽ മാഞ്ഞു തുടങ്ങുന്ന ഈ മനോഹരമായ വൈകുന്നേരത്ത് മനസ്സിന് മധുരം പകരാൻ പോക്കുവെയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 4 വേൾഡ് ചോക്ലേറ്റ് ചിപ്പ് കുക്കി ഡേ ആണ്. ഒരു ചെറിയ ചോക്ലേറ്റ് കഷ്ണം നാവിലിട്ട് അലിയിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കുഞ്ഞ് സന്തോഷമുണ്ടല്ലോ, അതാണ് ഇന്നത്തെ നമ്മുടെ ഒരു വിഷയമെന്ന് പറയുന്നത്. വലിയ വലിയ വിശേഷങ്ങളെക്കാൾ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്നത് ഇത്തരം കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങൾ. ഇന്ന് ചോക്ലേറ്റ് ചിപ്പ് കുക്കി ഡേ ആണ്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ ഇനി ഓരോ കോളിലും നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ ഹലോ, ഫോൺ വിളിച്ചിട്ട് എവിടെയാണ് സുഹൃത്തെ? ഫോൺ വിളിച്ച് വേറെന്തോ ചോക്ലേറ്റ് കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ റേഡിയോയുടെ ശബ്ദം കുറച്ച് വെച്ചാൽ വളരെ നല്ലതായിരിക്കും. കുറച്ച് വെച്ചാൽ നമുക്കിങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ പോവാം കുറച്ചു നേരം, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം വച്ചിട്ട്
1: പോവും.
0: റേഡിയോയുടെ ശബ്ദം കൂടുതലാണ്. ഓ, റേഡിയോയുടെ ശബ്ദം കുറയ്ക്കേ, ഇല്ലെങ്കിൽ ഞാൻ ചായ കുടിക്കാൻ
1: പോവും.
0: ആ പറഞ്ഞോ അമ്മ.
1: എനിക്ക് റേഡിയോ സൗണ്ട് കേൾക്കാം.
0: റേഡിയോയുടെ സൗണ്ട് കേൾക്കണേന് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എന്റെ ചെവി അടിച്ചു പോണത് എനിക്ക് സമ്മതിക്കാൻ പറ്റൂല. ഓണം ഒന്നും ആയില്ലല്ലോ. ഓണം നടവാതിൽ രണ്ടാഴ്ച ഉള്ളു. ഓണം നോക്കി നോക്കി ഇരിക്കാണ്. നോക്കുന്നില്ല. അതെ, അവിടത്തെ റേഡിയോയുടെ ശബ്ദം കൂട്ടി വച്ചാൽ ഇവിടെ അത് ബുദ്ധിമുട്ടാവും. സോ ശബ്ദം ഒന്ന് കുറയ്ക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ രണ്ടുപേരുടെ ആരോഗ്യത്തിന്. 7 മണിക്ക് ഉറക്കം വെച്ച് കേട്ടോ, നാട്ടുകാര് മൊത്തം
1: കേക്കട്ടെ.
0: ശരി ശരി, കുഴപ്പമില്ല, ഞാനങ്ങ് ക്ഷമിക്കാം. ശരി, എന്തുണ്ടപ്പോ ഓണത്തിനുള്ള മുന്നോടികളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു? ജോലിയൊക്കെ ഉണ്ടോ?
1: ഇല്ല,
0: ജോലിയില്ല.
1: പിന്നെ
0: എങ്ങനെ ഓണമൊക്കെ ആഘോഷിക്കും? അതറിഞ്ഞാ മതി. പണ്ടൊക്കെ പറയും പോലെ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ്. എന്ന് പറഞ്ഞാ നമുക്കുള്ളതൊക്കെ വിൽക്കാൻ പറ്റും അല്ലേ? ഇങ്ങനെ ഓരോ വർഷം അതിനല്ലേ നേരം വരൂ. എന്നാലും ഈ വർഷത്തെ ഓണം വളരെ പെട്ടെന്നല്ലേ വന്ന കഴിഞ്ഞ വർഷത്തെക്കാൾ? അത് മാത്രമല്ല, ഈ വർഷം ഇങ്ങനെ തീരാൻ വേണ്ടി വളരെ പെട്ടെന്നാണ് ഈ വർഷം തീർന്നത്. അടുത്ത ഒരാഴ്ചയോടെ കഴിഞ്ഞ ഓണത്തിന്. അതാണ് അതാണ്, നമ്മളും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, പരസ്പരം പറയാറുണ്ട്. ഒറ്റ ഓട്ടമായിരുന്നു തോന്നി ഇപ്രാവശ്യം 2026. ആ നോൺ സ്റ്റോപ്പാണ്, നോൺ സ്റ്റോപ്പ്. ശരി, അപ്പൊ ഇതിനിടയിൽ രണ്ടുമൂന്ന് ജോലിയൊക്കെ സംഘടിപ്പിക്കുക, എന്നിട്ട് ഓണമൊക്കെ അടിച്ച് പൊളിച്ച് അങ്ങോട്ട് പോവുക. നമ്മൾ അടിച്ചു പൊളിക്കാല് മധുവിന്റെ അടുത്ത് പോവാൻ ഇഷ്ടമല്ലല്ലോ. അത് മധുവിനെ ഒരിക്കൽ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, യാത്ര ചെയ്യാൻ ഇഷ്ടമല്ല, ഒരിടത്തും പോവാൻ ഇഷ്ടമല്ല, വീട്ടിൽ തന്നെ ഇങ്ങോട്ട് ചടഞ്ഞുകൂടി അങ്ങോട്ട് ഇരിക്കുക. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആ ഞാനിത് മെന്റലിസം വെച്ച് വായിച്ചെടുത്താണ്, പറഞ്ഞിട്ടൊന്നുമില്ല. ശരി, ചോറോ കഴിച്ചാ? അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് മതിയല്ല. ഓക്കെ, അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ചുതരും. ഞാൻ അതിന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കേട്ടോണം, അതല്ലെങ്കിൽ വിളിക്കുമ്പോ ഒരു പാട്ട് സെലക്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ ഇതിനിടയിൽ വിളിക്കാ, വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ? ആ കിട്ടുമോ കിട്ടില്ലെന്ന് അറിയാൻ വേണ്ടി വിളിച്ചപ്പോ കിട്ടി. ശരി, അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെച്ച് തരാവേ. ഓക്കേ, ശരി. പോക്കുവെൽ തത്സമയ പരിപാടിയിൽ മധുവാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്, ചാങ്ങയിൽ നിന്നാണ്. ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കാറുണ്ട്, ഇപ്പോൾ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് വിളിക്കുന്നത്. ഓണമൊക്കെ ഇങ്ങനെ വന്ന കാര്യമൊക്കെ ഓർമ്മിപ്പിക്കുകയായിരുന്നു മധു. നമുക്ക് എല്ലാവർക്കും മനോഹരമായ ഒരു ഓണമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മധുവിന് വേണ്ടി ഒരു ഇഷ്ടമുള്ള പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നെല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ദിവസമാണ്. അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. ഇന്ന് ചോക്ലേറ്റ് ചിപ്പ് കുക്കിയുടെയാണ്. ഒരബദ്ധത്തിൽ നിന്ന് ജനിച്ച ഒരു മധുരമാണത്. 1938 റൂത്ത് വേക്ക്ഫീൽഡ് എന്ന അമേരിക്കൻ വനിതയാണ് ഈ കുക്കി ആദ്യമായി ഉണ്ടാക്കിയത്. കേക്ക് ഉണ്ടാക്കുമ്പോൾ ബേക്കിംഗ് ചോക്ലേറ്റ് തീർന്നു പോയപ്പോൾ അവർ നെസ്ലെ ചോക്ലേറ്റ് ബാർ ചെറിയ കഷ്ണങ്ങളാക്കി മാവിൽ മുക്കി ചേർക്കുകയായിരുന്നു. അത് ഉരിയപ്പോകുമെന്ന് കരുതിയിരുന്നെങ്കിലും അലിഞ്ഞു പോകാതെ മനോഹരമായ ചോക്ലേറ്റ് ചിപ്പുകളായി മാറി. ഇന്ന് ലോകത്ത് ആകമാനം എല്ലാ കുഞ്ഞുകുട്ടികളും എന്നല്ല, മുതിർന്നവർ വരെ ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് ചിപ്പുകളുടെ ജനനം അങ്ങനെയാണ്. ആ ദിവസത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു മധുരമുള്ള ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: മഞ്ജുവാണ്.
0: മഞ്ജുവിന് ചോക്ലേറ്റ് ചിപ്പൊക്കെ ഇഷ്ടമാണോ?
1: ഇഷ്ടമാണ്.
0: ചോക്ലേറ്റ് ഇഷ്ടമുണ്ടോ?
1: ഇഷ്ടമുണ്ട്.
0: എന്റെ അടുത്ത് പറയുന്നത് ഈ അവിടെയൊക്കെ ഉള്ള എന്താണ്, സ്വാഭാവികമായി കിട്ടുന്ന സാധനങ്ങളാണ് ഇഷ്ടമെന്നല്ലേ പറഞ്ഞ?
1: എല്ലാം കഴിക്കും,
0: എന്നാലും ചോക്ലേറ്റ് ഇഷ്ടമാണ് അല്ലേ?
1: ഇഷ്ടമാണ്, കൂടുതൽ കഴിക്കുമല്ലോ.
0: എന്നാലും കൊതി വരുമ്പം കഴിക്കും. ആ, അങ്ങനെ ഇന്ന് ചോക്ലേറ്റ് ചിപ്പ് കുക്കി ഡേ ആണ്.
1: സുഖമാണോ മാഡം?
0: ആ, സുഖമാണല്ലോ. മഞ്ജുവിന് സുഖമല്ലേ?
1: സുഖമാണ്.
0: ഇപ്പൊ മഞ്ജുവിനോട് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? മഞ്ജുവിന്റെ കറക്റ്റ് മുഖം എന്റെ മനസ്സിലുണ്ട്. മറ്റത് വേറെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ശബ്ദത്തിലൂടെ വേറൊരു മുഖമല്ലേ നമ്മൾ വിചാരിക്കുന്നത്? ഇപ്പൊ ശരിക്കും മഞ്ജുവിന്റെ മുഖം മനസ്സിൽ കണ്ടാണ് ഞാൻ സംസാരിക്കണം. മഞ്ജു പറഞ്ഞ, അവിടെ മഴയൊക്കെ ഉണ്ടാ?
1: കുറച്ചു മുമ്പേ നല്ലൊരു മഴയും കാറ്റും
0: ആകെ പ്രശ്നം തന്നെ.
1: എന്നാലും
0: കാറ്റിപ്പോഴും ഉണ്ടല്ലേ?
1: നല്ല മഴയായിരുന്നു, നല്ല കാറ്റും മഴയും.
0: ഇന്നാണോ
1: ഇതിനൊക്കെ എടുത്തോണ്ട് പോയത് പോലെയാണ് തോന്നി.
0: പക്ഷെ ഒന്നും എടുത്തോണ്ട് പോയില്ല.
1: ഇല്ല, ഷീഷിനെ കടിച്ചു പൊക്കിയെന്നേ ഉള്ളൂ.
0: ശരിക്കും കാലാവസ്ഥ ഇങ്ങനെ, ഈ ഓണം അടുപ്പിച്ച് കാലാവസ്ഥ ഇങ്ങനെ മാറുകയാണ്. എന്താണ് ഒരു വിഷമം?
1: ഇല്ല ഇല്ല, ഒരു വിഷമവും ഇല്ല. അത് ഇന്നലെ കിരിയ ചേച്ചി വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, മാഡത്തിനെ കണ്ടപ്പോഴ് അവളെ മൂത്ത മോളെ ഒരു ഓർമ്മ പോലെ വന്നുപോയി, അങ്ങനെയാണ് സങ്കടപ്പെട്ടതും കരഞ്ഞതൊക്കെ അതിന്റെ അകത്ത്.
0: ഓ, അത് ശരി. അപ്പോഴും ഇന്നലെ

0: വിളിച്ചിരുന്നു, പക്ഷെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു,
1: മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല.
0: അതാണ്
1: ഓർമ്മ. അവൻ ടെൻഷൻ അടിക്കാൻ, നമുക്ക് പോവാല്ലോ.
0: അതെ അതെ, ഇനി വരാല്ലോ നമുക്ക്. എന്തായാലും നമ്മള് സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു, നമ്മൾ കണ്ടു. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് ഓർക്കും അന്ന് ആ ദിവസത്തെ കുറിച്ച്. അതുകൊണ്ട് ഗിരിജ ചേച്ചി,
1: ഓണത്തിന് നമ്മൾ വരാന്ന് പറഞ്ഞില്ല.
0: ഓ, വന്നാ മതി പിന്നെന്ത്.
1: അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ഇനി ഏതാ ഓണത്തിന് പോകും.
0: അതെ അതെ, അപ്പൊ ഗിരിജ ചേച്ചിയോട് വിഷമമൊന്നും വിചാരിക്കാതെ ഇരിക്കാൻ പറയണം. പക്ഷെ ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടാ.
1: കണ്ട ഓരോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഞാനേ അങ്ങ് വല്ലാത്ത ഒരു ഇതായി പോയി,
0: എല്ലാരും അപ്സെറ്റ് ആയി. ഞാൻ നിങ്ങളെ പേടിപ്പിച്ചൊന്നുമില്ലല്ലോ അല്ലേ?
1: ഇല്ല.
0: ഇവിടെ ഇപ്പൊ സംസാരിക്കും പോലെയൊക്കെ തന്നെ ആയിരുന്നില്ലേ? അത് മതി.
1: അവളെ എന്താ വെച്ചുകഴിഞ്ഞാ പ്രതീക്ഷിക്കാതെ കാണണേണ്.
0: അതെ അതെ,
1: അതിന്റെ ഒരു ടെൻഷനെയാണ് അവൾക്ക് ഉള്ളത്.
0: അതൊന്നും കുഴപ്പമില്ല, എല്ലാരും വരുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആദ്യം കാണുമ്പോ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ടാവും. ഓ, അതൊന്നും കുഴപ്പമില്ല.
1: അവന്റെ ടെൻഷൻ എന്നും ആയിരിക്കണ്ട, നമുക്ക് ഒരു പ്രാവശ്യം കൂടി പോവാം, നിന്റെ ടെൻഷൻ അങ്ങ് മാറ്റാം, നമുക്ക് പോവാം.
0: അതെ അതെ അതെ
1: എന്ന് പറഞ്ഞു. വേറെ കൊറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴും എന്തൊക്കെ ഇതെന്ന് നമ്മൾ ഫോണ് വിളിക്കുമ്പോ, പ്രൊഫൈലില് വിളിക്കുമ്പോ ഇതൊന്നും പറയല്ലേ, അത് എല്ലാവരും കേക്കും, റേഡിയോ കേക്കുന്ന എല്ലാവരും കേക്കുന്നു. അത് നമുക്ക് പതുക്കെ രഹസ്യമായിട്ട് വിളിച്ചിട്ട്
0: പറയാം. ഇന്നലെ എന്നെ വിളിച്ചിരുന്നു, പക്ഷേ എനിക്ക് എനിക്ക് കോള് നേരെ, എനിക്ക് ഇന്നലെ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു, അപ്പൊ അതിലിരിക്കുമ്പോഴേ വിളി. ഇന്നലെ ഞാൻ കോൾ എടുത്തു, പക്ഷെ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് പറ്റിയില്ല. എപ്പോഴെങ്കിലും വിളിക്കാൻ പറഞ്ഞാ മതി, എനിക്ക് തിരക്കായിരുന്നു, വിളിച്ചാ മതി എന്ന് പറയണം.
1: അപ്പൊ
0: ഫുഡൊക്കെ കഴിച്ചാ മഞ്ജു? ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: എനിക്ക് കാബൂളിവാലയിലെ ഒരു പാട്ട് മതി, ഏതെങ്കിലും ഒരു പാട്ട് വെച്ചുതരാൻ പറഞ്ഞിട്ടുണ്ട്.
0: കാബൂളിവാലയിലെ ഏതെങ്കിലും ഒരു പാട്ട്. ഓക്കെ, കാബൂളിവാലയിലെ ഒരു നല്ല പാട്ട്.
1: എന്റെ രണ്ട് കുഞ്ഞുങ്ങളെ ബർത്ത്ഡേ ആഗസ്റ്റ് 1st ആയിരുന്നു. അല്ലാതെ ഇളയ കുഞ്ഞിന്റെ ബർത്ത്ഡേ അതിന് മുമ്പേ ആയിരുന്നു. ഈ രണ്ടു പ്രാവശ്യവും വിളിച്ചപ്പോൾ കിട്ടിയില്ലായിരുന്നു. അങ്ങനെ അനുശ്രയക്കും അനുഷികയ്ക്കും വേണ്ടി കൂടിയാണ് ഈ പാട്ട്.
0: ഈ പാട്ട് ശരി, അപ്പൊ കാബൂളിവാല എന്ന ചിത്രത്തിലെ പാട്ട് അനുശ്രയക്കും അനുഷികയ്ക്കും വേണ്ടിട്ട് കേൾക്കാം. ഇടയ്ക്ക് ഇനി വിളിക്കുമല്ലോ ഓണത്തിനൊക്കെ മുന്നേ. ഓക്കെ ഓക്കെ മഞ്ജു, അപ്പൊ നമുക്ക് ഏഴാം ഓണത്തിന് വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാമല്ലോ. ഓക്കെ
1: ഓക്കെ
0: ശരി, ബൈ. പോക്കുവൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് മഞ്ജു ആണ് ഇപ്പൊ സംസാരിച്ചത്, അഗസ്ത്യവനത്തിൽ നിന്ന്. അപ്പൊ എന്തായാലും നമ്മളെ ശബ്ദത്തിലൂടെ മാത്രമാണ് പരിചയപ്പെട്ടിരുന്നെങ്കിൽ കൂടി ഒരിക്കൽ കാണാൻ പറ്റി മഞ്ജുവിനെയും ഗിരിചേച്ചിയൊക്കെ. അപ്പൊ വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട്, കണ്ടിട്ടുള്ള ആളിനോടാണല്ലോ സംസാരിക്കുന്നതെന്ന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പൊ ആവശ്യപ്പെട്ടതുപോലെ കാബൂളിവാല എന്ന ചിത്രത്തിലെ പാട്ട് അനുശ്രയിക്കും അനുഷ്യയ്ക്കും വേണ്ടി ബർത്ത്ഡേ ആശംസകൾ നേർന്നുകൊണ്ട്, വരാൻ പോകുന്നതേ ഉള്ളൂ ബർത്ത്ഡേ, എന്നാൽ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പാട്ട് നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891 8849 സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739 1 2 ഇത് കരുണാസായി റേഡിയോ 91.2 FM കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

പോക്വേൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്വേലിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ അവിചാരിതമായ മധുരങ്ങൾ, ചോക്ലേറ്റ് ചിപ്പ് കുക്കി ഒരു കുഞ്ഞബദ്ധത്തിൽ നിന്നുണ്ടായതുപോലെ നമ്മുടെ ജീവിതത്തിലും ആകസ്മികമായ ഒരുപാട് മധുരമുള്ള അനുഭവങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട്. പോക്വേൽ തത്സമയ പരിപാടിയിൽ നമുക്ക് പ്രിയ ഗാനങ്ങളും മധുരമുള്ള ഓർമ്മകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഇതിനോടൊപ്പം പങ്കുവെച്ച് പോവാം. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ മെസ്സേജ് ഒന്ന് കേൾക്കാം. അടുക്കള പ്രോഗ്രാം 500 എപ്പിസോഡ് കഴിഞ്ഞല്ലോ. അതിമനോഹരം ആയ അവതരണമായിരുന്നു 500-ാമത്തെ എപ്പിസോഡ്. ഈ പ്രോഗ്രാം നടത്തി എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. ഇനിയും തുടർന്നും അങ്ങനെ തന്നെ പോകട്ടെ എന്ന് ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം ഒരു പാട്ടുകൂടി വെച്ച് തരണം, ഒരു കൃഷ്ണൻ്റെ പാട്ട് കേൾക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് ശ്രോതാവ്. റേഡിയോ ഉള്ള എല്ലാവർക്കും വഴുവൻകോടുള്ള ശാന്തയമ്മയ്ക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ്. മായയും ശ്യാമും കൊല്ലത്ത് നിന്നാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് വേണ്ടി അയച്ചിരിക്കുന്നത്. കൃഷ്ണൻ്റെ ഒരു പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ അടുക്കള പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇനിയും നല്ല നല്ല പ്രോഗ്രാമുകൾ നമുക്ക് കേൾക്കാം, പരസ്പരം ഒരുമിച്ച് കൂടുകയും ചെയ്യാം വല്ലപ്പോഴുമൊക്കെ. ഇപ്പോൾ നമുക്ക് ഇവിടെ കൊല്ലത്തുനിന്ന് ആവശ്യപ്പെട്ട ഈ ഒരു പാട്ട് നമുക്ക് കേട്ടിട്ട് പോക്വേയിലേക്ക് തിരിച്ചു വരാം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സുസ്വാഗതം. ഇഷ്ടഗാനങ്ങളോടൊപ്പം വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം മാഡം.
0: ആ നമസ്കാരം ഉണ്ടല്ലോ, ആരാണ്?
1: ഞാൻ കുറ്റിച്ചേന്ന് അജയനാണ്.
0: ആ പറഞ്ഞോളൂ അജയൻ.
1: സുഖമാണ്
0: ആ സുഖമായിട്ടിരിക്കുന്നു. അജയനോ?
1: ആ സുഖമാണ്.
0: സുഖമാണ്. ജോലിയൊക്കെ ഉണ്ടോ ഇപ്പം?
1: ആ മഴയാണ്, എന്നാലും പണിയുണ്ട്.
0: ആ സാറിന് മഴയാണ് പണിയില്ല എന്നൊക്കെയാണ് സാധാരണ എല്ലാരും പറയാറുള്ളത്. അതായത് ഞാറ് നട്ടിരിക്കുന്ന വയല് തന്നെയാണോ? ആ അതാണ് ഞാൻ ആലോചിച്ചു, വയലൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എവിടെ നിന്ന് വരും എന്നിങ്ങനെ ആലോചിച്ച. വാഴയൊക്കെ നട്ടിരിക്കുന്ന വയലാണ്. അപ്പൊ ഈ മഴ അതിന്റെ ഒരു പ്രശ്നമാവില്ലേ? വാഴയൊക്കെ നട്ടോ എന്നിട്ട്?
1: ഇല്ല, ഞങ്ങൾക്കല്ല, നമ്മള് പണിക്ക് പോയാണ്, കൂലിപ്പണിക്ക് പോയാണ്.
0: അത് തന്നെ, അവിടെ വാഴയൊക്കെ നട്ടോ?
1: ഈ
0: സാധാരണ മഴ വരുന്ന സമയത്താണ് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ വാഴ കൃഷിക്ക്. പിന്നെ കൃഷിക്ക് മഴ വേണം, ചിലര് പറയുന്നു വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലാവസ്ഥ വളരെ പെട്ടെന്നുള്ളൊരു മാറ്റം ആയിപ്പോയി. അല്ല, ചില സമയം നമ്മുടെ ഓണം മിക്കവാറും ഇങ്ങനെയൊക്കെ ആണല്ലോ. ആ ഓണം വരെ മഴ പെയ്യാതിരുന്നിട്ട് ഓണം സമയമാകുമ്പോ ഒരു മഴ ഇങ്ങോട്ട് വരും, എവിടെ നിന്നാണെന്ന് അറിയില്ല. ആ കർക്കിടാവാവ് 12-ാം തീയതിയാണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ വാവും ഓണം അടുത്തടുത്താണ് ഈ വർഷം. കഴിഞ്ഞ വർഷം കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ അജയന്? യോധയിലെ ഏത് പാട്ടാണ്? പടകാളി ചെണ്ടിച്ചങ്കിരി പോക്കിരി മാക്കിരി ഭഗവതി അടിയൻ അടിയോട് നിൽക്കണമേ. അതെ അതെ, ഇനി എല്ലാരെയും വിട്ട് വിഷമിപ്പിക്കണ്ടല്ലേ. എന്തായാലും ഓണമൊക്കെ വരുന്നു, അപ്പൊ നമുക്ക് പടകാളി ചെണ്ടിച്ചങ്കിരി പോക്കിരി മാക്കിരി എന്നുള്ള പാട്ട് തന്നെ കേൾക്കാം. ഓക്കെ അജയ, ശരി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ കുറ്റിച്ചെല്ലുന്ന അജയനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. യോധ എന്ന ചിത്രത്തിലെ എ ആർ റഹ്മാൻ സംഗീത സംവിധാനം പറഞ്ഞ മലയാളത്തിലെ ആദ്യത്തെ പാട്ടാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. യോധ എന്ന ചിത്രത്തിലെ എ ആർ റഹ്മാൻ സംഗീത സംവിധാനം പറഞ്ഞ മലയാളത്തിലെ ആദ്യത്തെ പാട്ടാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അജയൻ പറഞ്ഞതുപോലെ ശ്രോതാക്കൾക്കൊരു അടിച്ചുപൊളി പാട്ടാവട്ടെ അടുത്തത്. നമുക്ക് ആ പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: തല ഇവിടെ ഇരിക്കുമ്പോ വാലിൽ തനങ്ങല്ലടാ.
1: മടികൂടെ തടി കിട്ടാൻ ഒരു മിട്ട നടക്കല്ലടാ.
2: ഒരു കൈ ഒരു കരവീർ അറിയാം തുണയോട് ഇതിലെ എതിരെ ഇടയാം തടിയാ മടയാ വാടാ കുഴിമടിയാ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ജീവിതം ഒരിക്കലും വലിയ വലിയ സന്തോഷങ്ങൾ കൊണ്ട് മാത്രമല്ല മനോഹരമാകുന്നത്, ചെറിയ ചെറിയ നിമിഷങ്ങളാണ് പിന്നീട് നമുക്ക് ഏറ്റവും വലിയ ഓർമ്മകളായി മാറുന്നത്. അത്തരം ഓർമ്മകളിലേക്കാണ് നമ്മുടെ പോക്കുവയിൽ നമ്മളെ ഓരോ ദിവസവും കൂട്ടിക്കൊണ്ടു പോകുന്നത്. ശ്രോതാക്കളുടെ പ്രിയങ്കരങ്ങളായ ഓർമ്മകളും ഒക്കെ നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
1: വടക്കൻ
0: കേരളത്തിലോട്ടാണ് മഴ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്.
1: മഴ പെയ്താൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. വെള്ളം വന്നത് അങ്ങനെ ഒഴുകി പോകും, കെട്ടി നിൽക്കില്ല. കെട്ടി നിന്നാലും പെട്ടെന്ന് തന്നെ അത് അടിയിലേക്ക് ഇറങ്ങി പോവുകയും ചെയ്യും.
0: പാലക്കാടല്ലേ? ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം അങ്ങോട്ടൊക്കെ നല്ല നല്ല വിഷയങ്ങളിലാണ്
1: പോയിക്കൊണ്ടിരിക്കുന്നത്.
0: അതെ അതെ അതെ. അപ്പൊ ഇനി ഓണത്തിന് ജോലിയൊക്കെ കുറച്ച് കൂടുമല്ലോ?
1: ആ, ഓണത്തിന് എത്തും, പക്ഷെ അതിന്റെ കല്യാണങ്ങള് വരുന്നുണ്ട്.
0: വരട്ടെ, നല്ലതല്ലേ? അവരുടെ യൂണിഫോം, ഓണ തേലുകൾ, അപ്പൊ ഇങ്ങനെ തിരക്കിലാണിപ്പോ.
1: എന്നാലും
0: തിരക്കിനിടയിൽ ഒന്ന് അങ്ങോട്ട് വിളിക്കാന്ന് വിചാരിച്ചു. ശരി, അപ്പൊ ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് പഴയൊരു പാട്ട് തന്നെ, ഈ കടൽ എന്ന സിനിമയിൽ ചിപ്പും പന്തും പളുക്കുമായി പാട്ടുണ്ട്, ആ പാട്ടായിക്കോട്ടെ.
0: ഒരു ഗുണാ സിംഗ് എന്ന് പറഞ്ഞ ഒരാളാണ് അതിന്റെ സംഗീത സംവിധാനം.
1: അതെ അതെ,
0: മലയാളി അല്ല.
1: അതെ അതെ, മാധു പ്രവീണാസിന്റെ അഭിനയിച്ച സിനിമയാണ് ചെറിയ റോൾ ഉണ്ട്.
0: വിച്ചു തിരുമല എഴുതിയ പാട്ടാണ്.
1: അതെ,
0: അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ്.
1: അതെ അതെ, സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും, പിന്നെ ഒരു സ്വപ്നക്കൂട് റേഡിയോ കൂട്ടായ്മ ഉണ്ട് അവർക്ക്, പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കൂട്ടാ.
0: ശരി ശരി ശരി. അപ്പൊ കെ ജെ യേശുദാസും പി സുശീലയും ചേർന്ന് പാടിയ പാട്ടാണ്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കുമായി നമുക്ക് അത് ആസ്വദിക്കാം.
1: ഓക്കെ,
0: ശരി. അപ്പോ തത്സമയ പരിപാടിയിൽ പി വി മുഹമ്മദാണ് വടക്കേ വാവന്നൂരിൽ നിന്ന് ഇപ്പൊ വിളിച്ചത്. അപ്പോ ഒരു തീക്കടൽ എന്ന ചിത്രത്തിലെ ഒരു പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഗുണാസിംഗ് ആണ് ആ പാട്ട് സംവിധാനം ചെയ്തിരിക്കുന്നത്, സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പാട്ട് നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പൂക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ജീവിതം പലപ്പോഴും വലിയ വിജയങ്ങളാലോ ആഘോഷങ്ങളാലോ അല്ല മനോഹരമാകുന്നത്. ഒരു ചെറിയ പുഞ്ചിരി, ആരുടെയെങ്കിലും സ്നേഹപൂർവമായ ഒരു വാക്ക്, പ്രതീക്ഷിക്കാതെ ലഭിക്കുന്ന ഒരു ഫോൺ കോൾ, മഴ നനഞ്ഞ മണ്ണിൻ്റെ മണം, ഇതൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കി തീർക്കുന്നത്. പൂക്കുവയിലൂടെ ശ്രോതാക്കൾ ഇഷ്ടഗാനങ്ങൾ കേൾക്കും ആവശ്യപ്പെടുന്നതും വർത്തമാനങ്ങൾ പറയുന്നതും എല്ലാം ആ ഒരു അനുഭവമാണ് നമുക്ക് പകർന്നു തരുന്നത്. തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ
1: ഹലോ, മണികണ്ഠനാണ്. ടീച്ചർ
0: മണികണ്ഠൻ, എവിടെ നിന്നാ വിളിക്കണേ?
1: വലിയമല.
0: ഐഎസ്ആർഒയുടെ അടുത്ത് നിന്നാണ് വിളിക്കുന്നത്.
1: വലിയമല. വലിയമല.
0: വയോജന ക്ലബിൽ നിന്നല്ലല്ലോ?
1: അല്ല അല്ല അല്ല,
0: ആദ്യമായിട്ടാണോ മണികണ്ഠൻ
1: വിളിക്കുന്നത്?
0: ഓ, അങ്ങനെ ആദ്യമായിട്ടാണ് മണികണ്ഠന് പൂക്കുവയിലേക്ക് വിളിക്കാൻ. കൊറേ നാളുകളായിട്ട് വിളിക്കാണോ?
1: കൊറേ നാളുകള് വിളിക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല. വാവു ചേട്ടനൊക്കെ വിളിക്കുന്നുണ്ട്. അക്കരയുള്ള ചേട്ടന്മാരൊക്കെ വിളിക്കുന്നുണ്ടോ? ഞാൻ ഇവിടെ റേഡിയോ കേട്ടുണ്ട്,
0: പക്ഷെ എനിക്ക് മാത്രം കിട്ടുന്നില്ല.
1: കിട്ടുന്നില്ല, എങ്ങനെയോ കിട്ടി.
0: അത് ശരി, അത് വിളിക്കുന്ന സമയമേ പാട്ടിന്റെ സമയത്താണ് നമ്മൾ വിളിക്കാൻ. എന്നിട്ടും കിട്ടിയില്ല.
1: കിട്ടിയില്ല. വേറെ ആൾക്കാർ വിളിക്കുന്നുണ്ട്, സ്ഥിരം വിളിക്കുന്നവരല്ലേ വിളിച്ചു.
0: അപ്പോ അപ്പൊ മണികണ്ഠൻ വിചാരിക്കുന്നു സ്ഥിരം വിളിക്കുന്നവർക്ക് മാത്രമേ കിട്ടാറുള്ളൂ.
1: അങ്ങനെ പിന്നെ വിളിക്കാതിരുന്നു കൊറേ നാള്.
0: അങ്ങനെ പിണങ്ങിയിരിക്കായിരുന്നു, കട്ടീസായിരുന്നു.
1: ഇന്നെന്തോ കഷ്ടകാലത്തിന് കിട്ടി.
0: കഷ്ടകാലത്തിനാ?
1: ഇന്ന് കഷ്ടകാലത്തിന് കിട്ടി. കിട്ടുന്നല്ല.
0: അങ്ങനെ അപ്പൊ കിട്ടുമ്പോ നമ്മള് നല്ലതാലോ എന്നല്ലേ പറയാറ്?
1: നല്ലത്.
0: ശരിക്കും ചുരുക്കത്തിൽ ഇപ്പൊ നല്ല കാലമാണോ കഷ്ടകാലമാണോ?
1: എനിക്കിപ്പോ നല്ല കാലം തന്നെയാണ്.
0: തന്നെല്ലോ. ഓക്കെ, അപ്പൊ പാട്ടൊക്കെ തരും, ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ചിന്നത്തമ്പി എന്ന സിനിമയില് അരച്ചന്ദനം മണക്കും കുങ്കുമം എന്ന് പറഞ്ഞ ആ പാട്ട് വേണം.
0: ഓ, അരച്ചന്ദനം മണക്കും കുങ്കുമം അഴഹ് നെറ്റിയിലെ,
1: പ്രഭുവിന്റെ സിനിമ.
0: പ്രഭുവിന്റെ ഖുശ്ബുവിന്റെ ആദ്യത്തെ സിനിമയാണ്
1: അല്ലേ? ഞാൻ കണ്ട
0: ഈ സിനിമ
1: തിയേറ്ററിൽ.
0: അതെ അതെ, അന്നത്തെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു, നമ്മളെല്ലാരും കണ്ടിട്ടുണ്ട്. തിയേറ്ററിൽ പോയിട്ടല്ലെങ്കിൽ ടി വിയിൽ വരുമ്പോഴെല്ലാം കണ്ടിട്ടുണ്ട്. എന്താ ചെയ്യുന്നു മണികണ്ഠൻ?
1: സെന്ററിന്റെ പണിയാണ്, തട്ടിന്റെ.
0: ഇന്ന് പണിക്കൊന്നും പോയില്ലേ?
1: മഴയായി, ഇവിടെ ഭയങ്കര മഴ, അതുകൊണ്ടാണ് പണിക്കൊന്നും പോകാത്തില്ല.
0: നമ്മുടെ നാട്ടിൽ മഴയുണ്ട്,
1: വീട്ടിലുണ്ട്. അങ്ങനെ
0: വീട്ടിലിരിക്കായിരുന്നു അല്ലേ?
1: വീട്ടിലിരിക്കായിരുന്നു.
0: ഇങ്ങനെ എങ്ങനെയോ കഷ്ടകാലത്തിന് കിട്ടി. സാറിന് ഇത്രയും നാള് ശ്രമിച്ചു കിട്ടുമ്പോ ആൾക്കാർ ആ ഭാഗ്യത്തിന് കിട്ടിയെന്നാണ്. അപ്പൊ ഇത് കഷ്ടകാലത്തിന് കിട്ടിയത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പാട്ടൊക്കെ പാടുമോ മണികണ്ഠൻ?
1: പാടില്ല, പാടില്ല സാറേ.
0: അത്യാവശ്യം പാടില്ല,
1: പാടില്ല.
0: അയ്യോ, എന്നെ കൊണ്ട് പാടിക്കല്ലേ എന്നാണ് പറയണത്. അത് ഞാൻ പാടാം. വീട്ടിലാരൊക്കെ ഉള്ളേ?
1: വീട്ടില് ഇപ്പൊ എന്റെ വീട്ടിൽ ആരുമില്ല, മോള് താമസിക്കുന്ന അഞ്ചലാണ്.
0: അഞ്ചൽ?
1: അഞ്ചൽ, ആയൂർ അഞ്ചൽ.
0: വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് പോയോ?
1: വിവാഹം കഴിഞ്ഞ് രണ്ട് പിള്ളേർ, രണ്ട് രണ്ടാം കുട്ടികളാണ്.
0: അത് ശരി. ഒരു മോളേ ഉള്ളൂ?
1: ഒരു മോളും, പിന്നെ മോൻ, മൂത്തത് മോനാണ്. മോൻ കല്യാണം കഴിഞ്ഞ് ഒരു ആൺകൊച്ചുണ്ട്, നെടുവങ്ങാട്ടാണ് താമസിക്കുന്നത്.
0: ശരി. വൈഫോ?
1: വൈഫും ഞാനൊക്കെ ബന്ധമൊക്കെ വേർപെടുത്തി, അതൊന്നും പറയണ്ട ടീച്ചറെ.
0: അത് വേണ്ട, അത് വേണ്ട, അതൊന്നും വേണ്ട. പേഴ്സണൽ കാര്യങ്ങളൊന്നും നമ്മള് പറയണ്ട.
1: പിള്ളേരും ഞാൻ മാത്രമായിട്ടേ മീറ്റ് ചെയ്യുള്ളൂ, അതല്ലേ ഉള്ളൂ.
0: ശരി, അതോട്ടെ. അതൊക്കെ
1: വേറെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. രണ്ട് സഹോദരങ്ങളൊക്കെ ഉണ്ട്, അമ്മയുണ്ട്.
0: സൗരങ്ങളൊക്കെ അടുത്താണോ താമസിക്കുന്നത്?
1: എന്റെ വീട്ടിന്റെ തൊട്ട് ഉയരെയും താഴെയാണ് താമസിക്കുന്നത്.
0: അമ്മയൊക്കെ അടുത്ത് തന്നെ?
1: അമ്മ തന്നെ, മൂത്ത ചാച്ചിയുടെയാണ് അമ്മ നിൽക്കുന്നത്.
0: ശരി ശരി. അപ്പൊ എല്ലാ സമയം കാണാറുണ്ടല്ലോ?
1: എല്ലാ ദിവസവും കാണാറുണ്ട്,
0: എല്ലാ ദിവസവും കാണാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ജീവിതം മുന്നോട്ട്.
1: മുന്നോട്ട്.
0: അതിനിടയില് പോക്കുവയിൽ ഇങ്ങനെ കാലങ്ങളായി വിളിക്കുന്നു, ഇന്ന് കിട്ടി.
1: ഈ പാട്ടിന് വേണ്ടി ഞാൻ എത്ര നാളും കൊണ്ട് വിളിക്കുന്ന.
0: ഈ പാട്ട് കേൾക്കാനാ?
1: ഈ പാട്ട് കേക്കാം. ഈ പാട്ട് പാട്ട്
0: കേൾക്കാം.
1: ഈ പാട്ട് ആവശ്യപ്പെടുന്നില്ല.
0: എല്ലാരും ചോദിക്കുന്നത് മറ്റേ കുലപ്പുടിച്ച് കൂണ്ടിലടച്ച് പിന്നെ പോകോമാ ഊർലോകം എന്ന് പറയുന്ന പാട്ട് അല്ലേ? ഇത് കേൾക്കാനാണ് ഇങ്ങനെ കാത്ത് കാത്ത് കാത്ത് കാത്തിരുന്നത്. അവസാനം മഴ പെയ്യണത് പോലെ കിട്ടി.
1: കിട്ടി,
0: അത് കഷ്ടകാലത്തിനായിപ്പോ. അതാണ്, എന്താണ് ഈ കഷ്ടകാലം എന്ന് പറഞ്ഞതാണ് എനിക്ക് ഒരു പിടിയില്ലാത്തത്.
1: ഞാൻ വിളിക്കുമ്പോ അത്രയും കഷ്ടകാലമാണ്, അതാണ് കിട്ടാത്തത്, എന്റെ
0: കഷ്ടകാലം. ഓക്കെ, അപ്പൊ എനിക്കും നല്ല കാലമാണ്, മണികണ്ഠനോട് സംസാരിക്കാൻ പറ്റിയല്ലോ. ഇനി വല്ലപ്പോഴൊക്കെ വിളിക്കൂ.
1: വിളിക്കാം.
0: എനിക്കതിന് ആദ്യത്തെ തവണ കിട്ടാനേ ഒരു ബുദ്ധിമുട്ടുള്ളൂ, പിന്നെ അങ്ങ് കിട്ടും.
1: പിന്നെ അതിന്റെ ടെക്നിക്ക് മനസ്സിലാവും, വിളിക്കുന്ന ആ സമയത്താണ് എപ്പോഴാണ് പാട്ട്.
0: അതാണ് അപ്പൊ ബുദ്ധിപരമായി നീങ്ങിയാലേ പറ്റൂ.
1: പറ്റൂ.
0: എസ് പി ബി പാടിയതാണ്, എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ, മണികണ്ഠൻ ഇഷ്ടപ്പെട്ട, 8 പ്രാവശ്യം കണ്ട ഈ സിനിമയിലെ പാട്ട് നമുക്ക് എല്ലാവർക്കും ആയിട്ട് കേൾക്കാം. 8 തവണ തിയേറ്ററില്, ബാക്കിയൊക്കെ ടിവിയില്. അടിപൊളി. അപ്പൊ ആയിക്കോട്ടെ, അപ്പൊ വീണ്ടും കേട്ടോ, ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാത്ത് വിളിച്ചതല്ലേ. ഇതാ പിടിച്ചോ പാട്ട്.
1: 7 മണിക്ക് കിട്ടുമല്ലോ.
0: 7 മണി തൊട്ട് 8:30 വരെ വീണ്ടും കേൾക്കണം. അപ്പൊ മണികണ്ഠൻ പറയണത് മണികണ്ഠനെ നന്നായിട്ട് കേൾക്കാം. അപ്പൊ മണികണ്ഠന് തോന്നി ശരി കുറച്ചുകൂടെ ഒക്കെ വല്ലതും പറയാമായിരുന്നു എന്ന് തോന്നുന്നു.
1: അങ്ങനെയൊന്നും തോന്നുന്നില്ല.
0: അത് ശരി. അവിടെ വയോജന ക്ലബ്ബിൽ പോവാറുണ്ടോ മണികണ്ഠൻ?
1: ഞാൻ അവിടെ പോവാറില്ല. പ്രായമൊന്നും ആയില്ല, 52 വയസ്സായുള്ളൂ.
0: അല്ല, മകന്റെ മകളുടെ ഒക്കെ കല്യാണം കഴിഞ്ഞു എന്ന് പറയുമ്പോ ഞാൻ വിചാരിച്ചു. പക്ഷെ ശബ്ദത്തിൽ താങ്കൾക്ക് ഒട്ടും പ്രായമായിട്ടില്ല.
1: ഞാൻ 22 വയസ്സിലാണ് വിവാഹം കഴിച്ചത്.
0: അതാണ് അതാണ് അതാണ് ഈ പ്രായത്തിലൊരു ഗൗരവം ഇല്ലല്ലോ.
1: 52 അത്രയൊന്നും അല്ലേ, കൊച്ചു പിള്ളേരെ സംസാരിക്കും, എന്റെ മോൻ സംസാരിക്കുമ്പോഴാണ് ഞാൻ സംസാരിക്കും.
0: 52 എന്ന് പറഞ്ഞാൽ വലിയ വയസ്സൊന്നും അല്ല മണികണ്ഠ. ഇനിയും നമുക്ക് ഒരുപാട് നാള് മുന്നോട്ട് പോകാനുണ്ട് ഇതുപോലെ. അപ്പോ ആയിരാരോഗ്യ സൗഖ്യത്തോടെ സന്തോഷത്തോടെ ഒക്കെ മുന്നോട്ട് പോകൂ. അപ്പൊ പാട്ട് കേക്കാമോ?
1: കേക്കാം.
0: ശരി. അപ്പോൾ വല്യമലയിൽ നിന്ന് നമ്മുടെ ഒരു പുതിയ ശ്രോതാവാണ് മണികണ്ഠനാണ്. കാലങ്ങളായി വിളിക്കുന്നു, പക്ഷെ എന്തുകൊണ്ടോ കോള് കണക്റ്റ് ആയിട്ടില്ല ഇതുവരെ. അപ്പോൾ ചിന്നത്തമ്പി എന്ന പ്രിയപ്പെട്ട ചിത്രത്തിലെ ഒരുപാട് തവണ കേട്ട ഒരു സിനിമയിലെ അരച്ച സന്ദനം മണക്കും കുങ്കുമം എന്ന പാട്ടാണ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്. നമുക്കത് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാം. ജീവിതത്തിലെ ചെറിയ ചെറിയ നിമിഷങ്ങളാണ് നമ്മളെ എപ്പോഴും സന്തോഷിപ്പിക്കുന്നതും. ഓരോ പാട്ടിനും ഓരോ ഓർമ്മകളുണ്ട്. ചില പാട്ടുകൾ നമ്മെ ബാല്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു, മറ്റു ചിലത് പ്രിയപ്പെട്ട ഒരാളുടെ മുഖം നമ്മുടെ മനസ്സിൽ തെളിയിക്കുന്നു. അതായത് നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം ടീച്ചർ.
0: ആ നമസ്കാരം ഉണ്ടല്ലോ, ഇതാരാണ്?
1: ഞാൻ മണ്ണാറം പാറയിൽ നിന്ന് വിജയകുമാറാണ്.
0: മണ്ണാറം പാറയിൽ നിന്ന് വിജയകുമാറാണ്, ആദ്യമായിട്ടാണോ വിളിക്കണേ?
1: മുമ്പൊക്കെ പലതരം കിട്ടിയില്ല, ഇന്ന്
0: പുതിയ ആൾക്കാർക്ക് കിട്ടുന്ന ദിവസമാണെന്ന് തോന്നുന്നു.
1: നേരത്തെ മണിയെന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ കഷ്ടകാലത്തിന് കിട്ടിയെന്ന് പറഞ്ഞാൽ എന്റെ നല്ല കാലം ഇപ്പൊ കിട്ടി.
0: ഞാനത് മണികണ്ഠന്റെ അടുത്ത് ചോദിക്കും, എന്താ മണികണ്ഠ ഇങ്ങനെ പറയണേ? അപ്പൊ മണികണ്ഠന്റെ കഷ്ടകാലമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും വിജയകുമാർ ചേട്ടന്റെ നല്ല കാലത്തിനാണ് കിട്ടിയത്.
1: നല്ല സമയത്താണ് കിട്ടിയത്.
0: അപ്പൊ പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, എന്ത് ചെയ്യുന്നു?
1: ഇനി കൂലിപ്പണിയാണ് ജോലി. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് വേറൊരു ജോലിയും കൂടെ ഉണ്ട്.
0: അതെന്താണ് ആ ജോലി?
1: വേറൊരു ജോലി എന്ന് പറയുമ്പോ ഈ ആൾക്കാർ മരിക്കുമ്പോ കത്തിക്കുന്ന ഒരു പരിപാടിയുണ്ട്.
0: അയ്യോ, പേടിപ്പിക്കാണല്ലോ എന്നെ.
1: പേടിക്കണ്ട, പേടിക്കണ്ട.
0: എവിടെയാണ്? ഏതെങ്കിലും
1: നമുക്ക് അതിന്റെ ഒരു യൂണിറ്റ് ഉണ്ട്.
0: ആ
1: അപ്പൊ വെള്ളനാടൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് നമ്മള്.
0: വെള്ളന അതെന്ന് പറയുമ്പോ ഈ ഇതിലാണോ, ശ്മശാനത്തിലാണോ?
1: അല്ലാതെ അവര്
0: അല്ലാതെ ഇങ്ങനെ വിളിച്ചു വരുന്നതാണ്.
1: വിളിച്ചു വരുന്നതാണ്. അപ്പം കേരള തൈലാട്, വെള്ളനാട്, നാലുമുക്ക്, കമ്പനി മുക്ക്, കണ്ണംപള്ളി, അങ്ങനെ ഒരുപാട് ഏരിയകളിൽ വരും.
0: ഞാൻ പേടിക്കണ്ടല്ലേ? ശരി, അതൊരു വ്യത്യസ്തനായ ഒരു കോളറാണെന്ന് വിളിച്ചത്.
1: എനിക്കല്ലാതെ ജോലി കൃഷിപ്പണി കൂലിപ്പണികളൊക്കെയാണ്.
0: അപ്പൊ ഇതെങ്ങനെ ഈ ഫീൽഡിലോട്ട് വന്നു?
1: ഇത് നമ്മള് ഒരു അഞ്ചാറ് പേരായിട്ട് അങ്ങ് തുടങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. അങ്ങോട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വിളിക്കും. ഓരോ വെളിയിലൊക്കെ നമുക്ക് ഒരു നല്ല ബന്ധങ്ങളുണ്ട്.
0: ഓ, അപ്പൊ ഇങ്ങനെ ശവസംസ്കാര പരിപാടികളിലൊക്കെ വിളിക്കും?
1: വിളിക്കും വിളിക്കും. നമ്മളെ നമ്പറുകളുണ്ട്, എല്ലാവർക്കും നമ്പറുകളുണ്ട്.
0: ഓ ഓ ഓ, അങ്ങനെ പോകുമ്പോ രണ്ടു മൂന്ന് പേര് ചേർന്ന് ഒരുമിച്ച് പോവോ?
1: രണ്ടുപേര് പോകും.
0: രണ്ടുപേര് പോകും.
1: ഒരാള് വണ്ടി ഓടിക്കാൻ വേണം.
0: ആ അതെ അതെ അതെ,
1: വണ്ടിയിലല്ലേ സാധനം കൊണ്ടുപോകാൻ പറ്റുള്ളൂ.
0: അതെ അതെ അതെ.
1: അപ്പൊ അവര് സമയം വിളിച്ചിട്ട് സമയം പറയും. ആ സമയത്തിന് നമ്മള് രണ്ടു മണിക്കൂർ മുന്നേ നമ്മൾ അവിടെ എത്തും.
0: ആ
1: എല്ലാം റെഡിയാക്കി വയ്ക്കുക. അവര് സമയത്ത് ഇതെല്ലാം ചെയ്യും.
0: വീടുകളിൽ പോയിട്ടാണോ ചെയ്യുന്നത്?
1: വീടുകളിൽ.
0: ഓ മനസ്സിലായി മനസ്സിലായി.
1: വീടുകളിൽ.
0: ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നമ്മുടെ ഒരു ഹെൽപ്പ് അവിടെ
1: ഉണ്ടാവും.
0: എങ്ങനെ ഈ ഫീൽഡിലോട്ട് എത്തിച്ചേർന്നു എന്നാണ് ഞാൻ
1: ആലോചിക്കണത്. വാണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഇതുണ്ടായിരുന്നു.
0: വാണ്ട
1: വാണ്ട അറിയാം. അത് വിളിക്കുമ്പോഴത്തേക്ക് അവര് നമ്മളൊക്കെ വിളിക്കുമ്പോ അവര് ഒരുപാട് റേറ്റ്. അന്നൊക്കെ പറഞ്ഞാൽ 4500 രൂപയ്ക്കൊക്കെ അകത്തെ ഉള്ളൂ.
0: അന്ന്
1: അന്ന് 10-15 കൊല്ലത്തിന് മുന്നേ.
0: അതെ അതെ.
1: അപ്പൊ അവര് വന്ന് പല റേറ്റും കൂടുതലും ഒക്കെ വാങ്ങിക്കൊണ്ട് പോകും. പൈസ ഉള്ളവരൊന്നും ഇല്ലാത്തവരും ഇല്ലാത്തവരും അവരതേ റേറ്റ് വാങ്ങിക്കൊണ്ട് പോകും.
0: അതെ അതെ.
1: അപ്പൊ ഞങ്ങള് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പാവപ്പെട്ടവർക്ക് 10-500 രൂപ കുറച്ച് ചെയ്യാൻ വന്നു. ഞങ്ങൾ ഈ പല സ്ഥലങ്ങളിലും മറ്റേ ഈ ആനാകോട് എന്ന് പറയുന്ന സ്ഥലം അറിയാമല്ലോ. അവിടെയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ചില ക്യാൻസർ രോഗികളൊക്കെ വേറും പാവപ്പെട്ട ആൾക്കാർ കിടക്കും. അപ്പൊ നമ്മളൊക്കെ നമ്പർ അവിടെ ആൾക്കാരുടെ കയ്യിലുണ്ട്. അവര് വിളിക്കും. വിളിക്കുമ്പോഴത്തേക്ക് അവര് ഇതേപോലെ ആദ്യമേ നമ്മൾ പറഞ്ഞു, ചേട്ടാ ഇതേപോലെ കാര്യം എന്തെങ്കിലും ചെയ്യാൻ കുറച്ച് ചെയ്യാൻ പറ്റുകയും ചെയ്യണം. അപ്പൊ ഈ ആശുപത്രിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ബോഡിയാണെങ്കിൽ അവര് ആംബുലൻസിലേക്ക് അവിടെ നിന്ന് പിരിവെടുത്തായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ നമ്മള് പറഞ്ഞു, ചേട്ടാ ഇതേപോലെ കാര്യം നമുക്ക് 4500 അല്ലെങ്കിൽ 5000 രൂപ, ഒരു 500-1000 രൂപ കുറച്ച് തരാൻ
0: പറയും.
1: അങ്ങനെ നമ്മൾ ഒരുപാട് കേസുകൾ ചെയ്യും. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ബന്ധങ്ങളും അവര് തന്നെ നമ്മളെ തന്നെ വീണ്ടും
0: കൂടുതലും. അപ്പൊ അവരെ വിളിച്ചാൽ കുറച്ചുകൂടെ നമുക്കൊരു ഇതുണ്ടെന്നുള്ള രീതിയിൽ വിളിക്കും.
1: ആ രീതിക്ക് ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ട്.
0: ഓക്കെ ഓക്കെ. അങ്ങനെയാണ് ഈ ഒരു ഫീൽഡും കൂടെ തെരഞ്ഞെടുത്തത്.
1: തെരഞ്ഞെടുത്ത് കാരണം പാവപ്പെട്ടവർക്ക് ഇത് ചെയ്യണ്ട. അന്ന് ഈ മശാനങ്ങളൊന്നും.
0: അതെ അതെ. ഏത് ജോലി ചെയ്യുമ്പോഴും നമ്മള് ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്യണം. ആ ഒരു മനോഭാവം നമുക്ക് വേണം.
1: അന്ന് ഗംഗാമലയൊന്നും ഇത് വന്നില്ല. നെടുമ്പങ്ങാട് വന്നില്ല.
0: നെടുമ്പങ്ങാട് ശാന്തി വനം അല്ലേ?
1: ശാന്തി കവാടം.
0: ശാന്തി കവാടം. പിന്നെ ഇവിടെ ഗംഗാമലൈ കോളനി.
1: ഗംഗാമലയൊന്നും ഇല്ലായിരുന്നു.
0: ആ അതെ അതെ അതെ.
1: ഈ അടുത്ത സമയത്തല്ലേ വന്നത്. അപ്പൊ തിരുവനന്തപുരത്ത് ശാന്തി കവാടം മാത്രമേ ഉള്ളൂ.
0: അതെ അതെ അതെ.
1: അപ്പൊ ഇവിടെ ഈ വീടുകളിൽ മരിക്കുന്നവർ ഇങ്ങോട്ട് വന്നിട്ട് പൈസ അങ്ങനെ അധികത്തിൽ വാങ്ങിക്കൊണ്ട് പോകും. അങ്ങനെ അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോഴും നമ്മള് പാവപ്പെട്ടവർക്കൊക്കെ നമ്മൾ
0: 10 വർഷം
1: ചെയ്യും നമ്മള്.
0: ഓ ഓ, ഇത് ശരിക്കും വീട്ടില് ചടങ്ങ് ചെയ്യുന്നവർക്കാണ് നമ്മൾ പോകുന്നത്.
1: വീട്ടില് വസ്തുക്കളുള്ളവർ അവിടെ തന്നെ.
0: ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി.
1: നമ്മുടെ ഗംഗാമലയിൽ അതിന്റെ അടുത്തൊക്കെ ഉള്ളവർക്ക് നമ്മൾ ഒന്നിച്ച് വീടുകളിൽ ചെയ്തിട്ടുണ്ട്.
0: ഓ ശരി ശരി ശരി.
1: ചിലര് സ്ഥലം ഉണ്ടെങ്കിലും മത്സ്യം ഇവിടെ കൊണ്ട് പോകൂല.
0: ആ ഇപ്പം അതെ അതെ, സ്ഥലം ഉള്ളവരൊക്കെ അവിടെ തന്നെ ചെയ്യും, അല്ലാത്തവര് ശ്മശാനങ്ങളിലേക്ക് കൊണ്ടുപോകും.
1: 5 സെന്റ് 3 സെന്റ് ഉള്ളവരൊക്കെ ചെയ്യാം. അവര് അച്ഛനും അമ്മയും വൈകണെങ്കിൽ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് കൊണ്ടുപോലെ എന്റെ അച്ഛനും എന്റെ അടുത്തിനെ കിടക്കട്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.
0: ഉണ്ട്.
1: അങ്ങനെ നമ്മള്
0: അതൊക്കെ ഒരു സ്നേഹത്തിന്റെ പുറത്തുള്ള ഒരു.
1: ആ അത്രേ ഉള്ളു.
0: അപ്പൊ വീട്ടിലാരൊക്കെയാ ഉള്ളേ?
1: എന്റെ വീട്ടില് എന്റെ ഭാര്യയുണ്ട്, 2 മക്കളും. മൂത്ത മോന്റെ പേര് വിഷ്ണു, വിവാഹം കഴിഞ്ഞു 1 വർഷമായി. ഇളയ മോന്റെ പേര് വിശാഖ്, എൻഗേജ്മെന്റ് കഴിഞ്ഞു. അവൻ ഇവിടെ കുളക്കോടിനുണ്ട്.
0: കുളക്കോടാണോ ജോലി ചെയ്യുന്ന വിശാഖ്?
1: മറ്റേ GDS തിരി കമ്പനി.
0: ഓ ഓ ഓ, എല്ലാരും അടുത്തൊക്കെ തന്നെ ഉള്ള ആൾക്കാർ തന്നെ.
1: അടുത്തൊക്കെ തന്നെയാണ് ആൾക്കാർ.
0: നമ്മൾ പരിചയപ്പെടാൻ താമസിച്ചു എന്നുള്ളതേ ഉള്ളൂ.
1: നമ്മൾ ശ്രമിച്ചോണ്ടിരിക്കുന്നു.
0: ഇത് പഴയ ആൾക്കാർക്ക് മാത്രം കിട്ടുന്നതല്ല, ഇതിനൊരു ടൈം ഉണ്ട്, വിളിക്കുന്നതിനൊരു നേക്കുണ്ട്.
1: അങ്ങനെ മണികണ്ഠ പറഞ്ഞാൽ കറക്റ്റ് കാലത്തിന് കിട്ടി.
0: മണികണ്ഠ പറഞ്ഞത് ഇപ്പോഴും എന്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ മുഴങ്ങാണ്, എന്റെ കഷ്ടകാലത്തിന് എനിക്ക് കിട്ടിയത്.
1: നമ്മളും അപ്പൊ ഇവിടെ പറയുന്നു എല്ലാരും നല്ല സമയത്ത് കിട്ടി എന്നാണ് പറയുന്നത്.
0: അല്ല, മണികണ്ഠന്റെ കഷ്ടകാലമാണ് മണികണ്ഠ ഉദ്ദേശിച്ചത്. അങ്ങനെ എനിക്ക് ആശ്വസിക്കാം. ശരി, അപ്പൊ അങ്ങനെ എന്താ വൈഫിന്റെ പേരെന്താ?
1: വൈഫിന്റെ പേര് ശ്രീകല.
0: ശ്രീകല. എണിക്കരയാണ് വീട്. വിജയകുമാർ ചേട്ടന്റെ വീട് ശരിക്കും എവിടെയാ?
1: എന്റെ വീട് ഇവിടെ തന്നെയാണ്, മണ്ണാറമ്പാറ തന്നെയാണ്.
0: മണ്ണാറമ്പാറ തന്നെയാണ്.
1: മണ്ണാറമ്പാറ ക്ഷേത്രം.
0: മണ്ണാറമ്പാറ ക്ഷേത്രം എന്ന് പറയുമ്പം നെടുമ്പങ്ങാട്ടാണോ?
1: നെടുമ്പങ്ങാടല്ല, ഞെട്ടലച്ചിറക്ക്
0: ഇപ്പറോട്. കുറിഞ്ചിലക്കോട്. അതറിയാം, കുറിഞ്ചിലക്കോട് എന്ന് ഞങ്ങളെ വിജയമാമ ഇങ്ങനെ സ്ഥിരമായി വിളിക്കാറുണ്ട്. കുറിഞ്ചിലക്കോട് എന്ന് പറഞ്ഞാലേ എനിക്ക് അത് അറിയാവോ, അല്ലാതെ എനിക്ക് അറിഞ്ഞൂടാ. നെടുമ്പങ്ങാടും അങ്ങോട്ടൊക്കെ അറിയാം, പക്ഷെ കുറിഞ്ചിലക്കോട് എന്ന് പറഞ്ഞാലേ ഈ മണ്ണാറമ്പാറ പറഞ്ഞാൽ അറിയാവുള്ളൂ. ഓ, അപ്പൊ അങ്ങനെ അവിടെ നിന്നാണ് വിളിക്കുന്നത്. അതെ, കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ പാട്ടൊക്കെ ഇഷ്ടമാണോ?
1: പാട്ട് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ പാടാനൊന്നും അറിയില്ല.
0: പെട്ടെന്ന് പറയണേ, ഇനി അഥവാ ഞാൻ പാടാൻ പറഞ്ഞാലോ അല്ലേ? ശരി, ശ്രീകല ചേച്ചി പാട്ട് പാടുവോ?
1: ചേച്ചിയും പാട്ട് പാടൂല.
0: രണ്ടുപേരും പാടൂല. നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും പോലും പാട്ട്
1: പാടൂലോണ്ടിരിക്കും.
0: അതിന്റെ കൂടെയും പാടൂല.
1: പാട്ടുണ്ടല്ലോ, പിന്നെ നമ്മള് പാടേണ്ട കാര്യമില്ല,
0: കൂടെ പാടാലോ. നമ്മളൊക്കെ അങ്ങനെയല്ലേ പാട്ട് പഠിക്കണേ, കൂടെ പാടിയല്ലേ പഠിക്കണേ. അപ്പൊ ഈ നമ്മുടെ ശ്രീകല ചേച്ചി എന്ത് ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഇവിടെ ചെറിയ തയ്യലൊക്കെ ഉണ്ട്, പിന്നെ വീട്ടു ജോലി ആയിട്ട് അങ്ങ് പോകും.
0: തയ്യലൊരു ജോലിയല്ലേ?
1: തയ്യലൊരു ജോലി.
0: ശരി ശരി, അപ്പൊ എന്തായാലും സന്തോഷമുണ്ട്. പിന്നെ ഏത് പാട്ടാ വേണ്ടേ?
1: പാട്ട് ഞാൻ പറഞ്ഞത് മറ്റേ ഈ കാട്ടുപോത്ത്, എന്തായാലും റിലീസ് ആവാത്ത ഒരു സിനിമയാണ്
0: കാട്ടുപോത്ത്.
1: കാട്ടുപോത്ത് എന്ന സിനിമയില്
0: ആ സിനിമ റിലീസ് ആയിട്ടില്ലേ?
1: ആയിട്ടില്ല. പാട്ട് മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ.
0: സിനിമയൊക്കെ കാണാറുണ്ടോ?
1: സിനിമ ഇപ്പം ഒരു 25 കൊല്ലം കൊണ്ട് കാണാറില്ല, മുമ്പ് കാണുമായിരുന്നു, ഇഷ്ടംപോലെ കാണുമായിരുന്നു.
0: ടിവിയിലും കാണൂലേ?
1: ടിവിയിൽ ഇവിടെ സിനിമ ഇല്ല, കാരണം സീരിയല്.
0: ഓ, അവിടുന്ന് സിനിമ വെക്കാൻ സമ്മതിക്കൂല താങ്കളുടെ?
1: താല്പര്യമില്ല, പിന്നെ അവിടെ പാട്ടും കേട്ടോണ്ട് കിടക്കുന്നു രാത്രി.
0: താങ്കളുടെ ഭാര്യ സീരിയൽ കാണുന്നതുകൊണ്ട് ചേട്ടന് സിനിമ കാണാൻ കഴിയുന്നില്ല?
1: ഇല്ല, അവരത് കാണട്ടെ വിചാരിക്കും.
0: എന്നാലും ഒരു ദിവസമൊക്കെ ഒരു സിനിമ കാണാം.
1: പിന്നെ പകലൊന്നും അങ്ങനെ ടി വി കാണുന്നതോട് എനിക്ക് താല്പര്യമൊന്നുമില്ല.
0: അപ്പോ പറയണം, ഒരു ദിവസമെങ്കിലും ഇടേ, എനിക്ക് ഒരു ദിവസമെങ്കിലും ഞാൻ ഇത്തിരി സിനിമ കാണട്ടെന്ന് പറയണം. എന്നാലും എന്റെ ശ്രീകല ചേച്ചി ഒരു ദിവസമെങ്കിലും അനുവദിക്കണമായിരുന്നു. പോട്ടെ. അപ്പൊ ഓ ഹലോ, എന്ന് സീരിയൽ കാണുമോ? എത്ര മണിക്ക് തുടങ്ങും സീരിയൽ കാണാൻ?
2: 6:30 to 10:30
0: ഈശ്വര എനിച്ച വയ്യ. അപ്പൊ അതുവരെ ഭക്ഷണം ഒന്നും കഴിക്കില്ല? എന്നാലും ഓടി പോയിട്ട് ഓടി വരും. എല്ലാം ടിവിയുടെ ഫ്രണ്ടിലാണ്. ഇത് കാരണം വിജയകുമാർ ചേട്ടന് സിനിമ കാണാനും പറ്റുന്നില്ല. വായിച്ചതിൽ ഒരു ദിവസമെങ്കിലും ആ പാവത്തെ അനുവദിച്ചു കൊടുക്കണം. അത് വരെ സിനിമ കാണണമെന്നും നിങ്ങള് സമ്മതിക്കണല്ലോ, അത് തന്നെയാണ് കാര്യം. ശരി, അപ്പോ എന്തായാലും വളരെ സന്തോഷം രണ്ടുപേരോട് സംസാരിക്കാൻ പറ്റി. ഇടയ്ക്കൊക്കെ വീണ്ടും വിളിക്കുക. അപ്പോ നമുക്ക് പൂവല്ല പൂന്തളിരല്ല എന്നുള്ള പാട്ട്, കാട്ടുപോത്തുന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. ഓക്കേ.

8 8 4 9 1 സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8 8 9 1 7 7 3 9 1 2. ഇത് കരുണാസായ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളോടൊപ്പം വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം.

ഇപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തുളസീധരൻ പഴഞ്ചിറ അമ്പലത്തറയിൽ നിന്നാണ്. ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി എന്ന ലങ്കാദഹനം എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം പാർക്കിൻസൺസ് ബാധിച്ച എല്ലാവർക്കുമായിട്ടാണ് ഈ പാട്ട് അദ്ദേഹം സമർപ്പിക്കുന്നത്. കരുണാസായയുടെ ഒരു സ്ഥിരം ശ്രോതാവ് കൂടിയാണ് അദ്ദേഹം. അത് അദ്ദേഹം ആവശ്യപ്പെട്ട ഈ ഒരു പാട്ടായിരിക്കട്ടെ പോക്കുവിൽ തത്സമയ പരിപാടിയിലെ ഇന്നത്തെ അവസാനത്തെ ഗാനം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ പോക്കുവിലൂടെ കുറച്ച് നല്ല ഓർമ്മകളും മനോഹരമായ ഗാനങ്ങളും ഹൃദയസ്പർശിയായ ചിന്തകളും പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ സായാഹ്നം നിങ്ങളുടെ മനസ്സിലൊരു ചെറു പുഞ്ചിരി വിരിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലും സ്നേഹിക്കാനും ക്ഷമിക്കാനും നന്ദിയോടെ ജീവിക്കാനും മറക്കരുത്. ഓരോ ദിവസവും പുതിയ പ്രതീക്ഷകളിലേക്കുള്ള ഒരു വാതിലാണ്. ഇന്നത്തേക്ക് നിങ്ങളോട് വിട പറയുകയാണ്. വീണ്ടും മറ്റൊരു മനോഹര സായാഹ്നത്തിൽ പുതിയ ചിന്തകളും നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളുമായി പോക്കുവയിൽ വീണ്ടും നിങ്ങളെ തേടിയെത്തും. അതുവരെ മനസ്സിൽ പ്രതീക്ഷയുടെ വെളിച്ചവും മുഖത്ത് പുഞ്ചിരിയും ഹൃദയത്തിൽ സംഗീതവും കാത്തു സൂക്ഷിക്കുക. പോക്കുവിൽ തത്സമയ വരവയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് 7 മണി മുതൽ 8:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. ഇത്രയും നേരം പോക്കുവിൽ ഒപ്പമുണ്ടായിരുന്ന എല്ലാവർക്കും സ്നേഹപൂർവം നന്ദി അറിയിച്ചുകൊണ്ട് പരിപാടിയിൽ നിന്നും താൽക്കാലികമായി വിട പറയുന്നു. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: കൊച്ചുകുഞ്ഞുങ്ങളുടെ ഉറക്കത്തെ പൂച്ചയുറക്കം എന്ന് അമ്മമാർ പറയാറുണ്ട്. കാര്യമെന്താ? ഇടയ്ക്കിടെ ഉണരുന്ന ഉറക്കമായിരിക്കും പൂച്ചകളുടേത്. ഉറങ്ങുമ്പോഴും ഏറെ കരുതലോടെയും ജാഗ്രതയോടെയും നിലകൊള്ളുന്നതിനാലാണത്രേ വളരെ ചെറിയ ശബ്ദം കേട്ടാലും പൂച്ചകൾ ഉണരുന്നത്. ഹിപ്പോപൊട്ടാമസ് ഉറങ്ങുന്നത് പകൽ സമയത്താണ്. ശത്രുക്കളെ പേടിച്ചാണ് ഇത്. ഹിപ്പോപൊട്ടാമസുകൾ ഉറങ്ങുമ്പോൾ കൂട്ടത്തിലൊരെണ്ണം ഉറക്കമൊഴിച്ച് കാവൽ നിൽക്കും. ഉറങ്ങാൻ തലയണ നിർബന്ധമുള്ള മൃഗമാണിത്. തലയണയുണ്ടാക്കുന്നത് ഇവർക്ക് തികച്ച നിസ്സാര കാര്യമാണ്. മറ്റൊരു ഹിപ്പോപൊട്ടാമസിന്റെ പുറമായിരിക്കും തലയണയെന്ന് മാത്രം. പകലുറങ്ങുന്ന മറ്റൊരു മൃഗമാണ് ആഫ്രിക്കൻ കലമാനുകൾ. ശത്രുക്കളെ പേടിച്ചാണ് ഇവയും ഉറക്കം പകലാക്കിയിരിക്കുന്നത്. പകലുറങ്ങുന്ന കലമാനുകൾക്ക് കൂട്ടത്തിലെ ചിലർ കാവൽ നിൽക്കും. അപകടം കണ്ടാൽ ഇവ മറ്റുള്ളവർക്ക് സൂചന നൽകുകയും എല്ലാവരും ഓടി രക്ഷപ്പെടുകയും ചെയ്യും. തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന മൃഗങ്ങളുമുണ്ട്. കുട്ടിത്തേവാങ്കിന്റെ കുഞ്ഞാണ് ഇതിൽ മുഖ്യൻ. അമ്മ തേവാങ്ക് മരത്തിലോ മറ്റോ തലകീഴായി തൂങ്ങിക്കിടക്കുമ്പോൾ മടിയിലുള്ള തൊട്ടിലിൽ കുഞ്ഞു കിടന്നുറങ്ങും. കങ്കാരുവിന്റെ കുട്ടികളും തൊട്ടിലിലാണ് കിടന്നുറങ്ങുക. കങ്കാരുവിന്റെ ഉദരഭാഗത്തുള്ള സഞ്ചിയാണ് തൊട്ടിലെന്ന് മാത്രം. പരിസ്ഥിതി വിശേഷത്തിൽ ഇന്ന് ജീവികളുടെ ഉറക്കവിശേഷങ്ങൾ അവസാന ഭാഗം കേൾക്കാം. ഉറക്കത്തിന്റെ കാര്യത്തിൽ പിശുക്കന്മാരുമുണ്ട് കേട്ടോ. ആനകളാണ് ഈ പിശുക്കർ. ദിവസങ്ങളിൽ 2 മണിക്കൂർ മാത്രമാണ് ആഫ്രിക്കൻ കാട്ടാനയുടെ ഉറക്കം. ഏഷ്യൻ ആനകൾ 3-4 മണിക്കൂർ ഉറങ്ങും. 15 മണിക്കൂറിലധികം ഭക്ഷണം കഴിക്കാൻ ഇവ സമയം ചെലവഴിക്കുന്നു. നിന്നാണ് ആനകളുടെ ഉറക്കം. നിന്ന നിൽപ്പിൽ തന്നെ സുഖമായി ഉറങ്ങാനും ഇവയ്ക്ക് കഴിയും. ആഫ്രിക്കൻ ആനകൾ വിശ്രമത്തിനായി കിടക്കുന്ന ശീലം തീരെയില്ല. കൊസ്റ്റോറിക്കയിലെ വെളുത്ത വവ്വാലുകളുടെ ഉറക്കം രസകരമാണ്. നല്ല ചൂടുള്ള സമയം വാഴയില പോലെയുള്ള പെലിക്കോണിയ മരത്തിന്റെ ഇലയുടെ അടിയിലാണ് ഇവ ഉറങ്ങുക. ഇതിനായി ഇലയുടെ തണ്ട് ചവച്ച് മർദ്ദവുമാക്കും. അപ്പോൾ ഇല 2 വശവും താഴേക്ക് വളഞ്ഞ് നല്ലൊരു കൂടാരം പോലെയാകും. ഈ ഇലക്കൂടാരത്തിൽ കൂട്ടമായി കടിച്ചുമയങ്ങുന്ന ഇവയെ കണ്ടാൽ പഞ്ഞിയുണ്ടകൾ അടുക്കി വെച്ചതാണെന്നേ തോന്നുകയുള്ളൂ. ഉറങ്ങുമ്പോൾ ശത്രുക്കൾ വരുമെന്ന ഭയവും ഇവയ്ക്കില്ല. കാരണം മരത്തിൽ മറ്റൊരു ജീവി കയറിയാൽ ഇല വിറയ്ക്കാൻ തുടങ്ങും. ഇതോടെ കൂടുവിട്ട് എല്ലാം പറന്നുപോവുകയും ചെയ്യും.

0: പരിസ്ഥിതി വിശേഷങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

തനിച്ചാവുമെന്ന ഭയത്താൽ സ്നേഹം യാചിച്ചു വാങ്ങാതിരിക്കുക. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം പോകുന്നൊരു കൂട്ട് വേറെയില്ല എന്ന് മറന്നു പോകരുത്. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വ്യക്തിവിശേഷം.

0: വ്യക്തിവിശേഷം. വ്യക്തിവിശേഷങ്ങൾ എന്ന പരിപാടിയിൽ ഇന്ന് കെ വി ദയാലിനെ കുറിച്ച് കേൾക്കാം. തീരദേശത്തെ വരണ്ട മണൽപ്പരപ്പുകളെ പച്ചപ്പ് നിറഞ്ഞ നിബിഡ വനങ്ങളാക്കി മാറ്റി പ്രകൃതി സംരക്ഷണ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിപ്ലവം സൃഷ്ടിച്ച കർമ്മയോഗിയാണ് കേരളത്തിന്റെ വനം മനുഷ്യനെന്ന് ആദരവോടെ വിളിക്കപ്പെടുന്ന കെ വി ദയാൽ. വെറുമൊരു പരിസ്ഥിതി പ്രവർത്തകൻ എന്നതിലുപരി മണ്ണും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തെ തിരിച്ചറിഞ്ഞ് അതിനെ വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിച്ച ഒരു യുഗപുരുഷനായിരുന്നു അദ്ദേഹം. ആലപ്പുഴയുടെ കായലോരങ്ങളിലും തീരദേശത്തെ ഊഷരമായ മണൽക്കാടുകളിലും അദ്ദേഹം നടത്തിയ വനവൽക്കരണ ശ്രമങ്ങൾ കേവലം മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ മാത്രമായിരുന്നില്ല, മറിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയെ തിരികെ പിടിക്കാനുള്ള ശക്തമായ പ്രകൃതി സമരമായിരുന്നു. കടുത്ത വെല്ലുവിളികളെയും പ്രതികൂല കാലാവസ്ഥയെയും അതിജീവിച്ച് മണൽക്കുന്നുകളിൽ ജൈവ വൈവിധ്യത്തിന്റെ പച്ചത്തുരുത്തുകൾ നിർമ്മിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് പ്രകൃതിയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത ഒന്നുകൊണ്ട് മാത്രമാണ്. കൃഷിയും വനവൽക്കരണവും വെറും കാഴ്ചകളല്ല, മറിച്ച് വരും തലമുറയ്ക്കുള്ള ജീവവായുവും ആരോഗ്യവുമാണെന്ന് അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു തന്നു. കേരളത്തിൽ ജൈവകൃഷിക്ക് ശക്തമായ അടിത്തറയിടുകയും അത് ജനകീയമാക്കുകയും ചെയ്ത മുൻഗാമി കൂടിയായിരുന്നു കെ വി ദയാൽ. രാസവളങ്ങളും മാരകമായ കീടനാശിനികളും മണ്ണിലേക്ക് ഒഴുക്കിവിട്ട് ലാഭം കൊയ്യുന്ന ആധുനിക കൃഷിരീതികൾ മനുഷ്യന്റെയും പ്രകൃതിയുടെയും നാശത്തിനാണ് വഴിതുറക്കുന്നതെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. മണ്ണിലേക്ക് രാസവിഷങ്ങൾ ഒഴിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ തന്നെ നാശമാണ് വിതയ്ക്കുന്നതെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കർഷക സമൂഹത്തിന് വലിയൊരു ഉണർത്തുപാട്ടായിരുന്നു. മണ്ണറിഞ്ഞ് പ്രകൃതിയുടെ സ്വാഭാവിക താളത്തിനനുസരിച്ച് ജീവിക്കാനും കൃഷി ചെയ്യാനും അദ്ദേഹം മലയാളിയെ പഠിപ്പിച്ചു. പാരമ്പര്യ അറിവുകളെയും ആധുനിക സുസ്ഥിര കാർഷിക തത്വങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് അദ്ദേഹം വികസിപ്പിച്ചെടുത്ത നൂതനമായ കൃഷിരീതികൾ കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകി. കേരളത്തിലുടനീളം ജൈവകൃഷി വിദ്യാഭ്യാസം വ്യാപിപ്പിക്കുന്നതിൽ കെ വി ദയാൽ നൽകിയ സംഭാവനകൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. വിദ്യാലയങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, കർഷക കൂട്ടായ്മകൾ എന്നിവിടങ്ങളിലെല്ലാം അദ്ദേഹം നിരന്തരം ക്ലാസുകളും പ്രഭാഷണങ്ങളും നടത്തി. ദീർഘവീക്ഷണത്തോടെയുള്ള അദ്ദേഹത്തിന്റെ ലളിതവും ആഴത്തിലുള്ളതുമായ ഇടപെടലുകൾ കണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് ഐ ടി പ്രൊഫഷണലുകൾ മുതൽ സാധാരണക്കാർ വരെ നൂറുകണക്കിന് ആളുകളാണ് കാർഷിക രംഗത്തേക്ക് കടന്നുവന്നത്. ഹാനികരമായ രാസകീടനാശിനികളോടുള്ള ആശ്രയത്വം അവസാനിപ്പിക്കാനും സ്വന്തം മണ്ണിൽ വിഷമില്ലാത്ത ഭക്ഷണം വിളയിച്ചെടുക്കാനും അദ്ദേഹം സാധാരണക്കാരായ മനുഷ്യരെ പ്രാപ്തരാക്കി. ഉപഭോഗ സംസ്കാരത്തിന് പുറകെ വായുന്ന മലയാളിക്ക് സ്വയം പര്യാപ്തതയുടെയും സുസ്ഥിരതയുടെയും പാഠങ്ങളാണ് അദ്ദേഹം പകർന്നു നൽകിയത്. വിഷരഹിതവും ആരോഗ്യപ്രദവുമായ ഭക്ഷണ സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട ഗുഡ് ഫുഡ് മൂവ്മെന്റിന്റെ ചാലകശക്തിയായി കെ വി ദയാൽ എന്നും നിലകൊണ്ടു. സുസ്ഥിര കൃഷിയിൽ കേരളത്തെ രാജ്യത്തിന്റെ മുൻനിരയിലേക്ക് നയിക്കാൻ അദ്ദേഹം കാണിച്ച വഴികൾ ഇന്നും കാർഷിക കേരളത്തിന് വലിയൊരു വഴികാട്ടിയാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ അതിനെ പരിപാലിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ എന്ന വലിയ സന്ദേശമാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനവും ഓർമ്മിപ്പിക്കുന്നത്. മണൽക്കാടിനെ ഹരിതവനമാക്കിയ ആ വലിയ മനുഷ്യനും അദ്ദേഹം നട്ടുപിടിപ്പിച്ച കാടുകളിലെ ഓരോ മരങ്ങളും അദ്ദേഹം പകർന്നുതന്ന ജൈവ സംസ്കാരവും ഈ മണ്ണിലുള്ളിടത്തോളം കാലം കെ വി ദയാൽ എന്ന നാമം മലയാളിയുടെ മനസ്സിൽ പച്ചപ്പോടെ എന്നും ജീവിക്കും.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പ്രബോധന ചിന്ത.
1: ആളുകൾക്ക് ക്രോധമുണ്ടാകുന്നത് അവർ അത് ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല. ഉള്ളിൽ പതഞ്ഞു പൊങ്ങുന്ന ക്രോധം മനസ്സിന്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാകുന്നതല്ല. ആളുകൾ ചില സന്ദർഭങ്ങളിൽ കോപത്തോടെ പ്രതികരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അവർ അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവർ മുമ്പ് മോശമായ സ്വാധീനങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് എന്നതിനാലാണ് അവരുടെ ഉള്ളിൽ ഇങ്ങനെ ക്രോധം പതഞ്ഞു പൊങ്ങുന്നത്. തിന്മയുടെ ഫലമാണ് ക്രോധം. തിന്മയെ കൂടാതെ ക്രോധത്തിന് നിലനിൽപ്പില്ല. ക്രോധം ഉള്ളിലുണ്ടാകുന്നതാണ്. അതിനാൽ ക്രോധത്തെ അടക്കാൻ ഉദ്യമിക്കുന്നത് വെറുതെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ അത് ശരിയല്ല. ക്രോധം തിന്മയുടെ ഫലമാണ്. ആകയാൽ തിന്മയെ എതിർത്തടക്കിയാൽ ക്രോധത്തെയും അടക്കാം. തിന്മയില്ലാതായാൽ ക്രോധവും ഇല്ലാതാവും. മിത്രമോ ശത്രുവോ കോപിച്ചാൽ ഞാൻ ക്ഷോഭിക്കില്ല. അവർ വേണമെന്ന് കരുതി കോപിക്കുന്നതല്ല എന്ന് ഞാൻ ഓർക്കും. ക്രോധമുണ്ടാക്കിയ തിന്മയെക്കുറിച്ച് ചിന്തിക്കും. ക്രോധം ആളുകളെ കൊണ്ട് സ്വയം പീഡ ചെയ്യിക്കുന്നു. അവർ മുള്ളെടുത്ത് സ്വന്തം ശരീരത്തിൽ തറയ്ക്കുന്നു, ഉണ്ണാതിരിക്കുന്നു. ചിലർ ആത്മഹത്യ പോലും ചെയ്യുന്നു, കെട്ടിത്തൂങ്ങുന്നു, പാറമുനമ്പുകളിൽ നിന്ന് ചാടുന്നു, കൊടിയ വിഷം കഴിക്കുന്നു. ക്രോധം ക്രോധികളിലുണ്ടാകുന്ന വ്യഥകൾ കാണുമ്പോൾ എനിക്ക് അവരോട് അനുകമ്പ തോന്നും. ബോധചര്യാവതാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശാന്തിരാഗങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗങ്ങൾ ആരംഭിക്കുന്നു. നിലാവിന്റെ നീല കമ്പളം വിരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന മാനം, മൗനത്തിന്റെ ചില്ലകളിലേക്ക് പറന്നുപോകുന്ന കരിയില കുരുവികൾ, മന്ത്രനിർച്ചരി പോലെ കരമനയാറിന്റെ ഒഴുക്ക്, മഞ്ഞവെയിലിൽ സ്വർണം വിളഞ്ഞുകിടക്കുന്ന പാടങ്ങൾ, ചക്രവാളങ്ങൾക്കപ്പുറം എന്റെ സ്വപ്ന കേദാരങ്ങൾ, നിഴലുകൾ ചൂഴ്ന്ന് കീഴ്പോട്ട് മുഖം പൊത്തി നിൽക്കുന്ന അരയാലിന്റെ വേരുകൾ, സന്ധ്യവേദികളിലൂടെ താഴേക്ക് ഊർന്നിറങ്ങുന്നു ഗ്രാമം, അതിന്റെ എല്ലാ ചാരുതകളോടെയും നിറഞ്ഞു നിൽക്കുന്ന സാന്ധ്യപ്രകാശം. സാന്ധ്യരാഗങ്ങളിൽ ഇന്നാദ്യം മധുശ്രീ പാടുന്നു

0: ചിലന്തി സ്വർണ നൂലുകൾ നെയ്യുന്ന സായാഹ്നങ്ങളുടെ തീരഭൂമികൾ. യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ചില്ലകളിൽ മഞ്ഞുതുള്ളികൾ പ്രതിബിംബിച്ചു നിൽക്കുന്നു. സൂര്യാംശു മാഞ്ഞുപോയിട്ട് വേണം ചന്ദ്രികാംബരത്തിന് പട്ടുവിതാനിക്കാൻ. പ്രശാന്തമായ സായാഹ്നത്തിന്റെ സംഗീതധാരകൾ, സമൃദ്ധമായ മേഘമാലകളിൽ ചുവപ്പും മഞ്ഞയും നിറങ്ങൾ ചാലിച്ച് സൗര തേജസ് വിടപറയാനൊരുങ്ങുന്നു. ചക്രവാളം ചുവന്നു തുടുത്തു കഴിഞ്ഞു. മരങ്ങൾക്കും മലകൾക്കുമെല്ലാം കറുപ്പ് നിറം. സന്ധ്യ കറുക്കുന്നു. കുന്നിൻപുറങ്ങളിൽ നിന്ന് കിളികളെല്ലാം പോയി കഴിഞ്ഞു. സാന്ധ്യരാഗം തുടരുന്നു.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ഷാൽമാലി ഖോൽഗഡെ ആലപിച്ച ഗാനം.

0: എന്റെ ആകാശങ്ങളിൽ നക്ഷത്രങ്ങൾ പൊട്ടുപോലെ പൊടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു പാത്രവട്ടം പോലെ ചന്ദ്രബിംബം കൂവക്കുടിയിൽ വീണുകിടക്കുന്നു. കറുത്ത ചിറകുള്ള പക്ഷികൾ ഇനിയും കൂടണഞ്ഞിട്ടില്ല. ദൂരെ ആകാശത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ആഞ്ഞിലിമരത്തിന്റെ ചില്ലകൾ നിറയെ കാക്കകൾ കൂട്ടം കൂട്ടമായി ചേക്കേറിയിരിക്കുന്നു. അതിനപ്പുറം ആകാശം തുടുത്ത് ചുവന്ന് കറുത്തിരിക്കുന്നു. കാലത്തിന്റെ നിഗൂഢമായ ഏതോ പഴയ കാലം പോലെ ചക്രവാളം, ചിത്രാങ്കിതമായ ഒരു പരവതാനി പോലെ പടിഞ്ഞാറ്. പ്രണയമോ ഭക്തിയോ അതോ ഏകാന്തതയുടെ അപാര സുന്ദരമായ അനുഭവ സമ്പന്നതയോ അറിഞ്ഞുകൂട. ചില സൗന്ദര്യങ്ങളെ വർണ്ണിക്കുവതെങ്ങനെ? വാക്കുകൾക്കാവുമോ വർണ്ണിച്ചിടുവാൻ ഈ സമ്മോഹന സാന്ധ്യസാഗരങ്ങളെ?
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ശംഷദ് ബീഗം ആലപിച്ച ഗാനം.

ഇരുൾ വീണു തുടങ്ങിയ വഴി ചെന്നു ചേരുന്നത് വായനശാലയിലേക്കാണ്. വാക്കുകൾ പൂത്തു നിൽക്കുന്നു. ചെല്ലുമ്പോൾ തിരക്ക് തീരെയില്ല. റഫറൻസ് പുസ്തകങ്ങളുടെ അരികിൽ നാരായണൻ സാർ ഇരിക്കുന്നു. ഏതോ പുതിയ നൃത്ത നാടകത്തിന്റെ രചനയ്ക്കു വേണ്ടിയുള്ള വായനയാണ്. അരണ്ട വെളിച്ചമേയുള്ളൂ വായനശാലയിൽ. പഴയ ബൾബാണ്. മിന്നാമിനുങ്ങുകൾക്ക് ഇതേക്കാൾ വെളിച്ചമുണ്ടെന്ന് സാറ് പറയും. പുസ്തകങ്ങളുടെ പഴയ മണവും അരണ്ട വെളിച്ചവും ഇരുൾ വീണു തുടങ്ങിയ വഴിത്താരകളും സമ്മോഹനമാക്കിയ ബാല്യകാലം. ശരിക്കും സാന്ധ്യചാരുത അനുഭവിച്ചറിഞ്ഞ പഴയകാലം. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ഇളാ അരുൺ ആലപിച്ച ഗാനം.

many

0: बनाओ, चुनाव चिन्ह घाघराने बनाओ।
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. 38 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ വരെ അവസരമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് ഷൂട്ടർമാരുടെ പ്രവർത്തന പരിധി സംസ്ഥാനത്തുടനീളമാക്കി വിപുലീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. വാർത്തകൾ വിശദമായി. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഉൾപ്പെടെ 9 ജില്ലകളിൽ നാളെയും 4 ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രതയാണ്. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് നിർദ്ദേശമുണ്ട്. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കണം. കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട്, ആലപ്പുഴ, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ തുറമുഖങ്ങളിൽ ജാഗ്രത തുടരണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിച്ചു. ആറന്മുളയിലെയും റാന്നിയിലെയും സാഹചര്യങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തി. സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കുമെന്നും ഇതിലെ ആദ്യ പദ്ധതി പത്തനംതിട്ടയിലായിരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നദികളിലെ മണ്ണ് നീക്കം ചെയ്യാൻ അടിയന്തര നടപടിയുണ്ടാകും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എല്ലാ സൌകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും കോഴഞ്ചേരി PWD റെസ്റ്റ് ഹൌസിൽ നടന്ന അവലോകന യോഗത്തിനുശേഷം അദ്ദേഹം പറഞ്ഞു. അധികൃതരുടെ നിർദ്ദേശപ്രകാരം രക്ഷാപ്രവർത്തനങ്ങളുമായി ജനങ്ങൾ സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു.
1: പുഴയുടെ ആഴം കുറഞ്ഞിരിക്കുകയാണ്. അത് മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ അടിയന്തരമായി തന്നെ സ്വീകരിക്കും. ഇവിടെ മാത്രമല്ല, സംസ്ഥാനത്ത് ഉടനീളം സ്വീകരിക്കും. അതുപോലെ കാലാവസ്ഥാ പ്രവചനവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള സംവിധാനങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനുള്ള തീരുമാനം നമ്മൾ ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസീലിയൻസ് സിസ്റ്റം ഉണ്ടാവും. അതും ഏറ്റവും ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ നടപ്പാക്കാനുള്ള തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്.
0: പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. തിരുവല്ലയിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ആറന്മുള പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: പത്തനംതിട്ട ജില്ലയിൽ പരക്കെ മഴ തുടരുന്നു. ആകെ 143 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 7852 പേരാണ് കഴിയുന്നത്. ജില്ലയിൽ ഇതുവരെ 2 വീടുകൾ പൂർണ്ണമായും 29 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. തിരുവല്ല അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. ആറന്മുളയിലും പല സ്ഥലങ്ങളിലും പൂർണ്ണമായും വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല.
0: കോട്ടയം ജില്ലയിൽ വീണ്ടും മഴ ശക്തമായി. ഐമനം പുത്തൻകരി പാടശേഖരത്ത് മഴ വീണ് 265 ഏക്കർ സ്ഥലത്തെ കൃഷി വെള്ളത്തിനടിയിലായി. നദികളിലെ ജലനിരപ്പ് കുറഞ്ഞെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയാണ്. MC റോഡിൽ ചിലയിടങ്ങളിൽ വെള്ളം കയറി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: പാലാ ഭാഗങ്ങളിൽ മീനച്ചിലാറിന്റെ ജലനിരപ്പ് കുറഞ്ഞു. എന്നാൽ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുക്കര, നട്ടാശ്ശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ ജലനിരപ്പ് തുടർച്ചയായി ഉയരുകയാണ്. MC റോഡിലെ ചില ഭാഗങ്ങളിലും കോടിമത, കുര്യൻ, ഉദുപ് റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറി. മഴക്കെടുതിയിൽ ജില്ലയിൽ ഇതുവരെ 4 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നുണ്ട്. 114 ക്യാമ്പുകളിലായി 3714 പേരെ ഇതിനകം മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിൽ മഴ ശക്തമായതോടെ ഹൌസ് ബോട്ട് അടക്കമുള്ള വിനോദസഞ്ചാരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി.
0: ആലപ്പുഴ ജില്ലയിലെ തിരുവൻവണ്ടൂരും പാണ്ടനാട്ടിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. പാണ്ടനാട് വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ചു. ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. തണ്ണീർമുക്കം ബണ്ട് വഴിയും തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും കടലിലേക്ക് നീരൊഴുക്ക് ശക്തമായതിനാൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ജില്ലയിലെ 53 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2635 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ചെങ്ങന്നൂർ താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്യാമ്പുകളിൽ കഴിയുന്നത്. കണ്ണൂർ ചെറുപുഴ മീന്തുള്ളിയിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ മൃതദേഹം ലഭിച്ചു. തേജസ്വിനി പുഴയ്ക്ക് നടുവിലെ തുരുത്തിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. കോഴിക്കോട് വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലായിരുന്ന പെരുവയൽ സ്വദേശി സുഹൈൽ മരിച്ചു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. 1969 നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന ബില്ലിന് ലോക്സഭയ്ക്ക് പുറമെ രാജ്യസഭയും ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച 3 ധനവിനിയോഗ ബിൽ ലോക്സഭ പാസാക്കി. ടാക്സേഷൻ ഭേദഗതി ബില്ലും ധനമന്ത്രി ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. അതേസമയം നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇരു സഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. സഭാ നടപടികൾ പലതവണ നിർത്തിവച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ വിഷ്വൽ റേഡിയോ സംവിധാനം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. റേഡിയോ പരിപാടികളുടെ ദൃശ്യരൂപം കൂടി ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ സഹായിക്കുന്നതാണ് ഈ സംവിധാനം. ആകാശവാണി പരിപാടികൾ യുവാക്കൾ അടക്കം കൂടുതൽ വിപുലമായ നിരയിലേക്ക് എത്തിക്കാൻ വിഷ്വൽ റേഡിയോ സഹായിക്കുമെന്ന് മന്ത്രി പറഞ്ഞു.
5: ആധുനിക കാലത്തെ നവസങ്കേതങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്താനുള്ള ഒരു പുതിയ മൂവ്മെന്റിന് തുടക്കം കുറിക്കുക. തീർച്ചയായും ആ സന്ദർഭത്തിൽ റേഡിയോയുടെ സൗകര്യങ്ങൾ മനോഹരമായി ഉപയോഗപ്പെടുത്താൻ വിഷ്വൽ റേഡിയോ ആകാശവാണി തുടക്കം കുറിക്കും. ഇത് ഏറ്റവും മനോഹരമായി കൂടുതൽ ആളുകളിലേക്ക് എത്താനും അതിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവെപ്പാണ് വിഷ്വൽ റേഡിയോ.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ കൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പട്ടികയിൽ പേര് ചേർക്കാം. SEC.Kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ ഷൂട്ടർമാരുടെ പ്രവർത്തന പരിധി സംസ്ഥാനത്തുടനീളമാക്കി വിപുലീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടിയന്തര സാഹചര്യങ്ങളിൽ തദ്ദേശ സ്ഥാപന അതിർത്തികളോ ജില്ലാ വ്യത്യാസമോ ഇല്ലാതെ ഷൂട്ടർമാരുടെ സേവനം കാര്യക്ഷമമായി വിനിയോഗിക്കാൻ ഇതോടെ സാധിക്കും. മുൻപ് ഷൂട്ടർമാർക്ക് അതത് തദ്ദേശ ഭരണ പരിധിക്കുള്ളിൽ മാത്രമായിരുന്നു സേവനം അനുഷ്ഠിക്കാൻ അനുമതിയുണ്ടായിരുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 8 മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് നിർവഹിക്കും. കോഴിക്കോട് ബീച്ചിലും എറണാകുളം കലൂർ സ്റ്റേഡിയം ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരക്കണ്ടം നയനാർ പാർക്കിലുമാണ് ഓഗസ്റ്റ് 25 മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ആയുഷ് സർവകലാശാല സ്ഥാപിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി. സ്വതന്ത്ര സർവകലാശാലയുടെ ബില്ലിന്റെ കരട് തയ്യാറാക്കാൻ 4 സമിതിയെ രൂപീകരിച്ച് ഉത്തരവായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ കീഴിലുള്ള ആയുഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനാണ് തൃപ്പൂണിത്തുറയിലെ സ്കൂൾ ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഇൻ ആയുർവേദ ആസ്ഥാനമാക്കി സർവകലാശാല സ്ഥാപിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 8 ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ഓറഞ്ച് ജാഗ്രത. വയനാട്, ആലപ്പുഴ, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. 38 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ വരെ അവസരമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് ഷൂട്ടർമാരുടെ പ്രവർത്തന പരിധി സംസ്ഥാനത്തുടനീളമാക്കി വിപുലീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. പ്രാദേശിക വാർത്തകൾ.

സാന്ത്യരാഗങ്ങൾ. ഇന്ദ്രനീലത്തിന്റെ പൂക്കൾ വീണുകിടക്കുന്ന കുളമെന്ന് തോന്നിക്കും വിധം കമുകറച്ചിറ കമനീയമായിരിക്കുന്ന സന്ധ്യകൾ. നെയ്യാമ്പലുകൾ നൂറല്ല, ആയിരമല്ല, എണ്ണിത്തീർക്കാനാവാത്ത വിധം അനന്തമായി ജലാശയങ്ങൾക്കു മുകളിൽ നിരനിരയായി പൂത്തു നിൽക്കുന്ന കാഴ്ച. പ്രണയിനികളുടെ ഹൃദയമാണ് കമുകറച്ചിറയെന്ന് അവൾ പറയും. പാറക്കെട്ടുകളിൽ നിന്നൂർന്ന കന്മദം. ചിറയ്ക്കപ്പുറം ചെറിയ കുന്നാണ്. കുന്നിൻ പുറത്താണ് ചാമുണ്ടിക്കാവ്. കാവിനു ചുറ്റും തെളിയുന്ന ചിരാതുകൾ. കടമ്പിന്റെ കൊമ്പിലിരുന്ന് ചിറയിലേക്ക് നോക്കിയാൽ കാവിലെ ചിരാതുകൾ ചിറയിൽ കത്തി നിൽക്കുന്നത് പോലെ തോന്നും. ആരോ നേർച്ചയായി ചെയ്ത ആരതി എന്ന് തോന്നിപ്പിക്കും വിധമുള്ള കാഴ്ചയുടെ അതീവ സമൃദ്ധമായ കമനീയത. ഇത്രയും സുഖദ സുന്ദരമായൊരു സായാഹ്നം ലോകത്തെ എവിടെയാണ് കാണാനാവുക? സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം പി. സുശീല ആലപിച്ച ഗാനം.

0: ഇന്ദീവരങ്ങൾ പുളകോദ്ഗമമായ സൗന്ദര്യത്തിന്റെ നേർക്കാഴ്ചയാണ് ഓരോ സന്ധ്യാനേരവും. ഗൃഹാതുരത എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇടനെഞ്ചിലെന്നും വിങ്ങലോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന സായാഹ്നങ്ങൾ. നഗരത്തിലേക്കുള്ള വണ്ടി കയറിയതോടെ എനിക്ക് നഷ്ടപ്പെട്ടുപോയ എന്റെ ഗ്രാമത്തിന്റെ സൗരഭ്യം. സന്ധ്യ ഒരു സിന്ദൂരപ്പൊട്ടായി എന്റെ ഗ്രാമത്തിന്റെ തിരുനെറ്റിയിൽ ചുവപ്പ് ചേർത്തുവച്ചു. ചിമിഴുകളിലൂടെ ഞാൻ കണ്ട ചന്ദ്രോത്സവങ്ങൾ, നക്ഷത്രലഹരികൾ, സമൃദ്ധവും സമ്പന്നവുമായ ആ കാഴ്ചവട്ടങ്ങളിൽ ഞാൻ അലിഞ്ഞില്ലാതായ ഇന്നലകൾ. അതായിരുന്നു എന്റെ ഇതിഹാസം. അതായിരുന്നു എനിക്ക് ചരിത്രം. എന്റെ ഐതിഹ്യങ്ങളും എന്റേതായ പുരാവൃത്തങ്ങളും അതുതന്നെയായിരുന്നു. എനിക്കെന്നെ നഷ്ടപ്പെട്ടതും അവിടെ തന്നെയായിരുന്നല്ലോ. പ്രണയത്തിന്റെ പച്ചകുത്തിയ ഒരു ഡയറിക്കുറിപ്പ് പോലെ എന്റെ സന്ധ്യാവെട്ടങ്ങൾ, ഹൃദയത്തോട് ചേർത്തുവച്ച മൺവിളക്കുകൾ. മനസ്സിന്റെ ഇടനാഴികളിൽ ചിലതണഞ്ഞും ചിലത് തെളിഞ്ഞും ഇപ്പോഴുമുണ്ട്.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി ഷാഷാ തിരുപ്പതി പാടുന്നു.

0: ആകാശം കാണാൻ വയ്യാതായിരിക്കുന്നു. ഒടുവിലത്തെ ചൂട്ടുമണച്ച് കതിരോൻ കാലത്തിന്റെ കൂടാരത്തിനുള്ളിൽ തെല്ലിളവേൽക്കുവാനായി പോയിരിക്കുന്നു. നക്ഷത്രങ്ങൾ നിരന്നു തുടങ്ങിയിട്ടില്ല. നിഴല് ചൂഴും വഴിത്താരകളിൽ മിന്നാമിന്നുകളും പൊടിച്ചു തുടങ്ങിയിട്ടില്ല. ഇലക്ട്രിക് തൂണുകൾക്ക് താഴെ ഈയാമ്പാറ്റകൾ ഇളകിത്തുടങ്ങിയിരിക്കുന്നു. നിലാവെട്ടം കാണാൻ കൊതിച്ച് ചകോരങ്ങൾ നെയ്യാമ്പലുകൾക്ക് താഴെ പതിഞ്ഞു നിൽക്കുന്നു. സന്ധ്യ അതിന്റെ ചേതോഹരമായ വരവറിയിച്ചു കഴിഞ്ഞു.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം അലീഷ ചിനായിയുടെ ഒരു ഗാനം.
2: Alicia International.

സ്നിഗ്ധമായ ഓർമ്മകളുടെ ലാവണങ്ങളിൽ പ്രിയതെ, നീയൊരു സാന്ധ്യരാഗമായി പൂത്തു നിൽക്കുന്നു. പല്ലവി മാത്രമുള്ള ഒരു പാട്ടിന്റെ പട്ടുനൂലിഴകളിൽ ഞാൻ നിന്നെ കോർത്തെടുക്കുന്നു. കായാമ്പൂക്കളുടെ നിറമുള്ള സന്ധ്യ, അതോ ഞാവൽപ്പഴങ്ങളുടെ നിറമോ? വയലറ്റ് നിറമുള്ള പൂക്കൾ വീണുകിടക്കുന്ന കല്ലുപാലം തെരുവിൽ സന്ധ്യ ഒരുകിയ ഘടികാരം പോലെ തോട്ടിലേക്ക് ഒലിച്ചിറങ്ങുന്നു. സ്നിഗ്ധമായ ഓർമ്മകളുടെ ലാവണ്യകാലം പോലെ. സാന്ധ്യരാഗങ്ങളിൽ ഇനി സുനന്ദ ശർമ്മ പാടുന്നു.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: നമസ്കാരം, പോക്കുവയിൽ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം. നിങ്ങൾ പറയുന്ന കഥകളും പങ്കിടുന്ന ചിന്തകളും ആവശ്യപ്പെടുന്ന ഗാനങ്ങളും ചേർന്ന് നമുക്ക് ഹൃദയത്തിൽ തൊടുന്ന കുറച്ച് നിമിഷങ്ങൾ സമ്മാനിക്കാം. ഓരോ ശബ്ദത്തിനും പറയാൻ ഓരോ കഥയുണ്ട്, ഓരോ ഗാനത്തിനും ഒരു ഓർമ്മയും ഉണ്ട് പങ്കുവയ്ക്കാൻ. സംഗീതത്തിൻ്റെയും സ്നേഹത്തിൻ്റെ യാത്രയിൽ നമുക്ക് പരസ്പരം കൂട്ടായിരിക്കാം. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കും ഭാരങ്ങൾക്കും നടുവിൽ നമുക്ക് ഒരുമിച്ച് ഹൃദയം തൊടുന്ന കുറച്ച് സമയങ്ങൾ പരസ്പരം സമ്മാനിക്കാം. സന്തോഷങ്ങളും ദുഃഖങ്ങളും ഓർമ്മകളും പ്രിയ ഗാനങ്ങളും പങ്കുവയ്ക്കാം. ഓരോ വിളിയും ഓരോ പാട്ടുകളും സാന്ത്വനവും സന്തോഷവും പകരട്ടെ. സ്വപ്നങ്ങളുടെയും ഓർമ്മകളുടെയും താളത്തിൽ ചുവട് വയ്ക്കുന്ന സംഗീതയാത്രയിലേക്ക്, പോക്കുവെയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സുസ്വാഗതം. നിങ്ങളോടൊപ്പം ഉള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ.
1: ഹലോ, പറഞ്ഞോളൂ. ഞാനും പറഞ്ഞു പറഞ്ഞു അതേ ടോണിലായിപ്പോയി. പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് പൗലോസ് ചേട്ടാ വിശേഷങ്ങൾ?
2: ഓ, എന്താ പറയാനാ, നല്ല അന്തരീക്ഷം.
1: നല്ല അന്തരീക്ഷം പറയാം, മഴയൊന്നും ഇല്ലാത്ത അന്തരീക്ഷം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ മഴയായിരുന്നോ?
2: നല്ലൊരു മഴയായിരുന്നു.
1: ഇവിടെ പക്ഷെ നമുക്ക് മഴ ഉണ്ടായിരുന്നില്ല. അപ്പോ എന്താ, സുഖമാണോ? ജോലിക്കൊന്നും പോയില്ലേ? തൊഴിലുറപ്പ് ഇന്നില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. തൊഴിലുറപ്പിനൊക്കെ പോയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോ തൊഴിലുറപ്പ് കേന്ദ്രത്തിൽ നിന്ന് വിളിക്കുകയാണോ?
2: അതെ.
1: ഓക്കെ, അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
2: എനിക്ക് തച്ചോളിയാൻ പോയിരുന്നു. പാട്ട്
1: ഏത്?
2: തച്ചോളിയാൻ പോയി.
1: ആ, തച്ചോളി അമ്പൂലുള്ള ഏതെങ്കിലും ഒരു പാട്ട് മതിയാ.
2: നല്ലൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്.
1: അതിന്, അനുരാഗ കളരിയിൽ അംഗത്തിന് വന്നവളെ പുരികത്തിൻ ചുരിക തടുക്കാൻ പരിചയമില്ല.
2: അതെ,
1: കെ ജെ യേശുദാസ് പാടിയ പാട്ട് നമുക്ക് കേൾക്കാം.
2: ഓക്കെ,
1: ശരി. ഓക്കെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 4 വേൾഡ് ചോക്ലേറ്റ് ചിപ്പ് കുക്കി ഡേ ആണ്. ഒരു ചെറിയ ചോക്ലേറ്റ് കഷ്ണം നാവിലിട്ട് അലിയിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കുഞ്ഞ് സന്തോഷമുണ്ടല്ലോ, അതാണ് ഇന്നത്തെ നമ്മുടെ ഒരു വിഷയമെന്ന് പറയുന്നത്. വലിയ വലിയ വിശേഷങ്ങളെക്കാൾ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്നത് ഇത്തരം കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങൾ. ഇന്ന് ചോക്ലേറ്റ് ചിപ്പ് കുക്കി ഡേ ആണ്. നമുക്ക് അതിന്റെ വിശേഷങ്ങൾ ഇനി ഓരോ കോളിലും നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ ഹലോ, ഫോൺ വിളിച്ചിട്ട് എവിടെയാണ് സുഹൃത്തെ? ഫോൺ വിളിച്ച് വേറെന്തോ ചോക്ലേറ്റ് കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ റേഡിയോയുടെ ശബ്ദം കുറച്ച് വെച്ചാൽ വളരെ നല്ലതായിരിക്കും. കുറച്ച് വെച്ചാൽ നമുക്ക് ഇങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ പോവാം കുറച്ചു നേരം, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം വച്ചിട്ട്
1: പോവും.
0: റേഡിയോയുടെ ശബ്ദം കൂടുതലാണ്. ഓ, റേഡിയോയുടെ ശബ്ദം കുറയ്ക്കേ, ഇല്ലെങ്കിൽ ഞാൻ ചായ കുടിക്കാൻ പോവും. ആ പറഞ്ഞോ മത്.
1: എനിക്ക് റേഡിയോ സൗണ്ട് കേൾക്കാം.
0: റേഡിയോയുടെ സൗണ്ട് കേൾക്കണേന് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എന്റെ ചെവി അടിച്ചു പോണത് എനിക്ക് സമ്മതിക്കാൻ പറ്റൂല. ഓണം ഒന്നും ആയില്ലല്ലോ. ഓണം നടവാതിൽ രണ്ടാഴ്ച ഉള്ളു. ഓണം നോക്കി നോക്കി ഇരിക്കണം. നോക്കുന്നില്ല. അതെ, അവിടത്തെ റേഡിയോയുടെ ശബ്ദം കൂട്ടി വച്ചാൽ ഇവിടെ അത് ബുദ്ധിമുട്ടാവും. സോ ശബ്ദം ഒന്ന് കുറയ്ക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ രണ്ടുപേരുടെ ആരോഗ്യത്തിന്. 7 മണിക്ക് ഉറക്കം വെച്ച് കേട്ടോ, നാട്ടുകാര് മൊത്തം
1: കേട്ടോ.
0: ശരി ശരി, കുഴപ്പമില്ല, ഞാനങ്ങ് ക്ഷമിക്കാം. ശരി, എന്തുണ്ട് അപ്പൊ ഓണത്തിനുള്ള മുന്നോടികളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു? ജോലിയൊക്കെ ഉണ്ടോ?
1: ഇല്ല,
0: ജോലിയില്ല.
1: പിന്നെ
0: അങ്ങനെ ഓണമൊക്കെ ആഘോഷിക്കും? അതറിഞ്ഞാ മതി. പണ്ടൊക്കെ പറയും പോലെ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ്. നമുക്കുള്ളതൊക്കെ വിൽക്കാൻ പറ്റും അല്ലേ. ഇങ്ങനെ ഓരോ വർഷം അതിനല്ലേ നേരം വരൂ. എന്നാലും ഈ വർഷത്തെ ഓണം വളരെ പെട്ടെന്നല്ലേ വന്ന കഴിഞ്ഞ വർഷത്തെക്കാൾ? അത് മാത്രമല്ല, ഈ വർഷം ഇങ്ങനെ തീരാൻ വേണ്ടി വളരെ പെട്ടെന്നാണ് ഈ വർഷം തീർന്നത്. അടുത്ത ഒരാഴ്ച കൂടെ കഴിഞ്ഞ ഓണത്തിന്. അതാണ് അതാണ്, നമ്മളും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, പരസ്പരം പറയാറുണ്ട്. ഒറ്റ ഓട്ടമായിരുന്നു തോന്നി ഇപ്രാവശ്യം 2026. നോൺ സ്റ്റോപ്പ് ആണ്, നോൺ സ്റ്റോപ്പ്. ശരി, അപ്പൊ ഇതിനിടയിൽ രണ്ടുമൂന്ന് ജോലിയൊക്കെ സംഘടിപ്പിക്കുക, എന്നിട്ട് ഓണമൊക്കെ അടിച്ച് പൊളിച്ച് അങ്ങോട്ട് പോവുക. നമ്മൾ അടിച്ചു പൊളിക്കാല് മധുവിന്റെ അടുത്ത് പോവാൻ ഇഷ്ടമല്ലല്ലോ. മധുവിനെ ഒരിക്കൽ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, യാത്ര ചെയ്യാൻ ഇഷ്ടമല്ല, ഒരിടത്തും പോവാൻ ഇഷ്ടമല്ല, വീട്ടിൽ തന്നെ ഇങ്ങോട്ട് ചടഞ്ഞുകൂടി അങ്ങോട്ട് ഇരിക്കുക. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആ, ഞാനിത് മെന്റലിസം വെച്ച് വായിച്ചെടുത്താണ്, പറഞ്ഞിട്ടൊന്നുമില്ല. ശരി, ചോറോ കഴിച്ചാ? അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് മതിയല്ലോ. ഓക്കെ, അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ച് തരും. ഞാൻ അതിന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കേട്ടോണം, അതല്ലെങ്കിൽ വിളിക്കുമ്പോ ഒരു പാട്ട് സെലക്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ ഇതിനിടയിൽ വിളിക്കാ, വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ? ആ, കിട്ടുമോ കിട്ടില്ലെന്ന് അറിയാൻ വേണ്ടി വിളിച്ചപ്പോ കിട്ടി. ശരി, അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെച്ചുതരാവേ. ഓക്കേ, ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നെല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ദിവസമാണ്, അതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് ചോക്ലേറ്റ് ചിപ്പ് കുക്കിയുടെയാണ്. ഒരു അബദ്ധത്തിൽ നിന്ന് ജനിച്ച ഒരു മധുരമാണത്. 1938 റൂത്ത് വേക്ക്ഫീൽഡ് എന്ന അമേരിക്കൻ വനിതയാണ് ഈ കുക്കി ആദ്യമായി ഉണ്ടാക്കിയത്. കേക്ക് ഉണ്ടാക്കുമ്പോൾ ബേക്കിംഗ് ചോക്ലേറ്റ് തീർന്നു പോയപ്പോൾ അവർ നെസ്ലെ ചോക്ലേറ്റ് ബാർ ചെറിയ കഷ്ണങ്ങളാക്കി മാവിൽ മുക്കി ചേർക്കുകയായിരുന്നു. അത് ഉരിയപ്പോകുമെന്ന് കരുതിയിരുന്നെങ്കിലും അലിഞ്ഞു പോകാതെ മനോഹരമായ ചോക്ലേറ്റ് ചിപ്പുകളായി മാറി. ഇന്ന് ലോകത്ത് ആകമാനം എല്ലാ കുഞ്ഞുകുട്ടികൾ എന്നല്ല, മുതിർന്നവർ വരെ ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് ചിപ്പുകളുടെ ജനനം അങ്ങനെയാണ്. ആ ദിവസത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു മധുരമുള്ള ദിവസം കൂടിയാണ് ഇന്ന്. അപ്പൊ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: മഞ്ജു ആണ്.
0: മഞ്ജു ആണ്. മഞ്ജുവിന് ചോക്ലേറ്റ് ചിപ്പൊക്കെ ഇഷ്ടമാണോ?
1: ഇഷ്ടമാണ്.
0: ചോക്ലേറ്റ് ഇഷ്ടമുണ്ടോ?
1: ഇഷ്ടമുണ്ട്.
0: എന്റെ അടുത്ത് പറയുന്നത് ഈ അവിടെ ഒക്കെ ഉള്ള എന്താണ് സ്വാഭാവികമായി കിട്ടുന്ന സാധനങ്ങളാണ് ഇഷ്ടമെന്നല്ലേ പറഞ്ഞ?
1: എല്ലാം കഴിക്കും,
0: എന്നാലും ചോക്ലേറ്റ് ഇഷ്ടമാണ് അല്ലേ?
1: ഇഷ്ടമാണ്. കൂടുതൽ കഴിക്കില്ല, ഒത്തിരി.
0: എന്നാലും കൊതി വരുമ്പം കഴിക്കും.
1: കഴിക്കും.
0: ആ, അങ്ങനെ ഇന്ന് ചോക്ലേറ്റ് ചിപ്പ് കുക്കി ഡേ ആണ്.
1: സുഖമാണോ മാഡം?
0: ആ, സുഖമാണല്ലോ. മഞ്ജുവിന് സുഖമല്ലേ?
1: സുഖമാണ്.
0: ഇപ്പൊ മഞ്ജുവിനോട് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? മഞ്ജുവിന്റെ കറക്റ്റ് മുഖം എന്റെ മനസ്സിലുണ്ട്. മറ്റത് വേറെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ശബ്ദത്തിലൂടെ വേറൊരു മുഖമല്ലേ നമ്മൾ വിചാരിക്കുന്നത്? ഇപ്പൊ ശരിക്കും മഞ്ജുവിന്റെ മുഖം മനസ്സിൽ കണ്ടാണ് ഞാൻ സംസാരിക്കണേ. മഞ്ജു പറഞ്ഞ, അവിടെ മഴയൊക്കെ ഉണ്ടാ?
1: കുറച്ചു മുമ്പേ നല്ലൊരു മഴയും കാറ്റും ഒക്കെ
0: ആയിരുന്നു. ആകെ പ്രശ്നം തന്നെ.
1: എന്നാലും കാറ്റിന് ക്ഷമനില്ല.
0: കാറ്റ് ഇപ്പോഴും ഉണ്ടല്ലേ?
1: കാറ്റ് നല്ല കാറ്റാണ്. മഴ എന്താ പറയുകയാണെ ഉള്ള ഇതാണ്. ഉച്ചക്കൊക്കെ നല്ല മഴയായിരുന്നു, നല്ല കാറ്റും മഴയും.
0: ഇന്നാണോ
1: ഇതിനൊക്കെ എടുത്തോണ്ട് പോയത് പോലെയാണ് തോന്നി.
0: പക്ഷെ ഒന്നും എടുത്തോണ്ട് പോയില്ല.
1: ഇല്ല, ചീഫിനെ കടിച്ചു പൊക്കിയെന്നേ ഉള്ളൂ.
0: ശരിക്കും കാലാവസ്ഥ ഇങ്ങനെ, ഈ ഓണം അടുപ്പിച്ച് കാലാവസ്ഥ ഇങ്ങനെ മാറുകയാണ്. എന്താണ് ഒരു വിഷമം?
1: ഇല്ല ഇല്ല, ഒരു വിഷമവും ഇല്ല. അത് ഇന്നലെ കിരിയ ചേച്ചി വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, മാഡത്തിനെ കണ്ടപ്പോഴ് അവളെ മൂത്ത മോളെ ഒരു ഓർമ്മ പോലെ വന്നുപോയി, അങ്ങനെയാണ് സങ്കടപ്പെട്ടതും കരഞ്ഞതൊക്കെ എന്റെ അകത്ത്.
0: ഓ, അത് ശരി. എന്നെ ഇന്നലെ വിളിച്ചിരുന്നു, പക്ഷെ എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യാനായിരുന്നു. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു,
1: മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല.
0: അതാണ്
1: ഓർമ്മ ഉണ്ട്. അവൻ ടെൻഷൻ അടിക്കാൻ, നമുക്ക് പോവാല്ലോ.
0: അതെ അതെ, ഇനിയും വരാല്ലോ നമുക്ക്. എന്നാലും നമ്മള് സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു, നമ്മൾ കണ്ടു. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് ഓർക്കും അന്ന് ആ ദിവസത്തെ കുറിച്ച്. അതുകൊണ്ട് ഗിരിജ ചേച്ചി,
1: ഓണത്തിന് നമ്മൾ വരാന്ന് പറഞ്ഞല്ല.
0: ഓ, വന്നാ മതി പിന്നെന്ത്.
1: അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ഇനി ഏതാ ഓണത്തിന് പോകും.
0: അതെ അതെ. അപ്പൊ ഗിരിജ ചേച്ചിയോട് വിഷമമൊന്നും വിചാരിക്കാതെ ഇരിക്കാൻ പറയണം. പക്ഷെ ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടാ.
1: കണ്ട ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല.
0: എല്ലാരും അപ്സെറ്റ് ആയി. ഞാൻ നിങ്ങളെ പേടിപ്പിച്ചൊന്നുമില്ലല്ലോ അല്ലേ?
1: ഇല്ല.
0: ഇവിടെ ഇപ്പൊ സംസാരിക്കുമ്പോലൊക്കെ തന്നെ ആയിരുന്നില്ലേ? അത് മതി.
1: അവളെ എന്താ വെച്ചുകഴിഞ്ഞാ പ്രതീക്ഷിക്കാതെ കാണണേന്.
0: അതെ അതെ,
1: അതിന്റെ ഒരു ടെൻഷനെയാണ് അവൾക്ക് ഉള്ളത്.
0: അതൊന്നും കുഴപ്പമില്ല, എല്ലാരും വരുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആദ്യം കാണുമ്പോ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ടാവും. ഓ, അതൊന്നും കുഴപ്പമില്ല.
1: ഞാൻ വലിയ ടെൻഷൻ ഒന്നും ആയിരിക്കണ്ട, നമുക്ക് ഒരു പ്രാവശ്യം കൂടി പോവാം, നിന്റെ ടെൻഷൻ അങ്ങ് മാറ്റാം, നമുക്ക് പോവാം.
0: അതെ അതെ അതെ
1: എന്ന് പറഞ്ഞു. വേറെ കൊറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴും എന്താ തന്നെ ഇതെന്ന് നമ്മൾ ഫോണ് വിളിക്കുമ്പോ, പ്രൊഫൈലിൽ വിളിക്കുമ്പോ ഇതൊന്നും പറയല്ലേ. അത് എല്ലാവരും കേക്കും, റേഡിയോ കേൾക്കുന്ന എല്ലാവരും കേൾക്കുന്നു. അത് നമുക്ക് പതുക്കെ രഹസ്യമായിട്ട് വിളിച്ചിട്ട്
0: പറയാം. ഇന്നലെ എന്നെ വിളിച്ചിരുന്നു, പക്ഷെ എനിക്ക് എനിക്ക് എനിക്ക് കോള് നേരെ അറ്റ എനിക്ക് ഇന്നലെ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിലിരിക്കുമ്പോഴേ വിളി, എന്നാലും ഞാൻ കോൾ എടുത്തു, പക്ഷെ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് പറ്റിയില്ല. എപ്പോഴെങ്കിലും വിളിക്കാൻ പറഞ്ഞാ മതി, എനിക്ക് തിരക്കായിരുന്നു, വിളിച്ചാ മതി എന്ന് പറയണം.
1: അപ്പൊ
0: ഫുഡൊക്കെ കഴിച്ചാ മഞ്ജു? ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: എനിക്ക് കാബൂളിവാലയിലെ ഒരു പാട്ട് മതി. ഏതെങ്കിലും ഒരു പാട്ട് വെച്ചുതരാൻ പറഞ്ഞിട്ടുണ്ട്.
0: കാബൂളിവാലയിലെ ഏതെങ്കിലും ഒരു പാട്ട്. ഓക്കെ, കാബൂളിവാലയിലെ ഒരു നല്ല പാട്ട്.
1: എന്റെ രണ്ട് കുഞ്ഞുങ്ങളെ ബർത്ത്ഡേ ആഗസ്റ്റ് 1st ആയിരുന്നു. അല്ലാതെ ഇളയ കുഞ്ഞിന്റെ ബർത്ത്ഡേ അതിന് മുമ്പേ ആയിരുന്നു. ഈ രണ്ട്

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. കർഷക ക്ഷേമത്തിനും തദ്ദേശ വികസനത്തിനും സർക്കാർ മുൻഗണന നൽകുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ ആഗോള പോരാട്ടം. 19 രാജ്യങ്ങളുമായി ധാരണാപത്രം ഒപ്പുവച്ച് ഇന്ത്യ. PM സൂര്യഘർ പദ്ധതിയിൽ വൻ നേട്ടം. 19 ലക്ഷത്തിലധികം കുടുംബങ്ങൾ വൈദ്യുതി ബില്ലിൽ നിന്ന് മുക്തരായതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. 2 ബ്രിക്സ് അഴിമതി വിരുദ്ധ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കമായി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ആരംഭിച്ചപ്പോൾ മുതൽ പ്രതിപക്ഷം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബഹളം തുടങ്ങി. ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമായി സഭയെ ഉപയോഗിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും ബഹളം തുടരുകയായിരുന്നു. ഇതിനിടെ ടാക്സേഷൻ ആൻഡ് അതർ ലോസ് അമെന്റ്മെന്റ് ബിൽ 2026 ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാനമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ രാജ്യസഭ ഇന്ന് പാസാക്കി. കർഷകരുടെ വരുമാനവും കാർഷിക സുസ്ഥിരതയും ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ സുപ്രധാന നടപടികൾ സ്വീകരിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രാജ്യസഭയിൽ അറിയിച്ചു. താങ്ങുവില ചട്ടക്കൂടിലൂടെ കരിമ്പ്, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ എന്നിവയുടെ കൃഷിക്ക് സർക്കാർ മുൻഗണന നൽകുന്നുണ്ട്. നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം വഴി കർഷകർക്ക് 6,000 രൂപയുടെ സാമ്പത്തിക സഹായവും മൃഗസംരക്ഷണ മത്സ്യബന്ധന മേഖലകളിലേക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡും ലഭ്യമാക്കി. PLI പദ്ധതി ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു. 16 ധനകാര്യ കമ്മീഷൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി ഉയർന്ന വിഹിതം നീക്കിവച്ചതായും അടിസ്ഥാന സൌകര്യ വികസനത്തിന് സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തെ പലിശരഹിത വായ്പ നൽകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി.
1: 16th Finance Commission has taken both municipalities and also the urban local bodies and the panchayats into their calculation, and the allocation made to the urban local bodies and the municipalities is higher than ever before.
0: മയക്കുമരുന്ന് നിയന്ത്രണത്തിൽ അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ 19 രാജ്യങ്ങളുമായി ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ്. ഇതിനു പുറമെ 27 രാജ്യങ്ങളുമായി ഉഭയകക്ഷി കരാറുകളിലും ഏർപ്പെട്ടിട്ടുണ്ട്. ലഹരിയിൽ നിന്ന് യുവാക്കളെ സംരക്ഷിക്കുന്നു.

0: ുന്നതിന് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസുമായി ഏകോപിപ്പിച്ച് എൻസിബി പ്രതിരോധ നടപടികൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം ലോക്സഭയിൽ അറിയിച്ചു. പിഎം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിലൂടെ 19 ലക്ഷത്തിലധികം കുടുംബങ്ങൾ വൈദ്യുതി ബില്ലിൽ നിന്ന് മുക്തരായതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഊർജ്ജ സുരക്ഷിതമായ ഭാവിയിലേക്ക് രാജ്യത്തെ നയിക്കുന്നതിനോടൊപ്പം പൌരന്മാരെ ശാക്തീകരിക്കാനും പദ്ധതിയിലൂടെ സാധിച്ചതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള 25,000-ത്തിലധികം കെട്ടിടങ്ങളിലും സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള 81,000-ത്തിലധികം കെട്ടിടങ്ങളിലും പുരപ്പുറ സൌരോർജ്ജം ഉപയോഗിച്ചു വരുന്നതായി കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2021-26 കാലയളവിൽ 36 രാജ്യങ്ങളിൽ നിന്നായി 274 കുറ്റവാളികളെ നാട്ടിലെത്തിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സാമ്പത്തിക കുറ്റവാളികളെ പിടികൂടാൻ 2018 ഫ്യൂജിറ്റീവ് ഇക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് നടപ്പാക്കിയിരുന്നു. ഒളിവിൽ കഴിയുന്ന 401 കുറ്റവാളികൾക്കെതിരെ ഇന്റർപോൾ വഴി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. രണ്ടാമത് ബ്രിക്സ് അഴിമതി വിരുദ്ധ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കമായി. അഴിമതിയിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ തിരിച്ചുപിടിക്കുന്നതിനുള്ള ബ്രിക്സ് എക്സ്പേർട്ട് നെറ്റ്വർക്ക് ഓൺ അസറ്റ് റിക്കവറിയുടെ രണ്ടാമത് യോഗവും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. യോഗത്തിന് നാളെ സമാപനമാകും. ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബക്തിയർ സൈദോവുമായി പാർലമെന്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന ദീർഘകാല സൌഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഫലപ്രദമായ ചർച്ച നടത്തിയതായി ലോക്സഭാ സ്പീക്കർ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മ്യൂൾ അക്കൌണ്ടുകളും ബാങ്ക് അക്കൌണ്ടുകളും കൈകാര്യം ചെയ്യുന്നതിന് മാർഗനിർദ്ദേശം തയ്യാറാക്കാൻ റിസർവ് ബാങ്കിന് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. ഡിജിറ്റൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതി പരിഹാരം ശക്തിപ്പെടുത്താനും നഷ്ടമായ പണം വേഗത്തിൽ വീണ്ടെടുക്കാനും സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ബാങ്കുകൾക്കും കോടതി നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അസം, മേഘാലയ, പശ്ചിമബംഗാളിലെ ഉപഹിമാലയൻ മേഖല, സിക്കിം എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഛത്തീസ്ഗഡ്, തീരദേശ കർണാടക, ഝാർഖണ്ഡ്, മാഹി, ദക്ഷിണ കർണാടകയിലെ ഉൾപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 8 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പുമായി ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിൽ ഇന്ന് രാവിലെ ഓറഞ്ച് ജാഗ്രതയാണ് നിലവിലുണ്ടായിരുന്നത്. ഈ ആഴ്ച അവസാനം വരെ സംസ്ഥാനത്തുടനീളം ശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. നാളെ 9 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത ഉണ്ടായിരിക്കും.
0: കേരളത്തിൽ മഴക്കെടുതികളിൽ 25 മരണം സ്ഥിരീകരിച്ചു. 4 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 18,438 പേരാണ്. കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. ഇടുക്കി ജില്ലയിൽ മണ്ണിടിച്ചിലിന് അയവ് വന്നെങ്കിലും മഴ തുടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഗതാഗത, വിനോദസഞ്ചാര വിലക്കുകൾ തുടരുകയാണ്. മഴക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ ഭൂമി കണ്ടെത്താൻ മന്ത്രിതല യോഗത്തിൽ തീരുമാനമായി. ഇടുക്കിയിലെയും മുല്ലപ്പെരിയാറിലെയും നിലവിലെ ജലനിരപ്പിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെമ്പാടും അതീവ ജാഗ്രതയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കനത്ത മഴയിൽ ജില്ലയിലുടനീളം വ്യാപക നാശനഷ്ടങ്ങളാണ് രേഖപ്പെടുത്തിയത്. 14 വീടുകൾ പൂർണ്ണമായും 86 വീടുകൾ ഭാഗികമായും തകർന്നു. പൊതുമരാമത്ത് വകുപ്പിനും തദ്ദേശ സ്വയംഭരണ വകുപ്പിനുമായി കോടികളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. കൂടാതെ വ്യാപക കൃഷിനാശവും വൈദ്യുതി ബന്ധത്തിലെ തകരാറുകളും ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. മൂന്നാറിലെ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിലെ വിദഗ്ധ സംഘം സംയുക്ത പരിശോധന നടത്തും.
0: മുൻ ബീഹാർ ഗവർണർ ഡി വൈ പാട്ടീലിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും. സാമൂഹിക സേവനത്തിൽ മുൻപന്തിയിൽ നിന്ന വ്യക്തിയായിരുന്നു ഡി വൈ പാട്ടീലെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. പാട്ടീലിന്റെ വിയോഗത്തിൽ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി ശ്രീ ഷാ പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ ജിഒവി പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ വിഷ്വൽ റേഡിയോ സംവിധാനം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. റേഡിയോ പരിപാടികളുടെ ദൃശ്യരൂപം കൂടി ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ സഹായിക്കുന്നതാണ് ഈ സംവിധാനം. ആകാശവാണി പരിപാടികൾ യുവാക്കളടക്കം കൂടുതൽ വിപുലമായ നിരയിലേക്ക് എത്തിക്കാൻ വിഷ്വൽ റേഡിയോ സഹായിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ധനത്തിൽ മായം ചേർക്കുന്നത് സംബന്ധിച്ച് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ധന ഗുണനിലവാരം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ മായം ചേർക്കുന്നതായി കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. പാക് അധീന കശ്മീരിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് വെറും നാടകമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇത്തരം നടപടികൾ കൊണ്ട് പാകിസ്ഥാന് യഥാർത്ഥ സാഹചര്യം മറച്ചുവെക്കാനാകില്ല. പാക് സൈന്യത്തിന്റെ അടിച്ചമർത്തലിൽ ജൂൺ മുതൽ 90+ സാധാരണക്കാർ കൊല്ലപ്പെട്ടു. ജനങ്ങളുടെ പ്രതിഷേധങ്ങളെ വെടിയുണ്ടകളും ഇന്റർനെറ്റ് നിരോധനവും ഭീഷണിയും ഉപയോഗിച്ചാണ് പാക് ഭരണകൂടം നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 210 ഇടിഞ്ഞ് 78,428, നിഫ്റ്റി 159 നഷ്ടത്തിൽ 24,614 വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. കർഷക ക്ഷേമത്തിനും തദ്ദേശ വികസനത്തിനും സർക്കാർ മുൻഗണന നൽകുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ ആഗോള പോരാട്ടം. 19 രാജ്യങ്ങളുമായി ധാരണാപത്രം ഒപ്പുവച്ച് ഇന്ത്യ. പിഎം സൂര്യഘർ പദ്ധതിയിൽ വൻ നേട്ടം. 19 ലക്ഷത്തിലധികം കുടുംബങ്ങൾ വൈദ്യുതി ബില്ലിൽ നിന്ന് മുക്തരായതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. രണ്ടാമത് ബ്രിക്സ് അഴിമതി വിരുദ്ധ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കമായി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം.
2: ജീവിതത്തിലെ അവിചാരിതമായ മധുരങ്ങൾ, ചോക്ലേറ്റ് ചിപ്പ് കുക്കി ഒരു കുഞ്ഞബദ്ധത്തിൽ നിന്നുണ്ടായതുപോലെ നമ്മുടെ ജീവിതത്തിലും ആകസ്മികമായ ഒരുപാട് മധുരമുള്ള അനുഭവങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട്. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമുക്ക് മധുരമുള്ള ഓർമ്മകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഇതിനോടൊപ്പം പങ്കുവെച്ച് പോവാം. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ മെസ്സേജ് ഒന്ന് കേൾക്കാം. അടുക്കള പ്രോഗ്രാം 500 എപ്പിസോഡ് കഴിഞ്ഞല്ലോ. അതിമനോഹരം ആയ അവതരണമായിരുന്നു 500-ാമത്തെ എപ്പിസോഡ്. ഈ പ്രോഗ്രാം നടത്തി എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. ഇനിയും തുടർന്നും അങ്ങനെ തന്നെ പോകട്ടെ എന്ന് ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം ഒരു പാട്ട് കൂടി വെച്ച് തരണം, ഒരു കൃഷ്ണന്റെ പാട്ട് കേൾക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് ശ്രോതാവ്. റേഡിയോ ഉള്ള എല്ലാവർക്കും മഴുവൻകോടുള്ള ശാന്ത അമ്മയ്ക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ്. മായയും ശ്യാമും കൊല്ലത്ത് നിന്നാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് വേണ്ടി അയച്ചിരിക്കുന്നത്. കൃഷ്ണന്റെ ഒരു പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്നാൽ അടുക്കള പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. അപ്പൊ ഇനിയും നല്ല നല്ല പ്രോഗ്രാമുകൾ നമുക്ക് കേൾക്കാം, പരസ്പരം ഒരുമിച്ച് കൂടുകയും ചെയ്യാം വല്ലപ്പോഴുമൊക്കെ. ഇപ്പോൾ നമുക്ക് കൊല്ലത്ത് നിന്ന് ആവശ്യപ്പെട്ട ഈ ഒരു പാട്ട് കേട്ടിട്ട് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവരയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളോടൊപ്പം വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് പങ്കുവെക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം മാഡം.
0: ആ നമസ്കാരം ഉണ്ടല്ലോ, ആരാണ്?
1: ഞാൻ കുറ്റിന്ന് അജയനാണ്.
0: ആ പറഞ്ഞോളൂ അജയൻ.
1: മാഡം,
0: സുഖമായിട്ടിരിക്കുന്നു. അജയനോ?
1: ആ സുഖമാണ്.
0: സുഖമാണ്. ജോലിയൊക്കെ ഉണ്ടോ ഇപ്പം?
1: ആ മഴയാണ്, എന്നാലും പണിയുണ്ട്.
0: ആ സാറിന് മഴയാണ് പണിയില്ല എന്നൊക്കെയാണ് സാധാരണ എല്ലാരും പറയാറുള്ളത്. വയല്? അതായത് ഞാറ് നട്ടിരിക്കുന്ന വയല് തന്നെയാണോ? ആ അതാണ് ഞാൻ ആലോചിച്ചു, വയലൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എവിടെ നിന്ന് വരും എന്നിങ്ങനെ ആലോചിച്ച. വാഴയൊക്കെ നട്ടിരിക്കുന്ന വയലാണ്. അപ്പൊ ഈ മഴ അതിന്റെ ഒരു പ്രശ്നമാവില്ലേ? വാഴയൊക്കെ നട്ടോ എന്നിട്ട്?
1: ഇല്ല, ഞങ്ങൾക്കല്ല, നമ്മള് പണിക്ക് പോകണം, കൂലിപ്പണി.

0: അത് തന്നെ, അവിടെ വാഴയൊക്കെ നട്ടോ. ഈ സാധാരണ മഴ വരുന്ന സമയത്താണ് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ വാഴ കൃഷിക്ക്. പിന്നെ കൃഷിക്ക് മഴ വേണം, ചിലർ പറയുന്നു വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലാവസ്ഥ വളരെ പെട്ടെന്നുള്ളൊരു മാറ്റമായിപ്പോയി. അല്ല, ചില സമയം നമ്മുടെ ഓണം മിക്കവാറും ഇങ്ങനെയൊക്കെ ആണല്ലോ. ഓണം വരെ മഴ പെയ്യാതിരുന്നിട്ട് ഓണം സമയമാകുമ്പോ ഒരു മഴ ഇങ്ങോട്ട് വരും, എവിടെ നിന്നാണെന്ന് അറിയില്ല. കർക്കിടാവാവ് 12-ാം തീയതിയാണെന്ന് തോന്നുന്നല്ലേ. വാവ് ഓണം അടുത്തടുത്താണ് ഈ വർഷം. കഴിഞ്ഞ വർഷം കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ അജയന്?
1: ഞാൻ യോധയിലെ പാട്ടാണ് കേട്ടത്.
0: യോധയിലെ ഏത് പാട്ടാണ്? പടകാളി ചെണ്ടിച്ചങ്കിരി പോക്കിരി മാക്കിരി ഭഗവതി അടിയൻ അടിയോട് നിൽക്കണമേ. അതെ അതെ, ഇനി എല്ലാരെയും വിട്ട് വിഷമിപ്പിക്കണ്ടല്ലേ. എന്തായാലും ഓണമൊക്കെ വരുന്നു, അപ്പൊ നമുക്ക് പടകാളി ചെണ്ടിച്ചങ്കിരി പോക്കിരി മാക്കിരി എന്നുള്ള പാട്ട് തന്നെ കേൾക്കാം.
1: ഓക്കെ
0: ഓക്കെ അജയ,
1: ശരി മാഡം.
0: ശരി ശരി.

0: കണ്ടാറ്. ആനത്തടിയനു മാനക്കൊടയനു മാനത്തൊടിയിൽ നിലയില്ല, അമ്പാടി ചെറു തവളക്കുഞ്ഞിന് തലയറ്റം വരെ അയ്യയ്യ.
1: തലയിവിടെ ഇരിക്കുമ്പോ വാലിൽ നിറങ്ങല്ലടാ,
0: മടികൊടു തടി കിട്ടാൻ ഒരുമിട്ട് നടക്കല്ലടാ.
2: ഒരുകൈ ഒരുതാം കരവീർ അറിയാം, തുണയോട് ഇതിലെ എതിരെ ഇടയാം, തടിയാ മടയാ വാടാ കുഴിമടിയാ.
0: പടകാളി ചണ്ടി ചങ്കരി പോർത്തിനി മാർഗിനി ഭഗവതി അടിയനിൽ അടിവോടി നിച്ചിരി കനിയനവേ പറമേ.

കെണിയും തകിടം മറിയും മുറ പറയാൻ ചൊറ പറയാൻ തടിയനുമുണ്ട് പൊങ്ങച്ച അടി പറയാൻ അവതയിടാൻ മടയാ കിടിയാ ചെറുതേ ഓടാ പോയി ചെലവിന്.

0: അണിയണമേ. പടകാളി ചങ്കി ചങ്കരി പോത്തിരി മാതിരി ഭഗവതി അടിയനി അൻവോടി മിത്തിരി അണിയണമേ.
1: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം.
2: ജീവിതം ഒരിക്കലും വലിയ വലിയ സന്തോഷങ്ങൾ കൊണ്ട് മാത്രമല്ല മനോഹരമാകുന്നത്, ചെറിയ ചെറിയ നിമിഷങ്ങളാണ് പിന്നീട് നമുക്ക് ഏറ്റവും വലിയ ഓർമ്മകളായി മാറുന്നത്. അത്തരം ഓർമ്മകളിലേക്കാണ് നമ്മുടെ പോക്കുവെയിൽ നമ്മളെ ഓരോ ദിവസവും കൂട്ടിക്കൊണ്ടു പോകുന്നത്. ശ്രോതാക്കളുടെ പ്രിയങ്കരങ്ങളായ ഓർമ്മകളും ഒക്കെ നമുക്ക് പോക്കുവെയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, ആരാണ്? കേരളത്തിലോട്ടാണ് മഴ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്.
3: മഴ പെയ്താൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. വെള്ളം വന്നത് അങ്ങനെ ഒഴുകി പോകും, ഇവിടെ കെട്ടി നിൽക്കില്ല. കെട്ടി നിന്നാലും പെട്ടെന്ന് തന്നെ അത് അടിയിലേക്ക് ഇറങ്ങിപ്പോവും ചെയ്യും.
2: പാലക്കാടല്ലേ?
3: പാലക്കാട് തന്നെ.
2: പാലക്കാടിലെ സ്ഥലങ്ങളിലൊക്കെ പ്രശ്നമാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം അങ്ങോട്ടൊക്കെ നല്ല നല്ല വിഷയങ്ങളിലാണ്
3: പോയിക്കൊണ്ടിരിക്കുന്നത്.
2: ഓണത്തിന് ജോലിയൊക്കെ കുറച്ച് കൂടുമല്ലോ.
3: ഓണത്തിന് എത്തും, പക്ഷെ അതിന്റെ കല്യാണങ്ങള് വരുന്നുണ്ട്.
2: നല്ലതല്ലേ?
3: അതെ, ഇന്ന മാസം വന്നായാ പിന്നെ കല്യാണത്തിന് പോകേണ്ട ടെസ്റ്റുകള് അങ്ങനെ.
2: അവരുടെ യൂണിഫോം, ഓണത്തേലുകൾ, അപ്പൊ ഇങ്ങനെ തിരക്കിലാണിപ്പോ.
3: എന്നാലും
2: തിരക്കിനിടയിൽ ഒന്ന് അങ്ങോട്ട് വിളിക്കാന്ന് വിചാരിച്ചു. ശരി, അപ്പൊ ഏത് പാട്ടാ കേൾക്കണ്ടേ?
3: എനിക്ക് പഴയൊരു പാട്ട് തന്നെ മതി. ഈ കടൽ എന്ന സിനിമയിൽ ചിപ്പും പന്തും പളുക്കുമായി പാട്ടുണ്ട്, ആ
2: പാട്ടായിക്കോട്ടെ. സിംഗ് എന്ന് പറഞ്ഞ ഒരാളാണ് അതിന്റെ സംഗീത സംവിധാനം. മലയാളി അല്ല,
3: മധു പ്രവണാസിന്റെ അഭിനയിച്ച സിനിമയാണ്. റോൾ
2: ബിച്ചു തിരുമല എഴുതിയ പാട്ടാണ്.
3: അതെ,
2: അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ്.
3: സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും, പിന്നെ ഒരു സ്വപ്നക്കൂട് റേഡിയോ കൂട്ടായ്മ ഉണ്ട് അവർക്ക്, പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കൂട്ടാ.
2: ശരി ശരി ശരി. അപ്പൊ കെ ജെ യേശുദാസും പി സുശീലയും ചേർന്ന് പാടിയ പാട്ടാണ്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കുമായി നമുക്ക് അത് ആസ്വദിക്കാം.
3: ഓക്കെ
2: ഓക്കെ, ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം.
1: ജീവിതം പലപ്പോഴും വലിയ വിജയങ്ങളാലോ ആഘോഷങ്ങളാലോ അല്ല മനോഹരമാകുന്നത്. ഒരു ചെറിയ പുഞ്ചിരി, ആരുടെയെങ്കിലും സ്നേഹപൂർവമായ ഒരു വാക്ക്, പ്രതീക്ഷിക്കാതെ ലഭിക്കുന്ന ഒരു ഫോൺ കോൾ, മഴ നനഞ്ഞ മണ്ണിൻ്റെ മണം, ഇതൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കി തീർക്കുന്നത്. പോക്കുവെയിലൂടെ ശ്രോതാക്കൾ ഇഷ്ടഗാനങ്ങൾ കേൾക്കും ആവശ്യപ്പെടുന്നതും വർത്തമാനങ്ങൾ പറയുന്നതും എല്ലാം ആ ഒരു അനുഭവമാണ് നമുക്ക് പകർന്നു തരുന്നത്. തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ
1: ഹലോ
2: ഹലോ, മണികണ്ഠനാണ് ടീച്ചർ.
1: മണികണ്ഠൻ, എവിടെ നിന്നാ വിളിക്കണേ?
2: വലിയമല, ISRO.
1: ISRO-യുടെ അടുത്ത് നിന്നാണ് വിളിക്കുന്നത്.
2: ആ, വലിയമല, വലിയമല.
1: ആ, വയോജന ക്ലബിൽ നിന്നല്ലല്ലോ?
2: അല്ല അല്ല അല്ല,
1: ആദ്യമായിട്ടാണ് മണികണ്ഠൻ വിളിക്കുന്നത്?
2: ഞാൻ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്, കുറെ നാൾ ശ്രമിച്ചാ കിട്ടിയില്ല.
1: ഓ, അങ്ങനെ ആദ്യമായിട്ടാണ് മണികണ്ഠനെ പോക്കുവെയിലേക്ക് വിളിക്കാൻ. കുറെ നാളുകളായിട്ട് വിളിക്കാണോ?
2: ആ, കുറെ നാളുകൾ വിളിക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല. അപ്പൊ ഇവിടെ വാവു ചേട്ടനൊക്കെ വിളിക്കുന്നുണ്ട്. അക്കരയുള്ള ചേട്ടന്മാരൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ റേഡിയോ കേട്ടോണ്ട് നടക്കുന്നുണ്ട്,
1: പക്ഷെ എനിക്ക് മാത്രം കിട്ടുന്നില്ല.
2: കിട്ടുന്നില്ല, എങ്ങനെയോ കിട്ടി.
1: അത് ശരി, അത് വിളിക്കുന്ന സമയമേ പാട്ടിന്റെ സമയത്താണ് നമ്മൾ വിളിക്കാൻ.
2: ആ, അപ്പഴെന്നെ വിളിക്കുന്നത്,
1: എന്നിട്ടും കിട്ടിയില്ല.
2: കിട്ടിയില്ല, വേറെ ആൾക്കാർ വിളിക്കുന്നുണ്ട്, സ്ഥിരം വിളിക്കുന്നവരല്ലേ വിളിച്ച്.
1: അപ്പോ അപ്പൊ മണികണ്ഠൻ വിചാരിക്കുന്നു സ്ഥിരം വിളിക്കുന്നവർക്ക് മാത്രമേ കിട്ടാറുള്ളൂ.
2: അങ്ങനെ പിന്നെ വിളിക്കാതിരുന്നു കുറെ നാള്,
1: അങ്ങനെ പിണങ്ങിയിരിക്കായിരുന്നു, കട്ടീസായിരുന്നു.
2: ഇന്നെന്തോ കഷ്ടകാലത്തിന് കിട്ടി.
1: കഷ്ടകാലത്തിനാ?
2: ഓ, ഇന്ന് കഷ്ടകാലത്തിന് കിട്ടി, അല്ലെങ്കിൽ കിട്ടുന്നല്ല.
1: ഓ, അങ്ങനെ. അപ്പൊ കിട്ടുമ്പോ നമ്മള് നല്ല കാലം എന്നല്ലേ പറയാറ്?
2: നല്ലത്.
1: ശരിക്കും ചുരുക്കത്തിൽ ഇപ്പൊ നല്ല കാലമാണോ കഷ്ടകാലമാണോ?
2: എനിക്കിപ്പൊ നല്ല കാലം തന്നെയാണ്.
1: ആ, തന്നല്ലോ. ഓക്കെ, അപ്പൊ പാട്ടൊക്കെ തരും, ഏത് പാട്ടാ വേണ്ടേ?
2: എനിക്ക് ചിന്നത്തമ്പി എന്ന സിനിമയില്
1: ണക്കും കുങ്കുമം അഴഹ് നെറ്റിയിലേ, പ്രഭുവിന്റെ ഖുശ്ബുവിന്റെ ആദ്യത്തെ സിനിമയാണ് അല്ലേ? ഈ സിനിമ അതെ അതെ, അന്നത്തെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു, നമ്മളെല്ലാരും കണ്ടിട്ടുണ്ട്. തിയേറ്ററിൽ പോയിട്ടല്ലേ, ടിവിയിൽ വരുമ്പോഴെല്ലാം കണ്ടിട്ടുണ്ട്. എന്താ ചെയ്യുന്നു മണികണ്ഠൻ?
2: സെന്ററിന്റെ പണിയാണ്.
1: ആ, ഇന്ന് പണിക്കൊന്നും പോയില്ലേ?
2: മഴയാ ഇവിടെ, ഭയങ്കര മഴയാ, അതുകൊണ്ടാണ് പണിക്കൊന്നും പോകാത്തില്ല.
1: നമ്മുടെ നാട്ടിലും മഴയുണ്ട്,
2: വീട്ടിലുണ്ട്. അങ്ങനെ
1: വീട്ടിലിരിക്കായിരുന്നു അല്ലേ?
2: വീട്ടിലിരിക്കായിരുന്നു.
1: ഇങ്ങനെ എങ്ങനെയോ കഷ്ടകാലത്തിന് കിട്ടി. സാറിന് ഇത്രയും നാള് ശ്രമിച്ചു കിട്ടുമ്പോ ആൾക്കാർ ആ ഭാഗ്യത്തിന് കിട്ടിയെന്നാണ്. അപ്പൊ ഇത് കഷ്ടകാലത്തിന് കിട്ടിയത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പാട്ടൊക്കെ പാടുവോ മണികണ്ഠൻ?
2: പാടില്ല, പാടില്ല സാറേ,
1: അത്യാവശ്യം പാടില്ല. അയ്യോ, എന്നെ കൊണ്ട് പാടിക്കല്ലേ എന്നാണ് പറയണത്. അത് ഞാൻ പാടാം. വീട്ടിലാരൊക്കെ ഉള്ളേ?
2: വീട്ടില് ഇപ്പൊ എന്റെ വീട്ടിൽ ആരുമില്ല, മോള് താമസിക്കുന്ന അഞ്ചലാണ്.
1: അഞ്ചൽ?
2: അഞ്ചൽ, ആയൂർ അഞ്ചൽ.
1: വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് പോയോ?
2: വിവാഹം കഴിഞ്ഞ് രണ്ട് പിള്ളേർ, രണ്ട് രണ്ടാം കുട്ടികളാണ്.
1: ആ, അത് ശരി. ഒരു മോളേ ഉള്ളു?
2: ഒരു മോളും, പിന്നെ മോൻ, മൂത്തത് മോനാണ്. മോൻ കല്യാണം കഴിഞ്ഞ് ഒരു ആൺകൊച്ചുണ്ട്, നെടുവങ്ങാട്ടാണ് താമസിക്കുന്നത്.
1: വൈഫോ?
2: വൈഫും ഞാനൊക്കെ ബന്ധുവൊക്കെ വേർപെടുത്തി, അതൊന്നും പറയണ്ട ടീച്ചറെ.
1: അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അതൊന്നും വേണ്ട. പേഴ്സണൽ കാര്യങ്ങളൊന്നും നമ്മള് പറയണ്ട.
2: പിള്ളേരും ഞാൻ മാത്രമായിട്ടേ മീറ്റ് ചെയ്യുള്ളൂ, അതല്ലേ ഉള്ളു.
1: ആ ശരി, അതോട്ടെ, അതൊക്കെ.
2: വേറെ വേറെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. എന്റെ സഹോദരങ്ങളൊക്കെ ഉണ്ട്, അമ്മയുണ്ട്.
1: സഹോദരങ്ങളൊക്കെ അടുത്താണോ താമസിക്കുന്നത്?
2: ഓ, എന്റെ വീട്ടിന്റെ തൊട്ട് ഉയരെയും താഴെയാണ് താമസിക്കുന്നത്.
1: അമ്മയൊക്കെ അടുത്ത് തന്നെ?
2: അമ്മ തന്നെ, മൂത്ത ചാച്ചിയുടെയാണ് അമ്മ നിൽക്കുന്നത്.
1: ശരി ശരി, അപ്പൊ എല്ലാ സമയം കാണാറുണ്ടല്ലോ?
2: ഓ, എല്ലാ ദിവസവും കാണാറുണ്ട്,
1: എല്ലാ ദിവസം കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്, ജീവിതം മുന്നോട്ട്. അതിനിടയില് പോക്കുവെയിൽ ഇങ്ങനെ കാലങ്ങളായി വിളിക്കുന്നു, ഇന്ന് കിട്ടി.
2: ഈ പാട്ടിന് വേണ്ടി ഞാൻ എത്ര നാളും കൊണ്ട് വിളിക്കുന്ന,
1: ഈ പാട്ട് കേൾക്കാനാ?
2: ഈ പാട്ട് കേൾക്കാം, ഈ പാട്ട് ആവശ്യപ്പെട്ടാലും ഈ പാട്ട് ആവശ്യപ്പെടുന്നില്ലെങ്കിൽ ഞാൻ വിളിക്കാം.
1: എല്ലാരും ചോദിക്കുന്നത് മറ്റേ കുലപ്പുടിച്ച് കൂണ്ടിലടച്ച്, പിന്നെ പോകോമാ ഊർലോകം എന്ന് പറയുന്ന പാട്ട് അല്ലേ, ഇത് കേക്കാനാണ് ഇങ്ങനെ കാത്ത് കാത്ത് കാത്ത് കാത്തിരുന്നത്. അവസാനം മഴ പെയ്യണത് പോലെ കിട്ടി. അത് കഷ്ടകാലത്തിനായിപ്പോ
2: എന്നുള്ളത്.
1: അത് അതാണ് എന്താണ് ഈ കഷ്ടകാലം എന്ന് പറഞ്ഞതാണ് എനിക്ക് ഒരു പിടിയില്ലാത്തത്.
2: ഞാൻ വിളിക്കുമ്പോ അത്രയും കഷ്ടകാലമാണ്, അതാണ് കിട്ടാത്തത്, എന്റെ
1: കഷ്ടകാലം. ഓക്കെ, അപ്പൊ എനിക്കും നല്ല കാലമാണ്, മണികണ്ഠനോട് സംസാരിക്കാൻ പറ്റിയല്ലോ. ഇനി വല്ലപ്പോഴൊക്കെ വിളിക്കൂ.
2: എനിക്കും
1: അതിന് ആദ്യത്തെ തവണ കിട്ടാനേ ഒരു ബുദ്ധിമുട്ടുള്ളൂ, പിന്നെ അങ്ങ് കിട്ടും.
2: പിന്നെ അതിന്റെ ടെക്നിക്ക് മനസ്സിലാവും, വിളിക്കുന്ന ആ സമയത്താണ് എപ്പോഴാണ് പാട്ട്.
1: അതാണ് അപ്പൊ ബുദ്ധിപരമായി നീങ്ങിയാലേ പറ്റൂ. എസ് പി ബി പാടിയതാണ്, എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ മണികണ്ഠൻ ഇഷ്ടപ്പെട്ട 8 പ്രാവശ്യം കണ്ട ഈ സിനിമയിലെ പാട്ട് നമുക്ക് എല്ലാവർക്കും ആയിട്ട് കേൾക്കാം.
2: 8 തവണ
1: തിയേറ്ററില്, ബാക്കിയൊക്കെ ടിവിയില്. അടിപൊളി. അപ്പൊ ആയിക്കോട്ടെ, അപ്പൊ വീണ്ടും കേട്ടോ, ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാത്തു വിളിച്ചതല്ലേ. ഇതാ പിടിച്ചോ പാട്ട്.
2: 7 മണിക്ക് കിട്ടുമല്ലോ.
1: ഓ, 7 മണി തൊട്ട് 8:30 വരെ വീണ്ടും കേൾക്കണം. അപ്പൊ മണികണ്ഠൻ പറയണത് മണികണ്ഠന് നന്നായിട്ട് കേൾക്കാം. അപ്പൊ മണികണ്ഠന് തോന്നി ഞാൻ കുറച്ചുകൂടെ ഒക്കെ വല്ലതും പറയാമായിരുന്നു എന്ന് തോന്നുന്നു.
2: അങ്ങനെയൊന്നും
1: അത് ശരി. അവിടെ വയോജന ക്ലബ്ബിൽ പോവാറുണ്ടോ മണികണ്ഠൻ?
2: ഞാൻ അവിടെ പോവാറില്ല. പ്രായമൊന്നും 52 വയസ്സായുള്ളൂ.
1: അല്ല, പ്രായം മകന്റെയും മകളുടെ ഒക്കെ കല്യാണം കഴിഞ്ഞു എന്ന് പറയുമ്പോ ഞാൻ വിചാരിച്ചു. പക്ഷെ ശബ്ദത്തിൽ താങ്കൾക്ക് ഒട്ടും പ്രായമായിട്ടില്ല.
2: ഞാൻ 22 വയസ്സിലാണ് വിവാഹം കഴിച്ചത്.
1: അതാണ് ഈ പ്രായത്തിലൊരു ഗൗരവമില്ലല്ലോ.
2: 52 അത്രയും അല്ലേ, കൊച്ചു പിള്ളേരെ സംസാരിക്കും, എന്റെ മോൻ സംസാരിക്കുമ്പോഴാണ് ഞാൻ സംസാരിക്കും.
1: 52 പറഞ്ഞ വലിയ വയസ്സൊന്നും അല്ല മണികണ്ഠ. ഇനിയും നമുക്ക് ഒരുപാട് നാള് മുന്നോട്ട് പോകാനുണ്ട് ഇതുപോലെ. അപ്പോ ആയിരാരോഗ്യ സൗഖ്യത്തോടെ സന്തോഷത്തോടെ ഒക്കെ മുന്നോട്ട് പോകൂ. അപ്പൊ പാട്ട് കേക്കാമോ?
2: കേക്കാം.
1: ഓക്കെ
2: ഓക്കെ ഓക്കെ
1: ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം.
1: ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാം. ജീവിതത്തിലെ ചെറിയ ചെറിയ നിമിഷങ്ങളാണ് നമ്മളെ എപ്പോഴും സന്തോഷിപ്പിക്കുന്നതും. ഓരോ പാട്ടിനും ഓരോ ഓർമ്മകളുണ്ട്. ചില പാട്ടുകൾ നമ്മെ ബാല്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു, മറ്റു ചിലത് പ്രിയപ്പെട്ട ഒരാളുടെ മുഖം നമ്മുടെ മനസ്സിൽ തെളിയിക്കുന്നു. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം ടീച്ചർ.
1: ആ നമസ്കാരം ഉണ്ടല്ലോ, ഇതാരാണ്?
2: ഞാൻ മണ്ണാറം പാറയിൽ നിന്ന് വിജയകുമാറാണ്.
1: മണ്ണാറം പാറയിൽ നിന്ന് വിജയകുമാറാണ്, ആദ്യമായിട്ടാണ് വിളിക്കണേ?
2: മുമ്പൊക്കെ പലതും കിട്ടിയില്ല. ഇന്ന്
1: പുതിയ ആൾക്കാർക്ക് കിട്ടുന്ന ദിവസമാണെന്ന് തോന്നുന്നു.
2: നേരത്തെ മണിയെന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ കഷ്ടകാലത്തിന് കിട്ടിയെന്ന് പറഞ്ഞാൽ എന്റെ നല്ല കാലം ഇപ്പൊ കിട്ടി.
1: ഞാനത് മണികണ്ഠന്റെ അടുത്ത് ചോദിക്കും, എന്താ മണികണ്ഠ ഇങ്ങനെ പറയണേ? അപ്പൊ മണികണ്ഠന്റെ കഷ്ടകാലമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും വിജയകുമാർ ചേട്ടന്റെ നല്ല കാലത്തിനാണ് കിട്ടിയത്.
2: അതെ, അതിന്റെ നല്ല സമയത്താണ് കിട്ടിയത്.
1: അപ്പൊ പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, എന്ത് ചെയ്യുന്നു?
2: ഇനി കൂലിപ്പണിയാണ് ജോലി. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് വേറൊരു ജോലിയും കൂടെ ഉണ്ട്.
1: അതെന്താണ് ആ ജോലി?
2: വേറൊരു ജോലി എന്ന് പറയുമ്പോ ഈ ആൾക്കാർ മരിക്കുമ്പോ കത്തിക്കുന്ന ഒരു പരിപാടിയുണ്ട്.
1: ഒയ്യോ, പേടിപ്പിക്കാണല്ലേ
2: എന്നെ.
1: എവിടെയാണ്? ഏതെങ്കിലും
2: നമ്മക്ക് അതിന്റെ ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പൊ വെള്ളനാടൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് നമ്മള്.
1: വെള്ളന, അതെന്ന് പറയുമ്പോ ഈ ഇതിലാണോ, ശ്മശാനത്തിലാണോ? അല്ലാതെ ഇങ്ങനെ വിളിച്ചു വരുന്നതാണ്?
2: വിളിച്ചു വരുന്നതാണ്. അപ്പം കേരള തൈലാട്, വെള്ളനാട്, നാലുമുക്ക്, കമ്പനി മുക്ക്, കണ്ണംപള്ളി, അങ്ങനെ ഒരുപാട് ഏരിയകളിൽ വരും.
1: ഞാൻ പേടിക്കണ്ടല്ലേ? ശരി, അതൊരു വ്യത്യസ്തനായ ഒരു കോളറാണെന്ന് വിളിച്ചത്.
2: എനിക്കല്ലാതെ ജോലി കൃഷിപ്പണി കൂലിപ്പണികളൊക്കെയാണ്.
1: അപ്പൊ ഇതെങ്ങനെ ഈ ഫീൽഡിലോട്ട് വന്നു?
2: ഇത് നമ്മള് ഒരു അഞ്ചാറ് പേരായിട്ട് അങ്ങ് തുടങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. അങ്ങോട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വിളിക്കും. ഒരുപാട് വെളിയിലൊക്കെ നമുക്ക് ഒരു നല്ല ബന്ധങ്ങളുണ്ട്.
1: ഓ, അപ്പൊ ഇങ്ങനെ ശവസംസ്കാര പരിപാടികളിലൊക്കെ വിളിക്കും?
2: വിളിക്കും വിളിക്കും. നമ്മള് നമ്പറുകളുണ്ട്, എല്ലാവർക്കും നമ്പറുകളുണ്ട്.
1: ഓ ഓ ഓ, അങ്ങനെ പോകുമ്പോ രണ്ടു മൂന്ന് പേര് ചേർന്ന് ഒരുമിച്ച് പോകും?
2: രണ്ടുപേര് പോകും.
1: രണ്ടുപേര് പോകും.
2: ഒരാള് വണ്ടി ഓടിക്കാൻ വേണം.
1: ആ അതെ അതെ അതെ,
2: വണ്ടിയിലല്ലേ സാധനം കൊണ്ടുപോകാൻ പറ്റുള്ളൂ.
1: അതെ അതെ അതെ.
2: അപ്പൊ അവര് സമയം വിളിച്ചിട്ട് സമയം പറയും. ആ സമയത്തിന് നമ്മൾ രണ്ടു മണിക്കൂർ മുന്നേ നമ്മൾ അവിടെ
1: എത്തും.
2: എല്ലാം റെഡിയാക്കി വയ്ക്കുക. അവര് സമയത്ത് ഇതെല്ലാം ചെയ്യും.
1: വീടുകളിൽ പോയിട്ടാണോ ചെയ്യുന്നത്?
2: വീടുകളിൽ.
1: ഓ, മനസ്സിലായി മനസ്സിലായി.
2: വീടുകളിൽ പോയി ചെയ്യും. നമ്പറിൽ വിളിക്കും.
1: ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നമ്മുടെ ഒരു ഹെൽപ്പ് അവിടെ ഉണ്ടാവും. എങ്ങനെ ഈ ഫീൽഡിലോട്ട് എത്തിച്ചേർന്നു എന്നാണ് ഞാൻ ആലോചിക്കണത്.
2: ഈ ഫീൽഡിൽ എത്താനുള്ള കാര്യം എന്ന് പറഞ്ഞാ, ഈ വാണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അത് വിളിക്കുമ്പോഴത്തേക്ക് അവര് നമ്മളൊക്കെ വിളിക്കുമ്പോ അവര് ഒരുപാട് റേറ്റ്, അന്നൊക്കെ പറഞ്ഞ 4500 5000 രൂപയ്ക്കൊക്കെ അകത്തേ ഉള്ളൂ
1: അന്ന്.
2: അന്ന് 10-15 കൊല്ലത്തിന് മുന്നേ.
1: അതെ അതെ.
2: അപ്പൊ അവര് വന്ന് പല റേറ്റും കൂടുതലും ഒക്കെ വാങ്ങിക്കൊണ്ട് പോകും. പൈസ ഉള്ളവരെയൊന്നും ഇല്ലാത്തവരും ഇല്ലാത്തവരും അവരതേ റേറ്റ് വാങ്ങിക്കൊണ്ട് പോകും.
1: അതെ അതെ.
2: അപ്പൊ ഞങ്ങള് അങ്ങനെ തീരുമാനമെടുത്ത് പാവപ്പെട്ടവർക്ക് 10-500 രൂപ കുറച്ച് ചെയ്യാൻ വന്നു. ഞങ്ങൾ ഈ പല സ്ഥലങ്ങളിലും മറ്റേ ഈ ആനാകോട് എന്ന് പറഞ്ഞ സ്ഥലം അറിയാലോ? അവിടെയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ചില ക്യാൻസർ രോഗികളൊക്കെ വേറും പാവപ്പെട്ട ആൾക്കാർ കിടക്കും.
1: അതെ അതെ.
2: അപ്പൊ നമ്മളൊക്കെ നമ്പർ അവിടെ ആൾക്കാരുടെ കയ്യിലുണ്ട്. അവര് വിളിക്കും. വിളിക്കുമ്പോഴത്തേക്ക് അവര് ഇതേപോലെ ആദ്യമേ നമ്മൾ പറഞ്ഞു, ചേട്ടാ ഇതേപോലെ കാര്യം എന്തെങ്കിലും ചെയ്യാൻ കുറച്ച് ചെയ്യാൻ പറ്റുകയും ചെയ്യണം.
1: അപ്പൊ
2: ഈ ആശുപത്രിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ബോഡി ആണെങ്കിൽ അവര് ആംബുലൻസ് അവരിന്ന് പിരിവെടുത്തായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ നമ്മള് പറയും, ചേട്ടാ ഇതേപോലെ കാര്യം നമുക്ക് 4500 അല്ലെങ്കിൽ 5000 രൂപ ഒരു 500 1000 രൂപ കുറച്ച് തരാൻ പറയും. അങ്ങനെ നമ്മൾ ഒരുപാട് കേസുകൾ ചെയ്യും. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ബന്ധങ്ങളും അവര് തന്നെ നമ്മളെ തന്നെ വീണ്ടും
1: കൂടുതൽ. അപ്പൊ അവരെ വിളിച്ചാൽ കുറച്ചുകൂടെ നമുക്കൊരു ഇതുണ്ടെന്നുള്ള രീതിയിൽ വിളിക്കും.
2: ആ രീതിക്ക് ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ട്.
1: ഓക്കെ ഓക്കെ. അങ്ങനെയാണ് ഈ ഒരു ഫീൽഡും കൂടെ തെരഞ്ഞെടുത്തത്.
2: തെരഞ്ഞെടുത്ത് കാരണം പാവപ്പെട്ടവർക്ക് ഇത് ചെയ്യണ്ട. അന്ന് ഈ മശാനങ്ങളൊന്നും.
1: അതെ അതെ. ഏത് ജോലി ചെയ്യുമ്പോഴും നമ്മള് ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്യണം. ആ ഒരു മനോഭാവം നമുക്ക് വേണം.
2: അന്ന് ഈ ഗംഗാമലയൊന്നും ഇത് വന്നില്ല. നെടുമങ്ങാട് വന്നില്ല.
1: ആ നെടുമങ്ങാട് ശാന്തി വനം അല്ലേ? ശാന്തി കവാടം. പിന്നെ ഇവിടെ ഗംഗാമല കോളനി.
2: ഗംഗാമല ഇല്ലായിരുന്നു.
1: ആ അതെ അതെ അതെ.
2: ഈ അടുത്ത സമയത്തല്ലേ വന്നത്. അപ്പൊ തിരുവനന്തപുരത്ത് ശാന്തി കവാടം മാത്രമേ ഉള്ളൂ.
1: അതെ അതെ അതെ.
2: ഇവിടെ ഈ വീടുകളിൽ മരിക്കുന്നവര് ഇവരിങ്ങോട്ട് വന്നിട്ട് പൈസ അങ്ങനെ അധികത്തിൽ വാങ്ങിക്കൊണ്ട് പോകും. അങ്ങനെ അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോഴും നമ്മള് പാവപ്പെട്ടവർക്കൊക്കെ നമ്മൾ
1: 10 വർഷം
2: ഇപ്പോഴും ചെയ്യും നമ്മള്.
1: ഓ, ഇത് ശരിക്കും വീട്ടില് ചടങ്ങ് ചെയ്യുന്നവർക്കാണ് നമ്മള് പോകുന്നത്.
2: വീട്ടില് വസ്തുക്കളുള്ളവർ അവിടെ
1: തന്നെ. മനസ്സിലായി മനസ്സിലായി.
2: നമ്മുടെ ഗംഗാമലയിൽ അതിന്റെ അടുത്തൊക്കെ ഉള്ളവർക്ക് നമ്മൾ ഒന്നിച്ച് വീടുകളിൽ ചെയ്തിട്ടുണ്ട്.
1: ഓ ശരി ശരി ശരി.
2: ചിലര് സ്ഥലം ഉണ്ടെങ്കിലും മത്സ്യം ഇവിടെ കൊണ്ട് പോകൂല.
1: ആ ഇപ്പം അതെ അതെ, സ്ഥലം ഉള്ളവരൊക്കെ അവിടെ തന്നെ ചെയ്യും, അല്ലാത്തവര് ശ്മശാനങ്ങളിലേക്ക് കൊണ്ടുപോകും.
2: 5 സെന്റ് 3 സെന്റ് ഉള്ളവരൊക്കെ ചെയ്യാം. അവരെ അച്ഛനും അമ്മയും വൈകണെങ്കിൽ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് കൊണ്ടുപോകല്ലോ, എന്റെ അച്ഛനും എന്റെ അടുത്തിനെ കിടക്കട്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ
1: അതൊക്കെ ഒരു സ്നേഹത്തിന്റെ പുറത്തുള്ള ഒരു.
2: അത്രേ ഉള്ളൂ.
1: അപ്പൊ വീട്ടിലാരൊക്കെയാ ഉള്ളേ?
2: എന്റെ വീട്ടില് എന്റെ ഭാര്യയുണ്ട്, 2 മക്കളും. മൂത്ത മോന്റെ പേര് വിഷ്ണു, വിവാഹം കഴിഞ്ഞു 1 വർഷമായി. ഇളയമോന്റെ പേര് വിശാഖ്, എൻഗേജ്മെന്റ് കഴിഞ്ഞു. അവൻ ഇവിടെ കുളക്കോടിനുണ്ട്.
1: കുളക്കോടാണോ ജോലി ചെയ്യുന്ന വിശാഖ്?
2: മറ്റേ GDS തിരി കമ്പനി.
1: ഓ ഓ, എല്ലാരും അടുത്തൊക്കെ തന്നെ ഉള്ള ആൾക്കാർ തന്നെ.
2: അടുത്തൊക്കെ തന്നെയാണ് ആൾക്കാർ.
1: നമ്മൾ പരിചയപ്പെടാൻ താമസിച്ചോ എന്നുള്ളതേ ഉള്ളൂ.
2: നമ്മൾ ശ്രമിച്ചോണ്ടിരിക്കുന്നു.
1: ഇത് പഴയ ആൾക്കാർക്ക് മാത്രം കിട്ടുന്നതല്ല, ഇതിനൊരു ടൈം ഉണ്ട്, വിളിക്കുന്നതിനൊരു നേക്കുണ്ട്.
2: അങ്ങനെ മണികണ്ഠ പറഞ്ഞാൽ കറക്റ്റ് കാലത്തിന് കിട്ടി.
1: മണികണ്ഠ പറഞ്ഞത് ഇപ്പോഴും എന്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ മുഴങ്ങുകയാണ്, എന്റെ കഷ്ടകാലത്തിന് എനിക്ക് കിട്ടിയത്.
2: നമ്മളും അപ്പൊ ഇവിടെ നിന്നോട് പറയുന്നു എല്ലാരും നല്ല സമയത്ത് കിട്ടി എന്നാണ് പറയുന്നത്.
1: അല്ല, മണികണ്ഠന്റെ കഷ്ടകാലമാണ് മണികണ്ഠ ഉദ്ദേശിച്ചത്. അങ്ങനെ എനിക്ക് ആശ്വസിക്കാം. ശരി, അപ്പൊ അങ്ങനെ എന്താ വൈഫിന്റെ പേരെന്താ?
2: വൈഫിന്റെ പേര് ശ്രീകല.
1: ശ്രീകല. എണിക്കരയാണ് വീട്. വിജയ ചേട്ടന്റെ വീട് ശരിക്കും എവിടെയാ?
2: എന്റെ വീട് ഇവിടെ തന്നെയാണ്, മണ്ണാറമ്പാറ തന്നെയാണ്.
1: മണ്ണാറമ്പാറ തന്നെയാണ്.
2: മണ്ണാറമ്പാറ
1: ക്ഷേത്രം എന്ന് പറയുമ്പം നെടുമ്പങ്ങാട്ടാണോ?
2: നെടുമ്പങ്ങാടല്ല, ഞെട്ടലച്ചിറക്ക്
1: ഇപ്പറംകോട്. കുറിഞ്ചിലക്കോട്, അതറിയാം. കുറിഞ്ചിലക്കോട് ഞങ്ങളെ വിജയമാമ ഇങ്ങനെ സ്ഥിരമായി വിളിക്കാറുണ്ട്. കുറിഞ്ചിലക്കോട് എന്ന് പറഞ്ഞാലേ എനിക്ക് അത് അറിയാവോ, അല്ലാതെ എനിക്ക് അറിഞ്ഞൂടാ. നെടുമ്പങ്ങാടും അങ്ങോട്ടൊക്കെ അറിയാം, പക്ഷെ കുറിഞ്ചിലക്കോട് എന്ന് പറഞ്ഞാലേ ഈ മണ്ണാറമ്പാറ പറഞ്ഞാൽ അറിയാവുള്ളൂ.
2: ഓ,
1: അപ്പൊ അങ്ങനെ അവിടെ നിന്നാണ് വിളിക്കുന്നത്.
2: അതേ
1: കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ പാട്ടൊക്കെ ഇഷ്ടമാണോ?
2: പാട്ട് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ പാടാനൊന്നും അറിയില്ല.
1: പെട്ടെന്ന് പറയണം, ഇനി അഥവാ ഞാൻ പാടാൻ പറഞ്ഞാലോ അല്ലേ? ശരി, ശ്രീകല ചേച്ചി പാട്ട് പാടുവോ?
2: ചേച്ചിയും പാട്ട് പാടൂല.
1: രണ്ടുപേരും പാടൂല. നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും പോലും പാട്ട് പാടൂല.
2: നമ്മളിത് കേട്ടോണ്ടിരിക്കും.
1: അതിന്റെ കൂടെയും പാടൂല.
2: കർണസായിയില് പാട്ടുണ്ടല്ലോ, പിന്നെ നമ്മള് പാടേണ്ട കാര്യമില്ല,
1: കൂടെ പാടാലോ. നമ്മളൊക്കെ അങ്ങനെയല്ലേ പാട്ട് പഠിക്കണേ, കൂടെ പാടിയല്ലേ പഠിക്കണേ. അപ്പൊ ഈ നമ്മുടെ ശ്രീകല ചേച്ചി എന്ത് ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
2: ഇവിടെ ചെറിയ തയ്യലൊക്കെ ഉണ്ട്, പിന്നെ വീട്ടു ജോലി ആയിട്ട് അങ്ങ് പോകും.
1: തയ്യലൊരു ജോലിയല്ലേ? ശരി ശരി. അപ്പൊ എന്തായാലും സന്തോഷമുണ്ട്. പിന്നെ ഏത് പാട്ടാ വേണ്ടേ?
2: പാട്ട് ഞാൻ പറഞ്ഞത് മറ്റേ ഈ കാട്ടുപോത്ത്, എന്തായാലും റിലീസ് ആവാത്ത ഒരു സിനിമയാണ്
1: കാട്ടുപോത്ത്.
2: കാട്ടുപോത്ത് സിനിമയില്
1: സിനിമ റിലീസ് ആയിട്ടില്ലേ?
2: ആയിട്ടില്ല, പാട്ട് മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ.
1: സിനിമയൊക്കെ കാണാറുണ്ടോ?
2: സിനിമ ഇപ്പം ഒരു 25 കൊല്ലം കൊണ്ട് കാണാറില്ല, മുമ്പ് കാണുമായിരുന്നു, ഇഷ്ടംപോലെ കാണുമായിരുന്നു.
1: ടിവിയിലും കാണൂലേ?
2: ടിവിയിൽ ഇവിടെ സിനിമ ഇല്ല, കാരണം സീരിയല്.
1: ഓ, അവിടുന്ന് സിനിമ വെക്കാൻ സമ്മതിക്കൂല താങ്കളുടെ?
2: താല്പര്യമില്ല, പിന്നെ അവിടെ പാട്ടും കേട്ടോണ്ട് കിടക്കും രാത്രി.
1: താങ്കളുടെ ഭാര്യ സീരിയൽ കാണുന്നതുകൊണ്ട് ചേട്ടന് സിനിമ കാണാൻ കഴിയുന്നില്ല?
2: ഇല്ല, അവരത് കാണട്ടെ വിചാരിക്കും.
1: എന്നാലും ഒരു ദിവസമൊക്കെ ഒരു സിനിമ കാണാം.
2: പിന്നെ പകലൊന്നും അങ്ങനെ ടിവി കാണുന്നതോട് എനിക്ക് താല്പര്യമൊന്നുമില്ല.
1: അപ്പൊ പറയണം, ഒരു ദിവസമെങ്കിലും ഇടേ, എനിക്ക് ഒരു ദിവസമെങ്കിലും ഞാൻ ഇത്തിരി സിനിമ കാണട്ടെന്ന് പറയണം. എന്നാലും എന്റെ ശ്രീകല ചേച്ചി ഒരു ദിവസമെങ്കിലും അനുവദിക്കണമായിരുന്നു, പോട്ടെ. അപ്പൊ ഓ ഹലോ, എന്ന് സീരിയൽ കാണുമോ? എത്ര മണിക്ക് തുടങ്ങും സീരിയൽ കാണാൻ?
3: 6:30 to 10:30
1: ഈശ്വര എനിച്ച വയ്യ. അപ്പൊ അതുവരെ ഭക്ഷണമൊന്നും കഴിക്കില്ല? എന്നാലും ഓടി പോയിട്ട് ഓടി വരും. എല്ലാം ടിവിയുടെ ഫ്രണ്ടിലാണ്. ഇത് കാരണം വിജയകുമാർ ചേട്ടന് സിനിമ കാണാനും പറ്റണില്ല. വായിച്ചാൽ ഒരു ദിവസമെങ്കിലും ആ പാവത്തെ അനുവദിച്ചു കൊടുക്കണം.
3: സിനിമ കാണാൻ വലിയ താല്പര്യമില്ല.
1: അത് വരെ സിനിമ കാണണമെന്നും നിങ്ങൾ സമ്മതിക്കണില്ല, അത് തന്നെയാണ് കാര്യം. ശരി, അപ്പോ എന്തായാലും വളരെ സന്തോഷം രണ്ടുപേരോട് സംസാരിക്കാൻ പറ്റി. ഇടയ്ക്കൊക്കെ വീണ്ടും വിളിക്കുക. അപ്പോ നമുക്ക് പൂവല്ല പൂന്തളിരല്ല എന്നുള്ള പാട്ട്, കാട്ടുപോത്ത് നക്ഷത്രത്തിലെ പാട്ട് കേൾക്കാം.
2: ഓക്കെ
1: ഓക്കെ ഓക്കെ ഓക്കെ ശരി.

പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളോടൊപ്പം വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തുളസീധരൻ പഴഞ്ചിറ അമ്പലത്തറയിൽ നിന്നാണ്. ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി എന്ന ലങ്കാദഹനം എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം പാർക്കിൻസൺസ് ബാധിച്ച എല്ലാവർക്കുമായിട്ടാണ് ഈ പാട്ട് അദ്ദേഹം സമർപ്പിക്കുന്നത്. കരുണാസായയുടെ ഒരു സ്ഥിരം ശ്രോതാവ് കൂടിയാണ് അദ്ദേഹം. അത് അദ്ദേഹം ആവശ്യപ്പെട്ട ഈ ഒരു പാട്ടായിരിക്കട്ടെ പോക്കുവയിൽ തത്സമയ പരിപാടിയിലെ ഇന്നത്തെ അവസാനത്തെ ഗാനം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ പോക്കുവയിലൂടെ കുറച്ച് നല്ല ഓർമ്മകളും മനോഹരമായ ഗാനങ്ങളും ഹൃദയസ്പർശിയായ ചിന്തകളും പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ സായാഹ്നം നിങ്ങളുടെ മനസ്സിലൊരു ചെറു പുഞ്ചിരി വിരിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും സ്നേഹിക്കാനും ക്ഷമിക്കാനും നന്ദിയോടെ ജീവിക്കാനും മറക്കരുത്. ഓരോ ദിവസവും പുതിയ പ്രതീക്ഷകളിലേക്കുള്ള ഒരു വാതിലാണ്. ഇന്നത്തേക്ക് നിങ്ങളോട് വിട പറയുകയാണ്. വീണ്ടും മറ്റൊരു

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് നിർമാല്യം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം. 1973 നിർമാല്യം എന്ന ചലച്ചിത്രം പുറത്തിറങ്ങുന്നത്. എം ടി വാസുദേവൻ നായരുടെ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥ എം ടി തന്നെ ചലച്ചിത്ര ഭാഷ്യമാക്കുകയായിരുന്നു. ദൈവികതയോടുള്ള പ്രത്യക്ഷ പ്രതികരണമായിരുന്നു ആ ചലച്ചിത്രം. 4 ദശാബ്ദത്തിലേറെയായിരിക്കുന്നു നിർമാല്യം പുറത്തിറങ്ങിയിട്ട്. വേണമെങ്കിൽ വലിയ കോളിളക്കമുണ്ടാക്കാമായിരുന്ന ഒരു ചിത്രം. പക്ഷേ അതീവ കൈയടക്കത്തോടെ എം ടി ആ ചലച്ചിത്രത്തെ പുരോഗമനകരമാക്കി.

മലയാളിയുടെ ഏറ്റവും വലിയ അഭിമാനമായി കണക്കാക്കാവുന്ന അപൂർവം ചില കാര്യങ്ങളിലൊന്ന് അമ്പലത്തിലേക്ക് പ്രവേശനം കിട്ടും മുമ്പ് സിനിമയിലേക്ക് പ്രവേശനം കിട്ടി എന്നതാണ്. നിർമാല്യത്തിന്റെ ഷൂട്ടിംഗ് നടന്ന മുക്കുതലയിലെ കണ്ണേങ്കാവ്, മേലേക്കാവ് ക്ഷേത്രങ്ങളിൽ ജാതിഭേദമില്ലാതെ പ്രവേശനം പ്രായോഗികമായി നടപ്പിലായത് 1975 ശേഷമാണ്. എന്നാൽ 1973 നിർമാല്യം സാക്ഷാത്കൃതമായി.

നിർമാല്യം പുറത്തുവന്ന 70s തുടക്കം രാജ്യമെങ്ങും പുതിയ വിശ്വാസങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഒപ്പം വിശ്വാസ നഷ്ടങ്ങളുടെയും കാലമായിരുന്നു. കേരളത്തിലും അതിതീവ്രമായി അതിന്റെ അനുരണനങ്ങൾ ഉണ്ടായി. മരുമുക്കത്തായ പരിഷ്കരണം, ഭൂപരിഷ്കരണം എന്നിവയെല്ലാം ഏറെക്കുറെ പൂർത്തീകരിക്കപ്പെടുന്നതും അക്കാലത്താണ്. ഭൗതികമായ ഈ യാഥാർത്ഥ്യത്തോട് നേർക്കുനേർ നിൽക്കേണ്ടി വന്നപ്പോഴാണ് നിർമാല്യത്തിലെ കഥാപാത്രങ്ങൾ ഭഗവതിയെ തള്ളിപ്പറയുന്നവരായത്.

0: ഒറ്റക്കമ്പി നാദം.
1: കുട്ടികൾ പട്ടിണി കിടന്നപ്പോൾ ദൈവം അരിയം കൊണ്ടെത്തിയില്ല എന്ന് വെളിച്ചപ്പാടിന്റെ ഭാര്യ സ്വയം ന്യായീകരിക്കുന്നുണ്ട്. അന്നദാതാവിന്റെ സ്ഥാനം ഭഗവതി കൈയൊഴിഞ്ഞു എന്ന് മുതിർന്ന തലമുറ തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. അന്നവും കൊണ്ട് മറ്റാരും വരാനില്ലെന്നും അവനവന്റെ അന്നം കണ്ടെത്തേണ്ടത് അവനവൻ തന്നെയാണെന്ന് യുവതലമുറയും തിരിച്ചറിഞ്ഞു. ഒരു ദൈവപുത്രനും നിന്നെ തലോടുവാൻ വരികില്ല, കാത്തിരിക്കേണ്ട. നിന്റെ മുക്തിക്ക് നിന്നീതിബോധം തന്നെ ശരണമെന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ കാലം. തന്റെ കുടുംബം പോലും തന്നോടൊപ്പമില്ല എന്ന തിരിച്ചറിവ് വെളിച്ചപ്പാടിന് കൈവരുന്ന വെളിച്ചമാണ് നിർമാലയത്തിന്റെ ഇതിവൃത്തം. നിസ്സഹായവും ദുർബലവുമായ ഒരു പ്രതിഷേധമായി വെളിച്ചപ്പാട് മാറുകയാണ്. നവോത്ഥാനത്തിന്റെ ഒരു ബഹിർസ്ഫുരണമായിരുന്നു അത്.

വിശ്വാസം വെളിച്ചമാണ് ഇരുട്ടും അത് തന്നെ എന്ന് കുഞ്ഞുണ്ണി. വിശ്വാസം വെളിച്ചം എന്നതുപോലെ ഇരുട്ടുമാണ്. ഒരു ദേശത്തിന്റെ ആകെ വിശ്വാസമാണ് വെളിച്ചപ്പാട്. വെളിച്ചപ്പാടിന്റെ വെളിച്ചമാകട്ടെ ഭഗവതിയും. നാട്ടുകാർക്ക് വെളിച്ചപ്പാടിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ വെളിച്ചപ്പാടിനാകട്ടെ നാടിനോടും ദേവിയോടുമുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നുമില്ല.

സ്വന്തം ശരീരം കൊണ്ടാണ് വെളിച്ചപ്പാട് ഭഗവതിക്കും ദേശക്കാർക്കുമിടയിലെ കണ്ണിയാവുന്നത്. അയാളുടെ നൃത്തവും ശരീരപീഡനവുമെല്ലാം ദേശശരീരത്തിന്റെയും ഭഗവതിയുടെ ശരീരത്തിന്റെയും ആരോഗ്യത്തെ ആഗ്രഹിച്ചുകൊണ്ടാണ്. എന്നാലാകട്ടെ, ആദ്യം മുതലേ വെളിച്ചപ്പാടിന്റെ ശരീരം ക്ഷീണിതമാണ്. സിനിമയുടെ ആദ്യ രംഗത്ത് തന്നെ നമ്മൾ കാണുന്നത് മുറിവേറ്റ അയാളുടെ ശരീരത്തിൽ മകൾ മരുന്ന് പുരട്ടുന്നതാണ്. അത്രയേറെ ക്ഷീണിതമാണ് അയാളുടെ ശരീരം. അത് പിന്നീട് അങ്ങോട്ട് ഒട്ടും മെച്ചപ്പെടുന്നുമില്ല. അതായത്, ഭഗവതി സേവ കൊണ്ട് അയാൾക്ക് ഒരു മെച്ചവും ഉണ്ടാകുന്നില്ല. നാൾക്കുനാൾ അയാളും കുടുംബവും ശോഷിക്കുകയാണെന്ന തിരിച്ചറിവിലേക്ക് അയാൾ എത്തിച്ചേരുന്നു.

0: ഒറ്റക്കമ്പി നാദം.
1: സ്വയം ക്ഷീണിതമായ ശരീരവും കൊണ്ടാണ് വിളിച്ചപ്പാട് ഒരു ദേശ ശരീരത്തെ വസൂരിയിൽ നിന്ന് രക്ഷിക്കാൻ നെട്ടൂട്ടമോടുന്നത്. തോളിൽ ചാക്കുമേറ്റി നെല്ല് യാചിക്കാൻ പോകുമ്പോഴും പണപ്പിരിവ് കഴിഞ്ഞ് നട്ടുച്ച നേരത്ത് പച്ചവെള്ളം കുടിച്ച് വിശപ്പകറ്റുമ്പോഴുമൊക്കെ അയാളുടെ ക്ഷീണം തിരശീലയിൽ തെളിഞ്ഞു കാണുന്നു.
2: നിഴൽ നാടകത്തിൽ

0: നിഴൽ നാടകത്തിലെ നായിക നീ, അഴലിന്റെ പന്തലിൽ ഇരുളിൽ.
1: ബൃഹത്തോൾ ബൃഹത്തിന്റെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്: ഫുഡ് ഫസ്റ്റ് മോറൽ ലേറ്റർ, ആദ്യം അന്നം പിന്നെ സദാചാരം. നിർമാല്യത്തിലേക്ക് വരുമ്പോൾ എം ടി അതിനെ വേറൊരു ആംഗിളിൽ കാണാൻ ശ്രമിക്കുന്നു എന്നാണ് ടി ജി വൈദ്യനാഥൻ പറയുന്നത്. ഭക്ഷണം ശരീരത്തെ നിലനിർത്തുമ്പോൾ സദാചാരം അതേ ശരീരത്തെ ഭക്ഷണമാക്കുന്നു. സദാചാരം ഒരു ആശയമായിരിക്കാം, എന്നാൽ അത് ശരീരത്തിന്റെ ഐത്തവുമായി ശുദ്ധാശുദ്ധവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. നിർമാല്യം എന്ന വാക്കു തന്നെ അത് വിശദമാക്കുന്നുണ്ട്.

ശുദ്ധ അശുദ്ധ വ്യാഖ്യാനങ്ങളിൽ വസൂരിയും അവിഹിതവും MD സമർത്ഥമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ദേശത്താകെ വസൂരി പടരുന്നുണ്ട്. വസൂരി വരുന്നതോടെ ദേവിയുടെ പ്രാമാണികത്വത്തിന് കുറവുണ്ടാകുന്നു. വീട്ടിലെ മുറിയിൽ നിന്ന് മയമുണ്ണിക്ക് പിന്നാലെ പുറത്തിറങ്ങുന്ന ഭാര്യയെ കണ്ട് വെളിച്ചപ്പാടിന്റെ മനസ്സിനൊപ്പം ശരീരവും നിസ്സഹായനാവുന്നു. അയാൾ വാളിന്റെ വായ്ത്തല കീഴ്പോട്ടാക്കി തലകുനിച്ച് തൂണിൽ ചാരി നിൽക്കുന്നു. അപ്പോൾ അവിടെ അയാളോട് വിശേഷം പറയാനെത്തുന്ന വാര്യർക്ക് നേരെ അയാൾ ചിരിക്കുന്നു. എന്നാലാകട്ടെ, ആ ചിരി നവരസങ്ങൾ കൊണ്ടൊന്നും വ്യാഖ്യാനിക്കാനാവുന്നതല്ല. അതുവരെയും വെളിച്ചപ്പാടിനെ ചിരിച്ചു കണ്ടിട്ടില്ല. എന്നാൽ അവസാനത്തെ ആ ചിരി ഒരു വക്രീകരണമാണ്. ഏറ്റവും വലിയ കുരുതിയായി വെളിച്ചപ്പാട് തന്റെ ശരീരം തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. അശുദ്ധിയായ ആ ദേവിക്ക് നേരെയാണ് അയാൾ തുപ്പുന്നത്.

0: ഒറ്റക്കമ്പി നാദം.
1: നാലു പതിറ്റാണ്ട് മുമ്പ് എം ടി ഉണ്ടാക്കിയ ചലച്ചിത്ര സാമൂഹിക വിപ്ലവം, ജീവിതവും സദാചാരവും പട്ടിണിയും അവിഹിതവും അതുണ്ടാക്കുന്ന പൊരുത്തവും പൊരുത്തക്കേടുകളും, മനസ്സും ശരീരവും അവയുടെ ശുദ്ധ അശുദ്ധതകളും ചലച്ചിത്ര ഭാഷയിലൂടെ വ്യാഖ്യാനിക്കപ്പെട്ട ഒരു ലോകോത്തര സിനിമയാണ് നിർമാല്യം.

ഒറ്റക്കമ്പി നാദം, അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഗതം ഈ നേരം.
1: സുഗതം ഈ നേരത്തിലേക്ക് സ്വാഗതം. മിക്കവാറും ആൾക്കാരുടെ പ്രധാനമായ ഒരു പരാതി എന്താണെന്നറിയുമോ? എനിക്കിപ്പോൾ മറവി കൂടുതലാണ്, ഒന്നും ഓർമ്മ കിട്ടുന്നില്ല എന്ന്. മറവി എന്ന ഭീകരതയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവരാണ് പലപ്പോഴും ഇങ്ങനെ പരാതി പറയുന്നത്. പറയുവാൻ വന്ന പേര് ഒരു നിമിഷം വിട്ടുപോകുന്നതോ മുഖത്ത് കണ്ണാടി വെച്ചിട്ട് കുറച്ചു നേരം അത് തപ്പി നടക്കുന്നതോ അല്ല മറവി രോഗം എന്ന് മറന്നുപോകരുത്. അമ്മയെയും കൊണ്ട് നന്ദൻകോട് സാവിത്രി ആന്റിയുടെ വീട്ടിൽ പോയതാണ്. തിരികെ വരുമ്പോൾ വഴിയോര കടയിലിറങ്ങി അപ്പവും കോഴിക്കറിയും കഴിച്ചു. അതുവരെ എല്ലാം കൃത്യമായി ഓർത്തെടുക്കാനാവും. പിന്നീട് ബില്ല് കൊടുക്കാനും മറന്നു, കൈ കഴുകാൻ പോയ അമ്മയെയും മറന്നു. വീട്ടിലെത്തിയിട്ടും അതൊന്ന് ഓർത്തുപോലുമില്ല. മകളെ ബേക്കറിയിൽ നിർത്തി, അവിടെ നിന്ന് എങ്ങോട്ടാണ് പോയതെന്ന് ഒരു പിടിയുമില്ല. ഇങ്ങനെ ഭീകരമായ രീതിയിൽ മറന്നുപോകുന്ന അവസ്ഥ. കുളിച്ചു കഴിഞ്ഞ് തുണി ഉടുക്കാൻ മറന്ന് ഇറങ്ങി വരുന്ന അൽഷിമേഴ്സ് രോഗം, മറവി രോഗം. ഇങ്ങനെ ഭീകരമാണ് എന്നിരിക്കെയാണ് അപ്പുറത്ത് കൊണ്ടുവച്ച സോപ്പ് കണ്ടില്ലെന്ന് വെച്ച് എനിക്ക് ഈ ഇടയായി ഭയങ്കര മറവി എന്ന് പരാതി പറഞ്ഞു നടക്കുന്നത്. തലച്ചോറിലെ കോശങ്ങൾക്ക് വീഴ്ച വരാതെ ആർക്കും ഒരോർമ്മക്കുറവും ഉണ്ടാകാൻ പോകുന്നില്ല. വെപ്രാളവൻ ടെൻഷനും ഒക്കെയായി നടക്കുന്നതിനിടയിൽ ചില കാര്യങ്ങൾ വിട്ടുപോകും. അതിനെ ഓർമ്മക്കുറവാണെന്നൊന്നും പറഞ്ഞു പോകരുത് കേട്ടോ.

നന്നായി സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ സ്റ്റേജിൽ കയറുമ്പോൾ എനിക്കങ്ങനെ ഒന്നും ഓർമ്മ വരില്ല. എന്നാൽ അതെ, ഇവിടെ എങ്ങനെ വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും മറന്നുപോവുകയുമില്ല. പണ്ട് കണ്ടതും കേട്ടതുമൊക്കെ ഉചിതമായ സമയങ്ങളിൽ ഓർത്ത് ഉദാഹരണ സഹിതം പറഞ്ഞ് പ്രസംഗിക്കുന്നവരോട് സത്യം പറയട്ടെ, പലപ്പോഴും അസൂയയാണ്. ഇതൊക്കെ എങ്ങനെ എവിടെ നിന്ന് പൊക്കിക്കൊണ്ടുവരുന്നു എന്നൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഉചിതമായ സമയത്ത് അങ്ങനെ ഓർത്തെടുക്കണമെങ്കിൽ അതൊരു നിപുണതയാണെന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. അങ്ങനെ മലയാളത്തിൽ ഓർമ്മകളെ താലോലിക്കുകയും കണ്ണിമുറിയാതെ കോർത്തെടുത്ത് സംഭാഷണത്തിലും എഴുത്തിലും പ്രസംഗത്തിലും പ്രയോഗിക്കാൻ കഴിഞ്ഞ രണ്ടുപേരായിരുന്നു സി ആർ റോമനക്കുട്ടനും എം എൻ വിജയനും. സുഹൃത്തുക്കൾ സി ആർ റോമനക്കുട്ടനെ ഓർമ്മനക്കുട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്. അത്രയേറെ ഓർമ്മകളുടെ ഇലകൾ ചില്ല വീശി ആ തലച്ചോറിൽ നിന്നു എന്നുള്ളതാണ്. എം എൻ വിജയമാഷും അതെ, സന്ദർഭോചിതമായ കാര്യങ്ങളെ ഓർമ്മയുടെ ചില്ലയിൽ നിന്ന് അടർത്തിക്കൊണ്ടുവരും. നിന്ന് തപ്പുകയേയില്ല, അനർഗളമായ പ്രവാഹം. വാക്കുകൾക്ക് പിന്നാലെ വാക്കുകൾ ഓരോന്നായി വരും. അതിനിടയിൽ ഓർമ്മകൾ കോർത്തെടുക്കുന്ന രസതന്ത്രം അതൊന്ന് വേറെ തന്നെയാണ്.

ഒറ്റ വാക്കിൽ നമ്മൾ പലപ്പോഴും ഉത്തരം പറയാൻ മടിക്കുന്നവരാണ്. പകരം നോക്കാം, ശ്രമിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. ആലോചിക്കാം, അത് പിന്നീടുള്ള കാര്യമല്ലേ, വരട്ടെ എന്നൊക്കെ പറയുന്നവരാണ് നമ്മൾ. യെസ് ഓർ നോ പറയാൻ വിമുഖത കാണിക്കും. അങ്ങനെ ചാടിക്കേറി യെസ് എന്നോ നോ എന്നോ പറയാൻ അനുവദിക്കുന്ന ഒരു വ്യവസ്ഥിതി നമുക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം നോ പറഞ്ഞു തീർത്താൽ ശരിയാവില്ല, ചില കാര്യങ്ങൾ ബാക്കി കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നോക്കാം, ആലോചിക്കാം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഉപഗുപ്തന് വാസവദത്തയുടെ അറുത്തുമുറിച്ച് വരില്ല എന്ന് പറയാമായിരുന്നു. വരില്ല എന്ന് ഒറ്റവാക്കിൽ തീർക്കാവുന്ന വിഷയത്തെയാണ് സമയമായില്ല സമയമായില്ല എന്ന് പറഞ്ഞ് നീട്ടി നീട്ടി വയ്ക്കുന്നത്. അപ്പോഴെല്ലാം വാസവദത്ത തോഴിയോട് ചോദിക്കുന്നത്, അനുനയം ചൊൽവാൻ ചെവി തരുന്നുണ്ടോ സഖി, അവൻ അനുരാഗാങ്കുരം വാക്കിൽ സ്വരിക്കുന്നുണ്ടോ എന്നാണ്. അങ്ങനെ അവൾ ചോദിക്കുന്നതിന് കാരണം അയാൾ വരില്ല എന്ന് തീർത്തു പറയാത്തതിനാലാണ്. ഒടുവിൽ അവൾ കൈകാലുകൾ ഛേദിക്കപ്പെട്ട് ശ്മശാനത്തിൽ കിടക്കുമ്പോഴാണ് അവളെ കാണാൻ ഉപഗുപ്തൻ ചെല്ലുന്നത്. സമയമായി എന്നയാൾ തീരുമാനിക്കുന്നത് അവൾ ഉപേക്ഷിതയായതിനു ശേഷമാണ്. ഉപഗുപ്തൻ അതിന് കാരണം പറയുന്നത് ഇങ്ങനെയാണ്, ശോഭനകാലങ്ങളിൽ നീ ഗമ്യയായില്ലെനിക്ക്, നിൻ സൗഭഗത്തിൽ മോഹമാർന്ന സുഹൃത്തല്ല ഞാൻ. കുശലമാർഗങ്ങൾ അന്നു നീ കേൾക്കുമായിരുന്നില്ല, വിശ്വസനം സുഖികളെ വിജ്ഞരാക്കുന്നു എന്നാണ്. കാര്യം തത്വശാസ്ത്രമൊക്കെ ആണെങ്കിലും ഇക്കാര്യത്തിൽ എനിക്കൊരു ചെറിയ വിയോജിപ്പുണ്ട്. ശ്രോതാക്കൾ യോജിക്കുമോ വിയോജിക്കുമോ എന്നെനിക്കറിയില്ല. വാസ്തവത്തിൽ വാസവദത്തയ്ക്ക് ഉപഗുപ്തനോട് കാമം മാത്രമായിരുന്നില്ല, അഗൈതവമായ പ്രണയം അവളിൽ ഉദയം കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഉപഗുപ്തന് ആ സമയം അവിടെ ചെല്ലാമായിരുന്നു. പ്രണയനിർഭരയായ അവളോട് ഉപഗുപ്തൻ എന്ത് പറഞ്ഞാലും കേൾക്കുമായിരുന്നു. വേശ്യാവൃത്തി ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ അവൾ കേൾക്കുമായിരുന്നു. ബുദ്ധമതം സ്വീകരിക്കാൻ പറഞ്ഞാലും കേൾക്കുമായിരുന്നു. എന്തിന്, മരിക്കാൻ പറഞ്ഞാലും അവൾ കേൾക്കുമായിരുന്നു. അങ്ങനെയെങ്കിൽ അവൾക്കുണ്ടായ ദുര്യോഗം വരെ കാത്തിരിക്കേണ്ടതായ ആവശ്യമുണ്ടായിരുന്നോ ഉപഗുപ്തന്? അതായത് മാതംഗിയെ സന്യാസിനിയാക്കിയ ആനന്ദഭിക്ഷുവിന്റെ വഴി ഉപഗുപ്തന് സ്വീകരിക്കാമായിരുന്നു. അങ്ങനെ ഒരു ക്ഷണം ലഭിച്ചാലും അവൾ സ്വീകരിക്കുമായിരുന്നു ഇല്ലേ? തീർച്ചയായിട്ടും സ്വീകരിക്കുമായിരുന്നു. ആനന്ദഭിക്ഷുവിനുണ്ടായ ധൈര്യം ഉപഗുപ്തനുണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. അതോ കാമദേവന്റെ പട്ടം കെട്ടിയ വാസവദത്ത ആശ്രമത്തിലെത്തിയാൽ അവിടെയുള്ളവരുടെ മനോശോഭ കുറഞ്ഞു പോകുമോ എന്ന് ഉപഗുപ്തൻ ഭയന്നിരുന്നുവോ? അറിഞ്ഞുകൂടാ, അതൊക്കെ അവരോട് തന്നെ ചോദിച്ചാലേ അറിയൂ.

പറഞ്ഞു വന്നത് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണം എന്നാണ്. ഒറ്റവാക്കിൽ പറയേണ്ട കാര്യങ്ങൾ ഒറ്റവാക്കിൽ പറഞ്ഞു തന്നെ തീർക്കണ്ടേ? നോ പറയേണ്ടിടത്ത് നോ പറഞ്ഞാലല്ലേ പറ്റൂ? ബന്ധങ്ങൾ നിലനിൽക്കാനും അവയുടെ ദൃഢത നിലനിർത്തുന്നതിനുമെല്ലാം അതാണ് നല്ലത്. മനഃശാസ്ത്രത്തിൽ ഇതിനെ നമുക്ക് വേണമെങ്കിൽ അസർട്ടീവ്നെസ് എന്ന് വിളിക്കാം. സ്വയം പ്രാമാണീകരണം, വ്യക്തിത്വത്തിന്റെ ദൃഢതയാണത്. രക്ഷിതാക്കൾ കുട്ടികളോട് വളരെ ചെറിയ പ്രായത്തിലേ പറഞ്ഞ് ശീലിപ്പിക്കേണ്ടതായ ഒരു കാര്യമാണിത്. നോ പറയേണ്ടിടത്ത് നോ തന്നെ പറയണം. ചോദിക്കുന്നത് എന്തും വാങ്ങിക്കൊടുക്കുന്ന പ്രവണതയുള്ള രക്ഷിതാക്കളുണ്ട്. അത് പിന്നീട് മുതിരുമ്പോൾ വാശിയായി, ദേഷ്യമായി, വയലന്റായി മാറി എന്ന് വരും. അതുകൊണ്ട് നോ എന്നത് നോ തന്നെയാണ്. അങ്ങനെ പറയേണ്ടിടത്ത് ആലോചിക്കാം, നോക്കാം, ശ്രമിക്കാം എന്നിങ്ങനെ പറയുന്ന പക്ഷം അത് പ്രതീക്ഷകൾക്ക് വഴിയൊരുക്കും. ഉപഗുപ്തൻ വാസവദത്തയോട് ഉറപ്പിച്ച് നോ പറയാത്തത് എന്തുകൊണ്ടായിരിക്കും? നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷണം എന്നേക്കുമായി നഷ്ടപ്പെടുമോ എന്ന ഭയം കൊണ്ടായിരിക്കുമോ? അറിഞ്ഞുകൂടാ. നേരത്തെ പറഞ്ഞതുപോലെ അതും അയാളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്.

ശരീരത്തിന് മുറിവേൽക്കാത്തവരായി ആരെങ്കിലും ഉണ്ടാവുമോ? ചെറുതോ വലുതോ ആയി എന്തെങ്കിലും മുറിവുണ്ടാവുക സ്വാഭാവികമാണ്. ഒന്നുമില്ലെങ്കിൽ വിരൽ വിജാഗിരിക്കിടയിൽ കുടുങ്ങി മുറിയുകയെങ്കിലും ചെയ്യും. എന്നാൽ ആളുകൾ പറയുന്നത് അതേക്കാൾ വേദന ആത്മാവിന് മുറിവേൽക്കുമ്പോഴാണ് എന്നാണ്. അതെന്റെ ആത്മാവിനേറ്റ മുറിവാണെന്ന് ചിലരെങ്കിലും പറയാറുണ്ട്. അതെങ്ങനെയെന്ന് ആലോചിച്ചാൽ ഉത്തരം കിട്ടുകയില്ല തന്നെ. കാരണം ആത്മാവ് എവിടെയാണിരിക്കുന്നത്? അതിന്റെ പ്രകൃതം എന്താണ്? ആലോചിച്ച് നടന്നിട്ടുണ്ട് പലരും. അന്വേഷണങ്ങൾ ഇന്നും നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ആധുനിക ന്യൂറോ സൈക്കോളജിക്ക് വ്യക്തമായി അറിയാം, ആത്മാവ് അതൊരു സങ്കല്പം മാത്രമാണ്, അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് പ്രകൃതമൊന്നുമില്ല എന്ന്. മനസ്സ് എന്നോ ആത്മാവെന്നോ ഒക്കെ നമ്മൾ വിവക്ഷിക്കുന്നത് ചെന്നെത്തുന്നത് മസ്തിഷ്ക പ്രവർത്തനങ്ങളിലേക്കാണ്. അപ്പൊ പിന്നെ ആത്മാവിന് മുറിവേറ്റു എന്ന് പറയുന്നതോ? വൈകാരികമായി അത്രയേറെ ആഘാതമുണ്ടായി എന്നോ ബൗദ്ധികമായി പ്രയാസമുണ്ടായി എന്നോ പറയുന്നതിനെയാണ് പലരും ആത്മാവിന് മുറിവേറ്റു എന്ന് പറയുന്നത്. അനുഭവിച്ച വേദനയുടെ തീവ്രത എടുത്തു കാണിക്കാനുള്ള വിശേഷണമായി അതിനെ കണ്ടാ മതി. അതുകൊണ്ട് അത്രമേൽ വേദന അനുഭവിക്കുന്ന ഏതൊരാൾക്കും അതെന്റെ ആത്മാവിനേറ്റ മുറിവാണെന്ന് ധൈര്യമായി പറയാവുന്നതാണ്. അത് കേൾക്കുന്ന ഏതൊരാളും അനുതാപപൂർവം അവരുടെ വേദന തിരിച്ചറിയുക, ആത്മാവ് എവിടെയാണെന്ന് ചോദിക്കാതിരിക്കുക.

കേരളത്തിലെ എത്ര വയോജനങ്ങളുണ്ട് എന്നറിയുമോ? 80 ലക്ഷം വയോജനങ്ങളുണ്ട്. അതായത് ഇനി 1-2 വർഷം കൂടി കഴിയുമ്പോഴേക്കും 1 കോടിയാകും എന്നർത്ഥം. എന്താ അതിന്റെ അർത്ഥം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? കേരളം നേരിടാൻ പോകുന്ന ഗൗരവമായ സാമൂഹിക സുരക്ഷാ പ്രശ്നം വയോജന സംരക്ഷണമായിരിക്കും എന്നർത്ഥം. ഓരോ ഗ്രാമത്തിലും പട്ടണങ്ങളിലും നഗരങ്ങളിലുമെല്ലാം ആയതിനുള്ള സൗകര്യമുണ്ടായിരിക്കണം. 4 കിലോമീറ്റർ അകലങ്ങളിൽ കംഫർട്ട് സ്റ്റേഷൻ സൗകര്യം ഒരുക്കേണ്ടതുണ്ട്. വയോജന പാർക്കുകൾ അനിവാര്യമാണ്. പ്രയോജനരഹിതമായി കിടക്കുന്ന എത്രയോ കുളങ്ങളുണ്ട്. അവയെ മനോഹരങ്ങളായ പാർക്കുകളായി മാറ്റാവുന്നതേയുള്ളൂ. പ്രായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനമില്ലാത്ത സമൂഹം എന്ന ആശയം പ്രചരിപ്പിക്കുകയും സാമൂഹ്യ വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് വയോജനങ്ങളെ മാറ്റി നിർത്തുന്ന സാമൂഹ്യവും സാമ്പത്തികവും സാംസ്കാരികവുമായ തടസ്സങ്ങളെ ഇല്ലാതാക്കുകയും അവർക്ക് നിർബാധം സമൂഹത്തിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കുന്നതിന് അവസരം നൽകുകയും ചെയ്യേണ്ടതുണ്ട്. ഏകാന്തതയും അരക്ഷിതബോധവും രോഗാതുരതയുമാണ് വാർദ്ധക്യകാലത്ത് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. മിണ്ടാനും പറയാനും ആരുമില്ലാതെ വരിക. മക്കളും കൊച്ചുമക്കളും തിരക്കിനിടെ അവഗണിക്കുക. സമൂഹവുമായി ഇടപെടാനുള്ള അവസരങ്ങൾ ഇല്ലാതിരിക്കുക തുടങ്ങി പല കാര്യങ്ങളും വിഷാദത്തിന് തന്നെ കാരണമായി തീരും. ചെയ്തുകൊണ്ടിരുന്നതോ അറിയാവുന്നതോ ആയ തൊഴിൽ തുടർന്നു ചെയ്യാൻ സാധിക്കാതിരിക്കുന്നതേ വലിയ വിഷാദത്തിന് കാരണമായി തീരും. അതനുഭവിച്ചാലേ മനസ്സിലാവൂ എന്ന് മറന്നുപോകരുത്. മുതിർന്നവർക്ക് വേണ്ടി പകൽ വീടുകൾ സ്ഥാപിക്കുക എന്നതാണ് ഇതിനൊക്കെയുള്ള ഏറ്റവും വലിയ പ്രതിവിധി എന്ന് ഓർക്കണം.

പങ്കജകസ്തൂരിക്ക് ഒരു മുത്തശ്ശി വീടുണ്ടായിരുന്നു. മനോഹരമായ അന്തരീക്ഷത്തിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു പകൽ വീട്. അവിടെ ഞാൻ എത്രയോ തവണ പോയിട്ടുണ്ട്. വിശാലമായ ആ സ്ഥലം എത്രയോ ഇഷ്ടം. ആ സ്ഥലത്തെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എനിക്ക് ഡോക്ടറോട് പറയാൻ തോന്നിയിട്ടുണ്ട്, അവിടെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കമ്മ്യൂണിറ്റി ലിവിംഗ് സംവിധാനം ഉണ്ടാക്കണമെന്ന്. മക്കളെയും ചെറുമക്കളെയും ഒന്നും ആശ്രയിക്കാതെ സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്ന ഒരിടം. പണ്ടൊരിക്കൽ അതിനു സമാനമായി ശാന്തം എന്നൊരു പദ്ധതിക്ക് പങ്കജകസ്തൂരി ആരംഭം കുറിച്ചിരുന്നതാണ്. എങ്ങനെയോ ഞാനും അതിൽ പങ്കുചേർന്നിരുന്നു. അതുകൊണ്ടാവും കമ്മ്യൂണിറ്റി ലിവിംഗ് എന്ന നല്ല ആശയം ഇപ്പോഴും ബാക്കി കിടക്കുന്നത്. ഡോക്ടറോട് ഒരിക്കൽ എനിക്ക് അത് നേരിട്ട് പറയണം.

നേരത്തെ കമ്മ്യൂണിറ്റി ലിവിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ പ്രധാനമാണ് ലിവിംഗ് വിൽ എന്നത്. വീടുകളിൽ തന്നെ അന്ത്യനാളുകൾ ചെലവഴിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് ലിവിംഗ് വിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ സാമാന്യമായി പറയാം. അല്ലാതെ മരണാസന്നമാകുമ്പോൾ ആശുപത്രികളിലെ ICU-യിലും വെന്റിലേറ്ററിലും കിടന്ന് ശരീരമാകെ കുഴലുകളും സൂചികളും കയറ്റി ബന്ധുമിത്രാദികളിൽ നിന്ന് അകറ്റി എന്തിന് മക്കളെയോ പങ്കാളികളെയോ ഒന്ന് കാണാൻ പോലും അനുവദിക്കാതെ കിടന്ന് മരിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്തിനാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിൽ വേണ്ടപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ കിടന്ന് മരിക്കാനുള്ള അവകാശം? അത് കിട്ടണമെങ്കിൽ ലീവിംഗ് ബിൽ നടപ്പിലാക്കപ്പെടണം. കമ്മ്യൂണിറ്റി ലീവിംഗ് പോലെ പ്രധാനമാണ് ലീവിംഗ് വിൽ എന്ന കാര്യവും. മരണമെത്തുന്ന നേരത്ത് അരികിൽ ഇത്തിരി നേരമിരിക്കണേ എന്ന പാട്ട് കേട്ടാൽ മാത്രം പോരല്ലോ, അത് ജീവിതത്തിൽ പ്രായോഗികവുമാവണ്ടേ?

പ്രായമാവുക എന്നത് ജീവിതത്തിൽ അനിവാര്യമായ ഒരു ശാരീരിക മാനസിക പ്രക്രിയയാണ്. അതൊരിക്കലും ജീവിതത്തിൽ നിന്നുള്ള പുറന്തള്ളലല്ല. സ്വാഭാവികമായ ജീവിതത്തിൻ്റെ നിയതമായ ഒഴുക്കും ജീവിതകഥയുടെ ക്ലൈമാക്സുമാണത്. വിശ്രമമെന്ത് എന്നറിയാതെ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും സഹിച്ച മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ കുതിപ്പിനും കിതപ്പിനും സാക്ഷിയായി കാലത്തോടൊപ്പം പൊരുതി ജീവിച്ചവരാണവർ. തങ്ങൾ ആർക്കുവേണ്ടിയായിരുന്നു ജീവിച്ചതും സമ്പാദിച്ചതും അവർ വാർദ്ധക്യകാലത്ത് തങ്ങൾക്കൊപ്പമുണ്ടാവുക എന്നത് അവരുടെ ആഗ്രഹമാണ്. സാഹചര്യങ്ങൾ ഒക്കുകയാണെങ്കിൽ അതിനോട് എല്ലാ മക്കളും മരുമക്കളും ചെറുമക്കളുമൊക്കെ നീതി പുലർത്താൻ ശ്രമിക്കണം. എന്നുവെച്ച് തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലോ ദൂരെ എവിടെയെങ്കിലും പോകേണ്ടി വന്നാൽ അതും ചെയ്തേ തീരൂ, അതും നീതിയാണ്. പക്ഷേ സമൂഹം ഒന്നടങ്കും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ വയോജനങ്ങളോട് കഴിയുന്നത്ര എന്നല്ല പൂർണ്ണമായും നീതി പുലർത്തേണ്ടതുണ്ട്. കാരണം നമുക്ക് നടക്കാൻ വഴിവെട്ടിയവരാണവർ. അത് മറന്നുപോകരുത്.